ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഇന്ന് ശകവർഷം 1948, വൈശാഖം 18, കൊലവർഷം 1201, മേടം 25, 2026 മെയ് 8 വെള്ളിയാഴ്ച. എഫ് എം ബാൻഡിൽ 101.5 MHz ഞങ്ങളുടെ പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 39 സെക്കൻഡും.

0: ആകാശവാണി കണ്ണൂർ.
1: സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ പത്മാവതി വടക്കാഞ്ചേരി.
2: എല്ലാ കുഞ്ഞുങ്ങൾക്കും ഞാൻ വളരുമ്പോൾ ആരാകണം എന്ന ഒരാഗ്രഹം മനസ്സിൽ ഒതുങ്ങി നിൽക്കുന്നുണ്ടാകും. അതിനുവേണ്ടി ചില കുട്ടികൾ പ്രയത്നിക്കുകയും ചെയ്യും. വെറുതെ പറയുന്ന കുട്ടികളും ഉണ്ടാകും. മിക്കവാറും അധ്യാപകർ കുട്ടികളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങൾ പഠിച്ച് വലുതാകുമ്പോൾ ആരാവണം എന്നാണ് ആഗ്രഹം. ഇതിനുത്തരം പറയാൻ കുട്ടികൾക്കും വലിയ താൽപ്പര്യമായിരിക്കും. അവർ ഓരോരുത്തരും പറയും, ഡോക്ടർ, എഞ്ചിനീയർ, പൈലറ്റ്, വക്കീൽ, പോലീസ്, ടീച്ചർ, സയന്റിസ്റ്റ്, ഡ്രൈവർ, ബിസിനസ്. ഇങ്ങനെ തുടങ്ങും ആ ലിസ്റ്റുകൾ. ഇത് പ്രാവർത്തികത്തിൽ വരുത്താൻ മാതാപിതാക്കളുടെ സ്നേഹവും കരുതലും ഉപദേശവും കുട്ടികൾക്ക് അത്യന്താപേക്ഷിതമാണ്. കുട്ടികൾ ബാല്യത്തിൽ തന്നെ നല്ല സംസ്കാരം പകർന്നു നൽകേണ്ടതിന്റെ ആവശ്യകത വരും തലമുറകളിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മാതാപിതാക്കളുടെ സ്നേഹം കിട്ടാതെ വളർന്നു വരുന്ന കുട്ടികളിൽ അക്രമവാസന സംജാതമാകുന്നു. അവരെ നേർവഴിക്ക് നയിക്കാൻ അവരുടെ മാതാപിതാക്കൾക്ക് സമയം കിട്ടാതെ കുട്ടികളിൽ ശകാരവാക്കുകൾ കൊണ്ട് മനം ഉരടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. സ്നേഹത്തിന്റെയും ക്ഷമയുടെയും ആദ്യ പാഠങ്ങൾ മാതാപിതാക്കളിൽ നിന്ന് ലഭിക്കാത്ത കുട്ടികൾക്ക് വൈരാഗ്യബുദ്ധി സംജാതമാകുന്നു. കുമാരനാശാന്റെ കവിത എത്രമാത്രം അന്വർത്ഥമാണ്. സ്നേഹമാണഖിലസാരമൂഴിയിൽ സ്നേഹസാരമിക സത്യമേകമാം. സ്നേഹം കിട്ടാൻ ഒരു കൊച്ചു കുട്ടി എത്രമാത്രം ആഗ്രഹിക്കുന്നു എന്നതിനെ കുറിച്ച് നമുക്ക് ഒരു കുഞ്ഞിന്റെ മനസ്സിനെ പഠിക്കാം. ഒരു അധ്യാപിക പരീക്ഷയുടെ ഉത്തരക്കടലാസുകൾ നോക്കുന്നതിനിടയിൽ അതിലൊരെണ്ണം തന്റെ ഭർത്താവിനെ കാട്ടിക്കൊടുത്തു. പരീക്ഷക്ക് വന്ന ചോദ്യം ഇതായിരുന്നു, ഭാവിയിൽ നിങ്ങൾക്ക് ആരായി തീരണം? ആ കുട്ടിയുടെ ഉത്തരം ഇങ്ങനെയായിരുന്നു, എനിക്ക് ഒരു ടെലിവിഷൻ ആകണം എന്നായിരുന്നു. ആ കുഞ്ഞു മനസ്സ് അറിയില്ലായിരുന്നു മനുഷ്യന് ടിവിയാകാൻ കഴിയില്ല എന്ന സത്യം. എങ്കിലും വീട്ടിൽ എല്ലാവരും ഒരുപോലെ ടെലിവിഷൻ ഇഷ്ടപ്പെടുന്നത് കണ്ട ആ കുഞ്ഞ് സ്നേഹത്തിന് ആശിച്ചുപോയി. ഭാവിയിൽ ടിവിയാകാനുള്ള കാരണം അവൻ പറഞ്ഞത്, എന്റെ വീട്ടിൽ എല്ലാവർക്കും ടിവിയോടാണ് ഇഷ്ടം. ഞാൻ ടിവിയായാൽ എനിക്ക് വീട്ടിൽ നല്ല സ്ഥാനം കിട്ടും. എനിക്ക് ചുറ്റും അച്ഛനും അമ്മയും ഏട്ടന്മാരും എല്ലാവരും ഇരിക്കും. എനിക്ക് ഒരുപാട് എല്ലാവരുടെയും ഇഷ്ടം വാരിക്കോരി കിട്ടും. അച്ഛൻ ഓഫീസിൽ നിന്ന് വരുമ്പോൾ ക്ഷീണിതനായിരിക്കും. ഞാൻ അടുത്തോട്ട് പോകുമ്പോൾ എന്നെ തട്ടി മാറ്റി ടിവിയുടെ മുന്നിലിരിക്കും. അമ്മക്ക് വിഷമം വരുമ്പോൾ അമ്മയും എല്ലാം മറന്ന് ടിവി കണ്ടുകൊണ്ടിരിക്കും. അങ്ങനെ എല്ലാവരും സ്നേഹിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യും. ഇത് വായിച്ച ഭർത്താവ് അധ്യാപികയായ ഭാര്യയോട് പറഞ്ഞു, നീ ഈ കുട്ടിയുടെ അച്ഛനെയും അമ്മയെയും വിളിച്ച് കാര്യങ്ങൾ വിശദീകരിക്കണം. കുട്ടികൾക്കായി കുറച്ച് സമയം ചെലവഴിക്കാൻ പറയണം. അപ്പോൾ ഭാര്യ പറഞ്ഞു, അത്

0: തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. ആ കുട്ടി മറ്റാരുമല്ല, നമ്മുടെ മകനാണ് ഇതെഴുതിയത്. ഇതിൽ നിന്നും നാം കുട്ടിയുടെ മനസ്സറിയുക. നമ്മുടെ കുടുംബാംഗങ്ങൾക്കൊപ്പം നാം സമയം ചെലവഴിക്കണം. അതിന് പിശുക്ക് കാണിക്കാതിരിക്കുക. ഒരു കുട്ടിക്ക് തന്റെ ചെറുപ്പത്തിൽ അച്ഛനമ്മമാരിൽ നിന്ന് കിട്ടുന്ന സ്നേഹമാണ് ലോകത്തിന്റെ തന്നെ സ്നേഹം. സ്വീകരിക്കാനും തന്നിലുള്ള സ്നേഹത്തെ മറ്റുള്ളവർക്ക് നൽകാനും ശക്തി പകരുന്നത്. ഈ സ്നേഹം നഷ്ടമായാൽ അത് അവരുടെയും സമൂഹത്തിന്റെയും അധപ്പതനത്തിന് കാരണമാകും.
1: ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ പത്മാവതി വടക്കാഞ്ചേരി.
2: ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. രാജ്യത്തെ ഭക്ഷ്യധാന്യ ശേഖരം 604 ലക്ഷം ടൺ കവിഞ്ഞതായി കേന്ദ്ര പൊതുവിതരണ മന്ത്രി പ്രഹ്ലാദ് ജോഷി. നിയമാനുസൃത കരുതൽ ശേഖരത്തിന്റെ 3 ഇരട്ടിയിലേറെയാണിതെന്ന് ജോഷി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. റെയിൽവേയുടെ പുതുക്കിയ റിസർവേഷൻ സമ്പ്രദായം ഓഗസ്റ്റിൽ ആരംഭിക്കുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. ഡൽഹി റെയിൽ ഭവനിൽ ചേർന്ന അവലോകന യോഗത്തിൽ പുതിയ റിസർവേഷൻ സമ്പ്രദായം യാത്രക്കാർക്ക് ഒരു തരത്തിലും അസൌകര്യമുണ്ടാക്കാൻ പാടില്ലെന്ന് മന്ത്രി നിർദ്ദേശം നൽകി. കേരളത്തിലെ മുഖ്യമന്ത്രിയെക്കുറിച്ച് AICC നിരീക്ഷകരുടെ റിപ്പോർട്ട് ഇന്ന് ഹൈക്കമാൻഡിന് സമർപ്പിച്ചേക്കും. റിപ്പോർട്ട് പരിശോധിച്ച് തുടർ നടപടികൾ പൂർത്തിയാക്കി നേതൃത്വം മുഖ്യമന്ത്രിയെ വൈകാതെ പ്രഖ്യാപിക്കും. തമിഴ്നാട്ടിൽ ഗവൺമെന്റ് രൂപീകരണത്തിലെ അനിശ്ചിതത്വം തുടരുന്നു. ഭൂരിപക്ഷത്തിനാവശ്യമായ 118 പേരുടെ പിന്തുണ ഉറപ്പാക്കാൻ തമിഴക വിട്ടറി കഴകം നിർണായക ചർച്ചകൾ നടത്തിവരികയാണ്. പശ്ചിമബംഗാൾ നിയമസഭ ഔപചാരികമായി പിരിച്ചുവിട്ടു. പുതിയ ഗവൺമെന്റ് രൂപീകരണത്തിന് വഴിയൊരുക്കാൻ ഭരണഘടനയുടെ 174 വകുപ്പ് പ്രകാരമാണ് ഗവർണർ RN രവി സഭ പിരിച്ചുവിട്ടത്. അസമിൽ NDA അടുത്ത ചൊവ്വാഴ്ച തുടർച്ചയായ 3rd തവണയും ഗവൺമെന്റ് രൂപീകരിക്കും. ഇന്നലെ മുതിർന്ന BJP നേതാക്കൾ പങ്കെടുത്ത ഉന്നതതല മുന്നൊരുക്ക യോഗമാണ് മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ തീയതി നിശ്ചയിച്ചത്. ഡച്ച് യാത്രാക്കപ്പൽ MV ഹോണ്ടിസയിലെ മരിച്ച 3 പേരടക്കം 5 യാത്രക്കാരിൽ ഹാൻഡ വൈറസ് ബാധ സ്ഥിരീകരിച്ചതായി ലോകാരോഗ്യ സംഘടന. 3 പേരിൽ കൂടി രോഗബാധ സംശയിക്കുന്നുണ്ട്. IPL ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയിന്റ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ 9 റൺസിന് പരാജയപ്പെടുത്തി. ലക്നൌവിൽ 213 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ബംഗളൂരുവിന് നിശ്ചിത ഓവറിൽ 203 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. ഇനി ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. 6:10 കാവ്യാഞ്ജലിയിൽ വയലാറിന്റെ സർഗസംഗീതത്തിൽ നിന്ന് ഒരു ഭാഗം ആലാപനം ദീപാകെ. 6:15 അർച്ചന. 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ. 7:00 ട്രെയിൻ സമയം. തുടർന്ന് FM ഡയറിയിൽ ഗാന്ധി ദർശനം. 7:20 കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി. പാട്ടിൽ ഈ പാട്ടിൽ നിങ്ങൾക്കറിയാമോ? നിയമദൃഷ്ടിയിൽ അഡ്വക്കേറ്റ് സൌമ്യ ബിജു സംസാരിക്കുന്നു. തുടർന്ന് ഗുഡ് ഇംഗ്ലീഷ്. 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. 8:30 മുഹമ്മദ് പാഷ പാടിയ മാപ്പിളപ്പാട്ടുകൾ. 8:58 9:58 10:58 FM പ്രധാന വാർത്തകൾ. 9:00 ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 NHM സ്പോൺസേർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്. 10:15 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 പുതുവസന്തം. 11:30 വളപ്പൊട്ടുകൾ, മലയാള സിനിമകളിലെ അധികം ശ്രദ്ധിക്കപ്പെടാതെ പോയ ഗാനങ്ങൾ. 12:10 സേവന വാർത്തകൾ. 12:15 റംല ബീഗം പാടിയ മാപ്പിളപ്പാട്ടുകൾ. 12:40 ആരോഗ്യതീപ്തി. 1:00 മില്ലേനിയം മെലഡീസ്. 1:58 FM പ്രധാന വാർത്തകൾ. 2:15 തുടർനാടകം കുറ്റവും ശിക്ഷയും. 2:30 കണ്ണൂർ ടാക്കീസ് പുനഃപ്രക്ഷേപണം. വൈകിട്ട് 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 ഒപ്പനപ്പാട്ട്, അവതരണം ലതാ നമ്പൂതിരിയും സംഘവും. 5:45 ലളിത ഗാനങ്ങൾ. 5:58 FM പ്രധാന വാർത്തകൾ. 6:10 ആലപ്പുഴ ജില്ലാ വൃത്താന്തം. 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 6:40 വാർത്താ വീക്ഷണം. 6:50 ഹരിതവേദി. കാസർഗോഡ് മുളിയാർ ഗ്രാമപഞ്ചായത്തിലെ മോഹൻകുമാർ നാരന്തട്ട, ഭാര്യ രതി മോഹൻ എന്നിവർ ചേർന്ന് നടത്തുന്ന കാർഷിക സംരംഭകത്വ വിശേഷങ്ങൾ. 7:20 കമ്പോള വില നിലവാരം. 7:35 9:30 11:00 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 സാഹിത്യരംഗം. 8:30 സേവന വാർത്തകൾ. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 9:15 വിദ്യാഭ്യാസ രംഗം. 10:00 നാടകം. തുടർന്ന് ജഗജിത് സിംഗ് പാടിയ ഗസൽ. പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് നിങ്ങൾ കേട്ടത്.

0: ആകാശവാണി കണ്ണൂർ. ഇതുവരെ നിങ്ങൾ കേട്ടത് അർച്ചന.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: പൊൻചീലകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
1: താരുണ്യം തളിരിടും മേനയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ

0: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, തദ്ദേശ വാർത്തകൾ. കണ്ണൂർ കുടിവെള്ള വിതരണ പദ്ധതിയുടെ വെളിയമ്പ്ര പമ്പ് ഹൌസിൽ നിന്നും ചാവശ്ശേരി പറമ്പ ശുദ്ധീകരണശാലയിലേക്ക് വരുന്ന പമ്പിംഗ് മെയിനിൽ അടിയന്തര അറ്റകുറ്റ പ്രവൃത്തി നടക്കുന്നതിനാൽ ഈ മാസം 11 കണ്ണൂർ കോർപ്പറേഷൻ പരിധിയിലും എടക്കാട്, എളയാവൂർ, പള്ളിക്കുന്ന്, പുഴാതി സോണുകളിലും അഴീക്കോട്, ചിറയ്ക്കൽ, വളപട്ടണം പഞ്ചായത്തുകളിലും കുടിവെള്ള വിതരണം പൂർണ്ണമായും തടസ്സപ്പെടുമെന്ന് വാട്ടർ അതോറിറ്റി കണ്ണൂർ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. ആകാശവാണി റിക്രിയേഷൻ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ കണ്ണൂർ നിലയത്തിന്റെ 35-ാം വാർഷികാഘോഷവും കുടുംബ സംഗമവും ഇന്ന് വൈകുന്നേരം 5 മണിക്ക് ആകാശവാണി കോമ്പൌണ്ടിൽ നടക്കും. ഡ്രീംസ് ആൻഡ് ഡ്രോപ്സ് ഓഫ് കളേഴ്സ് എന്ന പേരിൽ GGP നമ്പ്യാരുടെ ചിത്ര പ്രദർശനം നാളെ മുതൽ ഈ മാസം 15 വരെ കതിരൂർ ആർട്ട് ഗാലറിയിൽ നടക്കും. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കൂടാളി മണ്ഡലം കമ്മിറ്റി യോഗവും അനുമോദനവും ഇന്ന് രാവിലെ 10:30 മൊട്ടന്നൂർ പ്രിയദർശിനി മന്ദിരത്തിൽ നടക്കും. തൃപ്പങ്ങോട്ടൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ വടക്കേ പൊയ്ലൂർ കുഴിക്കൽ സെൻട്രൽ പൊയ്ലൂർ റോഡിൽ പാറയുള്ള പറമ്പ് മുതൽ ചമ്മതക്കാട് വരെ ടറിംഗ് പ്രവൃത്തി നടക്കുന്നതിനാൽ ഈ മാസം 10 വരെ ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചിരിക്കുന്നതായി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. കണ്ണൂർ മഹാത്മാമന്ദിരത്തിലെ ഗാലറി ഏകാമിയിൽ നടന്നുവരുന്ന ചിത്രശില്പ പ്രദർശനം ഇന്ന് സമാപിക്കും. സമാപനത്തോടനുബന്ധിച്ച് വൈകുന്നേരം 4:30 സമകാലിക ഇന്ത്യൻ ചിത്രകലകളെ അടിസ്ഥാനമാക്കിയുള്ള സെമിനാർ നടക്കും. നടുവിൽ ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ 2026-27 അധ്യയന വർഷം 8-ാം ക്ലാസ് പ്രവേശനത്തിന് ഒഴിവുള്ള സീറ്റുകളിലേക്ക് അപേക്ഷിക്കാം. വിശദ വിവരങ്ങൾക്ക് 9400006493 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. തവനൂർ അസാപ്പ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്ക് നടത്തുന്ന ഇലക്ട്രിക് വെഹിക്കിൾ സർവീസ് ടെക്നീഷ്യൻ കോഴ്സിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. യോഗ്യത ITI, ഡിപ്ലോമ, BTech, +2. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 9495 9996 67. അസാപ് കേരളയുടെ പാലയാട് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ 10-ാം ക്ലാസ് കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കായി അവധിക്കാല ഇംഗ്ലീഷ് പരിശീലന കോഴ്സ് ആരംഭിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 9495 9997 12. കേരള സർക്കാർ സ്ഥാപനമായ IHRD കേന്ദ്രങ്ങളിൽ ആരംഭിക്കുന്ന ഡിപ്ലോമ ഇൻ ജെറിയാട്രിക് കെയർ കോഴ്സിന് ഈ മാസം 29 വരെ അപേക്ഷിക്കാം. വെബ്സൈറ്റ് www.ihrdadmissions.org. ചിത്രകാരൻ ധനരാജ് കീഴറയുടെ ചിത്രങ്ങളുടെ പ്രദർശനം കണ്ണൂർ സ്പേസ് ആർട്ട് ഗാലറിയിൽ നാളെ സമാപിക്കും. രാവിലെ 11 മുതൽ വൈകിട്ട് 6 മണി വരെയാണ് പ്രദർശന സമയം. 2025-26 വർഷം വിവിധ വിഷയങ്ങളിൽ പോസ്റ്റ് മെട്രിക് പഠനം നടത്തിയ പട്ടികവർഗ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പ് ആനുകൂല്യങ്ങൾക്കും ലാപ്ടോപ്പ് അനുവദിക്കാനുമുള്ള അപേക്ഷകൾ ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ മുഖേന ഇ ഗ്രാൻഡ്സ് പോർട്ടലിൽ ഈ മാസം 31 വരെ സമർപ്പിക്കാം. വെബ്സൈറ്റ് egrants.kerala.gov.in. കണ്ണൂർ ഗവൺമെന്റ് ITIയിൽ IMC 100% പ്ലേസ്മെന്റോടു കൂടിയ 6 മാസത്തെ AC മെക്കാനിക് കോഴ്സിലേക്ക് പ്രവേശനം ആരംഭിച്ചു. ഫോൺ 8921515459. കല്യാശ്ശേരി കേരള സ്റ്റേറ്റ് സിവിൽ സർവീസ് അക്കാദമി കേന്ദ്രത്തിൽ ഈ വർഷത്തെ പ്രിലിംസ് കം മെയിൻസ് സിവിൽ സർവീസ് പരീക്ഷാ പരിശീലനം ആരംഭിച്ചു. ബിരുദധാരികൾക്കും അവസാന വർഷ ബിരുദ പരീക്ഷ എഴുതി ഫലം കാത്തിരിക്കുന്നവർക്കും അപേക്ഷിക്കാം. ഫോൺ 8281098875. LBS സെന്റർ കണ്ണൂർ മേഖലാ കേന്ദ്രത്തിൽ സ്കിൽ അപെക്സിന്റെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ അംഗീകാരത്തോടെ നടത്തുന്ന 1 വർഷത്തെ അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് കോഴ്സിലേക്ക് പ്രവേശനം ആരംഭിച്ചു. SSLCയോ അതിന് മുകളിലോ കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0497 2702812. കാസർഗോഡ് സ്റ്റേറ്റ് സീഡ് ഫാമിൽ കാഷ്വൽ തൊഴിലാളികളുടെ ഒഴിവിലേക്ക് നിയമനം നടത്തുന്നതിന് കാസർഗോഡ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നിന്നും നിർദ്ദേശിക്കപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ കായികക്ഷമതാ പരീക്ഷയും കൂടിക്കാഴ്ചയും June 1-2 കാസർഗോഡ് കറന്തക്കാടുള്ള സ്റ്റേറ്റ് സീഡ് ഫാം ഓഫീസിൽ നടക്കും. ഫോൺ 0499942305010. പോത്താങ്കണ്ടം ആനന്ദ ഭവനത്തിന്റെ നേതൃത്വത്തിൽ പയ്യന്നൂർ ശ്രീപ്രഭ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന 5-ാമത് കഥാപ്രസംഗ മഹോത്സവത്തിൽ ഇന്ന് വൈകിട്ട് 6:30 MR പയ്യട്ടം അവതരിപ്പിക്കുന്ന കഥാപ്രസംഗം. വേങ്ങാട് മഹാവിഷ്ണു ക്ഷേത്രം പ്രതിഷ്ഠാദിന മഹോത്സവം ഇന്ന് സമാപിക്കും. കൂത്തുപറമ്പ്, എരിവട്ടി, ഓലായിക്കര, കപ്പറ്റ ഭഗവതി ക്ഷേത്രം പ്രതിഷ്ഠാദിന ഉത്സവവും ദ്രവ്യകലശവും ഇന്ന് സമാപിക്കും. രാവിലെ പൊങ്കാല സമർപ്പണം നടക്കും. ഇരുവേരി ആയില്ലത്ത് തറവാട് തിറ ഉത്സവം ഇന്ന് ആരംഭിക്കും, 10 സമാപിക്കും. മുതുകുറ്റി കാരാൽ പുത്തൻപുര തറവാട് ദേവസ്ഥാനത്തെ തെയ്യം തിറ മഹോത്സവം ഇന്ന് മുതൽ 10 നടക്കും. ചരപ്പുറം ശ്രീ മുത്തപ്പൻ ക്ഷേത്രത്തിൽ ഇന്ന് വൈകുന്നേരം മുത്തപ്പൻ വെള്ളാട്ടം ഉണ്ടാകും. കുവേരി ആലതട്ട് മുത്തപ്പൻ മടപ്പുര പ്രതിഷ്ഠാദിന തിരുവപ്പന ഉത്സവം ഇന്ന് മുതൽ 10 നടക്കും. കണ്ണാടിപ്പറമ്പ് വള്ളുവൻ കടവ് മുത്തപ്പൻ മടപ്പുരയിൽ തിരുവപ്പനയും മുത്തപ്പൻ ശില്പ നിർമ്മാണത്തിന്റെ ഭൂമി പൂജയും ശിലാപൂജയും നാളെ രാവിലെ നടക്കും. സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, തദ്ദേശ വാർത്തകൾ കഴിഞ്ഞു.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: ഒരു നല്ല തുടക്കം മികച്ചൊരു ശാസ്ത്രജ്ഞനിലേക്കുള്ള ആദ്യ ചുവടുവയ്പ്പാണ്. കണ്ണൂർ തളാപ്പിലെ സയൻസ് സെന്റർ ഫിസിക്സ് പഠനത്തിലെ മികവിന്റെ കേന്ദ്രം. CBSE, ICSE സ്റ്റേറ്റ് സിലബസുകൾക്ക് ആശയവ്യക്തതയും പ്രായോഗിക പരിശീലനവും നൽകുന്ന സ്പെഷ്യൽ കോച്ചിംഗ് മെയ് 11 മുതൽ ക്ലാസുകൾ ആരംഭിക്കും. സയൻസ് സെന്റർ, യശോറാം കോംപ്ലക്സ്, കണ്ണൂർ. ഫോൺ 9544142367 ഓർ 9400232367.
3: മലയാളിയുടെ സ്വീകരണ മുറികളിൽ വസന്തം തീർത്ത അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു. നടന വിസ്മയം മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് മെയ് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആസ്വദിക്കാം. ഹൃദയസ്പന്ദനം തൊട്ടറിയുന്ന ഈ നാടക അനുഭവത്തിനായി ഏവരും കാതോർക്കുക.
4: മഴക്കാലത്ത് ഈ സാരി എല്ലാം ഉടുത്തിട്ട് എങ്ങനെയാ പോവാ? അലക്കലും ഉണക്കിയെടുക്കലും എല്ലാം പാടാവും.
5: എന്റെ ടീച്ചറെ, അതിനല്ലേ നമ്മുടെ അനശ്വരയില് ഇപ്പൊ മൺസൂൺ സാരി ഫെസ്റ്റ് നടക്കുന്നത്.
6: നല്ല പോളിസ്റ്റർ സാരികളുടെ വലിയ കളക്ഷൻസ് ഉണ്ട് അവിടെ. മാത്രമല്ല 20% ഡിസ്കൗണ്ടും ഉണ്ട്.
7: അനശ്വര സിൽക്സ്, ജിമോൾ, കണ്ണൂർ.
8: എല്ലാ ഞായറാഴ്ചയും രാവിലെ 7:40 ട്രെഡിമിക്സ് ദർപ്പണം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ട്രെഡിമിക്സ് കറി പൗഡർ, എ ട്രഡീഷണൽ ബ്ലെൻഡ്.
9: 4 പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
10: കോയിലി ഹോസ്പിറ്റൽ കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
9: 42-ാം വർഷത്തിലും കണ്ണൂരിനൊപ്പം. കോയിലി ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
11: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
12: സംശുദ്ധിയുടെ സുവർണമുദ്ര, നന്മയുടെ നറുമണം, പ്രകൃതിയുടെ വരദാനം, ഗുണമേന്മയുടെ വിശ്വസ്ത മുദ്ര ചാർത്തിയ സഹകാരി പരിശുദ്ധ വെളിച്ചെണ്ണയും കൽപ്പവൃക്ഷത്തിന്റെ നറുവെണ്മയാർന്ന തേങ്ങാപ്പാലും തനിമയാർന്ന വെർജിൻ കോക്കനട്ട് ഓയിലും അഞ്ചരക്കണ്ടി ഫാമേഴ്സ് സർവീസ് സഹകരണ ബാങ്കിന്റെ സ്നേഹോപഹാരം, ഒപ്പം ശൈലിയും ശാലീനതയും കോർത്തിണക്കിയ വസ്ത്രവൈവിധ്യവുമായി സഹകാരി വസ്ത്രാലയവും.
13: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
14: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
4: മഴക്കാലത്ത് ഈ സാരി എല്ലാം ഉടുത്തിട്ട് എങ്ങനെയാ പോവാ? അലക്കലും ഉണക്കിയെടുക്കലും എല്ലാം പാടാവും.
6: എന്റെ ടീച്ചറെ, അതിനല്ലേ നമ്മുടെ അനശ്വരയില് ഇപ്പൊ മൺസൂൺ സാരി ഫെസ്റ്റ് നടക്കുന്നത്.
5: നല്ല പോളിസ്റ്റർ സാരികളുടെ വലിയ കളക്ഷൻസ് ഉണ്ട് അവിടെ. മാത്രമല്ല 20% ഡിസ്കൗണ്ടും ഉണ്ട്.
7: അനശ്വര സിൽക്സ്, ജിമോൾ, കണ്ണൂർ.
12: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
15: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
16: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
15: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
16: എങ്കിൽ തയ്യാറായിക്കൊള്ളു,
15: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
16: ഏറ്റവും പുതിയ റിലീസുകൾ,
15: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
16: നമുക്ക് ആസ്വദിക്കാം
15: കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
16: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
17: എല്ലാ ശനിയാഴ്ചകളിലും രാവിലെ 8:30 ഹെൽത്ത് കഫേ, പ്രായോജകർ സുനിത ഫേർണിച്ചർ, കണ്ണൂർ.
18: കിടിലൻ ഫേർണിച്ചർ ഫാക്ടറി ഔട്ട്ലെറ്റ് വന്നിട്ടുണ്ട്.
19: ഫേർണിച്ചർ ഫാക്ടറി ഔട്ട്ലെറ്റ് ഓപ്പോസിറ്റ് KTDC ലൂംലാൻഡ് ഹോട്ടൽ, നിയർ ആശീർവാദ് ഹോസ്പിറ്റൽ.
0: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
20: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 മെയ് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 നിങ്ങളുടെ സ്വന്തം ആകാശവാണിയിൽ കേൾക്കാം.
21: മെയ് 10 നാടകോത്സവത്തിന്റെ ആമുഖമായി തിരനോട്ടം.
20: തുടർന്ന് മെയ് 11 തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനം ആരു കണ്ടു.
21: 12 കോഴിക്കോട് നിലയത്തിന്റെ മടക്കം.
20: 13 തിരുവനന്തപുരം നിലയത്തിന്റെ ജീവിതോത്സവം.
21: 14 തൃശൂർ നിലയത്തിന്റെ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം.
20: 15 കണ്ണൂർ നിലയത്തിന്റെ മൗനസാക്ഷി.
21: 16 കോഴിക്കോട് നിലയത്തിന്റെ കാൺക കടലിനെ കൺതുറക്കാതെ,
20: 17 കൊച്ചി നിലയത്തിന്റെ കടങ്കഥയിലെ വിരുന്നുകാരൻ എന്നിവ ഈ ഉത്സവവേദിയിൽ അണിനിരക്കുന്നു.
21: മെയ് 18 നാടകോത്സവത്തിന്റെ അവലോകനത്തോടെ ഈ ശ്രവ്യ വിസ്മയം പൂർത്തിയാകും.
20: കേരളത്തിലെ മുഴുവൻ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ഈ അസുലഭ നിമിഷങ്ങൾക്കായി കാതോർക്കാം.
1: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
2: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
22: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
23: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.

ഇന്നുച്ചയ്ക്ക് 12:40 ആരോഗ്യദീപ്തി. വേനൽക്കാല നേത്രരോഗങ്ങളും പ്രതിവിധികളും ആയുർവേദത്തിൽ. പടന്നക്കാട് ജില്ലാ ആയുർവേദ ആശുപത്രിയിലെ നേത്രരോഗ സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ ആർ അഞ്ജലിയുമായുള്ള അഭിമുഖം 1 ഭാഗം കേൾക്കാം. 1 മണിക്ക് മില്ലേനിയം മെലഡീസ്.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ് മറക്കണ്ട. ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. ബ്രഷ് ബിഫോർ ബെഡ്.
2: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. കേരളത്തിലെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് AICC നിരീക്ഷകരുടെ റിപ്പോർട്ട് ഇന്ന് ഹൈക്കമാൻഡിന് സമർപ്പിച്ചേക്കും. തമിഴ്നാട്ടിൽ ഗവൺമെന്റ് രൂപീകരണത്തിലെ അനിശ്ചിതത്വം തുടരുന്നു. പശ്ചിമബംഗാൾ നിയമസഭ പിരിച്ചുവിട്ടു. അസമിൽ അടുത്ത ചൊവ്വാഴ്ച ഗവൺമെന്റ് രൂപീകരണം. രാജ്യത്തെ ഭക്ഷ്യധാന്യ ശേഖരം 604 ലക്ഷം ടൺ കവിഞ്ഞതായി പൊതുവിതരണ വകുപ്പ് മന്ത്രി പ്രഹ്ലാദ് ജോഷി. ആകാശവാണി 90-ാം വാർഷികത്തോടനുബന്ധിച്ച് ഇന്ന് ന്യൂഡൽഹിയിൽ മാരത്തൺ സംഘടിപ്പിക്കും. വാർത്തകൾ വിശദമായി. കേരളത്തിലെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് AICC നിരീക്ഷകരുടെ റിപ്പോർട്ട് ഇന്ന് ഹൈക്കമാൻഡിന് സമർപ്പിച്ചേക്കും. റിപ്പോർട്ട് പരിശോധിച്ച് തുടർനടപടികൾ പൂർത്തിയാക്കി നേതൃത്വം വൈകാതെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുമെന്നാണ് റിപ്പോർട്ട്. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
3: ഇന്നലെ തിരുവനന്തപുരത്ത് ചേർന്ന നിയുക്ത MLA മാരുടെ യോഗത്തിൽ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാൻ ഹൈക്കമാൻഡിനെ ചുമതലപ്പെടുത്തുന്ന പ്രമേയം പാസാക്കിയിരുന്നു. MLA മാരുമായി വെവ്വേറെ ചർച്ച നടത്തിയ AICC നിരീക്ഷകർ അവരുടെ അഭിപ്രായവും സ്വരൂപിച്ചു. UDFലെ മറ്റു ചില പാർട്ടി നേതാക്കളുമായും നിരീക്ഷകർ ചർച്ച നടത്തി. നാളെയോ മറ്റന്നാളോ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചേക്കുമെന്നാണ് പൊതുവിലയിരുത്തൽ. ചെന്നൈയിലേക്ക് പോയ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ മടങ്ങിവന്ന ശേഷമായിരിക്കും ഗവൺമെന്റ് രൂപീകരണത്തിന് UDF അവകാശമുന്നയിക്കുന്നത്.
2: തമിഴ്നാട്ടിൽ ഗവൺമെന്റ് രൂപീകരണത്തിലെ അനിശ്ചിതത്വം തുടരുന്നു. ഭൂരിപക്ഷത്തിനാവശ്യമായ 118 പേരുടെ പിന്തുണ ഉറപ്പാക്കാൻ തമിഴക വെട്ടിക്കടകം നിർണായക ചർച്ചകൾ നടത്തിവരികയാണ്. നടൻ വിജയ് നേതൃത്വം നൽകുന്ന തമിഴക വെട്ടിക്കടകത്തിന് തെരഞ്ഞെടുപ്പിൽ 108 സീറ്റാണ് ലഭിച്ചത്. വെട്ടിക്കടകത്തിന്റെ നീക്കങ്ങളെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ.
4: 5 സീറ്റ് ലഭിച്ച കോൺഗ്രസിന്റെ പിന്തുണ ഉറപ്പായെങ്കിലും ഭൂരിപക്ഷത്തിലേക്ക് ഇനിയും കൂടുതൽ അംഗങ്ങളുടെ പിന്തുണ TVKക്ക് ആവശ്യമാണ്. ഇന്നലെ തമിഴ്നാടിന്റെ അധിക ചുമതല വഹിക്കുന്ന ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുമായി കൂടിക്കാഴ്ച നടത്തി വിജയ് ഗവൺമെന്റ് രൂപീകരണത്തിന് അവകാശമുന്നയിച്ചിരുന്നു. ഇക്കാര്യത്തിൽ ഗവർണർ സോളിസിറ്റർ ജനറൽ L. സുന്ദരേഷനിൽ നിന്ന് നിയമോപദേശം തേടി. TVKയിലെ മുതിർന്ന നേതാക്കൾ CPI CPIM ഭാരവാഹികളുമായി കൂടിക്കാഴ്ച നടത്തി പിന്തുണ തേടിയിട്ടുണ്ട്.
2: പശ്ചിമബംഗാൾ നിയമസഭ ഔപചാരികമായി പിരിച്ചുവിട്ടു. പുതിയ ഗവൺമെന്റ് രൂപീകരണത്തിന് വഴിയൊരുക്കാൻ ഭരണഘടനയുടെ 171-ാം വകുപ്പ് പ്രകാരമാണ് ഗവർണർ RN രവി സഭ പിരിച്ചുവിട്ടത്. നാളെയാണ് പശ്ചിമബംഗാളിൽ പുതിയ ഗവൺമെന്റിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് സംഘടിപ്പിക്കുന്നത്. നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കാൻ BJP MLA മാരുടെ യോഗം ഇന്ന് ചേരും. അസമിൽ NDA അടുത്ത ചൊവ്വാഴ്ച തുടർച്ചയായ 3-ാം തവണയും ഗവൺമെന്റ് രൂപീകരിക്കും. ഇന്നലെ മുതിർന്ന BJP നേതാക്കൾ പങ്കെടുത്ത ഉന്നതതല സന്നാഹ യോഗമാണ് മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ തീയതി നിശ്ചയിച്ചത്. ഗോഹട്ടിയിലെ ഖനാപാട വെറ്റിനറി കോളേജ് ഗ്രൌണ്ടിലായിരിക്കും സത്യപ്രതിജ്ഞാ ചടങ്ങ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിരിക്കും ചടങ്ങിലെ മുഖ്യാതിഥിയെന്ന് സംസ്ഥാന BJP പ്രസിഡന്റ് ദിലീപ് സൈക്കിയ അറിയിച്ചു. മറ്റന്നാൾ ചേരുന്ന BJP നിയമസഭാ കക്ഷി യോഗം നേതാവിനെ തെരഞ്ഞെടുക്കും. ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പാർട്ടി ദേശീയ അധ്യക്ഷൻ നിതിൻ നബിൻ, BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, കേന്ദ്രമന്ത്രിമാർ, മുതിർന്ന നേതാക്കൾ തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിക്കും. രാജ്യത്തെ ഭക്ഷ്യധാന്യ ശേഖരം 604 ലക്ഷം ടൺ കവിഞ്ഞതായി പൊതുവിതരണ വകുപ്പ് മന്ത്രി പ്രഹ്ലാദ് ജോഷി അറിയിച്ചു. നിയമാനുസൃത കരുതൽ ശേഖരത്തിന്റെ 3 ഇരട്ടിയിലേറെയാണിതെന്ന് ജോഷി സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. ഭക്ഷ്യധാന്യ ശേഖരം വർദ്ധിച്ചതോടെ ക്ഷേമ പദ്ധതികൾക്കാവശ്യമായ വിഹിതവും പൊതുവിതരണ സംവിധാനത്തിനാവശ്യമായ വിഹിതവും ഉറപ്പാക്കാൻ കഴിഞ്ഞു. മികച്ച വിളവെടുപ്പും ശക്തമായ സംഭരണ സംവിധാനവും ഭക്ഷ്യസുരക്ഷയും കാർഷികക്ഷേമവും ശോഭനമായ ഭാവിയും ഉറപ്പാക്കിയതായി പ്രഹ്ലാദ് ജോഷി പറഞ്ഞു. വൈദ്യുതി താരിഫിന്റെ അടിസ്ഥാനത്തിൽ കിട്ടാത്ത സേവനത്തിന് പണം നൽകാൻ ഉപഭോക്താക്കൾ ബാധ്യസ്ഥരല്ലെന്ന് സുപ്രീംകോടതി വിധിച്ചു. ജനങ്ങൾക്ക് നൽകുന്ന വൈദ്യുതിയുടെ താരിഫ് നിർണയം ഉപഭോക്തൃ താൽപര്യങ്ങൾ സംരക്ഷിക്കാനാണെന്നും അത് കേവലം കണക്കിന്റെ കളിയല്ലെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി. ഡൽഹിയിലെ റിതാല വൈദ്യുതി ഉൽപ്പാദന കേന്ദ്രവുമായി ബന്ധപ്പെട്ട വൈദ്യുതി അപ്പലേറ്റ് ട്രിബ്യൂണലിന്റെ 2025 ഉത്തരവ് റദ്ദാക്കിയാണ് സുപ്രീംകോടതിയുടെ നിർണായക വിധിപ്രഖ്യാപനം. റെയിൽവേയുടെ പുതുക്കിയ റിസർവേഷൻ സമ്പ്രദായം ഓഗസ്റ്റിൽ ആരംഭിക്കുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. ഡൽഹി റെയിൽ ഭവനിൽ ചേർന്ന അവലോകന യോഗത്തിൽ പുതിയ റിസർവേഷൻ സമ്പ്രദായം യാത്രക്കാർക്ക് ഒരു തരത്തിൽ

0: കൂടി രോഗബാധ സംശയിക്കുന്നുണ്ട്. തെക്കൻ അറ്റ്ലാന്റിക് സമുദ്രദ്വീപായ സെന്റ് ഹെലേനയിൽ നിന്ന് യാത്രയാരംഭിച്ച എം വി ഹോണ്ടിയസിൽ നിന്ന് 12 രാജ്യങ്ങളിലെ യാത്രക്കാർ പലയിടത്തായി ഇറങ്ങിയിട്ടുണ്ടെന്നും ലോകാരോഗ്യ സംഘടനയുടെ അറിയിപ്പിൽ പറയുന്നു. എന്നാൽ രോഗവ്യാപന സാധ്യത വളരെ കുറവാണെന്ന് WHO വിശദീകരിച്ചു. അമേരിക്കൻ സൈന്യത്തിന് കര വ്യോമ താവളങ്ങളിൽ സൌദി അറേബ്യ പ്രവർത്തനാനുമതി നിഷേധിച്ചു. ഇതോടെ ഹോർമൂസ് കടലിടുക്കിൽ കപ്പലുകൾക്ക് സംരക്ഷണം നൽകാൻ ട്രംപ് എടുത്ത തീരുമാനം പിൻവലിക്കേണ്ട സാഹചര്യമാണ്. യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്ക നൽകിയ 14 നിർദ്ദേശങ്ങൾ ടെഹ്റാൻ പരിശോധിച്ചു വരികയാണ്. പാകിസ്ഥാനുമായി ഉണ്ടായ സംഘർഷത്തിൽ ഇന്ത്യയ്ക്ക് 4 റഫേൽ യുദ്ധവിമാനങ്ങൾ നഷ്ടപ്പെട്ടതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറയുന്നതായി കാണിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. AI നിർമ്മിത ഡീപ് ഫേക്ക് വീഡിയോയാണ് പാകിസ്ഥാൻ പ്രചരിപ്പിക്കുന്നതെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഫാക്ട് ചെക്ക് യൂണിറ്റ് സോഷ്യൽ മീഡിയ പോസ്റ്റിൽ വ്യക്തമാക്കി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ആകാശവാണിയുടെ 90th വാർഷികത്തോടനുബന്ധിച്ച് ഇന്ന് ന്യൂഡൽഹിയിൽ മാരത്തൺ സംഘടിപ്പിക്കും. 3.5 കിലോമീറ്റർ മാരത്തൺ ആകാശവാണി ഭവനിൽ നിന്ന് ആരംഭിച്ച് കൃഷിഭവൻ, റെയിൽഭവൻ, RBI സമുച്ചയം എന്നിവയുടെ മുന്നിലൂടെ ആകാശവാണി ഭവനിൽ തന്നെ സമാപിക്കും. ആകാശവാണി, ദൂരദർശൻ, പ്രസാർഭാരതി ജീവനക്കാരും അവരുടെ കുടുംബാംഗങ്ങളും മാരത്തണിൽ പങ്കെടുക്കും. കേരള പ്രീമിയർ ലീഗ് ഫുട്ബോൾ സൂപ്പർ 8 കാലിക്കറ്റ് FC വിജയം. തൃശൂരിൽ ഗോൾഡൻ ത്രെഡ്സ് FC 2-1 അവർ പരാജയപ്പെടുത്തിയത്. IPL ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയന്റ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ 9 runs പരാജയപ്പെടുത്തി. മഴ തടസ്സപ്പെടുത്തിയ മത്സരം 19 ഓവറായി ചുരുക്കിയിരുന്നു. ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. വൈകിട്ട് 7:30 ഡൽഹി അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് മത്സരം. ISL ഫുട്ബോളിൽ ഇന്ന് സ്പോർട്ടിംഗ് ഡൽഹി ഒഡീഷ FC നേരിടും. വൈകിട്ട് 5 ന്യൂഡൽഹി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. സംസ്ഥാന നിയമസഭയിൽ പുതുതായി തെരഞ്ഞെടുത്ത 11 വനിതാ ജനപ്രതിനിധികളെ ആദരിക്കാൻ സപ്ലൈകോ വിമൻസ് 11 എന്ന പരിപാടി സംഘടിപ്പിക്കും. വനിതകൾക്ക് ഈ മാസം 11 മുതൽ 11 ദിവസത്തേക്ക് 11 തെരഞ്ഞെടുത്ത ശബരി ഉൽപ്പന്നങ്ങൾ 11% വിലക്കുറവിൽ സപ്ലൈകോ ലഭ്യമാക്കുന്ന പരിപാടിയാണിത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മലിനജല പ്ലാന്റിന്റെ പ്രവർത്തനത്തിൽ വീഴ്ച വരുത്തിയ കരാറുകാരനെ ഒഴിവാക്കി പുതിയ കരാറിന് ടെൻഡർ നടപടി ആരംഭിക്കാൻ കോർപ്പറേഷനോട് ജില്ലാ കളക്ടർ ആവശ്യപ്പെട്ടു. നിർമ്മാണാനുമതി ലഭിച്ച സരോവരം മലിനജല സംസ്കരണ പ്ലാന്റിന്റെ തുടർ നടപടികൾ വേഗത്തിലാക്കാനും വെസ്റ്റ്ഗിൽ പ്ലാന്റിന്റെ സാങ്കേതികാനുമതി ലഭ്യമാക്കാനും അവലോകന യോഗത്തിൽ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ചിലയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. അന്തരിച്ച മാധ്യമപ്രവർത്തകൻ വിക്ടർ ജോസഫിന്റെ സംസ്കാരം രാവിലെ കണ്ണൂർ പയ്യാവൂർ പൈസക്കരിയിലെ ദേവമാതാ പള്ളി സെമിത്തേരിയിൽ നടത്തും. കണ്ണൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെയായിരുന്നു 42-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. ഇന്ത്യ വിഷൻ, മനോരമ ന്യൂസ്, ഏഷ്യാനെറ്റ്, അമൃത TV, ജയ്ഹിന്ദ് തുടങ്ങിയ മാധ്യമ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തിട്ടുണ്ട്. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് കഴിഞ്ഞ 2 ദിവസങ്ങളിലായി 1050 പേർ ഹജ്ജ് തീർത്ഥാടനത്തിന് യാത്ര തിരിച്ചു. ഇന്ന് പുലർച്ചെ 350 വനിതാ തീർത്ഥാടകരുമായി ഒരു വിമാനം പുറപ്പെട്ടു. രാത്രി 8:05 മറ്റൊരു ഹജ്ജ് സർവീസ് കൂടി ഉണ്ടായിരിക്കും. പെരിന്തൽമണ്ണ പ്രസന്റേഷൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ 8th class വിദ്യാർത്ഥി തേജസിന്റെ ആത്മഹത്യ അധ്യാപകരുടെ പീഡനം മൂലമാണെന്ന് പിതാവ് പരാതിപ്പെട്ടു. സ്കൂളിലെ അധ്യാപകർക്കെതിരെ ഇന്നലെ ജില്ലാ പോലീസ് മേധാവിക്ക് പിതാവ് പരാതി നൽകി. വയനാട് CC മടൂർ തേക്കൻകാട് ഉന്നതിയിലെ 13-കാരൻ നരസിപ്പുഴയുടെ കൈവഴിയിൽ വീണ് മരിച്ചു. ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം. കോളേരി ഗവൺമെന്റ് ഹൈസ്കൂൾ 7th class വിദ്യാർത്ഥി വിഷ്ണുവാണ് മരിച്ചത്. കോഴിക്കോട് തളി സംഗീതസഭയുടെ 3 ദിവസത്തെ ത്രിമൂർത്തി സംഗീതോത്സവത്തിന് ഇന്ന് ചാലപ്പുറം കേസരി ഭവനിൽ തുടക്കമാകും. ആചാര്യ MR രാജേഷ് ഉദ്ഘാടനം ചെയ്യും. കരമന കളിയിക്കാവിള റോഡിൽ ബ്ലാക്ക് സ്പോട്ട് മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ പൊതുമരാമത്ത് വകുപ്പിന് നിർദ്ദേശം നൽകി. മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസിന്റേതാണ് നിർദ്ദേശം. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിലെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് AICC നിരീക്ഷകരുടെ റിപ്പോർട്ട് ഇന്ന് ഹൈക്കമാൻഡിന് സമർപ്പിച്ചേക്കും. തമിഴ്നാട്ടിൽ ഗവൺമെന്റ് രൂപീകരണത്തിലെ അനിശ്ചിതത്വം തുടരുന്നു. പശ്ചിമബംഗാൾ നിയമസഭ പിരിച്ചുവിട്ടു. അസമിൽ അടുത്ത ചൊവ്വാഴ്ച ഗവൺമെന്റ് രൂപീകരണം. രാജ്യത്തെ ഭക്ഷ്യധാന്യ ശേഖരം 604 ലക്ഷം ടൺ കവിഞ്ഞതായി പൊതുവിതരണ വകുപ്പ് മന്ത്രി പ്രഹ്ലാദ് ജോഷി. ആകാശവാണി 90th വാർഷികത്തോടനുബന്ധിച്ച് ഇന്ന് ന്യൂഡൽഹിയിൽ മാരത്തൺ സംഘടിപ്പിക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ആകാശവാണി സംപ്രതി വാർത്താഹ ശ്രൂയൻ.

0: ഒരു മണിക്കൂർ 51 മിനിറ്റും വൈകിയോടുന്നു.
1: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
2: കുഞ്ഞുങ്ങളുടെ ശോഭനമായ ഭാവിക്ക് ശരിയായ ചുവടുവെപ്പുകൾ ഇന്ന് തന്നെയാവാം. പഠന വൈകല്യങ്ങൾക്കും പെരുമാറ്റ പ്രശ്നങ്ങൾക്കും പരിഹാരമായി കേരള സർക്കാർ ഹോമിയോപ്പതി വകുപ്പിന്റെ സദ്ഗമയ പദ്ധതി. സദ്ഗമയ നയിക്കാം, നേർവഴിയിലേക്ക് വാർത്തെടുക്കാം ഒരു പുതിയ തലമുറയെ. ഗവൺമെന്റ് ജില്ലാ ഹോമിയോ ആശുപത്രി, കക്കാട് റോഡ്, കണ്ണൂർ.
3: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
4: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
5: FM ഡയറി. FM ഡയറിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.

0: ബാപ്പുവിനെ സംബന്ധിച്ച് ലളിത ജീവിതം എന്നത് വെറുമൊരു ആശയം മാത്രമായിരുന്നില്ല, അത് അദ്ദേഹത്തിന്റെ ജീവിത ശൈലിയായിരുന്നു. മറ്റുള്ളവർ അത് സ്വീകരിക്കണമെന്ന് അദ്ദേഹം അതിയായി ആഗ്രഹിക്കുകയും ചെയ്തു.
1: ഇന്ത്യ സ്വതന്ത്രയായതിനു ശേഷമുള്ള മഹാത്മജിയുടെ ജീവിതത്തിലെ ചില സന്ദർഭങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു ഗാന്ധിയനും പ്രഭാഷകനുമായ പ്രൊഫസർ എം. മുഹമ്മദ്.

0: കരകാണാത്ത ദാരിദ്ര്യക്കടലിൽ മുങ്ങിത്താഴുന്ന ജനകോടികളുടെ നാട്ടിൽ സമ്പത്തും പ്രൗഢിയും പ്രകടിപ്പിക്കുന്നത് അതീവ ക്രൂരതയാകുന്നു. പ്രകടനാത്മകപരവും ആർഭാടഭരിതവുമായ ഉപഭോഗശൈലിയെ അദ്ദേഹം പേർത്തും പേർത്തും അപലപിച്ചുകൊണ്ടിരുന്നു. ഭരണകർത്താക്കൾ പ്രത്യേകിച്ചും അങ്ങനെയാകരുത്. അഭയാർത്ഥി ക്യാമ്പുകളിൽ സേവനമനുഷ്ഠിക്കുന്ന സുഭദ്രാഗുപ്തയും അവരെ അതിൽ സഹായിക്കുന്ന ഒരു കൂട്ടം സ്ത്രീകളും മഹാത്മജിയെ സന്ദർശിക്കാനെത്തി. അവരെ കണ്ടപ്പോൾ മഹാത്മാവിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു. വർണ്ണശബലമായ സിൽക്ക് വസ്ത്രങ്ങൾ ധരിച്ച് ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിൽ കഴിയുന്ന അഭയാർത്ഥികളുടെ അടുക്കൽ ചെല്ലുമ്പോൾ അവർക്ക് നിങ്ങളെക്കുറിച്ച് എന്തു മതിപ്പും വിശ്വാസവും ഉണ്ടാകാനാണ്? ആർഭാടപൂർണമായ ഇത്തരം വസ്ത്രങ്ങൾ ധരിച്ച് നിങ്ങൾ അവരോട് സ്വയം നെയ്തെടുത്ത വസ്ത്രങ്ങൾ ധരിക്കാനും ഖാദി ധരിക്കാനും പറയുന്നു. ഇതിൽ പരം വൈരുദ്ധ്യം എന്തുണ്ട്? ലാളിത്യം, ആത്മാർത്ഥത, ആന്തരികവും ബാഹ്യവുമായ പരിശുദ്ധി എന്നിവ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ പ്രവർത്തനം ഫലവത്താവുകയുള്ളൂ. കാര്യങ്ങൾ മറച്ചുവെച്ച് കൊണ്ട് പറയുന്ന രീതി ഗാന്ധിജിക്കുണ്ടായിരുന്നില്ല. അദ്ദേഹം ഇങ്ങനെ തുടർന്നു: സുഭിക്ഷമായ പ്രഭാത ഭക്ഷണത്തിന് ശേഷം നിങ്ങളുടെ ബംഗ്ലാവുകളിൽ നിന്ന് ആഡംബര കാറുകളിൽ വന്നിറങ്ങി മോടിയേറിയ വാനിറ്റി ബാഗുകൾ ചുഴറ്റിക്കൊണ്ട് നിങ്ങൾ പാവപ്പെട്ട അഭയാർത്ഥികളുടെ അടുക്കൽ ചെല്ലുന്നു. അവരാകട്ടെ ഉടുതുണിക്ക് മറുതുണിയില്ലാതെ, ഒന്ന് കുളിക്കാൻ പോലും സൗകര്യമില്ലാതെ കഴിഞ്ഞുകൂടുന്ന മനുഷ്യരും. സാമൂഹ്യ സേവനം ഇന്നൊരു ഫാഷനായി തീർന്നിരിക്കുന്നു എന്നെനിക്ക് ഭയമുണ്ട്. സാമൂഹ്യ പ്രവർത്തകരെന്ന് സ്വയം വിശേഷിപ്പിച്ചുകൊണ്ട് ആദായകരമായ ഒരു പ്രകടനത്തിലേർപ്പെട്ടിരിക്കുകയാണ് ചിലർ. അപവാദങ്ങളില്ലെന്ന് ഞാൻ പറയുന്നില്ല, അവ അപൂർവമാണെന്ന് സൂചിപ്പിക്കുന്നേയുള്ളൂ. സ്വതന്ത്ര ഇന്ത്യയിൽ എല്ലാ സാമൂഹ്യ പ്രവർത്തകരും ലാളിത്യവും സ്വാശ്രയത്വവും തൊഴിലിന്റെ അന്തസ്സും ഉയർത്തിപ്പിടിച്ചേ മതിയാവൂ. ഇംഗ്ലീഷ് സ്കൂൾ നടത്തുന്ന ഒരു കൂട്ടം മതപ്രചാരകരും ബാപ്പുവിനെ സന്ദർശിക്കാൻ രാജകുമാരി അമൃത് കൌറിന്റെ കൂടെ ബിർള മന്ദിരത്തിലേക്ക് വന്നു. അവരുമായി സംസാരിച്ചിരിക്കവേ മഹാത്മജിയുടെ ഒരു നിരീക്ഷണം ഇതായിരുന്നു: ആരും തന്നെ മതസ്ഥാപനങ്ങൾ ഉൾപ്പെടെ ഈ ലോകത്ത് പരിപൂർണരല്ല. മതസ്ഥാപനങ്ങൾ ഒരു പ്രത്യേക കാലഘട്ടത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഉണ്ടായവയാണ്. പ്രവാചകന്മാരെ അവർ ജീവിച്ചിരുന്ന കാലത്ത് കല്ലെറിയുകയും അവരുടെ കാലശേഷം അവർക്കു വേണ്ടി പള്ളികൾ പണിയുകയും ചെയ്യുക എന്നത് ലോകത്തിന്റെ പതിവാണ്. പണ്ടുകാലത്ത് മതാധ്യാപനങ്ങൾ മനസ്സിലാക്കാൻ പറ്റാതെ പോയ ജനങ്ങൾ തെറ്റ് ചെയ്തു. അവരെന്താണ് ചെയ്തു കൂട്ടുന്നതെന്ന് അവർക്ക് തന്നെ അറിയില്ലായിരുന്നു. എന്നാൽ അത്തരത്തിലുള്ള സ്വയം ന്യായീകരണങ്ങളൊന്നും ഇന്നത്തെ ആളുകൾക്ക് സമർപ്പിക്കാനാവില്ല. കൺഫ്യൂഷ്യസ് പറഞ്ഞതുപോലെ, ശരി എന്താണെന്നറിയുകയും എന്നിട്ട് അത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് ഭീരുത്വമാകുന്നു. സൈദ്ധാന്തികമായി എല്ലാം തികഞ്ഞ മതം ഉണ്ടാകാം, പക്ഷേ മനുഷ്യരാശി ഇതുവരെ അങ്ങനെയൊന്ന് കണ്ടെത്തുകയോ പ്രവർത്തന പഥത്തിൽ കൊണ്ടുവരികയോ ചെയ്തിട്ടില്ല. പ്രാർത്ഥനാനന്തര പ്രഭാഷണത്തിൽ ഇന്ത്യ പാക് ബന്ധങ്ങളെക്കുറിച്ച് സ്പർശിച്ചുകൊണ്ട് ഗാന്ധിജി ഇങ്ങനെ പറഞ്ഞു: ഇവിടെ ഇന്ത്യയിൽ ആളുകൾക്ക് ഇപ്പോൾ മനപരിവർത്തനം സംഭവിക്കുന്നുണ്ട്. ഇത് പാകിസ്ഥാന്റെ കാര്യത്തിലും സംഭവിക്കും. അതിനുള്ള ശ്രമങ്ങൾ തീർച്ചയായും തുടർന്നു പോകേണ്ടതാണ്. മാറ്റം സംഭവിക്കുക തന്നെ ചെയ്യും. പാകിസ്ഥാനിലെ കുറെ ആളുകൾക്ക് പിടിപെട്ട അതേ മതഭ്രാന്ത് നമ്മിലും കിടന്നുകൂടിയിരിക്കുന്നു. ഈ ഭ്രാന്ത് അവസാനിക്കുന്നില്ലെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധങ്ങളുണ്ടാവുകയും തൽഫലമായി രണ്ടു രാജ്യങ്ങളും നശിക്കുകയും ചെയ്യും. ഇന്നുള്ള അവസ്ഥ ദീർഘകാലം തുടരാനാവില്ല. ഇന്ത്യയും പാകിസ്ഥാനെയും യോജിപ്പിലെത്തിക്കാൻ ഗാന്ധിജി ശ്രമിച്ചുകൊണ്ടിരുന്നു. കശ്മീർ പ്രശ്നവുമായി അപ്പോഴാണ് ഇന്ത്യ ഗവൺമെന്റ് ഐക്യരാഷ്ട്രസഭയിലെത്തിയത്. 1948 പുതുവർഷത്തിന്റെ ആദ്യ ദിനം ബാപ്പു തന്റെ പഴയകാല പതിവുകൾ മുറതെറ്റാതെ തന്നെ നടത്തി. തന്റെ വിദേശ സുഹൃത്ത് കാൾ സ്ട്രൂവിന് കത്തെഴുതിക്കൊണ്ടാണ് ദിവസത്തിന്റെ തുടക്കം. അടിയുറച്ച അഹിംസാമാർഗത്തിലൂടെയാണ് ഇന്ത്യ സ്വാതന്ത്ര്യസമരം നടത്തിയതെന്ന ധാരണ തിരുത്തിക്കൊണ്ട് ഗാന്ധിജി തന്റെ സുഹൃത്തിന് ഇങ്ങനെ എഴുതി: ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം തികച്ചും അഹിംസാത്മകമായിരുന്നില്ലെന്ന് ഞാൻ പറഞ്ഞത് നിങ്ങളെ അത്ഭുതപ്പെടുത്തരുത്. അഹിംസ പരാജയപ്പെട്ടു എന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ വൈകി മനസ്സിലാക്കിയ എന്റെ പരാജയത്തെപ്പറ്റിയാണ് ഞാൻ പറഞ്ഞു വന്നത്. അഹിംസയെന്ന് ഞാൻ മനസ്സിലാക്കിയത് വെറും നിഷ്ക്രിയ പ്രതിരോധത്തെയായിരുന്നു. അതാകട്ടെ ദുർബലരുടെ ആയുധമാണ്. നിഷ്ക്രിയ പ്രതിരോധം അഥവാ പാസീവ് റെസിസ്റ്റൻസ് തികഞ്ഞ അഹിംസയിൽ നിന്നും ഏറെ അകലെയാണ്. സ്വതന്ത്ര ഇന്ത്യയിൽ ഇന്ന് നടക്കുന്ന ആഭ്യന്തര കലഹം കഴിഞ്ഞ 30 വർഷമായി ദുർബലർ നടത്തിക്കൊണ്ടിരുന്ന നിഷ്ക്രിയ പ്രതിരോധത്തിന്റെ ഹിംസാത്മക പ്രകടനം മാത്രമാണെന്ന് ഞാൻ കരുതുന്നു. ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തെമ്പാടും നാം കണ്ടുകൊണ്ടിരിക്കുന്ന ഹിംസയുടെ വേലിയേറ്റം സൂചിപ്പിക്കുന്നത് അജയ്യമായ അഹിംസയെ നാം ഇനിയും കണ്ടെത്തിയിട്ടില്ല എന്നാണ്. യഥാർത്ഥ അഹിംസ ദുർബലരുടെ ആയുധമല്ല, അത് ശക്തരുടെ ആയുധമാണ്. അതിനിയും നാം നേടിയിട്ടില്ല. അതുകൊണ്ട് നിങ്ങളെപ്പോലുള്ള എന്റെ സുഹൃത്തുക്കൾ കരുതരുത് ഞാൻ യഥാർത്ഥ അഹിംസ സാക്ഷാത്കരിച്ചിരിക്കുന്നു എന്ന്. ഒരു നിമിഷം പോലും പാഴാക്കാതെ പരിപൂർണമായ അഹിംസയിലേക്ക് എത്തിച്ചേരാനുള്ള യാത്രയിലാണ് സ്വതന്ത്ര ഇന്ത്യയിലും ഞാൻ നിലകൊള്ളുന്നത്.
1: ഇന്ത്യ സ്വതന്ത്രയായതിനു ശേഷമുള്ള മഹാത്മജിയുടെ ജീവിതത്തിലെ ചില സന്ദർഭങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഗാന്ധിയനും പ്രഭാഷകനുമായ പ്രൊഫസർ എം മുഹമ്മദ്.

0: ഗാന്ധിജിയുടെ ആത്മകഥയിൽ നിന്നുള്ള ഭാഗങ്ങൾ തുടരുന്നു.
1: ഡർബാനിൽ എത്തിയതിന്റെ ഏഴാമത്തെയോ എട്ടാമത്തെയോ ദിവസം ഞാൻ അവിടം വിട്ടു. എനിക്കായി ഒന്നാം ക്ലാസ് ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു. കിടക്കെ വേണമെങ്കിൽ 5 ഷില്ലിംഗ് കൂടി അവിടെ കൊടുക്കണമായിരുന്നു. അബ്ദുള്ള സേട്ട് ഒരു കിടക്ക കൂടി ബുക്ക് ചെയ്യാൻ നിർബന്ധിച്ചു എങ്കിലും എൻ്റെ മർക്കടമുഷ്ടിയും ദുരഭിമാനവും 5 ഷില്ലിംഗ് ലാഭിക്കാമല്ലോ എന്ന വിചാരവും കൊണ്ട് ഞാനത് നിരസിച്ചു. അപ്പോൾ അബ്ദുള്ള സേട്ട് എനിക്ക് മുന്നറിയിപ്പ് തന്നു, നോക്കൂ, ഇത് ഇന്ത്യയിൽ നിന്നും വ്യത്യസ്തമായ ഒരു രാജ്യമാണ്. ദൈവാനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്ക് ആവശ്യത്തിനും അതിലേറെയും പണമുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള യാതൊന്നിനും പിശുക്ക് കാണിക്കരുത്. ഞാൻ അദ്ദേഹത്തിന് നന്ദി പറയുകയും എന്നെപ്പറ്റി പരിഭ്രമിക്കേണ്ട എന്നറിയിക്കുകയും ചെയ്തു. നെറ്റാളിൻ്റെ തലസ്ഥാനമായ മാരിറ്റ്സ്ബർഗിൽ രാത്രി 9 മണിയോടുകൂടി തീവണ്ടിയെത്തി. കിടക്കകൾ അവിടെ വച്ചാണ് നൽകിയിരുന്നത്. ഒരു റെയിൽവേ ജോലിക്കാരൻ വന്ന് എനിക്ക് കിടക്ക വേണോ എന്ന് ചോദിച്ചു. വേണ്ട, എൻ്റെ കയ്യിലൊന്നുണ്ട് എന്ന് ഞാൻ മറുപടി പറഞ്ഞു. അയാൾ പോയി. അപ്പോൾ ഒരു യാത്രക്കാരൻ കടന്നു വന്ന് എന്നെ അടിമുടി നോക്കി. ഞാൻ വെള്ളക്കാരനല്ല എന്ന് അയാൾ കണ്ടു. ഇത് അയാളെ അസ്വസ്ഥനാക്കി. പുറത്തു ചെന്ന് 1-2 ഉദ്യോഗസ്ഥന്മാരുമായി അയാൾ തിരിച്ചു വന്നു. അവർ നിശബ്ദത പാലിക്കെ മറ്റൊരു ഉദ്യോഗസ്ഥൻ എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ പറഞ്ഞു, വരൂ, നിങ്ങൾ മുന്നിലെ കമ്പാർട്ട്മെൻറ്റിലേക്ക് പോകണം. പക്ഷേ എനിക്ക് 1-ാം ക്ലാസ് ടിക്കറ്റുണ്ടല്ലോ, ഞാൻ പറഞ്ഞു. അതിൽ കാര്യമില്ല, നിങ്ങൾ തീർച്ചയായും ഇതിൻ്റെ മുന്നിലെ കമ്പാർട്ട്മെൻറ്റിലേക്ക് പോകണം എന്ന് ഞാൻ പറയുന്നു, അയാൾ പ്രതികരിച്ചു. ഡർബാനിൽ വച്ച് ഈ കമ്പാർട്ട്മെൻറ്റിൽ യാത്ര ചെയ്യാൻ എന്നെ അനുവദിച്ചതാണ് എന്നും ഇതിൽ തന്നെ എനിക്ക് പോകണം എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. സാധ്യമല്ല, നിങ്ങൾക്കതിൽ പോവാനാവില്ല. നിങ്ങൾ ഈ കമ്പാർട്ട്മെൻറ്റിൽ നിന്ന് പോകണം. അല്ലാത്ത പക്ഷം നിങ്ങളെ പുറത്തേക്കെറിയാൻ വേണ്ടി എനിക്കൊരു പോലീസ് കോൺസ്റ്റബിളിനെ വിളിക്കേണ്ടി വരും എന്ന് ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ശരി, നിങ്ങൾക്കങ്ങനെ ചെയ്യാം. ഞാൻ സ്വമേധയാ പുറത്തു പോകാൻ വിസമ്മതിക്കുന്നു. പോലീസുകാരൻ വന്നു. അയാൾ കൈക്ക് പിടിച്ച് എന്നെ പുറത്തേക്ക് തള്ളി. എൻ്റെ സാധനങ്ങളും പുറത്തേക്കെറിഞ്ഞു. ഞാൻ മറ്റേ കമ്പാർട്ട്മെൻറ്റിലേക്ക് പോകാൻ വിസമ്മതിച്ചു. തീവണ്ടി പുകതുപ്പിക്കൊണ്ട് പാഞ്ഞുപോയി.

0: ഞാൻ കൈസഞ്ചിയുമായി വെയ്റ്റിംഗ് റൂമിൽ ചെന്നിരുന്നു. എൻ്റെ മറ്റ് സാധനങ്ങൾ എറിയപ്പെട്ടിടത്ത് തന്നെ കിടന്നു. റെയിൽവേ അധികാരികൾ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു. അത് മഞ്ഞുകാലമായിരുന്നു. ദക്ഷിണാഫ്രിക്കയുടെ ഉയർന്ന പ്രദേശങ്ങളിൽ മഞ്ഞുകാലത്ത് അത്യധികമായ തണുപ്പുണ്ടായിരുന്നു. മാരിറ്റ്സ്ബർഗ് ഒരു ഉയർന്ന പ്രദേശമാകിയാൽ തണുപ്പ് അതികഠിനമായിരുന്നു. എൻ്റെ മേൽക്കുപ്പായം മറ്റ് സാധനങ്ങളുടെ കൂടെയായിരുന്നു. അത് ചോദിക്കാൻ എനിക്ക് ധൈര്യം വന്നില്ല. ഞാൻ വീണ്ടും അവഹേളിക്കപ്പെട്ടാലോ? അതുകൊണ്ട് ഞാൻ ഇരുന്നു പിറച്ചു. ആ മുറിയിൽ വെളിച്ചവും ഉണ്ടായിരുന്നില്ല. പാതിരാത്രിയോടുകൂടി ഒരു യാത്രക്കാരൻ വന്നു. അയാൾക്ക് പക്ഷേ എന്നോട് സംസാരിക്കണമെന്നുണ്ടായിരുന്നു. എന്നാൽ ഞാൻ സംസാരിക്കാനുള്ള മാനസികാവസ്ഥയിലായിരുന്നില്ല. എൻ്റെ കർത്തവ്യത്തെപ്പറ്റി ഞാൻ ആലോചിച്ചു നോക്കി. എൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടി ഞാൻ പടവെട്ടണമോ, അതോ ഇന്ത്യയിലേക്ക് മടങ്ങണമോ, അതോ ഈ അപമാനം അവഗണിച്ചുകൊണ്ട് പ്രിറ്റോറിയയിലേക്ക് പോവുകയും കേസ് തീർത്തിട്ട് ഇന്ത്യയിലേക്ക് മടങ്ങുകയും ചെയ്യണോ? എൻ്റെ കടമ പൂർത്തിയാക്കാതെ ഇന്ത്യയിലേക്ക് മടങ്ങുന്നത് വീരത്വമായിരിക്കും. എനിക്ക് അനുഭവപ്പെട്ട കഷ്ടപ്പാടുകൾ കേവലം ഉപരിപ്ലവമാണ്. വർണ്ണവിദ്വേഷം എന്ന ആഴമേറിയ രോഗത്തിൻ്റെ ബാഹ്യലക്ഷണങ്ങൾ. കഴിയുമെങ്കിൽ ഈ രോഗത്തിന് ഉന്മൂലനാശം വരുത്താനും ആ പ്രക്രിയയിൽ ഉണ്ടാവുന്ന കഷ്ടപ്പാടുകൾ സഹിക്കാനും ഞാൻ ശ്രമിക്കണം. വർണ്ണവിദ്വേഷം നീക്കാൻ ആവശ്യമായിടത്തോളം മാത്രമേ എന്നോട് ചെയ്ത തെറ്റുകൾക്ക് പരിഹാരം തേടാൻ ശ്രമിക്കാവൂ. അതുകൊണ്ട് അടുത്ത് കിട്ടുന്ന തീവണ്ടിയിൽ പ്രിറ്റോറിയയിലേക്ക് പോകാൻ ഞാൻ തീരുമാനിച്ചു. പിറ്റേന്ന് രാവിലെ റെയിൽവേ ജനറൽ മാനേജർക്ക് ഞാൻ നീണ്ടൊരു കമ്പി അടിച്ചു. അബ്ദുള്ള സേട്ടിനെ വിവരം അറിയിക്കുകയും അദ്ദേഹം ഉടനെ ജനറൽ മാനേജറെ ചെന്ന് കാണുകയും ചെയ്തു. റെയിൽവേ അധികാരികളുടെ പെരുമാറ്റത്തെ ആ മാനേജർ ന്യായീകരിച്ചു. എങ്കിലും എന്നെ ലക്ഷ്യസ്ഥാനത്ത് സുരക്ഷിതമായി എത്തിക്കാൻ സ്റ്റേഷൻ മാസ്റ്റർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്ന് അദ്ദേഹം സേട്ടിനെ അറിയിച്ചു. മാരിറ്റ്സ്ബർഗിലുള്ള ഇന്ത്യൻ വ്യാപാരികൾക്കും മറ്റ് സ്ഥലങ്ങളിലെ സുഹൃത്തുക്കൾക്കും എന്നെ വന്ന് കാണാൻ പറഞ്ഞും സഹായിക്കാൻ ആവശ്യപ്പെട്ടും അബ്ദുള്ള സേട്ട് കമ്പിയടിച്ചു. വ്യാപാരികൾ സ്റ്റേഷനിൽ വന്ന് എന്നെ കാണുകയും അവരുടെ കഷ്ടപ്പാടുകൾ വിവരിച്ചിട്ട് എനിക്ക് സംഭവിച്ചത് അസാധാരണമായ ഒന്നുമല്ല എന്ന് പറഞ്ഞ് എന്നെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഒന്നാം ക്ലാസ്സിലോ രണ്ടാം ക്ലാസ്സിലോ യാത്ര ചെയ്യുന്ന ഇന്ത്യക്കാർ റെയിൽവേ അധികാരികളിൽ നിന്നോ വെള്ളക്കാരിൽ നിന്നോ ശല്യം പ്രതീക്ഷിക്കണം എന്നും അവർ പറഞ്ഞു. ആ ദിവസം അങ്ങനെ അവരുടെ ദുരിതത്തിൻ്റെ കഥകൾ കേൾക്കാൻ ഞാൻ ഉപയോഗിച്ചു. വൈകിട്ടത്തെ തീവണ്ടി വന്നു. അതിൽ എനിക്കായി സംവരണം ചെയ്യപ്പെട്ട ഒരു ബെർത്തുണ്ടായിരുന്നു. ഡർബനിൽ വച്ച് ഞാൻ നിരസിച്ച കിടക്കിക്കുള്ള ടിക്കറ്റ് ഇപ്പോൾ മാരിറ്റ്സ്ബർഗിൽ ഞാൻ വാങ്ങി. ആ തീവണ്ടി എന്നെ ചാൾസ് ടൗണിലേക്ക് കൊണ്ടുപോയി.
1: ഗാന്ധി ദർശനമാണ് നിങ്ങൾ കേട്ടത്.

0: ആകാശവാണി കണ്ണൂർ.
1: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ് നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ് കണ്ണൂർ. അക്കൌണ്ടിംഗ് രംഗത്ത് 37 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള കോളേജ് ഓഫ് കൊമേഴ്സിലൂടെ നിങ്ങൾക്കൊരു മികച്ച പ്രൊഫഷണൽ ജി എസ് ടി അക്കൌണ്ടന്റായി മാറാം. കൂടാതെ എളുപ്പം തൊഴിൽ നേടാൻ നിരവധി തൊഴിലധിഷ്ഠിത കോഴ്സുകളും. കോൺടാക്ട് 9567-3237-40. കോളേജ് ഓഫ് കൊമേഴ്സ് നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ് കണ്ണൂർ.
0: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. കൊട്ടിയൂർ മഹാക്ഷേത്രത്തിൽ വൈശാഖ മഹോത്സവ കാലത്ത് ഭക്തജനങ്ങൾക്ക് സുരക്ഷ ഒരുക്കുന്നതിനും തിരക്ക് നിയന്ത്രിക്കുന്നതിനുമായി വിമുക്ത ഭടന്മാരിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. ഹിന്ദു ക്ഷേത്ര വിശ്വാസികളായ 55 വയസ്സിൽ താഴെ പ്രായമുള്ള താൽപര്യമുള്ള വിമുക്ത ഭടന്മാർക്ക് അപേക്ഷിക്കാം. ജില്ലാ സൈനികക്ഷേമ ഓഫീസിൽ രജിസ്റ്റർ ചെയ്ത എംപ്ലോയ്മെന്റ് കാർഡിന്റെ പകർപ്പും വിമുക്ത ഭട തിരിച്ചറിയൽ കാർഡിന്റെ പകർപ്പും സഹിതം അപേക്ഷ ഈ മാസം 15 വൈകിട്ട് 5 മണിക്കകം കണ്ണൂർ ജില്ലാ സൈനികക്ഷേമ ഓഫീസിൽ സമർപ്പിക്കണം. കണ്ണൂർ ജില്ലാ മൃഗസംരക്ഷണ വകുപ്പിന്റെ കീഴിൽ രാത്രികാല മൃഗചികിത്സാ സേവനത്തിനും ടെലി വെറ്ററിനറി യൂണിറ്റിലേക്കും കരാർ അടിസ്ഥാനത്തിൽ 90 ദിവസത്തേക്ക് BVSC ആൻഡ് AH വെറ്ററിനറി ബിരുദധാരികളെയും റേഡിയോഗ്രാഫറെയും ഡ്രൈവർ കം അറ്റൻഡറിനെയും നിയമിക്കുന്നു. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പും സഹിതം ഈ മാസം 11 യഥാക്രമം 11:30, 12:30, 2 മണി സമയങ്ങളിൽ കണ്ണൂർ ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിൽ അഭിമുഖത്തിന് എത്തണം. ഫോൺ 0497-2700-267. ഇടനീർ GHSS ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കൊമേഴ്സ്, ഇംഗ്ലീഷ്, ജിയോളജി, സീനിയർ അറബിക്, സ്റ്റാറ്റിസ്റ്റിക്സ്, എക്കണോമിക്സ്, കൊമേഴ്സ് ജൂനിയർ വിഭാഗത്തിലേക്ക് അധ്യാപക നിയമനത്തിനുള്ള കൂടിക്കാഴ്ച 28 രാവിലെ 10 മണിക്ക് സ്കൂൾ ഓഫീസിൽ നടക്കും. ഫോൺ 9446-3690-95. കണ്ണൂർ കൃഷ്ണമേനോൻ സ്മാരക ഗവൺമെന്റ് വനിതാ കോളേജിൽ ജേർണലിസം വിഷയത്തിൽ ഗസ്റ്റ് ലെക്ചററെ നിയമിക്കുന്നു. കോളേജ് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ കോഴിക്കോട് ഓഫീസിൽ രജിസ്റ്റർ ചെയ്ത ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം 29 രാവിലെ 10 മണിക്ക് പ്രിൻസിപ്പൽ മുൻപാകെ കൂടിക്കാഴ്ചയ്ക്ക് എത്തണം. ഫോൺ 0497-2746-175. മാനവിക വിഷയങ്ങളിൽ UGC 2026 ജൂൺ മാസത്തിൽ നടത്താൻ നിശ്ചയിച്ചിരിക്കുന്ന നെറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കായി കണ്ണൂർ യൂണിവേഴ്സിറ്റി എംപ്ലോയ്മെന്റ് ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ബ്യൂറോയുടെ ആഭിമുഖ്യത്തിൽ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. താൽപര്യമുള്ളവർ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ താമക്കര ആസ്ഥാന മന്ദിരത്തിൽ പ്രവർത്തിക്കുന്ന എംപ്ലോയ്മെന്റ് ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ബ്യൂറോയിൽ നേരിട്ട് ഹാജരായി പേര് രജിസ്റ്റർ ചെയ്യണം. വിശദ വിവരങ്ങൾക്ക് ഫോൺ 0497-2703-130. കണ്ണൂർ ജില്ലാ വിദ്യാഭ്യാസ വകുപ്പിൽ ഹിന്ദി ഹൈസ്കൂൾ ടീച്ചർ തസ്തികയുടെ മാറ്റിവെച്ച അഭിമുഖ പരീക്ഷ ഈ മാസം 13-14 തീയതികളിൽ PSC കണ്ണൂർ ജില്ലാ ഓഫീസിൽ നടക്കും. ഉദ്യോഗാർത്ഥികൾ OTR പ്രൊഫൈലിൽ നിന്നും ഡൌൺലോഡ് ചെയ്ത അഡ്മിഷൻ ടിക്കറ്റ്, ബയോഡാറ്റ ഫോം, വൺ ടൈം വേരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്, മറ്റ് അസൽ പ്രമാണങ്ങൾ, കമ്മീഷൻ അംഗീകരിച്ച ഏതെങ്കിലും ഒരു തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം അഭിമുഖത്തിന് ഹാജരാവണം. ചെർക്കള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ അറബിക്, ഇംഗ്ലീഷ്, ജിയോഗ്രഫി, ഹിസ്റ്ററി, എക്കണോമിക്സ്, കൊമേഴ്സ് വിഷയങ്ങളിൽ സീനിയർ അധ്യാപകരുടെയും ഹിന്ദി, കൊമേഴ്സ്, മലയാളം, സുവോളജി, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ഹിസ്റ്ററി വിഷയങ്ങളിൽ ജൂനിയർ അധ്യാപകരുടെയും ഒഴിവിലേക്ക് നിയമനത്തിനുള്ള കൂടിക്കാഴ്ച ഈ മാസം 23 രാവിലെ 10 മണിക്ക് സ്കൂൾ ഓഫീസിൽ നടക്കും. കാസർഗോഡ് അങ്കടിമുഗർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിവിധ വിഷയങ്ങളിൽ താൽക്കാലിക അധ്യാപക ഒഴിവിലേക്ക് നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച ഈ മാസം 25 രാവിലെ 10 മണിക്ക് ഹയർ സെക്കൻഡറി ഓഫീസിൽ നടക്കും. വിശദ വിവരങ്ങൾക്ക് ഫോൺ 9446-4614-50. കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ കഴിഞ്ഞു.
1: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കോളേജ് ഓഫ് കൊമേഴ്സ് നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ് കണ്ണൂർ. ഫോൺ 9567-3237-40.

0: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഊർജ്ജിതം. നിയുക്ത യുഡിഎഫ് എംഎൽഎമാരുമായുള്ള ചർച്ചകൾക്ക് ശേഷം എഐസിസി നിരീക്ഷകർ ഡൽഹിയിലേക്ക് മടങ്ങി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് കൊൽക്കത്തയിലെത്തും. ബിജെപി എംഎൽഎമാരുടെ യോഗത്തിൽ പങ്കെടുക്കും. പശ്ചിമബംഗാൾ നിയമസഭ പിരിച്ചുവിട്ട് ഗവർണർ വിജ്ഞാപനമിറക്കി. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിലെ അനിശ്ചിതത്വം തുടരുന്നു. ടിവികെ അധ്യക്ഷൻ വിജയ് സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഗവർണറുമായി വീണ്ടും കൂടിക്കാഴ്ച നടത്തി. രാജ്യത്ത് ഭക്ഷ്യധാന്യ ശേഖരം 604 ലക്ഷം ടണിലധികം എത്തിയതായി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഐപിഎൽ ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരെ ലക്നൌ സൂപ്പർ ജയന്റ്സിന് 9 റൺസ് ജയം. വാർത്തകൾ വിശദമായി. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഊർജ്ജിതം. എഐസിസിയുടെ നിരീക്ഷകർ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത് സംബന്ധിച്ച് ഇന്നലെ തിരുവനന്തപുരത്ത് ചർച്ച നടത്തിയ ശേഷം ഡൽഹിക്ക് മടങ്ങി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: സംസ്ഥാനത്തെ പുതിയ മുഖ്യമന്ത്രിയെക്കുറിച്ചുള്ള പ്രഖ്യാപനം ഞായറാഴ്ച ഡൽഹിയിൽ നിന്നുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പുതിയ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കാനുള്ള ചുമതല എഐസിസി പ്രസിഡന്റിനെ കൈമാറിക്കൊണ്ടുള്ള പ്രമേയം ഇന്നലെ തിരുവനന്തപുരത്ത് ചേർന്ന കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം പാസാക്കിയിരുന്നു. നിയമസഭാ കക്ഷി യോഗത്തിനായി കോൺഗ്രസ് അഖിലേന്ത്യാ നേതൃത്വം തിരുവനന്തപുരത്തേക്ക് അയച്ചിരുന്ന നിരീക്ഷകർ ഓരോ പുതിയ അംഗങ്ങളുമായും പ്രത്യേകം ചർച്ചകൾ നടത്തുകയും അവരുടെ അഭിപ്രായങ്ങൾ തേടുകയും ചെയ്തിരുന്നു. ഈ അഭിപ്രായം ഇവർ ഡൽഹിയിൽ കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കുകയും അതിന്റെ കൂടി അടിസ്ഥാനത്തിൽ തീരുമാനം കൈക്കൊള്ളുകയും ചെയ്യും എന്നാണ് പ്രതീക്ഷിക്കുന്നത്.
0: കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് കൊൽക്കത്തയിൽ എത്തും. നിയുക്ത ബിജെപി എംഎൽഎമാരുടെ യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും. പുതിയ നിയമസഭാ കക്ഷി നേതാവിനെ യോഗത്തിൽ തെരഞ്ഞെടുക്കും. നാളെ കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിൽ നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, മുതിർന്ന ബിജെപി നേതാക്കൾ, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മുഖ്യമന്ത്രിമാർ എന്നിവർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കും. അതേസമയം പശ്ചിമബംഗാൾ നിയമസഭ പിരിച്ചുവിട്ട് ഗവർണർ ആർ എൻ രവി വിജ്ഞാപനമിറക്കി. നിയമസഭയുടെ കാലാവധി പൂർത്തിയായതിനെ തുടർന്നാണ് നടപടി. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കുവാനുള്ള അനുമതി തേടി തമിഴ് വെട്ടിക്കഴകം അധ്യക്ഷൻ വിജയ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുമായി ഇന്നലെ വീണ്ടും കൂടിക്കാഴ്ച നടത്തി. കേവല ഭൂരിപക്ഷം സംബന്ധിച്ച് ഇതുവരെ സ്ഥിരീകരണം ഉണ്ടായിട്ടില്ലെന്ന് ലോക്ഭവൻ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ചെന്നൈയിൽ നിന്നും ആകാശവാണി ലേഖകൻ ദേവി പത്മനാഭൻ.
2: നിയമസഭയിൽ കേവല ഭൂരിപക്ഷത്തിന് 118 അംഗങ്ങളുടെ പിന്തുണ വേണമെന്നിരിക്കെ ടി വി കെക്ക് നിലവിൽ 5 കോൺഗ്രസ് എംഎൽഎമാർ ഉൾപ്പെടെ 112 പേരുടെ പിന്തുണയാണുള്ളത്. ടി വി കെ നേതാവ് വിജയ് ഇന്നലെ വീണ്ടും ഗവർണറെ കണ്ട് മന്ത്രിസഭാ രൂപീകരണം ചെയ്യാൻ കത്ത് നൽകി. ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്ന നിലയിൽ സർക്കാർ രൂപീകരിക്കാൻ കത്തു നൽകുന്നതിന് പകരം കോൺഗ്രസ് പാർട്ടിയുടെ പിന്തുണ കത്തുമായി ഗവർണറെ സമീപിച്ചത് തെറ്റായിപ്പോയെന്ന് നിയമവിദഗ്ധർ പറയുന്നു.
0: അസമിൽ ബിജെപി നേതൃത്വം നൽകുന്ന എൻഡിഎ സർക്കാർ തുടർച്ചയായ 3ാം തവണയും അധികാരത്തിലെത്തും. ചൊവ്വാഴ്ചയാണ് സത്യപ്രതിജ്ഞ. മുതിർന്ന ബിജെപി നേതാക്കൾ ഇന്നലെ ഗുവാഹത്തിയിൽ ഉന്നതതല യോഗം ചേർന്ന് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്കുള്ള മുന്നൊരുക്കങ്ങൾ വിലയിരുത്തി. വെറ്റിനറി കോളേജ് ഗ്രൌണ്ടിൽ നടക്കുന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യാതിഥിയായി പങ്കെടുക്കും. ബിജെപി നിയമസഭാകക്ഷി യോഗം ഞായറാഴ്ച ചേരും. രാജ്യത്ത് ഭക്ഷ്യധാന്യ ശേഖരം 604 ലക്ഷം ടണിലധികം എത്തിയതായി കേന്ദ്ര ഭക്ഷ്യ പൊതുവിതരണ മന്ത്രി പ്രഹ്ലാദ് ജോഷി. നിലവിലെ ആവശ്യകതയേക്കാൾ 3 ഇരട്ടിയാണിതെന്നും അദ്ദേഹം അറിയിച്ചു. ഗോതമ്പിന്റെയും അരിയുടെയും കരുതൽ ശേഖരം രാജ്യത്തുടനീളമുള്ള ക്ഷേമ പദ്ധതികൾക്കും പൊതുവിതരണ സംവിധാനത്തിനും തടസ്സമില്ലെന്ന് ഉറപ്പാക്കുന്നു. വിജയകരമായ വിളവെടുപ്പ്, കർഷകർക്കുള്ള സുസ്ഥിര പിന്തുണ എന്നിവ ഭക്ഷ്യസുരക്ഷ, കർഷകക്ഷേമം എന്നിവയോടുള്ള രാജ്യത്തിന്റെ പ്രതിബദ്ധത ശക്തിപ്പെടുത്തുന്നതായും ശ്രീ പ്രഹ്ലാദ് ജോഷി പറഞ്ഞു. കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് വിയറ്റ്നാം സഹമന്ത്രി വൂ ഹായ് ക്വാനുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. സാങ്കേതികവിദ്യ, നവീകരണം, ഗവേഷണം, സ്റ്റാർട്ടപ്പ്, ആവാസ വ്യവസ്ഥകൾ എന്നിവയിൽ സഹകരണം കൂടുതൽ ആഴത്തിലാക്കുന്നതിനെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തു. ഗവേഷണ സ്ഥാപനങ്ങൾ, നവീകരണ കേന്ദ്രങ്ങൾ, സാങ്കേതിക ഇൻക്യുബേഷൻ പ്ലാറ്റ്ഫോമുകൾ എന്നിവ ഉൾപ്പെടെ ഇരു രാജ്യങ്ങളും തമ്മിൽ നിലവിലുള്ള അക്കാദമിക് ഇടപെടലുകളും അവലോകനം ചെയ്തു. ഇന്ത്യ, ഫ്രാൻസ്, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നീ രാജ്യങ്ങൾ തമ്മിലുള്ള ത്രിരാഷ്ട്ര യോഗത്തിൽ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി പങ്കെടുത്തു. അബുദാബിയിൽ നടന്ന യോഗത്തിൽ 3 രാജ്യങ്ങളും പങ്കാളിത്തം ശക്തിപ്പെടുത്തുവാനും വ്യക്തമായ സമയപരിധികളിലൂടെ പ്രവർത്തിക്കുവാനും സമ്മതിച്ചതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യ യുഎഇ തന്ത്രപ്രധാന പങ്കാളിത്തം അവലോകനം ചെയ്യുന്നതിനായി വിദേശകാര്യ സെക്രട്ടറി യുഎഇ സഹമന്ത്രിയുമായും ചർച്ച നടത്തി. വ്യാപാരം, നിക്ഷേപം, ഊർജ്ജം, പ്രതിരോധം, ഫിൻടെക്, ആരോഗ്യം, വിദ്യാഭ്യാസം, സംസ്കാരം, ജനങ്ങൾ തമ്മിലുള്ള

0: ബന്ധം എന്നിവയിലെ പുരോഗതിയെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തു. ആകാശവാണിയുടെ 90-ാം വാർഷികത്തോടനുബന്ധിച്ച് ഇന്ന് ന്യൂഡൽഹിയിൽ മാരത്തൺ സംഘടിപ്പിക്കും. ഏകദേശം 3.5 കിലോമീറ്റർ ദൈർഘ്യമുള്ള മാരത്തൺ ആകാശവാണി ഭവനിൽ നിന്ന് ആരംഭിക്കും. 1936 സ്ഥാപിതമായ ആകാശവാണി രാജ്യത്തെ ഏറ്റവും വിശ്വസനീയമായ പ്രക്ഷേപണ പ്ലാറ്റ്ഫോമുകളിൽ ഒന്നായി ഇപ്പോഴും തുടരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: IPL ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരെ ലക്നൌ സൂപ്പർ ജയന്റ്സിന് ജയം. ഇന്നലെ ലക്നൌവിൽ നടന്ന മത്സരത്തിൽ 9 റൺസിനാണ് ബംഗളൂരുവിനെ പരാജയപ്പെടുത്തിയത്. 213 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു 19 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 203 റൺസ് എടുത്തു. മഴ മൂലം മത്സരം 19 ഓവറായി ചുരുക്കിയിരുന്നു. ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. രാത്രി 7:30 ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് മത്സരം. രാജ്യത്ത് നവീകരിച്ച പാസഞ്ചർ റിസർവേഷൻ സംവിധാനം ഓഗസ്റ്റിൽ നിലവിൽ വരുമെന്ന് റെയിൽവേ മന്ത്രാലയം. 40 വർഷം പഴക്കമുള്ള റിസർവേഷൻ സംവിധാനമാണ് പുതിയ രീതിയിലേക്ക് മാറുന്നത്. ഒരു റിപ്പോർട്ട്.
2: 1986 ആദ്യമായി അവതരിപ്പിച്ച നിലവിലെ റിസർവേഷൻ സംവിധാനം കഴിഞ്ഞ 40 വർഷത്തിനിടെ നിരവധി ചെറിയ മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ടെങ്കിലും ഇപ്പോൾ പൂർണ്ണമായും പരിഷ്കരിച്ചിരിക്കുകയാണ്. 2002 ഇന്റർനെറ്റ് അധിഷ്ഠിത ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചതിനുശേഷം ഇന്ത്യൻ റെയിൽവേ പൂർണ്ണമായും ഡിജിറ്റൽ സാങ്കേതിക വിദ്യയിലേക്ക് മാറി. ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ വർഷം ജൂലൈയിൽ റെയിൽ വൺ മൊബൈൽ ആപ്പ് അവതരിപ്പിച്ചു. ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ഈ ആപ്പിന് യാത്രക്കാർക്കിടയിൽ മികച്ച പ്രതികരണം ലഭിച്ചു. ടിക്കറ്റ് സ്ഥിരീകരണത്തിനായി AI അധിഷ്ഠിത സംവിധാനവും റെയിൽ വൺ ആപ്പിലൂടെ സാധ്യമാകുന്നു. നവീകരിച്ച സംവിധാനത്തിലേക്ക് ട്രെയിനുകൾ മാറുമ്പോൾ യാത്രക്കാർക്ക് അസൌകര്യം ഉണ്ടാകില്ലെന്ന് ഉറപ്പാക്കാൻ ന്യൂഡൽഹിയിലെ റെയിൽ ഭവനിൽ നടന്ന അവലോകന യോഗത്തിൽ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കേരളം, മാഹി, തെക്കൻ കർണാടക, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ എന്നിവിടങ്ങളിൽ ഇന്ന് കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഉത്തർപ്രദേശ്, കിഴക്കൻ രാജസ്ഥാൻ, തീരദേശ കർണാടക എന്നിവിടങ്ങളിൽ ഇടിമിന്നലോടു കൂടിയ മഴയും ശക്തമായ കാറ്റും ഉണ്ടാകും. മധ്യപ്രദേശ്, ബീഹാർ, ഝാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, ഒഡീഷ, രാജ്യത്തിന്റെ വടക്ക് കിഴക്കൻ പ്രദേശങ്ങളിലും സമാന കാലാവസ്ഥ ആയിരിക്കുമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ 9 ജില്ലകളിൽ മഞ്ഞജാഗ്രത നൽകിയിട്ടുണ്ട്. ഉചിതമായ പൊതുജനാരോഗ്യ നടപടികൾ വേഗത്തിലും ഫലപ്രദമായും നടപ്പിലാക്കുകയാണെങ്കിൽ ഹാൻഡ വൈറസ് ബാധയുടെ തോത് കുറയ്ക്കാൻ കഴിയുമെന്ന് WHO മേധാവി ടെട്രോസ് അദാനോം ഗബ്രിയേസസ്. ഹാൻഡ വൈറസ് കേസുമായി ബന്ധപ്പെട്ട് ജനീവയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അർജന്റീനയിലെ ലബോറട്ടറികളിൽ നിന്ന് 5 രാജ്യങ്ങളിലേക്ക് ഏകദേശം 2500 ഹാൻഡ വൈറസ് ഡയഗ്നോസ്റ്റിക് കിറ്റുകൾ അയച്ചതായി WHO അറിയിച്ചു. അതേസമയം ഡച്ച് ക്രൂയിസ് കപ്പൽ MV ഹോണ്ടിയസിൽ ഹാൻഡ വൈറസ് ബാധയെ തുടർന്ന് 3 യാത്രക്കാരാണ് മരിച്ചത്. ഇന്ന് അന്താരാഷ്ട്ര റെഡ് ക്രോസ് ദിനം. ഐക്യം, സന്നദ്ധ പ്രവർത്തനം, പ്രതിസന്ധി ഘട്ടങ്ങളിൽ സഹായം എന്നീ മാനുഷിക ശ്രമങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നതിനായാണ് ഈ പ്രസ്ഥാനം ആരംഭിച്ചത്. റെഡ് ക്രോസ് സ്ഥാപകൻ ഹെൻറി ഡുനന്റിന്റെ ജന്മദിനമായ May 8 എല്ലാ വർഷവും ഈ ദിനം ആചരിക്കുന്നത്. മാനവികതയിൽ ഐക്യം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ചൈനയിലെ ഷാങ്ഹായിൽ നടക്കുന്ന ലോകകപ്പ് 52-ാം ഘട്ടത്തിൽ ദക്ഷിണ കൊറിയയ്ക്കെതിരായ തകർപ്പൻ ജയത്തോടെ ആദ്യ മെഡൽ ഉറപ്പിച്ച് ഇന്ത്യയുടെ വനിതാ റിക്കർവ് ടീം. 10 തവണ ഒളിമ്പിക് ചാമ്പ്യന്മാരായ കരുത്തരായ ദക്ഷിണ കൊറിയയെ സെമിഫൈനലിൽ അട്ടിമറിച്ചാണ് ഇന്ത്യൻ ടീം ഈ നേട്ടം കൈവരിച്ചത്. പരിചയസമ്പന്നരായ ദീപിക കുമാരി, അങ്കിത ഭഗത്, കൌമാരതാരം കുംകും മോഹോദ് എന്നിവർ അടങ്ങുന്ന സംഘം കൊറിയൻ ടീമിനെ 5-1 എന്ന സ്കോറിനാണ് പരാജയപ്പെടുത്തിയത്. ഇതോടെ ഞായറാഴ്ച നടക്കുന്ന സ്വർണ മെഡലിനായുള്ള പോരാട്ടത്തിൽ ഇന്ത്യ 2-ാം സീഡായ ചൈനയെ നേരിടും. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഊർജ്ജിതം. നിയുക്ത UDF MLA മാരുമായുള്ള ചർച്ചകൾക്ക് ശേഷം AICC നിരീക്ഷകർ ഡൽഹിയിലേക്ക് മടങ്ങി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് കൊൽക്കത്തയിലെത്തും. BJP MLA മാരുടെ യോഗത്തിൽ പങ്കെടുക്കും. പശ്ചിമബംഗാൾ നിയമസഭ പിരിച്ചുവിട്ട് ഗവർണർ വിജ്ഞാപനമിറക്കി. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിലെ അനിശ്ചിതത്വം തുടരുന്നു. TVK അധ്യക്ഷൻ വിജയ് സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഗവർണറുമായി വീണ്ടും കൂടിക്കാഴ്ച നടത്തി. രാജ്യത്ത് ഭക്ഷ്യധാന്യ ശേഖരം 604 ലക്ഷം ടണിലധികം എത്തിയതായി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത. IPL ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരെ ലക്നൌ സൂപ്പർ ജയന്റ്സിന് 9 റൺസ് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
3: ആകാശവാണി കണ്ണൂർ.
4: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ എഫ് എം ഡയറി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
5: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ
6: 7000 വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാലയം.
5: ട്യൂഷൻ ഇല്ലാതെ കുട്ടികൾക്ക് മികച്ച അധ്യയനം ലഭിക്കുന്നു.
6: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ മുഴുവൻ ക്ലാസുകളും ഡിജിറ്റൈസ് ചെയ്യുന്നു.
5: കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം ഡിജിറ്റൽ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിന് എത്രയോ മുമ്പ് തന്നെ കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ഡിജിറ്റൽ ഹൈടെക് വിദ്യാലയമായി മാറി.
6: ഇതാ ഇപ്പോൾ രാജ്യത്തിന് മാതൃകയായി മുഴുവൻ ക്ലാസ് മുറികളും ഡിജിറ്റൽ ഹൈടെക് ആക്കുന്നു.
5: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
6: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ 1 മുതൽ 9 വരെ ക്ലാസുകളിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
1: പാട്ടിൽ ഈ പാട്ടിൽ ഇംഗ്ലീഷ് റോക്ക് ബാൻഡ് ബീറ്റിൽസിന്റെ അവസാനത്തെ സ്റ്റുഡിയോ ആൽബം ലെറ്റ് ഇറ്റ് ബിയിൽ നിന്നുമുള്ള ലെറ്റ് ഇറ്റ് ബി എന്ന ശീർഷക ഗാനം 1970 May 8 ആൽബം റിലീസ് ചെയ്തത്.

മരിച്ചുപോയ തന്റെ അമ്മ മേരി, ലെറ്റ് ഇറ്റ് ബി, അത് അങ്ങനെ ആയിക്കോട്ടെ എന്ന് സമാശ്വസിപ്പിക്കുന്നതായി ബാൻഡ് അംഗം പോൾ മെക്കാർട്ട്നിക്ക് ഉണ്ടായ സ്വപ്ന ദർശനത്തിൽ നിന്നാണത്രേ അദ്ദേഹം ഈ ഗാനം രചിച്ചത്.

0: നിങ്ങൾക്കറിയാമോ, അന്താരാഷ്ട്ര ടി ട്വന്റി ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ഇന്ത്യൻ താരം ആരാണ് എന്ന് നിങ്ങൾക്കറിയാമോ? വനിതാ താരം സ്മൃതി മന്ധാനയാണ് അന്താരാഷ്ട്ര ടി ട്വന്റി ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ഇന്ത്യൻ താരം. 161 കളികളിൽ നിന്നുമായി 4244 റൺസ് നേടിയിട്ടുള്ള അവർ ഇക്കഴിഞ്ഞ April 18 സൌത്ത് ആഫ്രിക്കയ്ക്കെതിരെയുള്ള മത്സരത്തിലാണ് റെക്കോർഡിനുടമയായത്.
1: നിയമദൃഷ്ടി. ഇന്ത്യൻ ഭരണഘടനയെയും നിയമങ്ങളെയും മുൻനിർത്തി സംസാരിക്കുന്നു അഡ്വക്കേറ്റ് സൗമ്യ ബിജു.
2: ക്രൈം ഇൻവെസ്റ്റിഗേഷനുമായിട്ട് ബന്ധപ്പെട്ട് മാധ്യമങ്ങളിലും ചലച്ചിത്രങ്ങളിലുമൊക്കെ നമ്മൾ സ്ഥിരമായി കേൾക്കാറുള്ള ചില ടേംസ് ഉണ്ട്. അതിലൊന്നാണ് 164 സ്റ്റേറ്റ്മെന്റ്. വളരെ മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു കേസിന്റെ ഇൻവെസ്റ്റിഗേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മുന്നേ ഒരിക്കൽ നിയമദൃഷ്ടി 164 സ്റ്റേറ്റ്മെന്റുമായി ബന്ധപ്പെട്ട ആ കേസിൽ പ്രസക്തമായിട്ടുള്ള ചില സാങ്കേതികതകൾ നിയമദൃഷ്ടിയിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 164 സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാല് ക്രിമിനൽ നടപടി നിയമത്തിന്റെ 164 എന്ന സെക്ഷൻ 164 വകുപ്പ് അനുസരിച്ച് കൊടുക്കുന്ന സ്റ്റേറ്റ്മെന്റ്. ഒരാൾ ചെയ്ത കുറ്റം അയാൾ സ്വമേധയാ അധികാരപ്പെട്ട ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് മുമ്പാകെ ഏറ്റുപറയുന്നതിനാണ് കൺഫഷൻ അല്ലെങ്കിൽ കുറ്റസമ്മതം എന്ന് പറയുന്നത്. കുറ്റസമ്മതവുമായി ബന്ധപ്പെട്ട വകുപ്പാണ് 164 വകുപ്പ്. 164 സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നു എന്ന് പറഞ്ഞാല് ആ പെർട്ടിക്കുലർ ക്രൈമില് തന്റെ റോൾ എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ തന്റെ അറിവിലുള്ള ചില കാര്യങ്ങൾ മജിസ്ട്രേറ്റിന്റെ മുന്നിൽ. 164 സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നത് അല്ലെങ്കിൽ കുറ്റസമ്മതം ഒരു വാലിഡ് ആയിട്ടുള്ള സ്വീകാര്യമായിട്ടുള്ള കുറ്റസമ്മതമാകണമെങ്കിൽ അത് അധികാരപ്പെട്ട ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് മുമ്പാകെ ആയിരിക്കണം ആ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നത്. പോലീസിന് മുമ്പാകെ നടത്തുന്ന കുറ്റസമ്മതം തെളിവ് നിയമത്തിലെ 25 വകുപ്പ് പ്രകാരം തികച്ചും അസ്വീകാര്യമാണ്. കുറ്റസമ്മതം രേഖപ്പെടുത്തുവാനുള്ള അധികാരം പോലീസിന് നൽകിയാൽ ഭീഷണി, ബലപ്രയോഗം മുതലായ പ്രവൃത്തികളിലൂടെ അത് ദുരുപയോഗം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയാണ് പോലീസിന് മുമ്പാകെ നടത്തുന്ന കുറ്റസമ്മതം തെളിവ് നിയമത്തിലെ 25 വകുപ്പ് പ്രകാരം തികച്ചും അസ്വീകാര്യമാണ് എന്ന് പറയുന്നത്. പോലീസിന് മുമ്പാകെ കുറ്റം ഏറ്റുപറഞ്ഞാലും പിന്നീട് മജിസ്ട്രേറ്റിന്റെ മുന്നേ ചെല്ലുമ്പോൾ അത് ചെയ്തു എന്ന് പോലീസിന് മുമ്പാകെ പറഞ്ഞത് നിഷേധിക്കുകയാണെങ്കിൽ പോലീസിന് മുമ്പാകെ കുറ്റസമ്മതം നടത്തി എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അതൊരു സ്വീകാര്യമായ കുറ്റസമ്മതമായി എടുക്കാൻ പറ്റില്ല. പോലീസിന് മുമ്പാകെ നടത്തുന്ന കുറ്റസമ്മതത്തിന് യാതൊരു വാലിഡിറ്റിയുമില്ല നിയമത്തിന്റെ കണ്ണിൽ. നിയമം അതൊരു കുറ്റസമ്മതമായി കണക്കാക്കുന്നതേയില്ല. സ്വീകാര്യമായ കുറ്റസമ്മതം എന്ന് പറയുന്നത് അധികാരപ്പെട്ട ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് മുമ്പാകെ ഒരാൾ ചെയ്ത കുറ്റം അയാൾ സ്വമേധയാ ഏറ്റുപറയുന്നതാണ്. ഈ ഒരു വ്യവസ്ഥ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ക്രിമിനൽ നടപടി നിയമത്തിന്റെ 164 വകുപ്പിലാണ് എന്നുള്ളത് കൊണ്ടാണ് ചെയ്ത കുറ്റം ഒരു വ്യക്തി സ്വമേധയാ അധികാരപ്പെട്ട ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് മുമ്പാകെ ഏറ്റുപറയുന്ന പ്രവൃത്തിയെ, അതായത് കുറ്റസമ്മതത്തിന്, 164 സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നു എന്ന് പറയുന്നത്. ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന സമയത്ത് അധികാരപ്പെട്ട ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് മുമ്പാകെ കുറ്റസമ്മതം നടത്തുന്നതിന് പ്രത്യേക നടപടിക്രമങ്ങൾ ക്രിമിനൽ നടപടി നിയമത്തിലെ 164 വകുപ്പിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. കുറ്റസമ്മതം നടത്തിയത് സ്വന്തം ഇഷ്ടമനുസരിച്ചും സ്വതന്ത്രമായിട്ടും ആരുടെയും സമ്മർദ്ദത്തിന് വഴങ്ങാതെയുമാണ് എന്ന് ഉറപ്പാക്കുന്നതിനാണ് 164 വകുപ്പിൽ കൃത്യമായ നടപടിക്രമങ്ങൾ വ്യവസ്ഥ ചെയ്തിട്ടുള്ളത്. ക്രിമിനൽ നടപടി നിയമത്തിലെ 164 വകുപ്പ് പ്രകാരം നടത്തപ്പെടുന്ന കുറ്റസമ്മതം തെളിവ് നിയമപ്രകാരം സ്വീകാര്യമാണ്. നിയമത്തിന്റെ കണ്ണിൽ സ്വീകാര്യമായ കുറ്റസമ്മതം എന്ന് പറയുന്നത് ക്രിമിനൽ നടപടി നിയമത്തിലെ 164 വകുപ്പ് പ്രകാരം ഒരു വ്യക്തി സ്വമേധയാ താൻ ചെയ്ത കുറ്റം അധികാരപ്പെട്ട ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് മുമ്പാകെ ഏറ്റുപറയുന്നതാണ്. കുറ്റസമ്മതം മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് മുമ്പാകെയോ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് മുമ്പാകെയോ മാത്രമേ നടത്താൻ പാടുള്ളൂ. ഏതെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ഏതെങ്കിലും നിയമപ്രകാരം മജിസ്ട്രിയൽ അധികാരം നൽകപ്പെട്ടിട്ടുണ്ടെങ്കിലും ആ പോലീസ് ഓഫീസർ കുറ്റസമ്മതം രേഖപ്പെടുത്തുവാൻ പാടില്ല എന്ന് 164 ക്ലോസ് 1 വ്യവസ്ഥ ചെയ്തിരിക്കുന്നു. ഏതെങ്കിലും എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റോ 164 ക്ലോസ് 1 പ്രകാരം അധികാരപ്പെടുത്തപ്പെട്ടിട്ടില്ലാത്ത മറ്റാരെങ്കിലുമോ കുറ്റസമ്മതം രേഖപ്പെടുത്തിയാൽ അത് തെളിവായി സ്വീകരിക്കില്ല. മാത്രമല്ല മേൽപ്പറഞ്ഞ മജിസ്ട്രേറ്റ് വാക്കാൽ പറഞ്ഞാൽ പോലും അത് സ്വീകാര്യമല്ല. കുറ്റസമ്മതവും സ്റ്റേറ്റ്മെന്റും ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോഴോ അതല്ലെങ്കിൽ എൻക്വയറിയുടെയോ ട്രയലിന്റെയോ മുമ്പ് എപ്പോൾ വേണമെങ്കിലുമോ രേഖപ്പെടുത്താവുന്നതാണ്. കുറ്റസമ്മതം രേഖപ്പെടുത്തുന്നതിന് മുൻപ് ഇത്തരത്തിലുള്ള ഒരു കുറ്റസമ്മതം നടത്തുന്നതിന് നിയമപരമായി ആ വ്യക്തിക്ക് പ്രതിക്ക് ബാധ്യതയില്ലെന്നും ഈ കുറ്റസമ്മതം പ്രസ്തുത വ്യക്തിക്കെതിരെ തെളിവായി സ്വീകരിക്കപ്പെടാനിടയുണ്ടെന്നും കുറ്റസമ്മതം നടത്താൻ തയ്യാറായ ആളെ മജിസ്ട്രേറ്റ് അറിയിക്കേണ്ടതാണ്. മേൽപ്പറഞ്ഞ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് മജിസ്ട്രേറ്റ് 164 ക്ലോസ് 4 എന്ന വകുപ്പ് പ്രകാരം മെമ്മോറാണ്ടം നൽകേണ്ടതുമാണ്. ഇനി കുറ്റസമ്മതത്തിന് തയ്യാറായ വ്യക്തിയെ ചോദ്യം ചെയ്ത് പ്രസ്തുത വ്യക്തി സ്വമേധയാണ് അതിന് തയ്യാറായിട്ടുള്ളത് എന്നുറപ്പാക്കിയ ശേഷം മാത്രമേ മജിസ്ട്രേറ്റ് കുറ്റസമ്മതം രേഖപ്പെടുത്തുവാൻ പാടുള്ളൂ എന്ന് വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് ക്രിമിനൽ നടപടി നിയമത്തിന്റെ 164 ക്ലോസ് 2 കുറ്റസമ്മതം നടത്തുന്ന വ്യക്തി സ്വമേധയാ ആണ് അതിന് തയ്യാറായിട്ടുള്ളത് എന്നുറപ്പാക്കുന്നതിന് മജിസ്ട്രേറ്റ് ചെയ്യേണ്ടതായി ചില നടപടിക്രമങ്ങൾ നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. കുറ്റസമ്മതം രേഖപ്പെടുത്തുന്നതിന് മുൻപ് അത്തരത്തിലൊരു കുറ്റസമ്മതം നടത്തുന്നതിന് നിയമപരമായി കുറ്റസമ്മതം നടത്താൻ തയ്യാറായി വന്നിരിക്കുന്ന വ്യക്തിക്ക് ബാധ്യത ഇല്ല എന്നും പ്രസ്തുത കുറ്റസമ്മതം ആ വ്യക്തിക്കെതിരെ തന്നെ തെളിവായി സ്വീകരിക്കപ്പെടാനിടയുണ്ടെന്നും കുറ്റസമ്മതം നടത്താൻ തയ്യാറായ ആളെ മജിസ്ട്രേറ്റ് അറിയിച്ചതിനു ശേഷം പ്രസ്തുത വ്യക്തിക്ക് ചിന്തിച്ച് തീരുമാനമെടുക്കുവാനുള്ള മതിയായ സമയം നൽകേണ്ടതാണെന്ന് നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. പോലീസിന്റെ സ്വാധീനത്തിൽ നിന്ന് അയാളുടെ മനസ്സ് മുക്തമാണോ എന്നും മജിസ്ട്രേറ്റ് പരിശോധിക്കേണ്ടതാണെന്നും നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്നു. സാധാരണയായി പോലീസ് കസ്റ്റഡിയിൽ നിന്ന് കൊണ്ടുവരുന്ന വ്യക്തിയെ കുറ്റസമ്മതം രേഖപ്പെടുത്തുന്നതിന് മുൻപായി ഒരു ദിവസത്തേക്കെങ്കിലും ജുഡീഷ്യൽ കസ്റ്റഡിയിൽ അയക്കേണ്ടതാണ് എന്നും നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്നു. പോലീസ് കസ്റ്റഡിയിൽ വെച്ച് കുറ്റസമ്മതം നടത്തിക്കാനായി ഏതെങ്കിലും തരത്തിലുള്ള സ്വാധീനം വ്യക്തിക്ക് നേരെ ഉണ്ടായിട്ടില്ല എന്ന് ഉറപ്പാക്കുന്നതിനായി സാധ്യമായ എല്ലാ അന്വേഷണങ്ങളും മജിസ്ട്രേറ്റ് ചെയ്തിരിക്കേണ്ടതാണ്. വ്യക്തിയുടെ ശരീരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അടയാളങ്ങൾ കാണപ്പെട്ടാൽ അതേക്കുറിച്ച് പ്രസ്തുത വ്യക്തിയോട് അന്വേഷിക്കേണ്ടതുമാണ്. പ്രതിയെ വിലങ്ങ് വച്ചിട്ടുണ്ടെങ്കിൽ അത് അഴിച്ചു മാറ്റാൻ ആവശ്യപ്പെടേണ്ടതും പ്രതിയെ സ്വാധീനിക്കുവാൻ സാധ്യതയുണ്ടെന്ന് കരുതപ്പെടുന്ന അവസരത്തിൽ സ്വതന്ത്രമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കാനായി പോലീസ് ഉദ്യോഗസ്ഥരോടും മറ്റു വ്യക്തികളോടും കോടതിയിൽ നിന്ന് പുറത്തു പോകുവാൻ ആവശ്യപ്പെടേണ്ടതുമാണ്. ഇനി കുറ്റസമ്മതം നടത്താതിരിക്കുന്നത് കൊണ്ട് ആരിൽ നിന്നെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള പീഡനമോ എന്തെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദമോ ഉണ്ടാകില്ല എന്ന വ്യക്തിയെ ബോധ്യപ്പെടുത്തുവാനുള്ള ഉത്തരവാദിത്വം മജിസ്ട്രേറ്റിനുണ്ട്. മജിസ്ട്രേറ്റിന് മുൻപിൽ കുറ്റസമ്മതം നടത്തുവാൻ എത്തിയ വ്യക്തിക്ക് കുറ്റസമ്മതം രേഖപ്പെടുത്തുന്നതിന് മുൻപ് ഏത് സമയത്തും താൻ കുറ്റസമ്മതം നടത്തുവാൻ തയ്യാറല്ല എന്ന് മജിസ്ട്രേറ്റിന് അറിയിക്കുവാനുള്ള അധികാരമുണ്ട്. അതായത് കുറ്റസമ്മതം നടത്തുവാനായിട്ട് റെഡിയായി വന്നിരിക്കുകയാണ് പക്ഷെ പെട്ടെന്ന് തോന്നുവാണ് കുറ്റസമ്മതം നടത്തണ്ട എന്ന്. അങ്ങനെയാണെങ്കിൽ മജിസ്ട്രേറ്റിനോട് അത് തുറന്നു പറയാവുന്നതാണ്. കുറ്റസമ്മതം നടത്തുവാൻ താൻ തയ്യാറല്ല എന്ന് കുറ്റസമ്മതം നടത്തുവാൻ തയ്യാറായി വന്നിരിക്കുന്ന വ്യക്തി പറഞ്ഞാൽ തിരിച്ച് പ്രസ്തുത വ്യക്തിയെ പോലീസ് കസ്റ്റഡിയിലേക്ക് അയക്കുവാൻ പാടുള്ളതല്ല എന്നും നിയമം വ്യവസ്ഥ ചെയ്തിരിക്കുന്നു. അതായത് കുറ്റസമ്മതം നടത്താൻ തയ്യാറായി വന്നാൽ പോലും പിന്നീട് കുറ്റസമ്മതം നടത്താൻ തയ്യാറല്ല എന്ന് പറയുവാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും പ്രസ്തുത വ്യക്തിക്കുണ്ട് എന്നുള്ളതാണ് നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ളത്. കുറ്റസമ്മതം നടത്തുകയും അത് രേഖപ്പെടുത്തുകയും ചെയ്താൽ അയാളെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ മാത്രമേ അയക്കാൻ പാടുള്ളൂ. യാതൊരു കാരണവശാലും പോലീസ് കസ്റ്റഡിയിൽ വിടുവാൻ പാടില്ല. ഇനി തനിക്കെതിരെ തെളിവായി സ്വീകരിച്ചേക്കാവുന്ന കുറ്റസമ്മതത്തിന് എന്തിനാണ് തയ്യാറായത് എന്നും മജിസ്ട്രേറ്റ് ചോദിക്കേണ്ടതാണ്. 281 വകുപ്പിൽ അനുശാസിക്കും പ്രകാരമായിരിക്കണം കുറ്റസമ്മതം രേഖപ്പെടുത്തേണ്ടത്. കുറ്റാരോപിതനോട് ചോദിച്ച ഓരോ ചോദ്യവും അതിന് പ്രസ്തുത വ്യക്തി പറഞ്ഞ മറുപടിയും രേഖയിലുണ്ടായിരിക്കണം. സാധ്യമെങ്കിൽ കുറ്റാരോപിതൻ പറഞ്ഞ ഭാഷയിൽ തന്നെ ആയിരിക്കണം രേഖ തയ്യാറാക്കേണ്ടത്. അതിന് സാധ്യമല്ലെങ്കിൽ കോടതി ഭാഷയിൽ തയ്യാറായിരിക്കണം. രേഖ കുറ്റാരോപിതരെ കാണിക്കുകയും വായിച്ചു കൊടുക്കുകയും ചെയ്തിരിക്കേണ്ടതാണ്. പ്രസ്തുത വ്യക്തിക്ക് അറിയാത്ത ഭാഷയിലാണ് കുറ്റസമ്മതം റെക്കോർഡ് ചെയ്തിരിക്കുന്നതെങ്കിൽ അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞു കൊടുക്കുവാനുള്ള ഉത്തരവാദിത്വവും മജിസ്ട്രേറ്റിനുണ്ട്. കുറ്റസമ്മതം നടത്തിയ വ്യക്തിക്ക് വിശദീകരിക്കുവാനോ കൂട്ടിച്ചേർക്കുവാനോ ഉള്ള അധികാരമുണ്ടായിരിക്കുന്നതാണ്. അങ്ങനെ തയ്യാറാക്കിയ കുറ്റസമ്മത രേഖ കുറ്റാരോപിതൻ അല്ലെങ്കിൽ കുറ്റസമ്മതം നടത്തിയ വ്യക്തിയെ കൊണ്ട് ഒപ്പിടിവെക്കേണ്ടതാണ്. അതിന് താഴെ മജിസ്ട്രേറ്റ് മറ്റൊരു സ്റ്റേറ്റ്മെന്റും കൂടി എഴുതി ഒപ്പിട്ടിരിക്കണം. അതിങ്ങനെയാണ്: ഈ കുറ്റസമ്മതം സ്വമനസാലെ ചെയ്തതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നതായും ഇത്തരത്തിലുള്ള ഒരു കുറ്റസമ്മതം നടത്തുന്നതിന് നിയമപരമായി അയാൾക്ക് ബാധ്യതയില്ലെന്നും ഈ കുറ്റസമ്മതം അയാൾക്കെതിരെ തന്നെ തെളിവായി സ്വീകരിക്കപ്പെടാനിടയുണ്ടെന്നും കുറ്റസമ്മതം നടത്താൻ തയ്യാറായ ആളെ അറിയിച്ചിരുന്നതായും ഈ കുറ്റസമ്മതം എന്റെ സാന്നിധ്യത്തിൽ നടത്തിയതാണെന്നും അത്

0: സൗമ്യ ബിജു.
1: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
2: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ 1 മുതൽ 9 വരെ ക്ലാസുകളിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
1: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
3: ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഗുഡ് ഇംഗ്ലീഷ്.
4: ഡെഫിനറ്റ് ആർട്ടിക്കിൾ ദ, കൃത്യമായ ഒരു വ്യക്തിയെയോ വസ്തുവിനെയോ പരാമർശിക്കാൻ ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ വേർഡാണ് ഡെഫിനറ്റ് ആർട്ടിക്കിൾ ദ. ഏത് വാക്കിന് മുൻപാണോ ചേർക്കുന്നത്, ആ വാക്ക് ആരംഭിക്കുന്ന ഉച്ചാരണ ശബ്ദത്തിനനുസരിച്ച് ദ എന്നോ ദി എന്നോ ഉച്ചരിക്കാറുണ്ട്. വവൽ സൗണ്ട് ആണെങ്കിൽ ദി, കോൺസനന്റ് സൗണ്ട് ആണെങ്കിൽ ദ. ഫോർ എക്സാമ്പിൾ, ദ ഡീപ് ബ്ലൂ കളർ ഓഫ് ദി ഓഷൻ, സമുദ്രത്തിന്റെ ആഴമേറിയ നീല നിറം. ദ ഡീപ് ബ്ലൂ color of the ocean. Deep ന് മുൻപ് the, ocean ന് മുൻപ് the എന്ന ഡെഫിനറ്റ് ആർട്ടിക്കിൾ എവിടെയൊക്കെ എങ്ങനെയൊക്കെ ഉപയോഗിക്കാം എന്ന് കേട്ടാലോ. സ്ഥലങ്ങളുടെ പേരുകൾക്ക് മുൻപ് the ചേർക്കാറുണ്ട്. ശ്രദ്ധിക്കുക, എല്ലാ സ്ഥലപ്പേരുകളുടെയും മുൻപിൽ ചേർക്കാറില്ല. ചില തരം സ്ഥലനാമങ്ങൾക്ക് മുൻപാണ് the ചേർക്കുന്നത്. ഇംഗ്ലീഷിൽ സമുദ്രങ്ങളുടെയും കടലുകളുടെയും കടലിടുക്കുകളുടെയും ഒക്കെ പേരുകൾക്ക് മുൻപ് ദ ചേർക്കണം. ദി ഇന്ത്യൻ ഓഷൻ, ദ ബേ ഓഫ് ബംഗാൾ, ദി അറേബ്യൻ സീ, ദ പസഫിക് ഓഷൻ, ദ മെഡിറ്ററേനിയൻ സീ, ദ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസ്, ഹോർമൂസ് കടലിടുക്ക്, ദ സ്ട്രെയ്റ്റ് ഓഫ് ജിബ്രാൾട്ടർ, ജിബ്രാൾട്ടർ കടലിടുക്ക്. സ്ട്രെയ്റ്റ്, എസ് ടി ആർ എ ഐ ടി, സ്ട്രെയ്റ്റ് കടലിടുക്ക്. കൊച്ചി is the queen of the Arabian Sea. കൊച്ചി അറബിക്കടലിന്റെ റാണിയാണ്. കൊച്ചി is the queen of the Arabian Sea. കന്യാകുമാരി is located at the confluence of the Indian Ocean, the Arabian Sea and the Bay of Bengal. ഇന്ത്യൻ മഹാസമുദ്രം, അറബിക്കടൽ, ബംഗാൾ ഉൾക്കടൽ എന്നിവയുടെ സംഗമ സ്ഥാനത്താണ് കന്യാകുമാരി സ്ഥിതി ചെയ്യുന്നത്. കോൺഫ്ലുവൻസ്, സി ഒ എൻ എഫ് എൽ യു ഇ എൻ സി ഇ, കോൺഫ്ലുവൻസ്. കോൺഫ്ലുവൻസ് എന്നാൽ സംഗമസ്ഥാനം. കന്യാകുമാരി ഇസ് ലൊക്കേറ്റഡ് അറ്റ് ദ കോൺഫ്ലുവൻസ് ഓഫ് ദി ഇന്ത്യൻ ഓഷൻ, ദി അറേബ്യൻ സീ ആൻഡ് ദ ബേ ഓഫ് ബംഗാൾ. നദികളുടെ പേരുകൾക്ക് മുൻപ് ദ ചേർക്കും. ദ ഗംഗ ഓർ the Ganges, the Yamuna, the Brahmaputra, the Periyar, the Pamba. The Ganga is considered a sacred river. Ganga oru punnya nadiyayana kanakkakkappedunnathu. The Ganga is considered a sacred river. Adutha sentence, the river Ganga is considered sacred. Ganga nadi paavanamayi karudappedunnu. The river Ganga is considered sacred. The river Ganga ennu parayumbol Gangayku munpu veendum oru the cherkendathilla. The river the Ganga alla, the river Ganga. Pilgrims to Shabarimala take a dip in the Pamba. Shabarimalayilekku povunna theerthadagar Pambayil mungi kulikkarundu. Pilgrims to Shabarimala take a dip in the holy Pamba. ഇവിടെ the holy എന്ന adjective, അതായത് നാമവിശേഷണത്തിന് മുൻപാണ് ചേർക്കുക. The holy Pamba. Holy, H-O-L-Y, holy, പാവനമായ. Dear friends, ലിസ്റ്റിന്റെ അവസാനം ഇനിയും കണ്ടു തുടങ്ങിയിട്ടില്ല. The end of the list is not yet in sight. Catch you later. Lots of love from Smita Manikoth.
1: Kadambur Higher Secondary School FM Diary. നിങ്ങൾക്കായി സമർപ്പിച്ചത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ. കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ
2: 7000-ത്തിലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാലയം.
1: കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം ഡിജിറ്റൽ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിന് എത്രയോ മുമ്പ് തന്നെ കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ഡിജിറ്റൽ ഹൈടെക് വിദ്യാലയമായി മാറി.
2: ഇതാ ഇപ്പോൾ രാജ്യത്തിന് മാതൃകയായി മുഴുവൻ ക്ലാസ് മുറികളും

0: ഡിജിറ്റൽ ഹൈടെക് ആക്കുന്നു.
1: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
2: ആകാശവാണി കണ്ണൂർ.
3: റീഗൽ ജുവല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ. പ്രായോജകർ
4: റീഗൽ ജുവല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
5: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജുവല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജുവല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജുവല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജുവല്ലേഴ്സ്.
2: റീഗൽ ജുവല്ലേഴ്സ്, റെയിൽവേ അറിയിപ്പുകൾ. ട്രെയിൻ നമ്പർ 163-45, തിരുവനന്തപുരം നേത്രാവതി എക്സ്പ്രസ് 2:30, 22-475 ഹിസാർ കോയമ്പത്തൂർ എക്സ്പ്രസ് 2:07, 165-11 ക്രാന്തിവീർ ശാങ്കൂളി എക്സ്പ്രസ് 57 വൈകിയോടുന്നു.
6: ഇതുവരെ കേട്ടത് റീഗൽ ജുവല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ.
3: പ്രായോജകർ
4: റീഗൽ ജുവല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
7: സംശുദ്ധിയുടെ സുവർണ മുദ്ര, നന്മയുടെ നറുമണം, പ്രകൃതിയുടെ വരദാനം, ഗുണമേന്മയുടെ വിശ്വസ്ത മുദ്ര ചാർത്തിയ സഹകാരി പരിശുദ്ധ വെളിച്ചെണ്ണയും കൽപ്പവൃക്ഷത്തിന്റെ നറുവെണ്മയാർന്ന തേങ്ങാപ്പാലും തനിമയാർന്ന വെർജിൻ കോക്കനട്ട് ഓയിലും അഞ്ചരക്കണ്ടി ഫാമേഴ്സ് സർവീസ് സഹകരണ ബാങ്കിന്റെ സ്നേഹോപഹാരം, ഒപ്പം ശൈലിയും ശാലീനതയും കോർത്തിണക്കിയ വസ്ത്രവൈവിധ്യവുമായി സഹകാരി വസ്ത്രാലയവും. ഒരു നല്ല തുടക്കം മികച്ചൊരു ശാസ്ത്രജ്ഞനിലേക്കുള്ള ആദ്യ ചുവടുവെപ്പാണ്. കണ്ണൂർ തളാപ്പിലെ സയൻസ് സെന്റർ, ഫിസിക്സ് പഠനത്തിലെ മികവിന്റെ കേന്ദ്രം, CBSE, ICSE സ്റ്റേറ്റ് സിലബസുകൾക്ക് ആശയവ്യക്തതയും പ്രായോഗിക പരിശീലനവും നൽകുന്ന സ്പെഷ്യൽ കോച്ചിംഗ് May 11 മുതൽ ക്ലാസുകൾ ആരംഭിക്കും. സയൻസ് സെന്റർ, യശോറാം കോംപ്ലക്സ്, കണ്ണൂർ. ഫോൺ 9544142367 ഓർ 9400232367.
8: 4 പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
9: കൊയ്ലി ഹോസ്പിറ്റൽ കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കേണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
8: 42-ാം വർഷത്തിലും കണ്ണൂരിനൊപ്പം. കൊയ്ലി ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
7: കുഞ്ഞുങ്ങളുടെ ശോഭനമായ ഭാവിക്ക് ശരിയായ ചുവടുവെപ്പുകൾ ഇന്ന് തന്നെയാവാം. പഠന വൈകല്യങ്ങൾക്കും പെരുമാറ്റ പ്രശ്നങ്ങൾക്കും പരിഹാരമായി കേരള സർക്കാർ ഹോമിയോപ്പതി വകുപ്പിന്റെ സദ്ഗമയ പദ്ധതി. സദ്ഗമയ നയിക്കാം നേർവഴിയിലേക്ക്, വാർത്തെടുക്കാം ഒരു പുതിയ തലമുറയെ. ഗവൺമെന്റ് ജില്ലാ ഹോമിയോ ആശുപത്രി, കക്കാട് റോഡ്, കണ്ണൂർ.
10: മഴക്കാലത്ത് ഈ സാരിയെല്ലാം ഉടുത്തിട്ട് എങ്ങനെയാ പോവാ? അലക്കലും ഉണക്കിയെടുക്കലും എല്ലാം പാടാവും.
11: എന്റെ ടീച്ചറെ,
12: അതിനല്ലേ നമ്മുടെ അനശ്വരയില് ഇപ്പൊ മൺസൂൺ സാരി ഫെസ്റ്റ് നടക്കുന്നത്.
11: നല്ല പോളിസ്റ്റർ സാരികളുടെ വലിയ കളക്ഷൻസ് ഉണ്ട് അവിടെ. മാത്രമല്ല 20% ഡിസ്കൗണ്ടും ഉണ്ട്.
13: അനശ്വര സിൽക്സ്, ജിമോൾ, കണ്ണൂർ.
14: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
15: മലയാളിയുടെ സ്വീകരണ മുറികളിൽ വസന്തം തീർത്ത അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു. നടന വിസ്മയം, മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് May 10 മുതൽ 18 എല്ലാ ദിവസവും രാത്രി 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആസ്വദിക്കാം. ഹൃദയസ്പന്ദനം തൊട്ടറിയുന്ന ഈ നാടക അനുഭവത്തിനായി ഏവരും കാതോർക്കുക.

0: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
1: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസി കേ സഹാരേ കി സറൂറത്ത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ് കേ സാത്ത് ബിതാ സകോ.
0: ഇതുവരെ 88.5

0: 5.5 ലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
1: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ് പഴയ ബസ് സ്റ്റാൻഡിന് സമീപം കണ്ണൂർ.
2: ഈ ഗാനം ഇടിത്തുള്ളേ എന്നാരംഭിക്കുന്നു.

0: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
1: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
3: അടുത്ത ഗാനം തൊങ്കിമൊഴിക്കവൻ എന്നാരംഭിക്കുന്നു.

0: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
2: ആനി എന്നാരംഭിക്കുന്നു ഈ ഗാനം.

മുഹമ്മദ് പാഷ പാടിയ മാപ്പിള പാട്ടുകളാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. കേരളത്തിലെ മുഖ്യമന്ത്രിയെക്കുറിച്ച് AICCC നിരീക്ഷകരുടെ റിപ്പോർട്ട് ഇന്ന് ഹൈക്കമാൻഡിന് സമർപ്പിച്ചേക്കും. റിപ്പോർട്ട് പരിശോധിച്ച് തുടർ നടപടികൾ പൂർത്തിയാക്കി നേതൃത്വം വൈകാതെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുമെന്നാണ് റിപ്പോർട്ട്. പശ്ചിമബംഗാളിൽ നാളെയാണ് പുതിയ ഗവൺമെന്റിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ്. നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കാൻ BJP MLA യോഗം ഇന്ന് വിളിച്ചിട്ടുണ്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് കൊൽക്കത്തയിലെത്തും. നിയുക്ത BJP MLA യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും. അസമിൽ NDA അടുത്ത ചൊവ്വാഴ്ച തുടർച്ചയായ മൂന്നാം തവണയും ഗവൺമെന്റ് രൂപീകരിക്കും. ഇന്നലെ മുതിർന്ന BJP നേതാക്കൾ പങ്കെടുത്ത ഉന്നതതല യോഗമാണ് മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ തീയതി നിശ്ചയിച്ചത്. ആകാശവാണി 90th വാർഷികത്തോടനുബന്ധിച്ച് ഇന്ന് ന്യൂഡൽഹിയിൽ മാരത്തൺ സംഘടിപ്പിക്കും. 3.5 കിലോമീറ്റർ മാരത്തൺ ആകാശവാണി ഭവനിൽ നിന്ന് ആരംഭിച്ച് കൃഷിഭവൻ, റെയിൽഭവൻ, RBI സമുച്ചയം എന്നിവയുടെ മുന്നിലൂടെ ആകാശവാണി ഭവനിൽ തന്നെ സമാപിക്കും. ഡച്ച് യാത്രാക്കപ്പൽ MV ഹോണ്ടിസയിലെ മരിച്ച 3 പേരടക്കം 5 യാത്രക്കാരിൽ ഹാൻഡ വൈറസ് ബാധ സ്ഥിരീകരിച്ചതായി ലോകാരോഗ്യ സംഘടന. 3 പേരിൽ കൂടി രോഗബാധ സംശയിക്കുന്നുണ്ട്. കാർ മറിഞ്ഞയിടത്ത് രക്ഷാപ്രവർത്തനത്തിനെത്തിയ ഗൃഹനാഥൻ ആംബുലൻസ് ഇടിച്ച് മരിച്ചു. പത്തനംതിട്ട ഇലന്തൂർ പാലച്ചുവട് പൊളി നിൽക്കുന്നതിൽ മാത്യു P സാമുവലാണ് മരിച്ചത്. കേരള പ്രീമിയർ ലീഗ് ഫുട്ബോൾ സൂപ്പർ 8-ൽ കാലിക്കറ്റ് FC ജയം. തൃശൂരിൽ ഗോൾഡൻ ത്രെഡ്സ് FC 2-1 അവർ പരാജയപ്പെടുത്തിയത്. FM പ്രധാന വാർത്തകൾ ഇനി 9:58. ആകാശവാണി കണ്ണൂർ. ഗാനാമൃതം ചലച്ചിത്ര ഗാന പരിപാടി ആരംഭിക്കുന്നു. ഇന്ന് ഈ പരിപാടിയിൽ രാജീവ് ആലുങ്കൽ എഴുതിയ ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം നയന പാടിയത്, ചിത്രം ആമയും മുയലും, സംഗീതം MG ശ്രീകുമാർ.

എം ജയചന്ദ്രന്റെ സംഗീതത്തിൽ വിജയ് യേശുദാസും ചിന്മയയും പാടിയത് ചിത്രം ഒരു സ്മോൾ ഫാമിലി.

0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
1: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
2: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 May 10 to 18 എല്ലാ ദിവസവും രാത്രി 9:30 നിങ്ങളുടെ സ്വന്തം ആകാശവാണിയിൽ കേൾക്കാം.
3: May 10 നാടകോത്സവത്തിന്റെ ആമുഖമായി തിരുനോട്ടം.
2: തുടർന്ന് May 11 തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനം ആരു കണ്ടു.
3: 12 കോഴിക്കോട് നിലയത്തിന്റെ മടക്കം.
2: 13 തിരുവനന്തപുരം നിലയത്തിന്റെ ജീവിതോത്സവം.
3: 14 തൃശൂർ നിലയത്തിന്റെ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം.
2: 15 കണ്ണൂർ നിലയത്തിന്റെ മൗനസാക്ഷി.
3: 16 കോഴിക്കോട് നിലയത്തിന്റെ കാൺക കടലിനെ കൺതുറക്കാതെ.
2: 17 കൊച്ചി നിലയത്തിന്റെ കടങ്കഥയിലെ വിരുന്നുകാരൻ എന്നിവ ഈ ഉത്സവവേദിയിൽ അണിനിരക്കുന്നു.
3: May 18 നാടകോത്സവത്തിന്റെ അവലോകനത്തോടെ ഈ ശ്രവ്യ വിസ്മയം പൂർത്തിയാകും.
2: കേരളത്തിലെ മുഴുവൻ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ഈ അസുലഭ നിമിഷങ്ങൾക്കായി കാതോർക്കാം.
4: അടുത്ത ഗാനം യേശുദാസ് പാടിയത്, സംഗീതം M. ജയചന്ദ്രൻ. ചിത്രം ഭാര്യ 1, മക്കൾ 3.

ഇന്നത്തെ ഗാനാമൃതത്തിൽ രാജീവ് ആലിങ്കൽ എഴുതിയ ഗാനങ്ങളാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം യേശുദാസ് പാടിയത്, സംഗീതം സ്റ്റീഫൻ ദേവസി, ചിത്രം ഹരിഹരൻ പിള്ള ഹാപ്പിയാണ്.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: മലയാളിയുടെ സ്വീകരണ മുറികളിൽ വസന്തം തീർത്ത അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു. നടന വിസ്മയം മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആസ്വദിക്കാം. ഹൃദയസ്പന്ദനം തൊട്ടറിയുന്ന ഈ നാടക അനുഭവത്തിനായി ഏവരും കാതോർക്കുക.
2: ഈ ഗാനം അഭിജിത്ത് കൊല്ലം പാടിയത്. ചിത്രം വെള്ളാരം കുന്നിലെ വെള്ളിമീനുകൾ. സംഗീതം MK അർജുനൻ.

0: ഡബിൾ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
0: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
1: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
0: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
1: ഏറ്റവും പുതിയ റിലീസുകൾ,
0: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
1: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
0: കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
2: രാജീവ് ആലിംഗൽ എഴുതിയ ഗാനങ്ങളാണ് ഇന്നത്തെ ഗാനാമൃതത്തിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം വിജയ് യേശുദാസും മഞ്ജരിയും പാടിയത്. ചിത്രം പാച്ചുവും കോവാലനും. സംഗീതം മോഹൻ സിത്താര.

0: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
1: ശ്രേയ ഘോഷാൽ പാടിയത് ചിത്രം ചട്ടക്കാരി, എം ജയചന്ദ്രന്റെ സംഗീതം.

0: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
1: ഹലോ പ്രിയ ഗീതം.
2: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
3: ദേവി ശ്രീപ്രസാദിന്റെ സംഗീതത്തിൽ മധു ബാലകൃഷ്ണൻ പാടിയത്. ചിത്രം ആര്യ.

0: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസം അർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
1: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.

0: സെയിലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
1: പാർത്ഥസാരഥിയുടെ സംഗീതത്തിൽ നജീം അർഷാദ്, രാജലക്ഷ്മി എന്നിവർ പാടിയത്. ചിത്രം ആശംസകളോടെ, അന്ന.

0: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ

0: எழுபது எண்பது.
1: നന്ദഗോപന്റെ സംഗീതത്തിൽ വിഷ്ണു സുനിൽ പാടിയത്. ചിത്രം മേരെ പ്യാരെ ദേശവാസിയും.

0: ഇന്നത്തെ ഗാനാമൃതത്തിൽ രാജീവ് ആലുങ്കൽ എഴുതിയ ഗാനങ്ങളാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. കോസ്റ്റാറിക്കൻ പ്രസിഡന്റ് ലോറ വിർജീനിയ ഫെർണാണ്ടസ് ഡെൽ ഗാഡോയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ കേന്ദ്ര സഹമന്ത്രി പബിത്ര മാർഗരീറ്റ സാൻജോസിലെത്തി. ഇന്ത്യ കോസ്റ്റാറിക്ക സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് മുതിർന്ന ഉദ്യോഗസ്ഥരുമായി അദ്ദേഹം ചർച്ച നടത്തും. UDFന് ചരിത്ര വിജയം സമ്മാനിച്ച ജനങ്ങളെയും കഠിനാധ്വാനം ചെയ്ത പാർട്ടി പ്രവർത്തകരെയും നിരാശപ്പെടുത്താൻ പാടില്ലെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. ജനവികാരം മാനിക്കണമെന്നും മുഖ്യമന്ത്രിയെ പക്വതയോടെ പാർട്ടി തീരുമാനിക്കുമെന്നും അദ്ദേഹം മാധ്യമങ്ങളെ അറിയിച്ചു. രാജ്യത്ത് നവീകരിച്ച പാസഞ്ചർ റിസർവേഷൻ സംവിധാനം ഓഗസ്റ്റിൽ നിലവിൽ വരുമെന്ന് റെയിൽവേ മന്ത്രാലയം. 40 വർഷമായ റിസർവേഷൻ സംവിധാനമാണ് പുതിയ രീതിയിലേക്ക് മാറുന്നത്. ഹോർമൂസ് കടലിടുക്ക് കടക്കുന്നതിനിടെ 3 അമേരിക്കൻ ഡിസ്ട്രോയറുകളെ ഇറാൻ ആക്രമിച്ച സംഭവത്തിൽ ഇറാനെ കൂടുതൽ ശക്തമായി ആക്രമിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാൻ ആക്രമണത്തിനിടയിലും 3 അമേരിക്കൻ ഡിസ്ട്രോയറുകൾ ഹോർമൂസ് കടലിടുക്കിലൂടെ സുരക്ഷിതമായി കടന്നുപോയതായി ട്രംപ് സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ആകാശവാണി കണ്ണൂർ നിലയത്തിന്റെ 35-ാം വാർഷികാഘോഷം ഇന്ന്. കണ്ണൂർ കൃഷ്ണമേനോൻ സ്മാരക ഗവൺമെന്റ് വനിതാ കോളേജ് പ്രിൻസിപ്പൽ ഡോ KT ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്യും. കേരളം, മാഹി, തെക്കൻ കർണാടക, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ എന്നിവിടങ്ങളിൽ ഇന്ന് കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഉത്തർപ്രദേശ്, കിഴക്കൻ രാജസ്ഥാൻ, തീരദേശ കർണാടക എന്നിവിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയും ശക്തമായ കാറ്റും ഉണ്ടാകും. ചൈനയിലെ ഷാങ്ഹായിൽ ലോകകപ്പ് അമ്പെയ്ത്ത് 2-ാം ഘട്ടത്തിൽ ആദ്യ മെഡൽ ഉറപ്പിച്ച് ഇന്ത്യയുടെ വനിതാ റിക്കർവ് ടീം. ദക്ഷിണ കൊറിയയെ സെമിഫൈനലിൽ അട്ടിമറിച്ചാണ് ഇന്ത്യൻ ടീം ഈ നേട്ടം കൈവരിച്ചത്. FM പ്രധാന വാർത്തകൾ ഇനി 10:58. അല്പസമയത്തിനുള്ളിൽ അടുത്ത പരിപാടി.
1: സമയം 10:00. ഇപ്പോൾ സ്പോൺസർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.

0: തീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 8, ലോക തലസീമിയ ദിനം. എന്താണ് തലസീമിയ എന്ന രോഗാവസ്ഥ? ഈ രോഗത്തെ പ്രതിരോധിക്കുവാനായി എന്തെല്ലാം കാര്യങ്ങളാണ് നാം ശ്രദ്ധിക്കേണ്ടത് എന്ന വിഷയത്തെക്കുറിച്ചുള്ള ഒരു അഭിമുഖമാണ് ഇന്നത്തെ റേഡിയോ ഹെൽത്തിൽ. ഇതിൽ പങ്കെടുക്കുന്നത് തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ശിശുരോഗ വിഭാഗം മേധാവിയും പ്രൊഫസറുമായ ഡോക്ടർ അജിത് കുമാർ VT. ഒപ്പം ചേരുന്നു നിത്യ സനി.
2: സ്വാഗതം ഡോക്ടർ.
3: നമസ്കാരം.
2: ആദ്യമായി തന്നെ ചോദിക്കാനുള്ളത് ഡോക്ടർ, ഈ തലസീമിയ എന്ന രോഗാവസ്ഥ എന്താണ്?
3: ഇന്ന് മെയ് 8 തലസീമിയ ഡേ ആചരിച്ചു വരുന്നത്. തലസീമിയ രോഗം എന്ന് പറഞ്ഞാൽ ഒരു ജനിതക രോഗമാണ്. രക്തത്തിൽ ഉണ്ടാകുന്ന ഒരു പദാർത്ഥമാണ് ഹീമോഗ്ലോബിൻ. അതിൽ ഹീമോഗ്ലോബിൻ തന്നെ ഹീമും ഗ്ലോബിനും കൂടി ചേർന്നതാണ്. അതിൽ ഗ്ലോബിന്റെ അഭാവം കൊണ്ട് ഉണ്ടാകുന്ന ഒരു അസുഖമാണ്, ഒരു ജനിതക രോഗമാണ് തലസീമിയ. അപ്പൊ തലസീമയില് ബേസിക്കലി അപ്പൊ രക്തക്കുറവാണ് അതിൽ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ. ഇന്ത്യയിലും പല എസ്പെഷ്യലി കേരളത്തിലും നോർത്ത് ഇന്ത്യയിലും എല്ലാ സ്ഥലത്തും നമ്മൾക്ക് ഈ തലസീമിയക്ക് വേണ്ടിയിട്ട് എല്ലാ മെഡിക്കൽ കോളേജിലും ചികിത്സിക്കുന്ന സെന്റേഴ്സാണ്. തലസീമിയ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ അതിൻ്റെ തീവ്രത അനുസരിച്ചിട്ട് നമുക്കതിനെ തരംതിരിക്കാം. തലസീമിയ 2 തരമുണ്ട്, ആൽഫ തലസീമിയ ആൻഡ് ബീറ്റ തലസീമിയ. പക്ഷെ നമ്മൾക്ക് കൂടുതൽ കാണപ്പെടുന്നത് ബീറ്റ തലസീമിയ. എന്നാൽ ഗ്ലോബിൻ ചെയിൻ 2 ചെയിനാണ്, ആൽഫ ഗ്ലോബിനും ബീറ്റ ഗ്ലോബിനും. അപ്പോൾ ഏതെങ്കിലും ആൽഫ ഗ്ലോബിൻ്റെ അഭാവം കൊണ്ട് ആൽഫ തലസീമിയ ഉണ്ടാവുന്നു, ബീറ്റ ഗ്ലോബിൻ ചെയിൻ്റെ അഭാവം കൊണ്ട് ബീറ്റ തലസീമിയ. നമ്മളിവിടെ കൂടുതൽ കാണപ്പെടുന്നത് ബീറ്റ തലസീമിയാണ്. അത് തന്നെ 3 തരമായിട്ട് തീവ്രത അനുസരിച്ചിട്ട് നമുക്ക് തരംതിരിക്കാം. ഏറ്റവും തീവ്രത കുറഞ്ഞ തലസീമിയ മൈനർ അല്ലെ ട്രെയ്റ്റ്, ഏറ്റവും കൂടുതൽ തീവ്രത ഉള്ളത് തലസീമിയ മേജർ എന്ന് പറയും. ഇതിൻ്റെ ഇടയിലുള്ള ഇത് അവസ്ഥയാണ് തലസീമിയ ഇന്റർമീഡിയറ്റ് എന്ന് പറയും. തലസീമിയ മേജർ കൂടുതൽ പുറത്തേക്ക് കാണപ്പെടുന്നതും അവരുടെ ലക്ഷണങ്ങൾ കൂടുതൽ പുറത്തേക്ക് വരുന്നതും ജനിച്ചിട്ട് 6 മാസം കഴിഞ്ഞിട്ടാണ് അവർക്ക് രക്തക്കുറവൊക്കെ ആയിട്ട് കാണപ്പെടുക. രക്തക്കുറവ്, ക്ഷീണം, തളർച്ച, വെയിറ്റ് കൂടാത്ത അവസ്ഥ, ചിലപ്പോൾ ഹാർട്ട് ഫെയിലിയർ ആയിട്ട് വരാം. അപ്പം അങ്ങനെ തലസീമിയ മേജർ, അത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു അസുഖം തന്നെ. അവർ രക്തം സ്വീകരിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. തലസീമിയ മൈനർ അല്ലെങ്കിൽ തലസീമിയ ട്രെയ്റ്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് വളരെ ചെറിയ തോതിലുള്ള രക്തക്കുറവ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ സാധാരണ ടെസ്റ്റ് ചെയ്യുമ്പോൾ മാത്രമേ കണ്ടുപിടിക്കാൻ സാധ്യതയുള്ളൂ. ഇരുമ്പിൻ്റെ അംശം കുറയുന്നത് കൊണ്ട് അയൺ ഡെഫിഷ്യൻസി അനീമിയ പോലെ അത് കാണപ്പെടും. അപ്പോൾ യൂഷ്വലി തലസീമിയ ട്രെയ്റ്റോ തലസീമിയ മൈനർ അവർക്ക് ഒരു സിംപ്റ്റംസ് ഉണ്ടാവില്ല, അവർക്ക് ഒരു ലക്ഷണങ്ങളും ആകെ കുറച്ച് ചെറിയൊരു രക്തക്കുറവ് മാത്രമേ ഉണ്ടാവും. പക്ഷെ തലസീമിയ മേജർ അങ്ങനെയല്ല, അവർ തീവ്രത കൂടിയൊരു അസുഖമാണ് അത്. അവരെന്തായാലും 6 മാസം 7 മാസത്തിനുള്ളിൽ 1 വയസ്സിനുള്ളിൽ എന്തായാലും അവർ ലക്ഷണങ്ങൾ കാണിച്ചു തരും. ഈ രക്തക്കുറവും ശ്വാസം മുട്ടും വളർച്ചയും വളർച്ച മുരടിപ്പും അതെല്ലാം കാണപ്പെടും. അപ്പം അത് ജീവന് ഹാനികരമായിട്ടുള്ളൊരു അവസ്ഥയാണ്. അത് കറക്റ്റായിട്ട് ചികിത്സിച്ചിട്ടില്ലെങ്കിൽ കുട്ടികൾ മരണപ്പെടാൻ സാധ്യതയുണ്ട്. ഹീമോഗ്ലോബിനിൽ ഗ്ലോബിൻ ചെയിൻ്റെ അഭാവം കൊണ്ടുണ്ടാകുന്ന ഒരു അസുഖമാണ് തലസീമിയ. രക്തക്കുറവാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ.
2: ഡോക്ടർ, ഇതിൻ്റെ ലക്ഷണങ്ങളെ കുറിച്ച് സംസാരിച്ചല്ലോ, ഈ രോഗം നമുക്ക് എങ്ങനെയാണ് നിർണ്ണയിക്കാൻ പറ്റുക?
3: ആദ്യം ഇതിൻ്റെ ലക്ഷണങ്ങൾ, 6 മാസം കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഇങ്ങനത്തെ രക്തക്കുറവ് കാണുകയാണെങ്കിൽ, അവർക്ക് വളർച്ച മുരടിപ്പ് കാണുകയാണെങ്കിൽ, അവർക്ക് ഓരോ അവയവങ്ങളെ ബാധിച്ച് ഇപ്പോൾ ശ്വാസം മുട്ടോ അങ്ങനെ എന്തൊക്കെ ഉണ്ടെങ്കിൽ കാണുകയാണെങ്കിൽ, വളരെ തീവ്രമായിട്ടുള്ള പരിചരണം ആവശ്യമുണ്ടെങ്കിൽ അത് തലസീമിയ മേജർ ആവാം. ഇപ്പോൾ തലസീമിയ ട്രെയ്റ്റ് എന്നാൽ സാധാരണ നമ്മൾക്ക് എന്തെങ്കിലും ചെറിയൊരു എന്തെങ്കിലും വേറെ എന്തെങ്കിലും അസുഖം കൊണ്ട് അസുഖത്തിന് വേണ്ടി നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ കുറച്ച് രക്തക്കുറവ് കാണാം. അല്ലെങ്കിൽ ഗർഭിണികൾ അവർ സാധാരണ ഒരു ആദ്യത്തെ 3 മാസത്തിനുള്ളിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് കാണപ്പെടുന്നതാണ്. അവർക്ക് ലക്ഷണങ്ങൾ ഉണ്ടാവില്ല. 2 വയസ്സ് കഴിഞ്ഞിട്ടും അവർക്ക് രക്തക്കുറവ് കാണുന്ന ഒരു അവസ്ഥയാണ് ഇന്റർമീഡിയറ്റ്. മേജർ ആണെങ്കിൽ 6 മാസം കഴിഞ്ഞിട്ട് 1 വയസ്സിൻ്റെ ഉള്ളിൽ അവർക്ക് രക്തക്കുറവും എല്ലാ അസുഖങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും കാണപ്പെടും. പൊതുവേ വളരെ എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ് കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട്. അത് സമഗ്രമായിട്ടുള്ള ബ്ലഡ് കൗണ്ട് അത് ഏത് ലാബിലും ചെയ്യാൻ പറ്റാവുന്ന ഒരു ടെസ്റ്റാണ്. നമുക്ക് ഹീമോഗ്ലോബിനും അതിൻ്റെ വേറെ പാരാമീറ്റേഴ്സൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തലസീമിയയുടെ ഒരു ലക്ഷണങ്ങൾ എന്ന് അതിൽ സൂചന നൽകിക്കും. അത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഹീമോഗ്ലോബിൻ ഇലക്ട്രോഫോറസിസ് എന്ന ടെസ്റ്റ് ഉണ്ട്, പിന്നെ ജനിതകമായിട്ടുള്ള ടെസ്റ്റും ഉണ്ട്. അപ്പോൾ ഈ 2 ടെസ്റ്റും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രോഗനിർണയം നമുക്ക് പറ്റും. അത് ഇപ്പോൾ പല മെഡിക്കൽ കോളേജിലും ഈ ടെസ്റ്റുകളൊക്കെ ലഭ്യമാണ്. രോഗികൾക്ക് നേരത്തെ കണ്ടുപിടിക്കാൻ തന്നെ അതിന്റെ കറക്റ്റായിട്ടുള്ള ചികിത്സയും നൽകാവുന്നതാണ്.
2: ഈ തലസീമിയ രോഗത്തിന്റെ കോംപ്ലിക്കേഷൻസ് എന്തിലൊക്കെയാണ് പോവാൻ സാധ്യതയുള്ളത്?
3: ഇപ്പോൾ തലസീമിയ രോഗം ഞാൻ നേരത്തെ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രക്തക്കുറവ് തന്നെയാണ്. വളരെ കൂടുതലുള്ള ഒരു അവസ്ഥയാണ് തലസീമിയ മേജർ എന്നാണ്. രക്തക്കുറവ് നന്നായിട്ടുണ്ടാവും, അവർക്ക് രക്തം സ്വീകരിച്ചിട്ടില്ലെങ്കിൽ, അവർക്ക് രക്തം അവർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ അവർ മരണത്തിലേക്ക് തന്നെ പോവുകയാണ്. അപ്പോൾ ഒരു 6 മാസം ഒരു 7 മാസം നമ്മൾ സാധാരണ കുട്ടികളെ ചോറൂണ് സമയത്താണ് യൂഷ്വലി പുറത്തുള്ള ആൾക്കാരൊക്കെ കാണാൻ വരുന്നത്. ആ സമയത്താണ് കൂടുതൽ ഈ ഇവരെ തലസീമിയ മേജർ എന്ന അസുഖത്തിന് നമ്മൾ പിന്നെ നമ്മൾക്ക് അമ്മമാർക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല അവർ വളർച്ചയാണോ അല്ലെങ്കിൽ വെളുത്ത നിറമാണോ എന്ന്. അപ്പോൾ പുറത്തുനിന്ന് ആൾക്കാർ വരുമ്പോൾ അവർക്ക് മനസ്സിലായി കുട്ടി വെയിറ്റ് കൂടുന്നില്ലല്ലോ അല്ലെങ്കിൽ രക്തക്കുറവാണല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഇവർക്ക് രോഗനിർണയം കണ്ടിട്ട് നമുക്ക് ചികിത്സിക്കാവുന്നതാണ്. പക്ഷെ ചികിത്സിച്ചില്ലെങ്കിൽ അവർക്ക് ഹാർട്ടിനെ ബാധിക്കാം, പരയവയവങ്ങളെ ബാധിക്കാം. പിന്നെ അതുകൂടാതെ തലസീമിയ മേജറായിട്ടുള്ള രോഗികൾക്ക് നിർബന്ധമായിട്ട് രക്തം സ്വീകരിക്കേണ്ട അവസ്ഥ വരുന്നുണ്ട്. 2-3 ആഴ്ച കൂടുമ്പോൾ അവർക്ക് പുറമേ നിന്ന് രക്തം സ്വീകരിക്കേണ്ടി വരും. ബിക്കോസ് അവരെ മജ്ജ നല്ല ബോൺമേറോ രക്തം ഉണ്ടാക്കുന്നില്ല, ഹീമോഗ്ലോബിൻ ഇല്ല, ശരിക്കുള്ള നല്ലൊരു ഹീമോഗ്ലോബിൻ ഇല്ലാത്ത കാരണം സിവിയറായിട്ടുള്ള വളർച്ച വരുന്നുണ്ട്. അപ്പോൾ അതിന് രക്തക്കുറവ് ഉള്ള കാരണം അവർ രക്തം സ്വീകരിച്ചേ പറ്റൂ അവർ ജീവൻ നിലനിർത്താൻ വേണ്ടി. അപ്പോൾ അത് രക്തം 2-3 ആഴ്ച കൂടുമ്പോൾ രക്തം സ്വീകരിക്കുമ്പോൾ നമ്മുടെ ശരീരം ഓരോ അവയവങ്ങളിലും രക്തം സ്വീകരിക്കുമ്പോൾ നമ്മൾ അയണിൻ്റെ അംശം കൂടി വരും. അയൺ കൂടിക്കഴിഞ്ഞാൽ കരളിനെയും ഹാർട്ടിനെയും ഒക്കെ ബാധിക്കാം, പല അവയവങ്ങളെയും, എൻഡോക്രൈൻ, പിറ്റ്യൂട്ടറി, തൈറോയിഡ്, അങ്ങനെ പല അവയവങ്ങളെയും ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ

0: ചികിത്സ കൊണ്ടും ഈ അസുഖത്തിന്റെ കാരണം കൊണ്ടും നമുക്ക് ഓരോ പ്രോബ്ലംസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഒന്ന് അസുഖത്തിന്റെ തീവ്രത കൊണ്ട് പ്രോബ്ലംസ് വരാം, പിന്നെ ചികിത്സ നമ്മൾ ബ്ലഡ് കൊടുക്കുമ്പോൾ അയൺ അംശം കൂടുമ്പോഴുള്ള ഒരു ഓരോ അവയവങ്ങളെ ബാധിക്കുമ്പോഴും ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഈ ഹാർട്ടിനെയും കരളിനെയൊക്കെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് അയൺ നീക്കാനുള്ള മരുന്നുകൾ നമ്മൾ ഒരു ആദ്യത്തെ ഒരു 10 ട്രാൻസ്ഫ്യൂഷൻ കഴിഞ്ഞാൽ തന്നെ നമുക്ക് കൊടുക്കാൻ തുടങ്ങേണ്ടതാണ്. അപ്പോൾ അത് കൊടുത്തില്ലെങ്കിൽ ഈ അയണിൻ്റെ അംശം കൂടും. ഇതൊരു ബ്ലഡിനെ മാത്രം ബാധിക്കുന്ന ഒരു അസുഖമല്ല, പല അവയവങ്ങളെയും ബാധിക്കാൻ, മൾട്ടി ഓർഗൻ ഡിസീസാണ് വേണമെങ്കിൽ പല അങ്ങനെ വേണമെങ്കിൽ പറയാം, മൾട്ടി സിസ്റ്റം ഡിസീസ് എന്ന് വേണമെങ്കിൽ പറയാം. പല അവയവങ്ങളെയും ബാധിക്കാം, ഹാർട്ടിനെ ബാധിക്കാം, കരളിനെ ബാധിക്കാം, പല എൻഡോക്രൈൻ ഓർഗൻസിനെ ബാധിക്കാം, പിറ്റ്യൂട്ടറി, തൈറോയിഡ്, അഡ്രിനൽസ്, അങ്ങനെ പല പല പാൻക്രിയാസ്, അങ്ങനെ പല അവയവങ്ങളെയും ബാധിക്കാൻ സാധ്യതയുണ്ട്. ബ്ലഡ് സ്വീകരിക്കുന്നതോടെ ബ്ലഡ് ഇൻഫെക്ഷൻസും അവർക്ക് കൂടുതൽ സാധ്യതയുണ്ട്. എന്നാൽ എല്ലാ 3 ആഴ്ച കൂടുമ്പോൾ അവർക്ക് ബ്ലഡ് സ്വീകരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ they are prone for infections. അപ്പോൾ ബ്ലഡിൽ കൂടെ ഇൻഫെക്ഷൻസ് വരാം.
1: സർ, ഇതൊരു സങ്കീർണമായൊരു രോഗം അവസ്ഥ തന്നെയാണെന്നാണല്ലോ ഡോക്ടർ പറഞ്ഞത്. ഈ ഒരു രോഗാവസ്ഥ വരാതിരിക്കാനായിട്ട് എന്തെല്ലാം മുൻകരുതലുകൾ നമുക്ക് എടുക്കാൻ പറ്റും?
0: അത് നല്ലൊരു ചോദ്യമാണ്. ബിക്കോസ് നമുക്ക് പോപ്പുലേഷൻ സ്ക്രീനിങ് ഇല്ല. ചില രാജ്യങ്ങളിൽ പോപ്പുലേഷൻ സ്ക്രീനിങ് ഉണ്ട്. അവർ പോപ്പുലേഷനിൽ നേരത്തെ പറഞ്ഞ പോലെ തലസീമിയ ട്രെയ്റ്റ്, ഇപ്പം 2 ട്രെയ്റ്റ് തമ്മിൽ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് 25% സാധ്യതയുണ്ട് അവർ തലസീമ മേജർ എന്ന ഒരു അസുഖമുള്ള കുട്ടിയെ ജനിക്കാൻ. അപ്പോൾ ഒരു സമൂഹത്തിൽ നമുക്ക് ട്രെയ്റ്റുള്ള ആൾക്കാരെ കണ്ടുപിടിക്കാൻ ഉള്ള മാർഗങ്ങളുണ്ട്, ടെസ്റ്റുകളുണ്ട്. അത് വളരെ ചെറിയ ടെസ്റ്റാണ്, വലിയൊരു വില പിടിച്ച ടെസ്റ്റുകളൊന്നുമല്ല. പക്ഷേ പോപ്പുലേഷൻ സ്ക്രീനിങ് നമ്മൾക്ക് ഇവിടെ ഇല്ല. നമുക്ക് പോപ്പുലേഷൻ സ്ക്രീനിങ് ഇല്ല. പല ചില മെഡിറ്ററേനിയൻ കൺട്രീസിലും പല സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിലും പോപ്പുലേഷൻ സ്ക്രീനിങ് ഉണ്ട്, മൊത്തം പോപ്പുലേഷനെ സ്ക്രീൻ ചെയ്യുന്നത്. പക്ഷെ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്ന നമ്മളുടെ ഒരു കുടുംബത്തിൽ ഒരു രോഗിക്ക് തലസീമിയ ട്രെയ്റ്റോ അല്ലെ തലസീമിയ മേജറോ ഉണ്ടെങ്കിൽ ബാക്കിയുള്ള എല്ലാവരെയും നമുക്ക് സ്ക്രീൻ ചെയ്യാൻ പറ്റും. അവർക്ക് തലസീമിയ ട്രെയ്റ്റ് ഉണ്ടോ, അവർ ആ ജീൻ വാഹകരാണോ, ഈ തലസീമിയ ജീൻ വാഹകരാണോ. അപ്പോൾ ഈ ജീൻ വാഹകരാണെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ കല്യാണം കഴിക്കുന്നത് വേറൊരു ജീൻ വാഹകരെ ആവാൻ പാടില്ല. അപ്പോൾ 2 ജീൻവാഹകരെ ഒരുമിച്ച് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ 25% സാധ്യതയുണ്ട് ഒരു തലസീമ മേജർ എന്ന ഒരു അസുഖമുള്ള കുട്ടിയെ ഉണ്ടാവാനുള്ള സാധ്യത. തലസീമ മേജർ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് തന്നെ, അവർക്ക് നിരന്തരമായിട്ട് ബ്ലഡ് കൊടുക്കേണ്ടി വരും, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വേണ്ടി വരും, ബ്ലഡ് സ്വീകരിക്കേണ്ടി വരും. അപ്പോൾ അതിൻ്റെ പിന്നെ അത് അയണിൻ്റെ അംശം കുറയ്ക്കാനുള്ള മരുന്നുകൾ വേണ്ടി വരും, അത് ജീവിതകാലം ചെയ്യുന്ന വേണ്ടി വരും. അപ്പോൾ ഇത് ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് 2 തലസീമിയ ജീൻ വാഹകരെ അല്ലെങ്കിൽ തലസീമിയ ട്രെയ്റ്റ് തമ്മിൽ കല്യാണം കഴിക്കാതിരിക്കുക. പിന്നെ ഗർഭസ്ഥാവസ്ഥയിൽ ഇപ്പോൾ നമുക്കറിയില്ല, നമുക്ക് ഗർഭസ്ഥാവസ്ഥയിൽ 2 ആൾക്കാർ ട്രെയ്റ്റ് ആണെങ്കിൽ ആ സമയത്ത് കണ്ടുപിടിക്കാൻ പറ്റും നമുക്ക്. ഗർഭസ്ഥാവസ്ഥയിൽ കുട്ടിക്ക് ആദ്യത്തെ 3 മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് അവരുടെ കൊറോണസ് വില്ല സാമ്പിളിംഗ് പറയും, പ്ലാസൻ്റയിൽ സാമ്പിൾ എടുത്തിട്ട് പിന്നെ അല്ലെങ്കിൽ ആംനിയോട്ടിക് ഫ്ലൂയിഡ് ഇതെടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ ഗർഭസ്ഥ ശിശു തലസീമിയ ബാധിതരായുള്ളൊരു കുട്ടിയാണോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ ഇപ്പോൾ പാരൻസ് 2 ആളും ട്രെയ്റ്റ് ആണെങ്കിൽ ഒരു കല്യാണം കഴിച്ച് കുട്ടി ഉണ്ടാവാൻ, കുട്ടി ഗർഭിണി ആയിക്കഴിഞ്ഞാൽ ആദ്യത്തെ 3 മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് ഈ ടെസ്റ്റ് ചെയ്യാൻ പറ്റാമെന്നാണ്. പിന്നെ നമുക്ക് സ്കൂളിലും സോഷ്യൽ മീഡിയയിലും പിന്നെ ടി വിയിലൊക്കെ ഇത് ബോധവൽക്കരണം കൊടുക്കുക. ഇപ്പോൾ പ്രിവെൻഷൻ, തലസീമിയ ബാധിതയായ ഒരു കുട്ടി ജനിക്കാതിരിക്കലാണ് ഏറ്റവും വലിയ കാര്യം. അതിൽ 2 ട്രെയ്റ്റ് തമ്മിൽ കല്യാണം കഴിക്കാതിരിക്കുക. 2 ട്രെയ്റ്റ് തമ്മിൽ കല്യാണം കഴിക്കുകയാണെങ്കിൽ അവർ കുട്ടിയെ ആദ്യത്തെ 3 മാസത്തിനുള്ളിൽ ഗർഭസ്ഥാവസ്ഥയിൽ തന്നെ അവർ ടെസ്റ്റ് ചെയ്യാനുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
1: ഡോക്ടർ, ഇപ്പോൾ തലാസീമിയ രോഗികളെ കൂടുതൽ എങ്ങനെ സൃഷ്ടിക്കാതിരിക്കാം എന്ന് നമ്മൾ കണ്ടു. അപ്പോൾ ഈ തലാസീമിയ രോഗം ബാധിച്ചവർ, ഓൾറെഡി രോഗികളായിട്ടുള്ളവർ, അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ?
0: തലാസീമിയ ട്രെയ്റ്റ് ആണെങ്കിൽ ഏറ്റവും തീവ്രത വളരെ കുറവുള്ള കാര്യമായിട്ട് പ്രത്യേകിച്ച് അവർക്ക് സാധാരണ നോർമൽ ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ അവർക്ക് ചെയ്യേണ്ടത് തന്നെ അവർ വേറെ തലസീമിയ ട്രെയ്റ്റിനെ കല്യാണം കഴിക്കാതിരിക്കാനാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തലസീമിയ മേജർ അല്ലെങ്കിൽ ഇൻറ്റർമീഡിയറ്റ് ആണെങ്കിൽ അതിന് നമുക്ക് ഇപ്പോൾ ഏറ്റവും ശുഭകരമായ ഒരു വാർത്ത തന്നെ പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റാവുന്ന ഒരു അവസ്ഥയിലാണ് നമ്മളിപ്പോൾ ഈ സമയത്തുള്ളത്. ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് വഴി മജ്ജ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇവരെ രോഗം പൂർണ്ണമായും മാറ്റാൻ പറ്റാവുന്നതാണ്. ഇങ്ങനെ ആദ്യത്തെ 1-2 വയസ്സിനുള്ളിൽ അവർക്ക് പൂർണ്ണമായിട്ടും അസുഖം മാറാൻ വേണ്ടിയിട്ട് മജ്ജ മാറ്റി വെച്ച് കഴിഞ്ഞാൽ പല രോഗികൾക്കും നമുക്കിവിടെ മലബാർ മേഖലയിലുള്ള ട്രാൻസ്പ്ലാന്റ് സെൻറ്റേഴ്സ് ഉണ്ട്. നമ്മൾ കേരളത്തിൽ തന്നെ ഇപ്പോൾ പല ഗവൺമെൻറ് തലത്തിലുണ്ട്, പ്രൈവറ്റ് തലത്തിലുണ്ട്. അപ്പോൾ അവിടെ കുട്ടികളെ നമുക്ക് മാച്ചിങ് ഡോണർ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യാവുന്നതാണ്. ട്രാൻസ്പ്ലാന്റ് ചെയ്യാത്ത കുട്ടികൾക്കാണെങ്കിൽ അവർക്ക് 2 കാര്യങ്ങളാണ്. 1 ബ്ലഡ് സ്വീകരിക്കുക, ട്രാൻസ്ഫ്യൂഷൻ കൊടുക്കുക, പിന്നെ ഈ ട്രാൻസ്ഫ്യൂഷനിൽ കൂടെ വരുന്ന അയൺ

0: അതിൻ്റെ അംശം കുറയ്ക്കാനുള്ള മരുന്നുകൾ. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ആദ്യത്തെ ഒരു 6-7 മാസം തൊട്ട് തുടങ്ങണം. 2-3 ആഴ്ച കൂടുമ്പോൾ അവർക്ക് ബ്ലഡ് കയറ്റേണ്ടി വരും. ഈ അയണിൻ്റെ അംശം കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള മരുന്നുകൾ കഴിക്കേണ്ടി വരും. പിന്നെ ഇതിൽ പ്രധാനപ്പെട്ട കാര്യം തന്നെ അവരെ സാമൂഹികമായിട്ടും അവരെ സോഷ്യൽ അവർ ഇമോഷണൽ നീഡ്സും അവരുടെ സോഷ്യൽ നീഡ്സൊക്കെയാണ്. അങ്ങനെ ഇവരെല്ലാം 2-3 ആഴ്ച കൂടുമ്പോൾ ബ്ലഡ് കയറ്റാൻ ഹോസ്പിറ്റലിൽ വരണം. അപ്പോൾ അവരുടെ മാനസികാവസ്ഥയും ഇതെല്ലാം സമഗ്രമായിട്ടുള്ള ഒരു ചികിത്സ വേണ്ടി വരും. സോഷ്യൽ എക്കണോമിക് അവരെ ഒരു തലസ്സിമിയ കുട്ടി ഒരു വീട്ടിൽ ഉണ്ടെങ്കിൽ അവരെ ആ വീടിനെ മൊത്തം ബാധിക്കും. അപ്പോൾ അവരെ ചേർത്ത് പിടിക്കുക. അപ്പോൾ സമൂഹം അവരെ ഐക്യപ്പെടുത്തുക. ഞാനിപ്പോൾ കോഴിക്കോട്ടിലായിരുന്നു. അപ്പോൾ അവിടെ തലസ്സിമ രോഗികൾ കുറച്ച് കൂടുതലുണ്ട്. അവിടെ ഇപ്പോൾ നന്നായിട്ട് ചികിത്സ കൊടുത്ത കാരണം പല കുട്ടികളും എൻജിനീയേഴ്സ് ഉണ്ട്, അവിടെ തന്നെ ഡോക്ടറായിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് നോർമൽ ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റാവുന്ന ഒരു തരത്തിലാണ് ഇപ്പോഴത്തെ നമുക്ക് ചികിത്സക്രമം. അവർ ഡോക്ടേഴ്സ് ആവാം. പിന്നെ അവർ കല്യാണം കഴിക്കുമ്പോൾ അവർ വേറെ തലസ്സിമ ട്രീറ്റ്മെൻറ് കല്യാണം കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ പക്ഷേ നോർമൽ ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റാവുന്ന ഒരു അവസ്ഥയിലാണ്. പിന്നെ അതുമാത്രമല്ല, നേരത്തെ പറഞ്ഞ പോലെ മജ്ജ മാറ്റി വെച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റും. പിന്നെ ഒരു രക്തമൊന്നും സ്വീകരിക്കേണ്ട ആവശ്യം വരുന്നില്ല.
1: അപ്പോൾ ഈ അവസരത്തിൽ ഡോക്ടർക്ക് സമൂഹത്തോട് എന്ത് സന്ദേശമാണ് ഈ രോഗവുമായി ബന്ധപ്പെട്ട്?
0: സമൂഹം അവർക്ക് മുൻഗണന നൽകുക. സമൂഹത്തിന് ഇവരെ ചേർത്ത് പിടിക്കാനുള്ള സമൂഹത്തിന് ഒരു മനസാക്ഷി വേണം. എന്നാൽ അവർക്ക് ഒറ്റപ്പെടുത്തല്ല, പക്ഷെ ചേർത്ത് പിടിച്ചിട്ട് ഇവരെ മുന്നോട്ട് പോകണം. എന്നാൽ ഇവർക്കും ഒരു ലൈഫുണ്ട്. ഇത് അവരുടെ മാനസികാവസ്ഥ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. സോഷ്യൽ എക്കണോമിക് കാര്യങ്ങൾ ഇതെല്ലാം ഒരുമിച്ച് നമ്മൾ സമൂഹം തലസ്സിമ രോഗികളെ ഏറ്റെടുക്കുന്നതാണ്. പിന്നെ എല്ലാവരും ടെസ്റ്റ് ചെയ്യുക. കഴിഞ്ഞതും തലസ്സിമിയ കുട്ടി ഫാമിലിയിൽ ഉണ്ടെങ്കിൽ ബാക്കി എല്ലാ ആ ഫാമിലിയിലത്തെ എല്ലാവരെയും എക്സ്റ്റെൻഡഡ് ഫാമിലി ആണെങ്കിൽ എല്ലാവരും ടെസ്റ്റ് ചെയ്യുക. എന്നാൽ അവർക്ക് തലസ്സിമിയ ട്രെയ്റ്റ് ഉണ്ടോ ഇല്ലയോ, അവർ ജീൻ വാഹകരാണോ ഇല്ലയോ എന്ന് നിർബന്ധമായിട്ടും അവർ ടെസ്റ്റ് ചെയ്യേണ്ടതാണ്. മജ്ജമാറ്റിയൊക്കെയാണെങ്കിൽ ഇപ്പോൾ കുറച്ച് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് നേരിടുന്ന ആൾക്കാർക്ക് അത് അപ്രാപ്യമാണ്. കുറച്ചൊരു അങ്ങനെ ഒരു 10-15 ലക്ഷം വേണ്ടി വരും. അപ്പം അതിന് ഗവൺമെൻറ് കുറച്ചുകൂടെ കൂടുതൽ മുന്നോട്ട് വന്നിട്ട് ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കാനുള്ള സംവിധാനം ഒരുക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം.
1: വളരെ നന്ദി ഡോക്ടർ. ഈ തലാസീമ എന്ന രോഗത്തെ കുറിച്ച് നമ്മളിപ്പോൾ സമൂഹം അറിയേണ്ട എല്ലാ കാര്യങ്ങളെയും കുറിച്ച് സാറ് വിശദീകരിച്ചു. വളരെ നന്ദി.
0: താങ്ക് യു.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം കിഷോർ കുമാർ പാടിയത്, ചിത്രം സനം തേരി കസം.

0: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
3: അടുത്ത ഗാനം കുമാർ സാനു, സുഷമ ശ്രേഷ്ഠ എന്നിവർ പാടിയത്. ചിത്രം സംബന്ധ്.

0: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
1: ഹലോ പ്രിയ ഗീതം.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: ഈ ഗാനം മുഹമ്മദ് റാഫി പാടിയത്, ചിത്രം സലം എ മൊഹബ്ബത്ത്.

0: കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
0: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
1: എങ്കിൽ തയ്യാറായിക്കൊള്ളു,
0: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
1: ഏറ്റവും പുതിയ റിലീസുകൾ,
0: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
1: നമുക്ക് ആസ്വദിക്കാം
0: കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
2: അടുത്ത ഗാനം ലതാ മങ്കേഷ്കർ, മന്നാടെ എന്നിവർ പാടിയത്. ചിത്രം ചോരി ചോരി.

ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിങ്കളാഴ്ച ഗുജറാത്തിലെ സോമനാഥ് ക്ഷേത്രം സന്ദർശിക്കും. 1951 ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതി രാജേന്ദ്രപ്രസാദ് പുനഃസ്ഥാപിച്ച ക്ഷേത്രം ഉദ്ഘാടനം ചെയ്തതിന്റെ 75th വാർഷികാഘോഷത്തിനാണ് പ്രധാനമന്ത്രി എത്തുന്നത്. നാസിക് TCSലെ ലൈംഗിക പീഡനം, മതപരിവർത്തനം തുടങ്ങിയ കേസുകളുമായി ബന്ധപ്പെട്ട് ഒളിവിൽ കഴിഞ്ഞിരുന്ന HR മാനേജർ നിധാ ഖാൻ അറസ്റ്റിൽ. കേസ് രജിസ്റ്റർ ചെയ്ത് 40 ദിവസത്തിന് ശേഷമാണ് അറസ്റ്റ്. ആകാശവാണി 90th വാർഷികത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ മാരത്തൺ സംഘടിപ്പിച്ചു. 3.5 kilometer മാരത്തൺ ആകാശവാണി ഭവനിൽ നിന്ന് ആരംഭിച്ച് കൃഷിഭവൻ, റെയിൽഭവൻ, RBI സമുച്ചയം എന്നിവയുടെ മുന്നിലൂടെ ആകാശവാണി ഭവനിൽ തന്നെ സമാപിച്ചു. പിണറായി ഗവൺമെന്റിന് തെറ്റുപറ്റിയെന്ന് മുതിർന്ന CPI നേതാവ് പ്രകാശ് ബാബു. ഗവൺമെന്റിന് നയവ്യതിയാനമുണ്ടായെന്നും ആശാസമരം, PM-ശ്രീ പദ്ധതി എന്നിവയിലും പിഴവ് പറ്റിയതായും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാന നിയമസഭയിൽ പുതുതായി തെരഞ്ഞെടുത്ത 11 വനിതാ ജനപ്രതിനിധികളെ ആദരിക്കാൻ സപ്ലൈകോ വിമൻസ് 11 എന്ന പരിപാടി സംഘടിപ്പിക്കും. വനിതകൾക്ക് ഈ മാസം 11 മുതൽ 11 ദിവസത്തേക്ക് 11 തെരഞ്ഞെടുത്ത ശബരി ഉൽപ്പന്നങ്ങൾ 11% വിലക്കുറവിൽ സപ്ലൈകോ ലഭ്യമാക്കുന്ന പരിപാടിയാണിത്. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് കഴിഞ്ഞ 2 ദിവസങ്ങളിലായി 1050 പേർ ഹജ്ജ് തീർത്ഥാടനത്തിന് യാത്ര തിരിച്ചു. ഇന്ന് പുലർച്ചെ 350 വനിതാ തീർത്ഥാടകരുമായി ഒരു വിമാനം പുറപ്പെട്ടു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ചിലയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. വൈകിട്ട് 7:30 ഡൽഹി അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് മത്സരം. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.

ഈ പരിപാടിയിൽ ആദ്യം സുജാത മോഹൻ പാടിയ ഗാനം. ചിത്രം ഗോൾഡ്. ഗാനരചന ശബരീഷ് വർമ്മ. സംഗീതം രാജേഷ് മുരുകേശൻ.

ബി കെ ഹരിനാരായണന്റെ വരികൾക്ക്. പ്രവതിഷ് പ്രദീപ് ഈണം പകർന്ന് വാഴ ടു. ഈ പടത്തിനു വേണ്ടി സൂരജ് സന്തോഷും നീള രാജും ചേർന്ന് പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. അടുത്ത ഗാനത്തിന്റെ ശില്പികൾ വിനായക് ശശികുമാരും ഇഫ്തിയും. അരവിന്ദ് വേണുഗോപാൽ പാടിയ ഗാനം, ചിത്രം എങ്കിലും ചന്ദ്രികേ.

ചിത്രം ആശകളായിരം. ഡാലിയ നവാസും ജോയൽ ജെയിംസും പാടിയത്. ഗാനത്തിൻ്റെ വരികൾ മനു മഞ്ജിത്, സംഗീതം സനൽ ദേവ്.

പുതുവസന്തം പരിപാടിയിലെ അടുത്ത ഗാനത്തിൻ്റെ വരികൾ മഹേഷ് ഗോപാൽ, സംഗീതം പി എസ് ജയഹരി, വിനീത് ശ്രീനിവാസും സിത്താരയും ചേർന്ന് പാടിയ ഗാനം. ചിത്രം എല്ലാം സെറ്റാണ്.

സിത്താര കൃഷ്ണകുമാറും അഭയ് ജോധ്പുർക്കാരും പാടിയത് ചിത്രം പൊങ്കാല. ഗാനമൊരുക്കിയിരിക്കുന്നത് റഫീഖ് അഹമ്മദും രഞ്ജിൻ രാജും ചേർന്നു.

പുതുവസന്തം പരിപാടിയിൽ ഇതാ ഒരു ഗാനം കൂടി കേൾക്കാം. മനോമഞ്ജിത്തിൻ്റെ വരികൾക്ക് ബിപിൻ അശോക് ഈണം പകർന്ന് അരവിന്ദ് ദിലീപ് നായർ പാടിയ ഗാനം. ചിത്രം പ്രകമ്പനം.

0: പുതുവസന്തം പരിപാടി സമാപിച്ചു.
1: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40 വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
0: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ വളപ്പൊട്ടുകൾ. മലയാള സിനിമകളിലെ അധികം ശ്രദ്ധിക്കപ്പെടാതെ പോയ ഗാനങ്ങൾ ഉൾപ്പെടുത്തിയ പരിപാടി. ഈ പരിപാടിയിൽ ആദ്യം മർമ്മരം. ഈ പടത്തിലെ ഗാനം എസ് ജാനകി പാടിയത്. ഗാനരചന കാവാലം നാരായണ പണിക്കർ, സംഗീതം എം എസ് വിശ്വനാഥൻ.

ಪರಮಾ

അടുത്ത ഗാനം വരും വരുന്നു വന്നു, ഈ പടത്തിലേത്. യേശുദാസും സുജാതയും ചേർന്ന് പാടിയത്. ഗാനശില്പികൾ യൂസഫ് അലി കേച്ചേരി, ഔസേപ്പച്ചൻ.

അടുത്ത ഗാനത്തിൻ്റെ രചന ജി ആർ ഇന്ദുഗോപൻ, സംഗീതം സമത് പ്രിയദർശിനി. ദേവാനന്ദ് പാടിയ ഗാനം, ചിത്രം ഒറ്റക്കയ്യൻ.

വളപ്പൊട്ടുകൾ. ഈ പരിപാടിയിലെ അടുത്ത ഗാനം ആശാ ജയറാം പാടിയത്, ചിത്രം ശരരാന്തൽ. ഗാനശില്പികൾ കാരൂർ ശശി, ജാക്സൺ.

വള്ളപ്പൊട്ടുകൾ ഈ പരിപാടിയിലിത് ഒരു ഗാനം കൂടി. പൂവച്ചൽ ഖാദറിൻ്റെ വരികൾക്ക് കെ രാഘവൻ ഈണം പകർന്ന് യേശുദാസ് പാടിയത്. ചിത്രം തീരാത്ത ബന്ധങ്ങൾ.

0: വളപ്പൊട്ടുകൾ മലയാള സിനിമകളിലെ അധികം ശ്രദ്ധിക്കപ്പെടാതെ പോയ ഗാനങ്ങൾ ഉൾപ്പെടുത്തിയ പരിപാടി സമാപിച്ചു.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
3: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
4: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ ഹലോ പ്രിയ ഗീതം.
5: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
6: മഴക്കാലത്ത് ഈ സാരിയെല്ലാം ഉടുത്തിട്ട് എങ്ങനെയാ പോവാ? അലക്കലും ഉണക്കിയെടുക്കലും എല്ലാം പാടാവും.
7: എന്റെ ടീച്ചറെ,
8: അതിനല്ലേ നമ്മുടെ അനശ്വരയില് ഇപ്പൊ മൺസൂൺ സാരി ഫെസ്റ്റ് നടക്കുന്നത്.
7: നല്ല പോളിസ്റ്റർ സാരികളുടെ വലിയ കളക്ഷൻസ് ഉണ്ട് അവിടെ. മാത്രമല്ല 20% ഡിസ്കൗണ്ടും ഉണ്ട്.
9: അനശ്വര സിൽക്സ്, ജിമോൾ, കണ്ണൂർ.
10: കണ്ണൂർ പാക്കേജ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
11: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
10: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
11: എങ്കിൽ തയ്യാറായിക്കൊള്ളു,
10: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
11: ഏറ്റവും പുതിയ റിലീസുകൾ,
10: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
11: നമുക്ക് ആസ്വദിക്കാം
10: കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ്.

0: സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്
1: പുനഃപ്രക്ഷേപണം. വെള്ളിയാഴ്ചകളിൽ 2:30.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: ഇന്ന് 12:40 ആരോഗ്യദീപ്തിയിൽ വേനൽക്കാല നേത്രരോഗങ്ങളും പ്രതിവിധികളും ആയുർവേദത്തിൽ. പടന്നക്കാട് ജില്ലാ ആയുർവേദ ആശുപത്രിയിലെ നേത്രരോഗ സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KR അഞ്ജലിയുമായുള്ള അഭിമുഖം 1-ാം ഭാഗം ഇന്ന് 12:40 ആരോഗ്യദീപ്തിയിൽ. ഒരു മണിക്ക് മില്ലേനിയം മെലഡീസ്, 2:15 തുടർ നാടകം കുറ്റവും ശിക്ഷയും. ആകാശവാണി കണ്ണൂർ. ഇനി 12:05 ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ

0: agreements for countries to avail of it. And along with that, we are trying to create a global footprint so that our impact on the international economy and the de-risking of the world is as impactful, as far-reaching as possible.
1: Minister of State for External Affairs Kirti Vardhan Singh has said that India's approach to migration is guided by the core operational principles of protection of migrants, comprehensive governance across the migration life cycle, and strong international cooperation. The minister was addressing the heads of delegations to the second International Migration Review Forum at the Permanent Mission of India to the United Nations, New York. Mr. Singh highlighted that India has concluded comprehensive bilateral mobility agreements and MOUs with 23 countries and is pursuing several more to create sustainable pathways for fair and ethical mobility. The minister underlined that migration is ultimately about people, their aspirations, resilience and contributions. He added that India's endeavour is to build an inclusive, humane and future-ready framework. In IPL cricket, Delhi Capitals will face Kolkata Knight Riders at Arun Jaitley Stadium in Delhi today. The match will begin at 7:30 p.m. And with that, we end this news bulletin.
2: Akashvani, Kannur. Sevana Vartakal. കൊട്ടിയൂർ മഹാക്ഷേത്രത്തിൽ വൈശാഖ മഹോത്സവ കാലത്ത് ഭക്തജനങ്ങൾക്ക് സുരക്ഷ ഒരുക്കുന്നതിനും തിരക്ക് നിയന്ത്രിക്കുന്നതിനുമായി വിമുക്ത ഭടന്മാരിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. ഹിന്ദു ക്ഷേത്ര വിശ്വാസികളായ 55 വയസ്സിൽ താഴെ പ്രായമുള്ള താൽപര്യമുള്ള വിമുക്ത ഭടന്മാർക്ക് അപേക്ഷിക്കാം. ജില്ലാ സൈനിക ക്ഷേമ ഓഫീസിൽ രജിസ്റ്റർ ചെയ്ത എംപ്ലോയ്മെന്റ് കാർഡിന്റെ പകർപ്പും വിമുക്ത ഭട തിരിച്ചറിയൽ കാർഡിന്റെ പകർപ്പും സഹിതം അപേക്ഷ ഈ മാസം 15 വൈകിട്ട് 5 മണിക്കകം കണ്ണൂർ ജില്ലാ സൈനിക ക്ഷേമ ഓഫീസിൽ സമർപ്പിക്കേണ്ടതാണ്. കണ്ണൂർ ജില്ലാ മൃഗസംരക്ഷണ വകുപ്പിന്റെ കീഴിൽ രാത്രികാല മൃഗചികിത്സാ സേവനത്തിനും ടെലി വെറ്റിനറി യൂണിറ്റിലേക്കും കരാറടിസ്ഥാനത്തിൽ 90 ദിവസത്തേക്ക് BVSC ആൻഡ് EH വെറ്റിനറി ബിരുദധാരികളെയും റേഡിയോഗ്രാഫറെയും ഡ്രൈവർ കം അറ്റൻഡന്റിനെയും നിയമിക്കുന്നു. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പും സഹിതം ഈ മാസം 11 യഥാക്രമം 11:30, 12:30, 2 മണി സമയങ്ങളിൽ കണ്ണൂർ ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിൽ അഭിമുഖത്തിന് എത്തേണ്ടതാണ്. ഫോൺ നമ്പർ ഇതാണ്: 0497-2700-267. ഇടനീർ GHSS ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കൊമേഴ്സ്, ഇംഗ്ലീഷ്, ജിയോളജി സീനിയർ, അറബിക്, സ്റ്റാറ്റിസ്റ്റിക്സ്, ഇക്കണോമിക്സ്, കൊമേഴ്സ് ജൂനിയർ വിഭാഗത്തിലേക്ക് അധ്യാപക നിയമനത്തിനുള്ള കൂടിക്കാഴ്ച 28 രാവിലെ 10 മണിക്ക് സ്കൂൾ ഓഫീസിൽ നടക്കും. ഫോൺ നമ്പർ ഇതാണ്: 9446369095. കണ്ണൂർ കൃഷ്ണമേനോൻ സ്മാരക ഗവൺമെന്റ് വനിതാ കോളേജിൽ ജേർണലിസം വിഷയത്തിൽ ഗസ്റ്റ് ലെക്ചററെ നിയമിക്കുന്നു. കോളേജ് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ കോഴിക്കോട് ഓഫീസിൽ രജിസ്റ്റർ ചെയ്ത ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം 29 രാവിലെ 10 മണിക്ക് പ്രിൻസിപ്പൽ മുമ്പാകെ കൂടിക്കാഴ്ചയ്ക്ക് എത്തേണ്ടതാണ്. ഫോൺ നമ്പർ ഇതാണ്: 0497-274-6175. മാനവിക വിഷയങ്ങളിൽ UGC 2026 ജൂൺ മാസത്തിൽ നടത്താൻ നിശ്ചയിച്ചിരിക്കുന്ന നെറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കായി കണ്ണൂർ യൂണിവേഴ്സിറ്റി എംപ്ലോയ്മെന്റ് ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ബ്യൂറോയുടെ ആഭിമുഖ്യത്തിൽ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. താൽപര്യമുള്ളവർ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ താവക്കര ആസ്ഥാന മന്ദിരത്തിൽ പ്രവർത്തിക്കുന്ന എംപ്ലോയ്മെന്റ് ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ബ്യൂറോയിൽ നേരിട്ട് ഹാജരായി പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. വിശദവിവരങ്ങൾക്കായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഇതാണ്: 0497-2703130. കണ്ണൂർ ജില്ലാ വിദ്യാഭ്യാസ വകുപ്പിൽ ഹിന്ദി ഹൈസ്കൂൾ ടീച്ചർ തസ്തികയുടെ മാറ്റിവെച്ച അഭിമുഖ പരീക്ഷ ഈ മാസം 13-14 തീയതികളിൽ PSC കണ്ണൂർ ജില്ലാ ഓഫീസിൽ നടക്കും. ഉദ്യോഗാർത്ഥികൾ OTR പ്രൊഫൈലിൽ നിന്നും ഡൌൺലോഡ് ചെയ്ത അഡ്മിഷൻ ടിക്കറ്റ്, ബയോഡാറ്റ ഫോം,

വൺ ടൈം വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്, മറ്റ് അസൽ പ്രമാണങ്ങൾ, കമ്മീഷൻ അംഗീകരിച്ച ഏതെങ്കിലും ഒരു തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം അഭിമുഖത്തിന് ഹാജരാക്കേണ്ടതാണ്. ചെർക്കല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ അറബിക്, ഇംഗ്ലീഷ്, ജിയോഗ്രഫി, ഹിസ്റ്ററി, ഇക്കണോമിക്സ്, കൊമേഴ്സ് വിഷയങ്ങളിൽ സീനിയർ അധ്യാപകരുടെയും ഹിന്ദി, കൊമേഴ്സ്, മലയാളം, സുവോളജി, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ഹിസ്റ്ററി വിഷയങ്ങളിൽ ജൂനിയർ അധ്യാപകരുടെയും ഒഴിവിലേക്ക് നിയമനത്തിനുള്ള കൂടിക്കാഴ്ച ഈ മാസം 23 രാവിലെ 10 സ്കൂൾ ഓഫീസിൽ നടക്കും. കാസർഗോഡ് അങ്കടിമുഗർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിവിധ വിഷയങ്ങളിൽ താൽക്കാലിക അധ്യാപക ഒഴിവിലേക്ക് നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച ഈ മാസം 25 രാവിലെ 10 ഹയർ സെക്കൻഡറി ഓഫീസിൽ നടക്കും. വിശദ വിവരങ്ങൾക്കായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഇതാണ്: 9446461450. കാസർഗോഡ് ജില്ലയിൽ പട്ടികവർഗ വികസന വകുപ്പിന് കീഴിൽ മാലക്കല്ല് പനത്തടിയിൽ പ്രവർത്തിക്കുന്ന ആൺകുട്ടികൾക്കുള്ള ബളാന്തോട് പ്രീമെട്രിക് ഹോസ്റ്റലിൽ ഏതാനും സീറ്റുകൾ ഒഴിവുണ്ട്. 5 മുതൽ 9 ക്ലാസുകളിൽ പഠിക്കുന്ന പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷ ഈ മാസം 15 സമർപ്പിക്കണം. വിശദവിവരങ്ങൾക്കായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഇതാണ്: 9072942. സേവന വാർത്തകൾ കഴിഞ്ഞു.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. കേരളത്തിലെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിന് AICC നിരീക്ഷകർ ഡൽഹിയിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു. തമിഴ്നാട്ടിൽ ഗവൺമെന്റ് രൂപീകരിക്കാൻ തമിഴക വെട്രി കഴകത്തിന് ഗവർണർ നൽകിയ സമയം ഇന്ന് അവസാനിക്കെ വിജയിയുടെ ശ്രമം തുടരുന്നു. ഇന്ത്യയുടെ ആദ്യ തദ്ദേശീയ സ്വയം നിയന്ത്രിത വിക്ഷേപണ ആയുധം താര വിജയകരമായി പരീക്ഷിച്ചു. കണ്ണൂർ ആകാശവാണി നിലയം പ്രവർത്തനമാരംഭിച്ച് ഇന്ന് 35 വർഷം പൂർത്തിയാവുന്നു. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. വാർത്തകൾ വിശദമായി. കേരളത്തിൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ നിയുക്ത MLA മാരുടെ അഭിപ്രായം തേടിയ AICC നിരീക്ഷകർ ഡൽഹിയിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു. അല്പം മുമ്പാണ് മുകുൾ വാസ്നിക്കും അജയ് മാക്കനും മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിലെത്തിയത്. കേരളത്തിന്റെ ചുമതല വഹിക്കുന്ന ദീപാദാസ് മുൻഷി അടക്കം നേതാക്കൾ ഖാർഗെയുടെ വസതിയിൽ യോഗം ചേരുകയാണ്. KC വേണുഗോപാൽ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല. UDFന് ചരിത്രവിജയം സമ്മാനിച്ച ജനങ്ങളെയും കഠിനാധ്വാനം ചെയ്ത പാർട്ടി പ്രവർത്തകരെയും നിരാശപ്പെടുത്താൻ പാടില്ലെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞു. ജനവികാരം മാനിക്കണമെന്നും മുഖ്യമന്ത്രിയെ പക്വതയോടെ പാർട്ടി തീരുമാനിക്കുമെന്നും അദ്ദേഹം മാധ്യമങ്ങളെ അറിയിച്ചു. പ്രവർത്തകരോട് അമിതാവേശം പാടില്ലെന്നാവശ്യപ്പെട്ട അദ്ദേഹം എല്ലാ ഘടകങ്ങളും പരിശോധിച്ചായിരിക്കും പാർട്ടി നേതൃത്വം മുഖ്യമന്ത്രിയെ തീരുമാനിക്കുകയെന്നും പറഞ്ഞു. ചെന്നൈയിലേക്ക് പോയ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ മടങ്ങിവന്ന ശേഷമായിരിക്കും ഗവൺമെന്റ് രൂപീകരണത്തിന് UDF അവകാശമുന്നയിക്കുന്നത്. LDFിനെതിരെ ചില മാധ്യമങ്ങൾ മത്സരബുദ്ധിയോടെ പ്രവർത്തിച്ചെന്ന് CPI കേന്ദ്ര കമ്മിറ്റി അംഗവും മുതിർന്ന പാർട്ടി നേതാവുമായ EP ജയരാജൻ കുറ്റപ്പെടുത്തി. LDFിനുണ്ടായത് അപ്രതീക്ഷിത പരാജയമാണെന്നും കേരളത്തിൽ ഇങ്ങനെയൊരു ജനവിധി പ്രതീക്ഷിച്ചില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ഇടതുപക്ഷം ദുർബലമാകുന്നത് കേരളത്തിന് ഗുണകരമാകില്ലെന്ന് പറഞ്ഞ EP ജയരാജൻ ജനക്ഷേമകരമായ എല്ലാ പ്രവർത്തനങ്ങളും തുടരാൻ ഇടതുപക്ഷം ശ്രമിക്കുമെന്നും അറിയിച്ചു. പിണറായി ഗവൺമെന്റിന് തെറ്റുപറ്റിയെന്ന് മുതിർന്ന CPI നേതാവ് പ്രകാശ് ബാബു പറഞ്ഞു. ഗവൺമെന്റിന് നയവ്യതിയാനമുണ്ടായെന്നും ആശാസമരം, PM ശ്രീ പദ്ധതി എന്നിവയിൽ പിഴവ് പറ്റിയതായും പ്രകാശ് ബാബു മാധ്യമങ്ങളോട് പറഞ്ഞു. തമിഴ്നാട്ടിൽ ഗവൺമെന്റ് രൂപീകരണത്തിന് തമിഴക വെട്രി കഴകത്തിന് ഗവർണർ നൽകിയ സമയം ഇന്ന് അവസാനിക്കെ വിജയിയുടെ ശ്രമം തുടരുന്നു. ഭൂരിപക്ഷത്തിനാവശ്യമായ 118 പേരുടെ പിന്തുണ ഉറപ്പാക്കാൻ പാർട്ടി നിർണായക ചർച്ചകൾ നടത്തിവരികയാണ്. തമിഴക വെട്രി കഴകത്തിന് തെരഞ്ഞെടുപ്പിൽ 108 സീറ്റാണ് ലഭിച്ചത്. 5 സീറ്റ് ലഭിച്ച കോൺഗ്രസിന്റെ പിന്തുണ ഉറപ്പായെങ്കിലും ഭൂരിപക്ഷത്തിലേക്ക് ഇനിയും കൂടുതൽ അംഗങ്ങളുടെ പിന്തുണ TVK ആവശ്യമാണ്. TVK മുതിർന്ന നേതാക്കൾ CPI CPI ഭാരവാഹികളുമായി കൂടിക്കാഴ്ച നടത്തിയതിന്റെ പശ്ചാത്തലത്തിൽ രണ്ടു പാർട്ടികളും പിന്തുണക്കാര്യം ചർച്ച ചെയ്യാൻ ഇന്ന് യോഗം ചേരുന്നുണ്ട്. അസമിൽ NDA ചൊവ്വാഴ്ച തുടർച്ചയായ 3ാം തവണയും ഗവൺമെന്റ് രൂപീകരിക്കും. ഇന്നലെ മുതിർന്ന BJP നേതാക്കൾ പങ്കെടുത്ത ഉന്നതതല യോഗമാണ് മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ തീയതി നിശ്ചയിച്ചത്. ബംഗാളിൽ പുതിയ നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിന് നിയുക്ത MLA മാർ ഇന്ന് കൊൽക്കത്തയിൽ യോഗം ചേരും. ആഭ്യന്തരമന്ത്രി അമിത്ഷാ യോഗത്തിൽ പങ്കെടുക്കും. ഇന്ത്യയുടെ ആദ്യ തദ്ദേശീയ സ്വയം നിയന്ത്രിത വിക്ഷേപണ ആയുധം താര വിജയകരമായി പരീക്ഷിച്ചു. ഒഡീഷ തീരത്ത് DRDOയും ഇന്ത്യൻ വ്യോമസേനയും ചേർന്ന് ടാക്ടിക്കൽ അഡ്വാൻസ്ഡ് റേഞ്ച് ഓഗ്മെന്റേഷൻ എന്ന ആയുധത്തിന്റെ ആദ്യ പരീക്ഷണ പറക്കൽ വിജയകരമായി പൂർത്തിയാക്കി. ബോംബുകൾ ലക്ഷ്യസ്ഥാനത്തെത്തിച്ച് സ്മാർട്ട് ആയുധങ്ങളാക്കി മാറ്റുന്ന ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ ഗ്ലൈഡർ വെപ്പൺ സിസ്റ്റമാണ് താര എന്ന് രാജ്യരക്ഷാ മന്ത്രാലയം അറിയിച്ചു. ഓൺലൈൻ പണമിടപാട്, ഗെയിമിംഗ് പ്ലാറ്റ്ഫോമുകളുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് വഞ്ചനാ കേസുകളിൽ ഗെയിംസ് ക്രാഫ്റ്റ് ടെക്നോളജീസ് ലിമിറ്റഡിനും അനുബന്ധ സ്ഥാപനങ്ങൾക്കുമെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസെടുത്തു. 3 സ്ഥാപകർ അറസ്റ്റിലായി. ഈ വർഷം മാർച്ച് വരെ ദേശീയ പെൻഷൻ പദ്ധതിയിൽ ചേർന്നവരുടെ എണ്ണം 2,17,00,000 ഉയർന്നു. പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ നിയന്ത്രിക്കുന്ന പദ്ധതി വിരമിക്കലിന് ശേഷം പൌരന്മാർക്ക് ദീർഘകാല സാമ്പത്തിക സുരക്ഷ പ്രദാനം ചെയ്യുന്നതാണ്. ഹോർമൂസ് കടലിടുക്ക് കടക്കുന്നതിനിടെ 3 അമേരിക്കൻ യുദ്ധക്കപ്പലുകളെ ഇറാൻ ആക്രമിച്ച സംഭവത്തിൽ ഇറാനെതിരെ ശക്തമായ ആക്രമണം നടത്തുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി. ഇറാൻ ആക്രമണത്തിനിടയിലും 3 അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ ഹോർമൂസിലൂടെ സുരക്ഷിതമായി കടന്നുപോയതായി ട്രംപ് സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഇറാൻ ഒരിക്കലും ആണവായുധങ്ങൾ സ്വന്തമാക്കുന്നില്ലെന്ന് ഉറപ്പാക്കുന്നതിൽ അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ഒറ്റക്കെട്ടാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വാൻഡർലെയനുമായി ഫോൺ സംഭാഷണം നടത്തിയെന്നും പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ ചർച്ച ചെയ്തെന്നും ട്രംപ് സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. കണ്ണൂർ ആകാശവാണി നിലയം പ്രവർത്തനമാരംഭിച്ച് 35 വർഷം പൂർത്തിയാവുന്നു. വൈവിധ്യമാർന്ന പരിപാടികളിലൂടെ ശ്രോതാക്കളുടെ ഇഷ്ടനിലയമായി മാറിയിട്ടുണ്ട് കണ്ണൂർ നിലയം. കണ്ണൂർ കൃഷ്ണമേനോൻ സ്മാരക ഗവൺമെന്റ് വനിതാ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ ടി ചന്ദ്രമോഹൻ വൈകിട്ട് വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്യും. കണ്ണൂരിൽ നിന്ന് കെ ഒ ശശിധരൻ.
1: കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെയും മാഹിയിലെയും ഉൾപ്പെടെ ജനജീവിതത്തിന്റെ സ്പന്ദനങ്ങൾ മാറ്റിമറിച്ചുകൊണ്ട് 1991 മെയ് 4 കണ്ണൂർ പള്ളിക്കുന്നിൽ ആകാശവാണി നിലയം സ്ഥാപിതമായത്. 101.5 MHz കണ്ണൂർ നിലയത്തിന്റെ പ്രക്ഷേപണം. രാവിലെ 5:50 മുതൽ രാത്രി 11:15 വരെ നീളുന്ന പ്രക്ഷേപണത്തിൽ വിജ്ഞാനപ്രദവും വിനോദകരവുമായ പരിപാടികളും ദേശീയ പ്രാദേശിക വാർത്തകൾക്ക് പുറമെ 2 മിനിറ്റ് ദൈർഘ്യമുള്ള FM പ്രധാന വാർത്തകളും പ്രക്ഷേപണം ചെയ്തു വരുന്നുണ്ട്. മലയോരത്തും തീരപ്രദേശത്തും ഉൾപ്പെടെ നിരവധി ശ്രോതാക്കളാണ് ആകാശവാണി കണ്ണൂർ നിലയത്തിനുള്ളത്. പ്രക്ഷേപണത്തിലെ വൈവിധ്യതയും ആവിഷ്കാരവും നിലയത്തെ വേറിട്ടു നിർത്തുന്നുവെന്ന് പ്രോഗ്രാം മേധാവി എച്ച് വിനോദ് ബാബു പറഞ്ഞു. ഇന്ന് വൈകിട്ട് 4 ആകാശവാണി നിലയത്തിന് സമീപമാണ് ആഘോഷ പരിപാടികൾ ഒരുക്കിയിട്ടുള്ളത്.
0: സംസ്ഥാന നിയമസഭയിൽ പുതുതായി തെരഞ്ഞെടുത്ത 11 വനിതാ ജനപ്രതിനിധികളെ ആദരിക്കാൻ സപ്ലൈകോ വിമൻസ് 11 എന്ന പരിപാടി സംഘടിപ്പിക്കും. വനിതകൾക്ക് ഈ മാസം 11 മുതൽ 11 ദിവസത്തേക്ക് 11 തെരഞ്ഞെടുത്ത ശബരി ഉൽപ്പന്നങ്ങൾ 11% വിലക്കുറവിൽ സപ്ലൈകോ ലഭ്യമാക്കുന്ന പരിപാടിയാണിത്. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. വൈകിട്ട് 7:30 ഡൽഹി അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് മത്സരം. ISL ഫുട്ബോളിൽ ഇന്ന് സ്പോർട്ടിംഗ് ഡൽഹി ഒഡീഷ FC നേരിടും. വൈകിട്ട് 5 ന്യൂഡൽഹി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. ചാലക്കുടിപ്പാലം മെയ് 9 20 ദിവസത്തേക്ക് അടച്ചിടും. ആശങ്കയായി ഗതാഗത കുരുക്ക്. തൃശൂരിൽ നിന്ന് ഭരിത പ്രതാപ്.
2: ചാലക്കുടിപ്പുഴയ്ക്ക് കുറുകെ ദേശീയപാതയിൽ തൃശൂർ ഭാഗത്തേക്ക് വാഹനങ്ങൾ പോകുന്ന പാലം നാളെ മുതൽ വീണ്ടും അടച്ചിടും. ബെയറിംഗുകൾ മാറ്റാനാണ് 20 പാലം അടയ്ക്കുന്നത്. ഈ ദിവസങ്ങളിൽ സമാന്തരമായി കിഴക്ക് ഭാഗത്തുള്ള പാലത്തിലൂടെയായിരിക്കും ഇരുദിശകളിലേക്കുമുള്ള ഗതാഗതം. ഇത് വലിയ ഗതാഗത കുരുക്കിന് വഴിവെക്കുമോ എന്ന ആശങ്കയുമുണ്ട്. അറ്റകുറ്റപ്പണികൾക്കായി ചാലക്കുടിപ്പാലം അടച്ചിടാൻ പോകുന്നത് ഇത് 2 പ്രാഥമിക അറ്റകുറ്റപ്പണികൾക്കും ബലപരിശോധനകൾക്കുമായി 18 മുതൽ 24 പാലം അടച്ചിട്ടിരുന്നു. ഈ സമയത്ത് മേഖലയിൽ രൂക്ഷമായ ഗതാഗത കുരുക്കുമുണ്ടായിരുന്നു. പരിശോധനയിൽ പാലത്തിന് ബലക്ഷയമടക്കമുള്ള അപാകതകളൊന്നും കണ്ടെത്തിയിരുന്നില്ല.
0: സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ചിലയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. വയനാട്ടിൽ പ്രാദേശിക കാർഷികോൽപ്പന്നങ്ങളുടെ കയറ്റുമതി സജീവമാകുന്നു. വാഴക്കുലയും ചക്കയും വാഴച്ചുണ്ടും ഉൾപ്പെടെ ഒട്ടേറെ ഉൽപ്പന്നങ്ങളാണ് വയനാട്ടിൽ നിന്ന് ബംഗളൂരു ഉൾപ്പെടെ ഭാഗങ്ങളിലേക്ക് കയറ്റി അയക്കുന്നത്. വയനാട്ടിൽ നിന്ന് അരുൺ വിൻസെന്റ്.
3: ഒട്ടുമിക്ക കാർഷികോൽപ്പന്നങ്ങളുടെയും പ്രധാന വിളവെടുപ്പ് സീസണായതോടെ വയനാട്ടിൽ ഇവയുടെ വിപണിയും കയറ്റുമതിയും സജീവമാണ്. ചക്കയുടെ സീസണായതോടെ വ്യാപാരികൾ കർഷകരുടെ അടുക്കിൽ നിന്നും ചക്ക സംഭരിച്ച് വിവിധ ഭാഗങ്ങളിലേക്ക് കയറ്റി അയച്ചു വരികയാണ്. വരിക്ക ചക്കയ്ക്കാണ് ഡിമാൻഡ്. കിലോയ്ക്ക് 8 മുതൽ വില നൽകിയാണ് ചക്ക സംഭരിക്കുന്നത്. ബാംഗ്ലൂർ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ വയനാട്ടിൽ നിന്നുള്ള ചക്കയ്ക്ക് നല്ല ഡിമാൻഡ് ഉണ്ട്. നേന്ത്ര വാഴക്കുലയുടെ പ്രധാന സീസണായതോടെ വാഴക്കുലയ്ക്കൊപ്പം തന്നെ വാഴച്ചുണ്ടും കയറ്റി അയക്കുന്നുണ്ട്. കിലോയ്ക്ക് 5 നിരക്കിലാണ് വാഴച്ചുണ്ട് കർഷകരിൽ നിന്നും വ്യാപാരികൾ ശേഖരിക്കുന്നത്. ഇവയ്ക്ക് പുറമെ കാച്ചിൽ, ചേന, ചേമ്പ് തുടങ്ങിയ ഉൽപ്പന്നങ്ങളുടെയും കയറ്റുമതി സജീവമായിട്ടുണ്ട്.
0: സംസ്ഥാനത്ത് സ്വർണവില കുറഞ്ഞു. പവന് ഇന്ന് 240 കുറഞ്ഞ് 1,11,960 ഗ്രാമിന് 13,975 ഇന്നത്തെ വില. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് കഴിഞ്ഞ 2 1,050 ഹജ്ജ് തീർത്ഥാടനത്തിന് യാത്ര തിരിച്ചു. ഇന്ന് പുലർച്ചെ 350 വനിതാ തീർത്ഥാടകരുമായി ഒരു വിമാനം പുറപ്പെട്ടു. രാത്രി 8:05 മറ്റൊരു ഹജ്ജ് സർവീസ് കൂടി ഉണ്ടായിരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിലെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിന് AICC നിരീക്ഷകർ ഡൽഹിയിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു. തമിഴ്നാട്ടിൽ ഗവൺമെന്റ് രൂപീകരിക്കാൻ തമിഴക വെട്ടിക്കഴകത്തിന് ഗവർണർ നൽകിയ സമയം ഇന്ന് അവസാനിക്കെ വിജയിയുടെ ശ്രമം തുടരുന്നു. ഇന്ത്യയുടെ ആദ്യ തദ്ദേശീയ സ്വയം നിയന്ത്രിത വിക്ഷേപണ ആയുധം താര വിജയകരമായി പരീക്ഷിച്ചു. കണ്ണൂർ ആകാശവാണി നിലയം പ്രവർത്തനമാരംഭിച്ച് ഇന്ന് 35 പൂർത്തിയാവുന്നു. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.
4: ആകാശവാണി കണ്ണൂർ. ആരോഗ്യദീപ്തി. വേനൽക്കാല നേത്രരോഗങ്ങളും പ്രതിവിധികളും ആയുർവേദത്തിൽ. ഈ വിഷയത്തിൽ പടന്നക്കാട് ജില്ലാ ആയുർവേദ ആശുപത്രിയിലെ നേത്രരോഗ സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ ആർ അഞ്ജലിയുമായുള്ള അഭിമുഖമാണ് ഇന്ന് ആരോഗ്യദീപ്തിയിൽ. കൂടെ ശ്രീകല ബിജു.
5: നമസ്കാരം ഡോക്ടർ.
6: നമസ്കാരം.
5: ഈ വേനൽക്കാലത്ത് വർദ്ധിച്ചു വരുന്ന ഈ താപനില, ഇത് പലരിലും പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. വേനൽക്കാലങ്ങളിലാണ് പൊതുവെ നേത്രരോഗങ്ങളും കൂടുതലായിട്ട് കണ്ടുവരുന്നത് അല്ലേ?
6: അതെ അതെ.
5: ഇതിനുള്ള കാരണങ്ങൾ എന്തായിരിക്കാം?
6: വേനൽക്കാലത്ത് ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ ചൂട് വളരെ കൂടുതലാണ്. ഈ ഉയർന്ന താപനിലയും ഒപ്പം അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങളും, അതായത് മലിനീകരണം ഒട്ടേറെ കൂടുതലുള്ള സമയമാണ് വേനൽക്കാലം. ഇത് രണ്ടും, ഉയർന്ന താപനിലയും ഒപ്പം അന്തരീക്ഷത്തിലെ കൂടിയ പൊടിപടലങ്ങളും, കണ്ണിന്റെ പൊതുവായ സ്വാഭാവികമായ കണ്ണിന്റെ പ്രതിരോധ ശേഷിയെ ഇല്ലാതാക്കുന്നു. ഇതുമൂലം നേത്രത്തിൽ ഒരുപാട് രോഗങ്ങൾ വരാനുള്ള സാധ്യത ഈ കാലത്ത് കൂടുതലാണ്.
5: ഇതിനൊക്കെയായിട്ട് സ്വാഭാവികമായിട്ടുള്ള പ്രതിരോധ മാർഗങ്ങൾ എന്തൊക്കെയായിരിക്കും?
6: കണ്ണിന് കണ്ണിൻ്റെതായ അല്ലെങ്കിൽ സ്വാഭാവികമായ ഒട്ടേറെ പ്രതിരോധ മാർഗങ്ങളുണ്ട്. അതായത് ആദ്യം തന്നെ കണ്ണിന്റെ നേത്രഗോളത്തിന് ഏറ്റവും പുറമേയായി കർട്ടൻ പോലെ നിലനിൽക്കുന്നതാണ് കൺപോള. കൺപോളയും അതിനോട് ചേർന്ന കൺപീലിയും ഒരുവിധം കണ്ണിലേക്ക് കടക്കുന്ന പൊടിപടലങ്ങളെയും വെയിലിനെയും ഒക്കെ തടഞ്ഞു നിർത്തുന്നു. ഒപ്പം കണ്ണിലുള്ള കണ്ണുനീർ ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന കണ്ണുനീര്, കണ്ണുനീരും കണ്ണിൽ കയറുന്ന പൊടിപടലങ്ങളെ കഴുകി കളയുന്നതിനും ഒപ്പം കണ്ണിൽ ഈർപ്പം നിലനിർത്തുന്നതിനും സഹായിക്കുന്നു. കണ്ണ് എല്ലായ്പ്പോഴും അന്തരീക്ഷത്തിലെ വായുവുമായി സമ്പർക്കത്തിൽ വരുന്നതുകൊണ്ട് തന്നെ കണ്ണിനുള്ളിൽ ഒരു താഴ്ന്ന താപനിലയാണ് നിലനിർത്തി പോകുന്നത്. അപ്പൊ ഈ താഴ്ന്ന താപനില കണ്ണുകൾക്കുള്ളിൽ കറക്കുന്ന ബാക്ടീരിയകൾക്ക് പെറ്റുപെരുകുന്നതിനുള്ള അവസരം ഇല്ലാതാക്കുന്നു. ഒപ്പം കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന ലൈസോസൈം എന്ന് പറയുന്ന എൻസൈമും ഒരുവിധം ബാക്ടീരിയകളെ ഇല്ലാതാക്കുന്നതിന് പര്യാപ്തമാണ്. ഇതെല്ലാം ചേർന്നാണ് കണ്ണിന്റെ സ്വാഭാവികമായ പ്രതിരോധ ശേഷിയെ നിലനിർത്തി പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരുവിധം നേത്രരോഗങ്ങൾ സ്വാഭാവികമായി ഇല്ലാതാക്കാൻ കണ്ണിന് തന്നെ പറ്റും.
5: ഈ വേനൽക്കാലത്ത് കൂടുതലായും കണ്ടുവരുന്ന നേത്രരോഗങ്ങൾ ഏതൊക്കെയാണ്?
6: വേനൽക്കാലത്ത് നമ്മൾ പറഞ്ഞതുപോലെ ചൂട് കൂടുന്നതുകൊണ്ടും അതുപോലെ തന്നെ പൊടിപടലങ്ങൾ കൂടുന്നതുകൊണ്ടും കണ്ണിന്റെ ഈ ഒരു സ്വാഭാവികമായ പ്രതിരോധ ശേഷി ഇല്ലാതാക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ കണ്ണിനുള്ളിൽ ബാക്ടീരിയ അല്ലെങ്കിൽ വൈറസ് പോലെയുള്ള ഓർഗാനിസം ഉണ്ടാക്കുന്ന ചെങ്കണ്ണ് അഥവാ കൺജങ്ക്റ്റിവൈറ്റിസ് ആണ് ഏറ്റവും കൂടുതലായി കണ്ടുവരുന്നത്. ഒപ്പം കണ്ണുകളിലെ കണ്ണുനീര് വറ്റിപ്പോകുന്ന അല്ലെങ്കിൽ ബാഷ്പീകരിക്കപ്പെടുന്ന അവസ്ഥയായ കണ്ണുകളിലെ വരൾച്ച, ഇത് രണ്ടും ഒട്ടും കുറവല്ലാതെ ഒപികളിൽ ഒരുപാട് കണ്ടുവരുന്നുണ്ട്.
5: അപ്പൊ ഈ ചെങ്കണ്ണ്, ചില സ്ഥലങ്ങളിലൊക്കെ കണ്ണുരോഗം എന്ന് പറയുന്നുണ്ട്, ചെങ്കണ്ണ് എന്നൊക്കെ പറയുന്നുണ്ട്, ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയായിരിക്കും, എങ്ങനെയാണ് നമുക്ക് മുൻകൂട്ടി അറിയാനാവുക?
6: ചെങ്കണ്ണ് പല വിധത്തിലുണ്ട്. അതായത് പല കാരണങ്ങൾ കൊണ്ട് ചെങ്കണ്ണ് വരാം. ഒന്ന് ഞാൻ പറഞ്ഞ പോലെ ഇൻഫെക്റ്റീവ് കൺജങ്ക്റ്റിവൈറ്റിസ് എന്ന് പറയും. ചെങ്കണ്ണ് ബാധിക്കുന്നത് കണ്ണിലെ ഏറ്റവും പുറമേയുള്ള, അതായത് കൺപോളയ്ക്ക് ഉൾവശത്തും കണ്ണിലെ വെളുത്ത ഭാഗമായി സ്ക്ലീറയും കവർ ചെയ്യുന്ന നേർത്ത പാടയാണ് കൺജങ്ക്റ്റൈവ. ഈ കൺജങ്ക്റ്റിവയ്ക്ക് വരുന്ന ഇൻഫെക്ഷൻസിനെയാണ് കൺജങ്ക്റ്റിവൈറ്റിസ് അഥവാ ചെങ്കണ്ണ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ഈ കൺജങ്ക്റ്റിവൈറ്റിസ് പല കാരണങ്ങൾ കൊണ്ട് വരാമെന്ന് പറഞ്ഞാൽ അതിലൊന്നാണ് ഇൻഫെക്റ്റീവ് കൺജങ്ക്റ്റിവൈറ്റിസ്, അതായത് ബാക്ടീരിയ, വൈറസ്, ഫംഗസ് പോലുള്ള ഓർഗാനിസം ഉണ്ടാക്കുന്ന കൺജങ്ക്റ്റിവൈറ്റിസ്. പിന്നൊന്ന് അലർജി കൺജങ്ക്റ്റിവൈറ്റിസ്, അതായത് അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങളോ അല്ലെങ്കിൽ പൂമ്പൊടികൾ ഇതൊക്കെ കൊണ്ടുണ്ടാകുന്ന കൺജങ്ക്റ്റിവൈറ്റിസ് ആണ് അലർജി കൺജങ്ക്റ്റിവൈറ്റിസ്. പിന്നൊന്നാണ് ട്രോമാറ്റിക് എന്ന് പറയുക, അതായത് അപകടങ്ങൾ കൊണ്ട്, കണ്ണിൽ പൊടിപടലങ്ങൾ കൊണ്ട് മുറിവുണ്ടായി അങ്ങനെ ഉണ്ടാവുന്ന അപകടം കൊണ്ടുണ്ടാവുന്ന കൺജങ്ക്റ്റിവൈറ്റിസ് ആണ് ട്രോമാറ്റിക് കൺജങ്ക്റ്റിവൈറ്റിസ് എന്ന് പറയും. പിന്നെ കെമിക്കൽ എന്തെങ്കിലും കണ്ണിനുള്ളിൽ പോയാൽ അതുകൊണ്ടുണ്ടാവുന്ന കൺജങ്ക്റ്റിവൈറ്റിസ് ഉണ്ട്. അങ്ങനെ പലതരത്തിൽ ഇതിനെ പിന്നെയും വേർതിരിക്കാം. പക്ഷെ ഇതിൽ ഈ വേനൽക്കാലത്ത് ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നത് ബാക്ടീരിയ അല്ലെങ്കിൽ വൈറസ് ഉണ്ടാക്കുന്ന ഇൻഫെക്റ്റീവ് കൺജങ്ക്റ്റിവൈറ്റിസും ഒപ്പം അലർജി കൺജങ്ക്റ്റിവൈറ്റിസും ആണ്.
5: എങ്ങനെയാണ് ഡോക്ടർ ഈ ബാക്ടീരിയലോ വൈറലോ എന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്?
6: സാധാരണ വൈറൽ കൺജങ്ക്റ്റിവൈറ്റിസ് ആണ് ബാക്ടീരിയലിനേക്കാൾ കുറച്ചുകൂടെ ഗുരുതരമായി കാണുന്നത്. അതായത് ബാക്ടീരിയൽ കൺജങ്ക്റ്റിവൈറ്റിസ് ഇന്ത്യയിൽ പഠനങ്ങൾ പറയുന്നത് ബാക്ടീരിയൽ കൺജങ്ക്റ്റിവൈറ്റിസ് കുറവും വൈറൽ കൺജങ്ക്റ്റിവൈറ്റിസ് കൂടുതലും എന്നാണ്. പക്ഷേ ഒട്ടും കുറവില്ലാതെ രണ്ടും ഏതാണ്ട് ഒരേപോലെ തന്നെ കേസുകൾ വരാറുണ്ട്. അതിൽ ബാക്ടീരിയൽ കൺജങ്ക്റ്റിവൈറ്റിസ് എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള ബാക്ടീരിയകൾ കണ്ണിനുള്ളിൽ കടന്ന് കൺജങ്ക്റ്റൈവ, നേരത്തെ പറഞ്ഞ കൺജങ്ക്റ്റൈവയിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുമ്പോഴാണ് ബാക്ടീരിയൽ കൺജങ്ക്റ്റിവൈറ്റിസ് ഉണ്ടാകുന്നത്. അതിൽ പൊതുവായ ലക്ഷണം എന്ന് പറയുന്നത് കണ്ണിൽ നിന്ന് കൊഴുത്ത പഴുപ്പ് വരെ, അതായത് വെളുത്ത അല്ലെങ്കിൽ മഞ്ഞ കലർന്ന് വെളുപ്പോടുകൂടിയ പഴുപ്പ്. പിന്നെ കണ്ണിനുള്ളിലുള്ള അസ്വസ്ഥതകൾ, വേദന കുറവായിരിക്കും പക്ഷേ പൊടി പോയതുപോലെയുള്ള തോന്നല്, പ്രകാശം നോക്കുന്നതിനുള്ള ബുദ്ധിമുട്ട്, നേരിയ ചുവപ്പ്, ഇതൊക്കെയാണ് സാധാരണ ചെങ്കണ്ണിന്റെ ലക്ഷണം. ഒപ്പം കണ്ണിൽ ബാക്ടീരിയൽ ആണെങ്കിൽ, വൈറൽ ആണെങ്കിൽ വൈറസുകൾ, അതായത് ബാക്ടീരിയ പല വിധത്തിലുണ്ട്. അപ്പോൾ ഓരോ ബാക്ടീരിയക്കനുസരിച്ച് ഈ ലക്ഷണങ്ങളിലെല്ലാം മാറ്റം വരാം. ഒപ്പം തീവ്രതയും മാറി മാറി വരും. ചിലരിൽ നേരിയ ലക്ഷണങ്ങളെ കാണിക്കുമെങ്കിൽ ചിലരിൽ കുറച്ചുകൂടെ കൂടുതലായിരിക്കും, ചിലർ വളരെ സിവിയർ ആയിരിക്കും. ഈ തീവ്രതയും മാറി മാറി വരാം. ബാക്ടീരിയൽ കൺജങ്ക്റ്റിവൈറ്റിസ് വന്നു കഴിഞ്ഞാൽ പടരാനുള്ള സാധ്യത താരതമ്യേന കുറവാണ്. എന്നാൽ വൈറൽ കൺജങ്ക്റ്റിവൈറ്റിസ് ആണെങ്കിൽ അത് വളരെ പെട്ടെന്ന് തന്നെ കുടുംബത്തിലെ മറ്റുള്ളവരിലേക്കും സമൂഹത്തിലെ മറ്റുള്ളവരിലേക്കും ഒക്കെ വളരെ പെട്ടെന്ന് വ്യാപിക്കുന്നു.
5: അങ്ങനെ പകരാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്?
6: പകരാതിരിക്കാൻ സ്വയം മുൻകരുതലുകൾ എടുക്കുക. അതായത് രോഗബാധിതനായ ഒരാളുണ്ടെങ്കിൽ ഒന്ന് അയാളെ ഐസൊലേറ്റ് ചെയ്യുക, അതായത് വേറെ റൂമിലേക്ക് അയാളുടെ ഉപയോഗിച്ച സാധനങ്ങളൊന്നും ഷെയർ ചെയ്യാതെ സൂക്ഷിക്കുക. പിന്നെ ദൂരയാത്ര കഴിഞ്ഞ് വന്നാൽ അല്ലെങ്കിൽ പുറത്തിറങ്ങി വന്നാലോ ഉടനെ കൈകൾ കഴുകുന്നത്, വൃത്തിയായി കഴുകുന്നത് ശീലമാക്കുക. അതിനുശേഷം മാത്രം കണ്ണുകളിലേക്ക് സ്പർശിക്കുന്നത് ശീലമാക്കുക. ഒപ്പം രോഗി ഉപയോഗിക്കുന്ന തുവാല, തോർത്ത്, തലയിണ ഇതുപോലുള്ളത് മറ്റുള്ളവർ ഉപയോഗിക്കാതിരിക്കാൻ സൂക്ഷിക്കുക. പിന്നെ ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി കൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള മരുന്നുകൾ ആവശ്യമെങ്കിൽ ഉള്ളിലേക്കും കഴിക്കാം.
5: വ്യക്തിശുചിത്വം തന്നെയാണ് പ്രാധാന്യം അർഹിക്കുന്നത്.
6: വ്യക്തിശുചിത്വത്തിന് തന്നെ പ്രാധാന്യം കൊടുക്കണം.
5: ഇതിന്റെ ചികിത്സയെ കുറിച്ചൊന്ന് പറയാമോ?
6: ചികിത്സ ബാക്ടീരിയൽ കൺജങ്ക്റ്റിവൈറ്റിസ് ആണെങ്കിലും വൈറൽ കൺജങ്ക്റ്റിവൈറ്റിസ് ആണെങ്കിലും കണ്ണിലുണ്ടാവുന്ന ഇൻഫെക്ഷനെ കുറയ്ക്കുന്നതിന് വേണ്ടി കണ്ണ് കഴുകുന്നത് നല്ലതാണ്. അതായത് മുൻപൊക്കെ ഒരു പലവട്ടമായി കണ്ണ് കഴുകാൻ പറയുമെങ്കിൽ ഈ അടുത്തുണ്ടായ സ്റ്റഡികൾ പറയുന്നത് ഒന്നോ രണ്ടോ വട്ടം മാത്രം കണ്ണ് കഴുകാനാണ്. കാരണം കണ്ണിലെ ലൈസോസൈം എന്ന് പറയുന്ന എൻസൈം സ്വാഭാവികമായി അതിന് ബാക്ടീരിയയെ പ്രൊട്ടക്ട് ചെയ്യുന്നതിനുള്ള കഴിവുണ്ട്. അപ്പോൾ പലവട്ടം കഴുകുന്നത് ഈ ലൈസോസൈമിന്റെ അളവ് കണ്ണിൽ കുറയ്ക്കുക എന്നതിനാൽ ഒന്നോ രണ്ടോ വട്ടം തിളപ്പിച്ചാറിയ വെള്ളം കൊണ്ട് കണ്ണ് കഴുകാം. അത് ആയുർവേദ വിധി പ്രകാരം ആണെങ്കിൽ ആയുർവേദത്തിലെ ത്രിഫല, പാച്ചൂറ്റി, ഇരട്ടിമധുരം അങ്ങനെയുള്ള മരുന്നുകൾ പറയുന്നുണ്ട്. ഇതിട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ട് നേത്രസേകമായി ചെയ്യാം. സേകം എന്ന് പറയുന്നത് ആയുർവേദത്തിൽ പറയുന്ന ഒരു നേത്രക്രിയാക്രമമാണ്. അതായത് മരുന്നുകളിട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ട് കണ്ണടച്ച് കണ്ണിന് മുകളിലായി ചെറിയ ധാര, നേർത്ത ധാര ചെയ്യുന്നതിനാണ് സേകം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കണ്ണിനുള്ളിലുള്ള കണ്ണുനീരിനെ കൂട്ടുകയും കണ്ണിലുള്ള ബാക്ടീരിയയുടെ അളവിനെ കുറയ്ക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇത് ദിവസവും ഒന്നോ രണ്ടോ വട്ടം ചെയ്യുന്നത് ബാക്ടീരിയൽ അല്ലെങ്കിൽ വൈറൽ കൺജങ്ക്റ്റിവൈറ്റിസ് ഇൻഫെക്ഷനെ കുറയ്ക്കുന്നതിന് നല്ലതാണ്. ഒപ്പം കണ്ണിലേക്ക് തുള്ളി മരുന്നുകൾ ഉപയോഗിക്കുക. അതായത് പ്രിസർവേറ്റീവ് ചേരാത്ത തുള്ളി മരുന്നുകൾ പലവട്ടമായിട്ട് മൂന്നോ നാലോ തവണയായി കണ്ണിൽ ഒഴിക്കാം.
5: ഇതിപ്പോ വീട്ടിലൊരാൾക്ക് ഈ കണ്ണുരോഗം വന്നു കഴിഞ്ഞാല് ആ മരുന്ന് തന്നെ ഉപയോഗിക്കാൻ പാടുണ്ടോ അല്ലെങ്കിൽ വേറെ തന്നെ ഡോക്ടറെ കാണേണ്ടോ?
6: ആ മരുന്ന് ഉപയോഗിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. അതായത് നേരത്തെ പറഞ്ഞ പോലെ രോഗിയെ ഐസൊലേറ്റ് ചെയ്യുക. അതായത് രോഗി ഉപയോഗിച്ച സാധനങ്ങളൊന്നും മറ്റുള്ളവർ ഉപയോഗിക്കാതിരിക്കുന്നത് ആ രോഗം വ്യാപിപ്പിക്കുന്നത് തടയും. അതുകൊണ്ട് തന്നെ രോഗിക്കുള്ള തുള്ളി മരുന്ന് രോഗി മാത്രം ഉപയോഗിക്കുക, മറ്റുള്ളവർക്ക് വേറെ മരുന്ന് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും അഭികാമ്യം.
4: വേനൽക്കാല നേത്രരോഗങ്ങളും പ്രതിവിധികളും ആയുർവേദത്തിൽ. ഈ വിഷയത്തിൽ പടന്നക്കാട് ജില്ലാ ആയുർവേദ ആശുപത്രിയിലെ നേത്രരോഗ സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ ആർ അഞ്ജലിയുമായുള്ള അഭിമുഖം തുടരും നാളെ ആരോഗ്യദീപ്തിയിൽ.
7: ആരോഗ്യദീപ്തി തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 12:40.

ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജു പ്രഭ. പ്രധാന വാർത്തകൾ. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഊർജിതം. മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് വൈകാതെ തീരുമാനമെടുക്കും. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണം സംബന്ധിച്ച അനിശ്ചിതത്വം തുടരുന്നു. ഭൂരിപക്ഷം തെളിയിക്കാൻ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണ തേടി ടി വി കെ. പശ്ചിമബംഗാളിൽ ബിജെപി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ നാളെ. ആഗോള സമ്പദ്വ്യവസ്ഥയുടെ സുസ്ഥിരതയിൽ ഇന്ത്യ നിർണായക പങ്കുവഹിക്കുന്നതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. കേരളത്തിൽ വേനൽമഴ ശക്തം. വിവിധ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഹാൻഡ വൈറസിനെതിരെ ജാഗ്രത ശക്തമാക്കി ലോകാരോഗ്യ സംഘടന. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. വാർത്തകൾ വിശദമായി. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഊർജിതം. മുഖ്യമന്ത്രി ആരെന്നത് സംബന്ധിച്ച തീരുമാനം കോൺഗ്രസ് ഹൈക്കമാൻഡ് വൈകാതെ കൈക്കൊള്ളുമെന്നാണ് റിപ്പോർട്ടുകൾ. കോൺഗ്രസ് നിയമസഭാകക്ഷി യോഗം ഇന്നലെ തിരുവനന്തപുരത്ത് ചേർന്നിരുന്നു. നിയുക്ത എംഎൽഎമാരുമായും ഘടകകക്ഷി നേതാക്കളുമായും ഹൈക്കമാൻഡ് നിരീക്ഷകർ കൂടിക്കാഴ്ച നടത്തി അഭിപ്രായം ആരാഞ്ഞു. നിയമസഭാകക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കാൻ എഐസിസി അധ്യക്ഷനെ ചുമതലപ്പെടുത്തിക്കൊണ്ടുള്ള പ്രമേയത്തിന് നിയമസഭാകക്ഷി യോഗം ഇന്നലെ അംഗീകാരം നൽകിയിരുന്നു. നിരീക്ഷകർ റിപ്പോർട്ട് എഐസിസി അധ്യക്ഷന് കൈമാറി. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വി ഡി സതീശൻ, കെ സി വേണുഗോപാൽ, രമേശ് ചെന്നിത്തല തുടങ്ങിയ മുതിർന്ന നേതാക്കളിൽ ആര് വേണമെന്ന കാര്യത്തിൽ വിഭിന്ന അഭിപ്രായങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ ഹൈക്കമാൻഡ് ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനം വൈകാതെ അറിയിക്കും. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണം സംബന്ധിച്ച അനിശ്ചിതത്വം തുടരുകയാണ്. സർക്കാർ രൂപീകരണത്തിന് അനുമതി തേടി തമിഴ് വെട്രി കഴകം അധ്യക്ഷൻ വിജയ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുമായി ഇന്നലെ വീണ്ടും കൂടിക്കാഴ്ച നടത്തി. എന്നാൽ കേവല ഭൂരിപക്ഷം തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കാൻ ടി വി കെയ്ക്ക് സാധിച്ചില്ല. 118 എംഎൽഎമാരുടെ പിന്തുണയാണ് ഭൂരിപക്ഷത്തിന് വേണ്ടത്. 108 സീറ്റിൽ വിജയിച്ച ടി വി കെയ്ക്ക് കോൺഗ്രസിന്റെ 5 എംഎൽഎമാർ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ടി വി കെയെ പിന്തുണയ്ക്കണോ എന്ന കാര്യത്തിൽ സിപിഐ, സിപിഐഎം, വി സി കെ എന്നീ പാർട്ടികൾ ഇന്ന് നിയമസഭാകക്ഷി യോഗം ചേർന്ന് തീരുമാനമെടുക്കും. ഡി എം കെയുടെയും എ ഐ എ ഡി എം കെയുടെയും നിയമസഭാകക്ഷി യോഗങ്ങൾ ഇന്നലെ ചേർന്നിരുന്നു. പശ്ചിമബംഗാളിൽ നിയമസഭാകക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കുന്നതിനായി ബിജെപി നിയമസഭാകക്ഷി യോഗം ഇന്ന് ചേരും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ സാന്നിധ്യത്തിലാണ് കൊൽക്കത്തയിൽ യോഗം ചേരുന്നത്. പുതിയ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിൽ നാളെ നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങി മുതിർന്ന ബിജെപി നേതാക്കൾ ചടങ്ങിൽ പങ്കെടുക്കും. അസമിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചൊവ്വാഴ്ച നടക്കും. ബിജെപി നേതൃത്വം നൽകുന്ന എൻഡിഎ തുടർച്ചയായ 3 തവണയാണ് സംസ്ഥാനത്ത് അധികാരത്തിലെത്തുന്നത്. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യാതിഥിയായി പങ്കെടുക്കും. നിയമസഭാകക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കുന്നതിനായി ബിജെപി നിയമസഭാകക്ഷി യോഗം മറ്റന്നാൾ ചേരും. ആഗോള സമ്പദ്വ്യവസ്ഥയുടെ സുസ്ഥിരതയിൽ ഇന്ത്യ നിർണായക പങ്കുവഹിക്കുന്നതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. അന്താരാഷ്ട്ര നാണയനിധിയുടെ കണക്കുകൾ പ്രകാരം 2026 ആഗോള സാമ്പത്തിക വളർച്ചയുടെ 17% ഇന്ത്യയിൽ നിന്നായിരുന്നു.

0: economy and the de-risking of the world is as impactful, as far-reaching as possible.
1: കുടിയേറ്റക്കാരുടെ സംരക്ഷണം, മനുഷ്യക്കടത്ത് തടയൽ തുടങ്ങിയവയ്ക്ക് പ്രാധാന്യം നൽകുന്നതാണ് കുടിയേറ്റത്തോടുള്ള ഇന്ത്യയുടെ സമീപനമെന്ന് വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ്. യു എൻ ദൌത്യത്തിന്റെ ഭാഗമായി ന്യൂയോർക്കിൽ നടന്ന രണ്ടാമത് അന്താരാഷ്ട്ര കുടിയേറ്റ അവലോകന ഫോറത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ക്രമരഹിതമായ കുടിയേറ്റം, സാമൂഹിക സംരക്ഷണത്തിലെ വിടവുകൾ തുടങ്ങിയവ പരിഹരിച്ച് എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും ഭാവിക്ക് അനുയോജ്യമായതുമായ സംവിധാനം രൂപപ്പെടുത്തുകയാണ് ഇന്ത്യയുടെ ലക്ഷ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി.
2: Our approach to migration governance is anchored in a holistic and pragmatic framework guided by the core operational principles of protection of migrants, comprehensive governance across the migration life cycle, and strong international cooperation. India has concluded comprehensive bilateral mobility agreements and MOUs with 23 countries and is pursuing several more to create sustainable pathways for fair and ethical mobility. This is the key to ensure migrant welfare through safe and regular migration pathways.
1: ആകാശവാണിയുടെ 90th വാർഷികത്തോടനുബന്ധിച്ച് ഇന്ന് ന്യൂഡൽഹിയിൽ മാരത്തൺ സംഘടിപ്പിച്ചു. 3.5 kilometer ദൈർഘ്യമുള്ള മാരത്തൺ ആകാശവാണി ഭവനിൽ നിന്നാണ് ആരംഭിച്ചത്. 1936 സ്ഥാപിതമായ ആകാശവാണി രാജ്യത്തെ ഏറ്റവും വിശ്വസനീയമായ പ്രക്ഷേപണ പ്ലാറ്റ്ഫോമുകളിൽ ഒന്നാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AARNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AARNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: ഇന്ത്യൻ നാഗരികതയുടെ, കരുത്തിന്റെയും അതിജീവനത്തിന്റെയും പ്രതീകമാണ് ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ത്യാഗസമ്പൂർണമായ ക്ഷേത്രചരിത്രത്തിന്റെ സ്മരണയ്ക്കായി അടുത്ത 1000 ദിവസം പ്രത്യേക പ്രാർത്ഥനകൾ നടക്കുമെന്നും എല്ലാവരും സോമനാഥ് സന്ദർശിച്ച് ഇന്ത്യയുടെ അചഞ്ചലമായ ചൈതന്യം നേരിട്ടറിയണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്ന പരാതിയിൽ ഓൺലൈൻ റിയൽ മണി ഗെയിമിംഗ് പ്ലാറ്റ്ഫോമായ ഗെയിംസ് ക്രാഫ്റ്റ് ടെക്നോളജീസ് ലിമിറ്റഡിനെതിരെ കേസെടുത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. കമ്പനിയുടെ സ്ഥാപകരായ 3 പേരെ ഇഡി അറസ്റ്റ് ചെയ്തു. ഓൺലൈൻ ഗെയിമിംഗിലൂടെ ലക്ഷക്കണക്കിന് രൂപ നഷ്ടപ്പെട്ടതിനെ തുടർന്ന് നിരവധി പേർ ആത്മഹത്യ ചെയ്ത സംഭവങ്ങളിൽ രജിസ്റ്റർ ചെയ്ത കേസുകളുടെ അടിസ്ഥാനത്തിലാണ് ഇഡി നടപടി. പ്രസിദ്ധമായ ചന്ദനപ്പള്ളി സെന്റ് ജോർജ് മലങ്കര കത്തോലിക്ക തീർത്ഥാടന പള്ളിയിലെ തിരുനാൾ ആഘോഷങ്ങൾക്ക് സമാപനമായി. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
4: പത്തനംതിട്ട ജില്ലയിലെ പ്രസിദ്ധമായ ജോർജിയൻ തീർത്ഥാടന കേന്ദ്രമായ ചന്ദനപ്പള്ളി സെന്റ് ജോർജ് മലങ്കര കത്തോലിക്ക തീർത്ഥാടന പള്ളിയിൽ തിരുനാൾ ആഘോഷങ്ങൾക്ക് ഭക്തിസാന്ദ്രമായ സമാപനം കുറിച്ച് ചെമ്പെടുപ്പുറാസ് നടന്നു. ചെമ്പെടുപ്പുറാസയിൽ ആയിരങ്ങളാണ് പങ്കെടുത്തത്. സ്ത്രീകൾക്ക് പ്രാധാന്യം നൽകി ആഗോളതലത്തിൽ ശ്രദ്ധേയമായ സ്ത്രീകളുടെ ചെമ്പെടുപ്പ് ചന്ദനപ്പള്ളി തീർത്ഥാടന ദേവാലയത്തിലെ മാത്രം പ്രത്യേകതയാണ്. ചന്ദനപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയിലെ പെരുന്നാളിനോടനുബന്ധിച്ചുള്ള ചെമ്പെടുപ്പ് ഇന്ന് നടക്കും.
1: ഇന്ന് അന്താരാഷ്ട്ര റെഡ്ക്രോസ് ദിനം. റെഡ്ക്രോസ് സ്ഥാപകൻ ഹെൻറി ഡ്യൂനന്റിന്റെ ജന്മദിനമായ മെയ് 8 ദിനാചരണം സംഘടിപ്പിച്ചു വരുന്നത്. മാനവികതയിൽ ഐക്യം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. കടുത്ത വേനലിൽ ആശ്വാസമായി സംസ്ഥാനത്ത് പരക്കെ മഴ. വരും ദിവസങ്ങളിലും മഴ ശക്തി പ്രാപിക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. മധ്യ തെക്കൻ കേരളത്തിലാണ് വേനൽ മഴ കൂടുതലായി ലഭിച്ചത്. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കണ്ണൂർ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. നാളെ 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കൊപ്പം മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണം. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. രാത്രി 7:30 ഡൽഹി അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ ലക്നൌ സൂപ്പർ ജെയിംസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ 9 റൺസിന് പരാജയപ്പെടുത്തി. ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് സ്പോർട്ടിംഗ് ഡൽഹി ഒഡീഷ എഫ്സിയെ നേരിടും. വൈകിട്ട് 5 ന്യൂഡൽഹി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. ഉചിതമായ പൊതുജനാരോഗ്യ നടപടികളിലൂടെ ഹാൻഡ വൈറസ് ബാധ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയുമെന്ന് WHO മേധാവി ടെഡ്രോസ് അദാനോം ഗബ്രിയേസസ്. അർജന്റീനയിൽ നിന്ന് 5 രാജ്യങ്ങളിലേക്ക് 2500 ഹാൻഡ വൈറസ് ഡയഗ്നോസ്റ്റിക് കിറ്റുകൾ അയച്ചതായും WHO അറിയിച്ചു. ഡച്ച് ക്രൂയിസ് കപ്പലിലെ 8 യാത്രക്കാർക്ക് ഹാൻഡ വൈറസ് സ്ഥിരീകരിക്കുകയും 3 പേർ മരണമടയുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് നടപടി. അർജന്റീനയിൽ നിന്ന് 1 മാസം മുൻപ് പുറപ്പെട്ട കപ്പലിൽ 23 രാജ്യങ്ങളിൽ നിന്നുള്ള 150 പേരാണ് ഉണ്ടായിരുന്നത്. നിലവിൽ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നും ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കി. അമേരിക്കൻ കപ്പലുകൾക്ക് നേരെയുള്ള ഇറാന്റെ ആക്രമണത്തെ

0: ശക്തമായി പ്രതിരോധിച്ചതായി യുഎസ്. ഹോർമുസ് കടലിടുക്കിലൂടെ സഞ്ചരിക്കുകയായിരുന്ന മൂന്ന് യുഎസ് യുദ്ധക്കപ്പലുകൾക്ക് നേരെയാണ് ഇറാൻ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയത്. കേരളത്തിൽ മന്ത്രിസഭ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഊർജിതം. മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് വൈകാതെ തീരുമാനമെടുക്കും. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണം സംബന്ധിച്ച അനിശ്ചിതത്വം തുടരുന്നു. ഭൂരിപക്ഷം തെളിയിക്കാൻ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണ തേടി ടിവികെ. പശ്ചിമബംഗാളിൽ ബിജെപി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ നാളെ. ആഗോള സമ്പദ്വ്യവസ്ഥയുടെ സുസ്ഥിരതയിൽ ഇന്ത്യ നിർണായക പങ്കുവഹിക്കുന്നതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. കേരളത്തിൽ വേനൽമഴ ശക്തം. വിവിധ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഹാൻഡ വൈറസിനെതിരെ ജാഗ്രത ശക്തമാക്കി ലോകാരോഗ്യ സംഘടന. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
1: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സമയം 1:00.

മില്ലേനിയം മെലഡീസ്. ഈ പരിപാടിയിലെ ആദ്യഗാനം ഗിരീഷ് പുതഞ്ചേരിയുടെ വരികൾക്ക് ഔസേപ്പച്ചൻ ഈണം പകർന്ന് ജി വേണുഗോപാലും സുജാതയും ചേർന്ന് പാടിയത്. ചിത്രം ഒരേ കടൽ.

മില്ലേനിയം മെലഡീസിലെ അടുത്ത ഗാനം സുജാതയും മോഹനും നജീം അർഷാദും ചേർന്ന് പാടിയത്. ചിത്രം ജോമോന്റെ സുവിശേഷങ്ങൾ. ഗാനശില്പികൾ റഫീഖ് അഹമ്മദും വിദ്യാസാഗറും.

0: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 May 10 to 18 എല്ലാ ദിവസവും രാത്രി 9:30 നിങ്ങളുടെ സ്വന്തം ആകാശവാണിയിൽ കേൾക്കാം.
1: May 10 നാടകോത്സവത്തിന്റെ ആമുഖമായി തിരുനോട്ടം.
0: തുടർന്ന് May 11 തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനം ആരു കണ്ടു.
1: 12 കോഴിക്കോട് നിലയത്തിന്റെ മടക്കം.
0: 13 തിരുവനന്തപുരം നിലയത്തിന്റെ ജീവിതോത്സവം.
1: 14 തൃശൂർ നിലയത്തിന്റെ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം.
0: 15 കണ്ണൂർ നിലയത്തിന്റെ മൗനസാക്ഷി.
1: 16 കോഴിക്കോട് നിലയത്തിന്റെ കാൺക കടലിനെ കൺതുറക്കാതെ.
0: 17 കൊച്ചി നിലയത്തിന്റെ കടങ്കഥയിലെ വിരുന്നുകാരൻ എന്നിവ ഈ ഉത്സവവേദിയിൽ അണിനിരക്കുന്നു.
1: May 18 നാടകോത്സവത്തിന്റെ അവലോകനത്തോടെ ഈ ശ്രവ്യ വിസ്മയം പൂർത്തിയാകും.
0: കേരളത്തിലെ മുഴുവൻ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ഈ അസുലഭ നിമിഷങ്ങൾക്കായി കാതോർക്കാം.
2: മഴക്കാലത്ത് ഈ സാരി എല്ലാം ഉടുത്തിട്ട് എങ്ങനെയാ പോവാ? അലക്കലും ഉണക്കിയെടുക്കലും എല്ലാം പാടാവും.
3: എന്റെ ടീച്ചറെ, അതിനല്ലേ നമ്മുടെ അനശ്വരയില് ഇപ്പൊ മൺസൂൺ സാരി ഫെസ്റ്റ് നടക്കുന്നത്.
4: നല്ല പോളിസ്റ്റർ സാരികളുടെ വലിയ കളക്ഷൻസ് ഉണ്ട് അവിടെ.
3: മാത്രമല്ല 20% ഡിസ്കൗണ്ടും ഉണ്ട്.
5: അനശ്വര സിൽക്സ്, ജിമോൾ, കണ്ണൂർ.
6: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
1: മില്ലേനിയം മെലഡീസ് തുടരുകയാണ്. ഗിരീഷ് പുതഞ്ചേരിയുടെ വരികൾക്ക് M. ജയചന്ദ്രൻ ഈണം പകർന്ന് യേശുദാസ് പാടിയ ഗാനം. ചിത്രം ചക്കരമുത്ത്.

0: പഠിക്കുവാൻ നീ പഠിച്ചോ.
1: അടുത്ത ഗാനം ശ്വേത പാടിയത്, ചിത്രം കോളേജ് കുമാരൻ. ഗാനം ഒരുക്കിയിരിക്കുന്നത് ഷിബു ചക്രവർത്തിയും ഔസേപ്പച്ചനും ചേർന്ന്.

0: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
1: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർഡ് പരിപാടി, തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: മില്ലേനിയം മെലഡീസിൽ ഇനി കേൾക്കാം

എന്ന് നിന്റെ മൊയ്തി. ഈ പടത്തിനു വേണ്ടി വിജയ് യേശുദാസും ശ്രേയാ ഘോഷാലും ചേർന്ന് പാടിയ ഗാനം. ഗാനശില്പികൾ റഫീഖ് അഹമ്മദും എം ജയചന്ദ്രനും.

0: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസം അർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
2: മലയാളിയുടെ സ്വീകരണ മുറികളിൽ വസന്തം തീർത്ത അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു. നടന വിസ്മയം, മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആസ്വദിക്കാം. ഹൃദയസ്പന്ദനം തൊട്ടറിയുന്ന ഈ നാടക അനുഭവത്തിനായി ഏവരും കാതോർക്കുക.
3: മില്ലേനിയം മെലഡീസ് തുടരുകയാണ്. റഫീഖ് അഹമ്മദിന്റെ വരികളും ഗോപി സുന്ദറിന്റെ സംഗീതവും വിജയ് യേശുദാസും സിതാരയും ചേർന്ന് പാടിയത് ചിത്രം ഉയരെ.

അടുത്ത ഗാനം സുജാത പാടിയത്. ചിത്രം മാമ്പഴക്കാലം. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം എം ജയചന്ദ്രൻ.

0: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
2: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്
3: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
2: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
3: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
2: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
3: ഏറ്റവും പുതിയ റിലീസുകൾ,
2: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
3: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
2: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
3: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
4: മില്ലേനിയം മെലഡീസ് തുടരുകയാണ്. ഗിരീഷ് പുതഞ്ചേരിയുടെ വരികൾക്ക് വിദ്യാസാഗർ ഈണം പകർന്ന് യേശുദാസ് പാടിയ ഗാനം. ചിത്രം ഗ്രാമഫോൺ.

0: മഴക്കാലത്ത് ഈ സാരിയെല്ലാം ഉടുത്തിട്ട് എങ്ങനെയാ പോവാ? അലക്കലും ഉണക്കിയെടുക്കലും എല്ലാം പാടാവും.
1: എന്റെ ടീച്ചറെ, അതിനല്ലേ നമ്മുടെ അനശ്വരയില് ഇപ്പൊ മൺസൂൺ സാരി ഫെസ്റ്റ് നടക്കുന്നത്.
2: നല്ല പോളിസ്റ്റർ സാരികളുടെ വലിയ കളക്ഷൻസ് ഉണ്ട് അവിടെ. മാത്രമല്ല 20% ഡിസ്കൗണ്ടും ഉണ്ട്.
3: അനശ്വര സിൽക്സ്, ജിമോൾ, കണ്ണൂർ.
4: മില്ലേനിയം മെലഡി സലിത ഒരു ഗാനം കൂടി. എം ജി ശ്രീകുമാറും ചിത്രയും പാടിയത്. ചിത്രം കാക്കക്കുയിൽ. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം ദീപ.

ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. കേരളത്തിൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ നിയുക്ത എംഎൽഎമാരുടെ അഭിപ്രായം തേടിയ AICC നിരീക്ഷകർ ഡൽഹിയിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് അല്പം മുമ്പ് റിപ്പോർട്ട് സമർപ്പിച്ചു. മുകുൾ വാസനിക്കും അജയ്മാക്കനും മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിലെത്തിയാണ് റിപ്പോർട്ട് കൈമാറിയത്. LDFനെതിരെ ചില മാധ്യമങ്ങൾ മത്സരബുദ്ധിയോടെ പ്രവർത്തിച്ചെന്ന് CPIM നേതാവ് EP ജയരാജൻ. LDFിനുണ്ടായത് അപ്രതീക്ഷിത പരാജയമാണെന്നും കേരളത്തിൽ ഇങ്ങനെയൊരു ജനവിധി പ്രതീക്ഷിച്ചില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ചാലക്കുടി പുഴയ്ക്ക് കുറുകെ ദേശീയപാതയിൽ തൃശൂർ ഭാഗത്തേക്ക് വാഹനങ്ങൾ പോകുന്ന പാലം നാളെ മുതൽ വീണ്ടും അടച്ചിടും. ബെയറിംഗുകൾ മാറ്റാനാണ് 20 ദിവസത്തേക്ക് പാലം അടയ്ക്കുന്നത്. ഈ വർഷം മാർച്ച് വരെ ലഭിച്ച കണക്കനുസരിച്ച് ദേശീയ പെൻഷൻ പദ്ധതിയിൽ ചേർന്നവരുടെ എണ്ണം 2,17,00,000 ഉയർന്നു. പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആന്റ് ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ പദ്ധതി വിരമിക്കലിനുശേഷം പൌരന്മാർക്ക് ദീർഘകാല സാമ്പത്തിക സുരക്ഷ പ്രദാനം ചെയ്യും. പത്തനംതിട്ടയിലെ ചന്ദനപ്പള്ളി സെന്റ് ജോർജ് മലങ്കര കാത്തോലിക്ക തീർത്ഥാടന പള്ളിയിലെ തിരുനാൾ ആഘോഷങ്ങൾ സമാപിച്ചു. സമാപന ചടങ്ങായ ചെമ്പെടുപ്പ് റാസ ഇന്ന് നടത്തി. തിരുവനന്തപുരം കവടിയാറിൽ വാഹനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു. പാലക്കാട് സ്വദേശി നൌഷിജ എന്ന യുവതിയാണ് മരിച്ചത്. നിരവധി പേർക്ക് പരിക്കേറ്റു. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. വൈകിട്ട് 7:30 ഡൽഹി അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് മത്സരം. FM പ്രധാന വാർത്ത.

0: കഴിഞ്ഞു. ഇനി 2 മണിക്ക് മിഡ് ഡേ ന്യൂസ്. ഡെലിറി.
1: Good afternoon. This is Akashvani and I am Valsa Williams with the midday news. The headlines. West Bengal BJP Legislature Party to meet in Kolkata today to elect its leader. DRDO and Indian Air Force successfully conduct maiden flight trial of indigenous Tara glide weapon. Prime Minister Narendra Modi describes Somnath Temple as timeless symbol of Bharat's resilience, unity and civilizational strength. US Court of International Trade declares Trump administration's 10% universal tariff levied on imports from India and other countries illegal. US President Donald Trump says United States and European Union are united in ensuring that Iran never acquires nuclear weapons. And in IPL cricket, Delhi Capitals to take on Kolkata Knight Riders in Delhi this evening. The West Bengal BJP Legislature Party will meet in Kolkata this afternoon to elect its leader. The party's central observer and Union Home Minister Amit Shah will be present in the meeting. The BJP registered a historic victory in the just-held assembly elections, ending the TMC's 15-year rule in the state. More from our correspondent.
2: From the airport, Mr. Shah went straight to Dakshineshwar Kali Temple, where he offered prayers before moving on to his next engagements. Later today, he will attend a meeting with the BJP's newly elected MLAs at the Bishwa Bangla Convention Centre, where the leader of the legislative party will be formally elected. Home Minister will remain in Kolkata overnight. Tomorrow morning, he is scheduled to attend the oath-taking ceremony of the party's elected members at Brigade Parade Ground. The event will also see the presence of Prime Minister Narendra Modi, along with the host of union ministers and several chief ministers from BJP-ruled states. Since the oath-taking ceremony is being held on the occasion of Rabindra Jayanti, special emphasis is also being given to cultural performances. The BJP is planning to showcase Bengali culture through Rabindra Sangeet and other cultural presentations.
3: Shundipan Dashgupta, Akashvani News, Kolkata.
1: Discussions on forming the new government in Kerala are progressing. Congress, the leading party of the UDF, is expected to announce its leader by Sunday. Congress sources informed that the decision on the legislative party leader will be taken by the national leadership based on the report submitted by the party observers to Kerala. More from our correspondent.
4: The focus of discussions over the chief minister's post in Kerala has now shifted to New Delhi. Following the meeting of the Congress Legislative Party, the observers appointed by the All India Congress leadership returned to Delhi on Thursday itself. The final decision on the Congress Parliamentary Party leader in Kerala is expected to be announced after consultations with the national leadership. Meanwhile, demonstrations and poster campaigns supporting various leaders are continuing across Kerala. Campaigns are actively being carried out in favor of former KPCC president and former opposition leader Ramesh Chennithala, current opposition leader V.D. Sadishan, and sitting MP K.C. Venugopal. The Congress High Command is expected to announce the decision on the parliamentary party leader in Kerala by Sunday. Midhi M. Palluruthi, Akashvani News, Thiruvananthapuram.
1: In Tamil Nadu, the challenge for the single largest party, TVK, continues. With hectic parleying, left parties have huddled in discussions on lending support to the majority. In a related development, senior BJP leader B.L. Santosh has said the Congress will be ashamed of its decision in Tamil Nadu. He also said that only time can decide on who will rule Tamil Nadu. More from our correspondent.
5: On the whole, the milestone of forming a new government for the new entrant TVK, which is the single largest party in the state, is yet to be figured out. There has been political and legal talks also on the prevailing situation by the TVK. Several rounds of talks with CPI, CPM and VCK is to be completed today. DMK chief MK Stalin is also holding meeting with senior party colleagues. Political commentators are of the opinion that the stalemate situation should be resolved as soon as possible. Joy, Akashvani reporting from Chennai.
1: The Defence Research and Development Organisation DRDO and the Indian Air Force IAF have successfully conducted the maiden flight trial of the Tactical Advanced Range Augmentation Tara weapon off the coast of Odisha yesterday. Defence Minister Rajnath Singh has congratulated DRDO, IAF, DCPP and the industry for the maiden flight trial. He described it as a significant development in advancing India's indigenous defence capabilities. A report.
6: Tara is India's first indigenous glide weapon system that converts unguided warheads into precision-guided weapons. It has been designed and developed by the Research Center Imarat, Hyderabad, along with other DRDO laboratories. The indigenous glide weapon system is the first to utilize state-of-the-art low-cost systems aimed at enhancing the lethality and accuracy of a low-cost weapon to neutralize ground-based targets. The development of the kit has been undertaken with development-cum-production partners and other Indian industries, which have already started production activity. With Ankit Kumar, Soumya Sharan, Akashwani News, Delhi.
1: Prime Minister Narendra Modi will visit Somnath Temple in Gujarat on the 11th of May to mark 75 years since the restored temple was inaugurated by India's first President Rajendra Prasad in 1951. The Prime Minister today wrote an article in the National Daily Paper and shared this information. In his article, he said it was a privilege for him to attend two important events related to Somnath within a few months. Earlier this year, Prime Minister Modi attended the Somnath Swabhiman Parv, which marked 1,000 years since the first attack on the temple. The Prime Minister called Somnath a symbol of India's civilizational strength, unity and resilience. Akashwani organized a marathon in the national capital today as part of the celebrations marking 90 years of its distinguished service to the nation. The nearly 3.5 kilometer marathon began from Akashwani Bhavan and passed through Krishi Bhavan, Rail Bhavan and the RBI building before concluding at Akashwani Bhavan. Employees of Akashwani, Doordarshan and Prasar Bharati, along with their family members, participated in the marathon. All participants were awarded a finisher medal, while trophies were presented to the top three finishers in both male and female categories. Our correspondent reports the Prasar Bharati CEO Gaurav Dwivedi and Director General of Akashwani, Rajiv Kumar Jain, flagged off the run.
7: Similar marathon and walkathon events are being organized across Akashwani's extensive nationwide network, ensuring widespread public engagement and outreach during the 90-year celebration. On the occasion, Prasar Bharati CEO Gaurav Dwivedi said that the marathon will take the message of the fitness movement to the people. Director General of Akashwani, Rajiv Kumar Jain, said that a series of events will be organized this month at 232 Akashwani Kendra across the country. He said the celebration marks the contribution of Akashwani as a public broadcaster in serving the country. The event aims to promote the message of fitness, public participation and national unity in line with the government's vision of a healthy and active India. The initiative reflects Akashwani's continued commitment to connecting with citizens and promoting socially relevant cause beyond broadcasting. Akashwani was established in 1936 and continues to be one of the country's most trusted broadcasting platforms. In an age dominated by digital world, Akashwani continues to hold a special place in people's lives, blending nostalgia with relevance. It broadcasts news, music and public service programs in various languages. Through this marathon, Akashwani not only celebrates its glorious history, but also promotes the messages of fitness, unity, public outreach. Aman Yadav, Akashwani News, Delhi.
1: This is Akashwani giving you the news. For quick news updates around the clock, follow us on our X handle at AIR News Alerts. And for details of stories and more, log on to our website www.newsonair.gov.in and download News on AIR app. Welcome back to the Midday News. Union Minister for Civil Aviation Kinjarapur Ram Mohan Naidu has asserted that India is rapidly transforming from being the world's fastest growing aviation market into a major global destination for aircraft leasing and financing. Delivering the keynote address at the India Aircraft Leasing and Financing Summit 2.0 at Gift City in Gandhinagar today, the minister stated that Gujarat serves as India's window to the world, leading the charge in bringing aviation financing home with Gift City becoming a global center for aircraft leasing and financing.
8: India has emerged not merely as one of the world's fastest growing economies, but also as a nation that the world looks to for inspiration, for partnership, and more importantly, for leadership. India's aviation sector is not merely growing, it is transforming at a pace that is catching the attention of the entire world. Passenger traffic in financial year 26 alone has touched 191 million on combined domestic and international routes.
1: External Affairs Minister Dr. S. Jaishankar has emphasized on India's burgeoning role as a pillar of global economic stability and highlighted the nation's significant contribution to international prosperity. The minister made these remarks during an address to representatives from various sections of Surinamese society in Suriname. He pointed to recent data to underscore the scale of India's impact, stating that according to IMF expectation of global growth this year, India contributes 17% of the total global growth.
9: India contributes to the 17% of the total global growth. We help to de-risk the international economy. We help to give more possibilities. We are creating more options. We are today negotiating and concluding more free trade agreements for countries to avail of it. And along with that, we are trying to create a global footprint so that our impact on the international economy and the de-risking of the world is as impactful, as far-reaching as possible.
1: Minister of State for External Affairs Kirti Vardhan Singh has said India's approach to migration is guided by the core operational principles of protection of migrants, comprehensive governance across the migration life cycle, and strong international cooperation. The minister was addressing the heads of delegations to the Second International Migration Review Forum at the Permanent Mission of India to the United Nations, New York.
10: Our approach to migration governance is anchored in a holistic and pragmatic framework guided by the core operational principles of protection of migrants, comprehensive governance across the migration life cycle, and strong international cooperation. India has concluded comprehensive bilateral mobility agreements and MOUs with 23 countries and is pursuing several more to create sustainable pathways for fair and ethical mobility. This is the key to ensure migrant welfare through safe and regular migration pathways.
1: A U.S. federal court has struck down President Donald Trump administration's 10% blanket global tariffs, calling them unlawful, in a major setback to the White House's trade policy. According to reports, the U.S. Court of International Trade, in a split 2-1 ruling, said the administration failed to justify the tariffs under Section 122 of the 1974 Trade Act. The court noted that the government did not establish the existence of a serious balance of payments crisis required under the law. U.S. President Donald Trump has said the United States and the European Union are united in ensuring that Iran never acquires nuclear weapons. In a social media post, Trump said he held a great call with European Commission President Ursula von der Leyen and discussed the situation in West Asia. The fragile ceasefire in West Asia is under severe strain after a wave of military escalations overnight. The U.S. military confirmed its naval forces came under Iranian missile, drone, and fast boat attacks in the Strait of Hormuz, responding by eliminating inbound threats. Three U.S. Navy destroyers successfully transited the strait under fire, with President Donald Trump saying American vessels sustained no damage, while U.S. forces dealt what he called great damage to the attackers. More from our correspondent.
11: The United Arab Emirates moved swiftly to defend its territory early Friday. The National Emergency Crisis and Disaster Management Authority confirmed UAE air defense systems were activated at approximately 6:30 in the morning local time to intercept incoming missile and drone threats. Separately, Iran's military reported U.S. strikes hit civilian areas across multiple sites in southern Iran, a claim Washington has not directly addressed. The competing narratives from both sides reflect the deep mistrust complicating the emerging 14-point peace framework, one that would pause hostilities and open a 30-day window for final negotiations on Iran's nuclear program, sanctions relief, and Strait of Hormuz transit arrangements. This is Vinod Kumar for Akashvani News from Dubai.
1: In IPL cricket, Delhi Capitals will face Kolkata Knight Riders at Arun Jaitley Stadium in Delhi today. The match will begin at 7:30 p.m. Yesterday, Lucknow Super Giants defeated Royal Challengers Bengaluru by 9 runs in a rain-affected match at Bharat Ratna Shri Atal Bihari Vajpayee Khana Cricket Stadium in Lucknow. And now, before we end the bulletin, the headlines once again. West Bengal BJP Legislature Party to meet in Kolkata today to elect its leader. DRDO and Indian Air Force successfully conduct maiden flight trial of indigenous Tara glide weapon. Prime Minister Narendra Modi describes Somnath Temple as timeless symbol of Bharat's resilience, unity and civilizational strength. US Court of International Trade declares Trump administration's 10% universal tariff levied on imports from India and other countries illegal. US President Donald Trump says United States and European Union are united in ensuring that Iran never acquires nuclear weapons. And in IPL cricket, Delhi Capitals to take on Kolkata Knight Riders in Delhi this evening. With that, we end the midday news.
12: ആകാശവാണി ഡോസ്റ്റോവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 14 ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, സന്തോഷ് കുമാർ സൗപർണിക, ആൻസി ടി കെ കുണ്ടറ. സംവിധാനം പി എ ബിജു.
13: റഷ്യയിലെ പഠിപ്പുള്ള ദരിദ്രനാണ് നിക്കോവ്. അനീതിക്കെതിരെ അയാളിൽ വിപ്ലവാഗ്നി ജ്വലിച്ചിട്ടുണ്ട്. ഒരു പലിശക്കാരിയെ അയാൾ കൊല്ലുന്നു. ആരും തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിലും മനസാക്ഷിയുടെ വിചാരണ കോടതിയിൽ അയാൾ വിയർക്കുകയാണ്. മായ്ക്കാനാവാത്ത മനസ്സിലെ രക്തക്കറ മറ്റുള്ളവർ കാണുമെന്ന് നനച്ച് ഭയാക്രാന്തനാണ് അയാൾ. പനിയുടെ വിഭ്രാന്തിയിലാണെന്ന് ധരിച്ച് നിക്കോവിനെ സഹായിക്കാനെത്തുന്ന കൂട്ടുകാരൻ റസുമുഹീൻ സെമറ്റോവ് എന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ കൂടി സുഹൃത്താണ്. നിക്കോവിന്റെ താമസസ്ഥലത്ത് അയാൾ ഉറങ്ങുമ്പോൾ എത്തിയ സെമറ്റോവിനോട് സംശയാസ്പദമായ പല വാക്കുകളും പിച്ചും പെയ്യുമെന്നവണ്ണം നിക്കോവ് പറയുന്നുണ്ട്. ഉറക്കം തെളിഞ്ഞ നിക്കോവിനെ സഹായിക്കാൻ കൂട്ടുകാരൻ റസുമഹീൻ എത്തുന്നു.
14: നിക്കോവ്, നീ ഇപ്പോഴും ഉണർന്നിരിക്കാനോടാ. നിക്കോവ് നല്ലത് തന്നെ. നസ്താസ്യ, ആ പൊതി ഇവിടെ കൊണ്ടുവരൂ.
15: വരുന്നു.
14: ആ, ഒന്നോ രണ്ടോ നിമിഷത്തിനകം പണം എങ്ങനെ ചെലവാക്കിയെന്ന് കാണിച്ചു തരാം.
16: സമയം എത്രയായി?
14: സമയം ഇപ്പോ 6 മണിയായി കാണും. നീ സുഖമായിട്ട് കിടന്ന് ഉറങ്ങി. ഡാ, സന്ധ്യയായിരിക്കുന്നു. നീ 6 മണിക്കൂറിൽ കൂടുതൽ ഉറങ്ങിയിരിക്കുന്നു.
16: ദൈവമേ, എന്തപരാധമാണ് ഞാൻ ചെയ്തത്?
14: അപരാധമോ? നീ നല്ലതാണടാ ചെയ്തത്. എന്തിനാണ് ഇങ്ങനെ ധൃതി കൂട്ടുന്നത്? ആരെങ്കിലും കാണാമെന്ന് കേട്ടിട്ടുണ്ടോ? ഏ, നമുക്ക് ഇഷ്ടം പോലെ സമയമുണ്ട് നിക്കോവ്. ഞാൻ നിനക്ക് വേണ്ടി കഴിഞ്ഞ 3 മണിക്കൂർ കാത്തു നിൽക്കുകയായിരുന്നു. 2 പ്രാവശ്യം ഇങ്ങ് മുകളിൽ കയറി വന്നു. നീ നല്ല ഉറക്കത്തിലായിരുന്നു. 2 പ്രാവശ്യം ഡോക്ടർ സോസിമോവിന്റെ അടുക്കലും പോയി. അയാളെ വീട്ടിലില്ല. അത്ഭുതം തന്നെ. ആ പോട്ടെ, സാരമില്ല, അയാൾ ഉടൻ തന്നെ ഇങ്ങെത്തും.
16: ഡോക്ടർ വരാൻ പറഞ്ഞു.
14: അതെ, സോസിമോവ് എന്റെ സുഹൃത്താണടാ. ഇപ്പൊ പഠിച്ചിറങ്ങിയതേ ഉള്ളൂ. പേരെടുത്ത് വരാൻ വിളിക്കുന്നിടത്തൊക്കെ ഓടിച്ചെല്ലും.
16: മറ്റുള്ളിടത്തെ പോലെ അല്ലല്ലോ റഷ്യയിൽ രോഗികളെ തേടി ഡോക്ടർമാർ. റസ്മഹിൻ, നിനക്ക് പരിചയമില്ലാത്തിടമില്ല, പരിചയമില്ലാത്തവരുമില്ല.
14: നിക്കോവ്, ഇപ്പൊ എന്റെ അമ്മാവൻ എന്റെ കൂടെയാണ് താമസം. എന്റെ അമ്മാവനോടൊപ്പം ഞാൻ ഇന്ന് പഴയ സ്ഥലത്ത് നിന്ന് താമസം മാറുന്നു. എന്നാൽ അതൊരു പ്രശ്നമല്ല, നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം. നസ്താസിയ, ആ പൊതി ഇങ്ങതാ, ഇങ്ങ് തന്നെ. ദാ, ഇത് തുറന്നു നോക്കാം. നിനക്കിപ്പോ എങ്ങനെയുണ്ടടാ? കുഴപ്പമൊന്നുമില്ലല്ലോ.
16: ഏ, എനിക്കിപ്പോൾ പൂർണ്ണ സുഖമാണ്. ഞാനിപ്പോൾ രോഗിയല്ല. നീ ഇവിടെ വന്നിട്ട് കുറെ സമയമായോ?
14: ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ 3 മണിക്കൂറായി നീ ഉണരുന്നത് കാത്തിരിക്കുകയായിരുന്നു.
16: അല്ലടാ, ഇപ്പോഴത്തെ കാര്യമല്ല, അതിനു മുമ്പ്.
14: നീ എന്താണ് ഉദ്ദേശിക്കുന്നത്?
16: അല്ല, ഇവിടെ നീ എത്ര നാളായി വന്നു തുടങ്ങിയിട്ട്?
14: എന്താ ഇപ്പൊ ഇങ്ങനെ ചോദിക്കാൻ? ഇന്ന് കാലത്ത് അതിനെക്കുറിച്ചെല്ലാം നമ്മൾ വിശദമായി സംസാരിച്ചല്ലോ, അതൊന്നും നീ ഓർക്കുന്നില്ലടാ.
16: അതെല്ലാം ഒരു സ്വപ്നമായിരുന്നില്ലേ? നടന്ന കാര്യങ്ങളാണോ?
14: ഓ, നീ മറന്നിരിക്കുന്നു. നീ അപ്പോൾ നീ ആയിരുന്നില്ലെന്ന് എനിക്ക് തോന്നിയിരുന്നു. ഉറങ്ങിയപ്പോൾ നിനക്കല്പം ഭേദമായിട്ടുണ്ട്. നീ ശരിക്കും ഉഷാറായിരിക്കുന്നു. വളരെ നല്ലത്. ശരി, ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം.
16: ഇതെന്താണ് പൊതിയിലുണ്ടായിരുന്നത്? ഇതിന്റെ ആവശ്യമുണ്ടായിരുന്നു?
14: വേണം. ഉണ്ട്. ഞങ്ങൾക്ക് നിന്നെ മനുഷ്യനാക്കി എടുക്കണം. ആദ്യം മുകളിൽ നിന്ന് തുടങ്ങാം. നോക്കതേ, ദേ ഈ തൊപ്പി കണ്ടോ, മനോഹരമായ തൊപ്പി. നീ ഇതൊന്ന് ധരിച്ചു നോക്ക്.
16: വേണ്ട.
14: എന്താ നോക്കണ്ടേ?
16: ഇപ്പോഴോ? അത് പിന്നീട് എപ്പോഴെങ്കിലും ആകാം.
14: ഇല്ല നിക്കോ, നീ വഴക്കിടല്ലേ, പിന്നീട് ഇത് വൈകി പോകും. എനിക്ക് രാത്രി മുഴുവൻ ഉറക്കം കിട്ടില്ല. കാരണം അളവറിയാത്തത് കൊണ്ട് ഏകദേശം അളവ് കണക്കാക്കി വാങ്ങിയതാ. എന്നിട്ടും കണ്ടോ, നല്ല പാകം, നിനക്ക് വളരെ യോജിച്ചത് തന്നെ.
16: പിന്നെ
14: വസ്ത്രധാരണത്തിലെ ഏറ്റവും പ്രധാന കാര്യം അനുയോജ്യമായ തൊപ്പി തിരഞ്ഞെടുക്കുക തന്നെയാണ്. നിനക്കിത് കൊള്ളാം.
16: എന്റെ ഇപ്പോഴുള്ള തൊപ്പി ശരിയാണ്, എനിക്ക് ലജ്ജ ഉണ്ടാക്കുന്നു.
14: നസ്താസിയ, ഈ 2 തൊപ്പികളും തമ്മിലുള്ള വ്യത്യാസം നോക്ക്. നോക്കി കണ്ടോ, ഇത് രത്നം. ഞാനിതിന് എന്ത് വില കൊടുത്തെന്ന് അറിയാമോ?
15: 20 കോപ്പക്സിൽ കൂടുതൽ കൊടുത്തു കാണില്ല.
14: 20 കോപ്പക്സ്? വിഡ്ഢിത്തം. ഇക്കാലത്ത് നിനക്ക് പോലും അതിനേക്കാൾ വിലയുണ്ട്.
15: എന്താ പറഞ്ഞേ? സ്വാതന്ത്ര്യം കൂടിക്കൂടി എന്തും പറയാമെന്നായോ?
14: നസ്താസിയ, ക്ഷമിച്ചു കളയേ.
15: എനിക്ക് വിലയുള്ളത് കൊണ്ടല്ലേ വില കുറച്ച് കാണിക്കുന്നത്.
14: ഈ തൊപ്പിക്ക് 80 കോപ്പക്സ്. കുറച്ചിരുന്ന് പഴകിയതിനാലാണ് അത്രയും വില കുറച്ചു തന്നത്. പിന്നെ കീറിയാൽ അടുത്ത വർഷം വേറെ തരാമെന്നും പറഞ്ഞു. ഇനി സ്കൂളിൽ പറയാറുള്ളത് പോലെ യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്കയിലേക്ക് കടക്കാം. ഈ പാൻസിന്റെ കാര്യത്തിൽ എനിക്ക് നല്ല അഭിമാനമുണ്ട്. കണ്ടോ, കണ്ടോ ഈ പാൻസ് കണ്ടോ, കട്ടി കുറഞ്ഞ ചാരനിറത്തിലുള്ള ഒരു ഉളൻ പാൻസ്, വേനൽക്കാലത്ത് ഉപയോഗിക്കാൻ പറ്റിയത്. കാലത്തിനനുസരിച്ച് എപ്പോഴും സഞ്ചരിക്കുക, കാലത്തിനനുസരിച്ച് സഞ്ചരിക്കുക.
16: നീ ആളുകൊള്ളാമല്ലോ, എനിക്ക് ആവശ്യമുള്ളതെല്ലാം നീ കണ്ടെത്തി.
14: അതെ,
16: തീ വില കൊടുക്കാതെ എല്ലാം വാങ്ങുകയും ചെയ്തു. അനാവശ്യമായ ഒരു പണം റസുമുഹിൻ ചെലവാക്കില്ല.
14: ജനുവരിയിൽ ക്യാബേജ് സൂപ്പ് നിർബന്ധമല്ലെങ്കിൽ അതിനുവേണ്ടി പണം ചെലവാക്കരുത്. അതുപോലെയാണ് ഈ സാധനങ്ങളും. ഇപ്പോൾ വേനൽക്കാലമാണ്, അതുകൊണ്ട് വേനൽക്കാല വസ്ത്രങ്ങൾ വാങ്ങുന്നു. കുറച്ച് പഴയതെങ്കിലും ഒരു തുളയോ കറയോ ഇല്ലാത്ത വളരെ നല്ല തുണി. ആർഭാടം കാണിക്കാനുള്ളതല്ല വസ്ത്രങ്ങൾ. ഇവയുടെ വില ഊഹിച്ച് പറയാമോ നിനക്ക്? ഇത് ഉപയോഗിച്ച് കേടായാൽ തിരിച്ചു കൊടുത്താൽ മതി, യാതൊരു വിലയും ഈടാക്കാതെ മറ്റൊന്ന് മാറ്റിത്തരും.
16: നല്ല കരുതലുണ്ട്. റസ്മഹീൻ, ഇനിയും എന്തോ ഉണ്ടല്ലോ.
14: ഇനി ബൂട്ട്സ്. പിന്നെ ഇത് കുറച്ച് തേഞ്ഞിട്ടുണ്ട്, എന്നാൽ അതും ഇനിയും മാസങ്ങളോളം ഉപയോഗിക്കാം. ഇത് നോക്കിയേ, കാരണം വിദേശ തുകലിൽ നിർമ്മിച്ചതാണ്. ബ്രിട്ടീഷ് വിദേശ മന്ത്രാലയത്തിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ കഴിഞ്ഞ ദിവസം അവർക്ക് വിറ്റതാണ്. കണ്ടോ, 6 ദിവസമേ അയാൾ ഇത് ഉപയോഗിച്ചിട്ടുള്ളൂ. 1.5 റൂബിൽ നിന്ന് കിട്ടി.
15: എന്നാൽ അത് പാകമാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല.
14: കുഴപ്പമില്ല, പാകമാണ്. ഇനിയും പലതുമുണ്ടല്ലോ.
17: അതെ, ഇനി ഞാൻ കണക്ക് പറയാം. 80 കോപ്പക്സ് ഈ തൊപ്പിക്ക്, ഈ 3 ഉടുപ്പുകൾക്ക് 2 റൂബിൾ 25 കോപ്പക്സ്. മനോഹരമായ ഈ ബൂട്ട്സിന് 1.5 റൂബിൾസ് കൊടുത്തു. അപ്പോൾ എല്ലാം കൂടി 4 റൂബിൾ 55 കോപ്പക്സ്. കുപ്പായത്തിന് അടിവസ്ത്രങ്ങൾ മൊത്തമായി വാങ്ങിയത് കൊണ്ട് 5 റൂബിൾ 55 കോപ്പക്സ്. എല്ലാം കൂടി ആകെ മൊത്തം 9 റൂബിൾ 55 കോപ്പക്സ്. ബാക്കി 45 കോപ്പക്സ് ഇതാ ചെമ്പു നാണയങ്ങളായിട്ട്. അങ്ങനെ നിക്കോ, ദേ നോക്ക്, ദേ ഇത് പിടിക്ക്, നിനക്ക് പുതിയൊരു വേഷമായി.
15: 10 റൂബിള് കൊണ്ടുപോയിട്ടും ഇത്രയും വസ്ത്രവും വാങ്ങി ബാക്കിയും കൊണ്ടുവന്നിരിക്കുന്നു. റസ്മിഹിൻ, ഇതാണ് ഉത്തമ സുഹൃത്ത്.
17: ഇനി നോക്ക്, നിന്റെ വേഷങ്ങളൊക്കെ ഒന്ന് മാറ്. മിക്കവാറും നിന്റെ ഷർട്ടിനോടൊപ്പം നിന്റെ ഈ അസുഖവും പോകും.
18: ഇതൊന്നും എനിക്ക് വേണ്ട. അട്ടെ, ഇതിനെല്ലാം പണം നിനക്ക് എവിടുന്ന് കിട്ടി?
17: പണമോ? എടാ, ഇത് നിന്റെ പണം തന്നെ. നിന്റെ അമ്മ കൊടുത്തയച്ച പണം രാവിലെ നീ എഴുതി ഒപ്പിട്ട് മേടിച്ചില്ലേ? ഓർക്കുന്നില്ലേ നീ? അതിൽ നിന്ന് 10 റൂബിൾ കാലത്തെ നിന്നോട് ഞാൻ ചോദിച്ചു വാങ്ങിയില്ലേ? നോക്ക്, നിനക്ക് ഓർമ്മയില്ലേ?
18: ഇപ്പോൾ ഓർക്കുന്നു.

ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 14 ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റെസ്കോൾനിക്കോഫ് നരിയാപുരം വേണുഗോപാൽ, റസുമിഹിൻ സന്തോഷ് കുമാർ സൗപർണിക, നസ്താസിയ ആൻസി ടി കെ കുണ്ടറ. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.

എന്ന 5:30 ഒപ്പനപ്പാട്ട്, അവതരണം ലതാ നമ്പൂതിരിയും സംഘവും. 5:45 ലളിതഗാനങ്ങൾ. 6:40 വാർത്താവീക്ഷണം. 6:50 ഹരിതവീഥി. കാസർഗോഡ് മുളിയാർ ഗ്രാമപഞ്ചായത്തിലെ മോഹൻകുമാർ നാരന്തട്ട, ഭാര്യ രതിമോഹൻ എന്നിവർ ചേർന്ന് നടത്തുന്ന കാർഷിക സംരംഭകത്വ വിശേഷങ്ങൾ ഇന്ന് 6:50 ഹരിതവീഥിയിൽ കേൾക്കും.

പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ

0: സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ
3: ഹലോ പ്രിയ ഗീതം.
4: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
5: ആകാശവാണി കണ്ണൂർ.
6: കണ്ണൂർ ടോക്കീസ്.
5: സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.

0: നമസ്കാരം സിനിമാ പ്രേമികളെ,
1: സിനിമയുടെ മാസ്മരിക ലോകത്തേക്ക് സ്വാഗതം. ഇതാ വന്നിരിക്കുന്നു കണ്ണൂർ ടാക്കീസ്. സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.
0: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണ്.
1: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
0: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
1: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
0: തീർന്നില്ല, ഒട്ടേറെ വിശേഷങ്ങൾ ഈ പരിപാടിയിൽ നിങ്ങൾക്കായി ഇന്നുമുണ്ട്.
1: പിന്നണിയുടെ പിന്നാമ്പുറങ്ങളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട സിനിമാ പ്രവർത്തകർ രസകരമായ അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു.
0: ഏറ്റവും പുതിയ റിലീസുകൾ,
1: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
0: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.

സാഹിത്യം, സംഗീതം, ചിത്രകല, ശില്പകല, നൃത്തം, നാടകം എന്നിവയെല്ലാം സിനിമയിൽ ഒത്തുചേരുന്നു. യഥാർത്ഥ ജീവിതത്തെ അതേപടി പകർത്താനും ഒപ്പം തീർത്തും സാങ്കല്പികമായ ലോകങ്ങൾ സൃഷ്ടിക്കാനും സിനിമയ്ക്ക് കഴിയും. സമൂഹത്തിലെ മാറ്റങ്ങളെ പ്രതിഫലിപ്പിക്കാനും വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് തുടക്കമിടാനും സിനിമയ്ക്ക് കരുത്തുണ്ട്. ഒരു ജനതയുടെ സംസ്കാരം, രാഷ്ട്രീയം, വികാരങ്ങൾ എന്നിവയെല്ലാം ലോകത്തിന് മുന്നിലെത്തിക്കാൻ സിനിമ എന്ന കലയ്ക്ക് സാധിക്കുന്നു. മനുഷ്യന്റെ സ്വപ്നങ്ങളെയും അനുഭവങ്ങളെയും സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ദൃശ്യവൽക്കരിക്കുന്ന അത്ഭുതകരമായ ഒരു കലാരൂപമാണ് സിനിമ.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇനി കഴിഞ്ഞ ആഴ്ചയിലെ ചോദ്യത്തിലേക്ക്. ചോദ്യം ഇതായിരുന്നു.
1: ആദ്യം ഇയാള് പറഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ പറയാം, രണ്ടാമത് ഞാൻ പറയണ്ട. ആദ്യം ഇയാള് പറയാം, പിന്നെ ഞാൻ പറയാം. അല്ല, ആദ്യം പറഞ്ഞ എനിക്ക് സുഖം ഉണ്ടാ ചോദിച്ചതാ, വേണ്ടല്ലേ? എന്നാ ശരി, പിടിച്ചോ. നോക്കി
2: അക്ഷൻ, പോലീസുകാർക്ക് എന്താ യു ടി കാര്യം?
1: തോന്നക്കൽ
3: പഞ്ചായത്തിലെ ഓരോ വീടും ഞാൻ അടിച്ചു പറിച്ചിരിക്കും.
1: ഞാൻ റെഡി.
0: നിങ്ങൾ കേട്ട ഈ സംഭാഷണം ഏത് സിനിമയിലേതാണ് എന്നതായിരുന്നു കഴിഞ്ഞ ആഴ്ചയിലെ ചോദ്യം. ഈ ചോദ്യത്തിന് ആരാണ് ആദ്യം ശരി ഉത്തരം അയച്ചത് എന്ന് നമുക്ക് നോക്കാം.
4: ഹലോ, നമസ്കാരം. കണ്ണൂർ ടാക്കീസിലേക്ക് സ്വാഗതം.
0: ജനീഷ് അല്ലേ ഇത്?
5: അതെ.
4: ജനീഷ്, എന്താ ഒരു നമസ്കാരം പറഞ്ഞൊരു നിശബ്ദത? പേടിച്ചു പോയാ?
5: ഇല്ല.
4: കോള് അപ്രതീക്ഷിതമായിരുന്നോ?
5: ആയിരുന്നു.
4: എന്തിനാ വിളിച്ചെന്ന് മനസ്സിലായോ? കണ്ണൂർ ടാക്കീസിന്റെ
0: പ്രോഗ്രാമിന്റെ പേര് ഓർമ്മയില്ലല്ലേ ജനീഷേ?
5: അത് ഞായറാഴ്ച കേൾക്കല്ലേ.
4: പെട്ടെന്ന് ചോദിച്ചപ്പോ ഒരു ബേജാറായി അല്ലേ? ജനീഷ് എന്താ ജോലി ചെയ്യുന്നാണോ? എന്തെങ്കിലും ജോലി തിരക്കിലാണോ? ട്രിപ്പിലാണോ?
5: അല്ല.
4: ഓക്കെ. ആദ്യമായിട്ടാണോ ആകാശവാണിയിൽ ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത്? ഹലോ പ്രിയഗീതം, അതുപോലെ പല്ലവി അനുപല്ലവി അങ്ങനത്തെ പ്രോഗ്രാമിലൊന്നും വിളിച്ചു നോക്കിയിട്ടില്ലേ?
5: വിളിച്ചു നോക്കിയിട്ടില്ല.
4: കണ്ണൂർ ടാക്കീസിലെ ഏതായിരുന്നു ചോദ്യം, ഓർമ്മയുണ്ടോ? അതൊന്ന് പറഞ്ഞ ഡയലോഗ്
0: മറക്കാനാകാത്ത ഒരു ഡയലോഗാല്ലേ?
4: ജനീഷിനൊന്ന് പറയാൻ പറ്റുമോ? അത് നമ്മളൊരു സംവിധായകരാണ്, തരുന്നു ജനീഷിന് ഒരു സ്ക്രിപ്റ്റ്, പറയും. തോന്നക്കൽ പഞ്ചായത്തിലെ ആരുടെ വീട് മാത്രമേ
5: ബാക്കിയുള്ളൂ?
4: അതൊരു ഭയങ്കര കോമഡി ആയിരുന്നു അല്ലേ?
5: കോമഡി ആയിരുന്നു
4: മാത്രല്ല, ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നു. ഇപ്പൊ ജനീഷിന് ആദ്യമായിട്ടാണ് കോള് സംസാരിക്കുന്നതെന്ന് പറഞ്ഞു. അതുപോലെ ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിക്കാൻ പോകുന്ന ഒരാളുടെ വെപ്രാളം എന്താണ്, അയാൾ എങ്ങനെയായിരിക്കും ഡയലോഗ് പ്രസന്റ് ചെയ്യുക, അതൊക്കെ അതുപോലെ ഇന്നസെന്റ് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അല്ലേ? ഭയങ്കര രസമുള്ള സീനായിരുന്നു അത്.
0: സിനിമയുടെ പേര് ഇനിയും പറഞ്ഞില്ല എന്ന് തോന്നുന്നു.
4: ആ സിനിമ ഏതായിരുന്നു?
5: അഴുകിയ രാവണൻ.
4: അതെ, കറക്റ്റ്. ആ സിനിമ കണ്ട ഓർമ്മയുണ്ടോ? എപ്പോഴാണ് കണ്ടത്?
5: ടിവിയിൽ കണ്ടതായ ഓർമ്മയുണ്ട്.
4: പൊതുവെ സിനിമ ടിവിയിലാണോ കാണാറുള്ളത്? ടാക്കീസിൽ പോയി കാണാറുണ്ടോ?
5: ടാക്കീസിൽ പോക്ക് വളരെ അപൂർവം.
0: ടാക്കീസിൽ അത്ര വിജയിച്ച ഒരു സിനിമ ആയിരുന്നില്ല എന്ന് തോന്നുന്നു അല്ലേ? ടിവിയിൽ കൂടിയാണ് ജനപ്രിയമായത്.
5: ഇതെല്ലാം ടിവി കണ്ടതാണ്.
4: എത്ര വർഷമായി ഓട്ടോറിക്ഷ ഓടിക്കുന്നത്?
5: 10 വർഷം.
4: എവിടെ സ്റ്റാൻഡ്? എവിടെ?
0: കരിങ്കൽ കുഴി.
4: കൊളച്ചേരി അല്ലേ? മയിൽ കൊളച്ചേരി.
5: മയിൽ കൊളച്ചേരി.
4: ഓക്കെ. വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്?
5: വീട്ടിൽ അച്ഛനമ്മ അനിയൻ.
4: റേഡിയോ ശ്രോതാവ് എന്ന നിലയിൽ എന്തൊക്കെ പരിപാടികളാണ് ശ്രദ്ധിക്കാറുള്ളത്?
5: രാവിലെ 5:50 റേഡിയോ തുറന്ന് വെക്കാറുണ്ട്.
0: വീട്ടിലാണോ അല്ലെങ്കിൽ ജനീഷ് ഫോണാണോ തുറന്ന് വെക്കാറ്?
5: വീട്ടില്.
0: എല്ലാരും കേൾക്കും?
5: എല്ലാരും കേൾക്കും.
4: വണ്ടിയിൽ റേഡിയോ ഉണ്ടോ?
5: വണ്ടിയിൽ റേഡിയോ ഉണ്ട്.
4: ഏതൊക്കെ പരിപാടികളാണ് പ്രത്യേകിച്ചും ശ്രദ്ധിക്കാറുള്ളത്?
5: അങ്ങനെയൊന്നുമില്ല, രാവിലെ തുറന്ന് വെച്ചാൽ 8 മണി വരെ കേൾക്കും, പിന്നെ ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ വന്നാല് പിന്നെ ഉച്ചക്ക് വീണ്ടും തുറന്നു വെക്കും.
4: നമുക്ക് എന്തെങ്കിലും ഒരു പരിപാടി മിസ്സായിച്ചേ, അത് മിസ്സായി പോയല്ലോ എന്ന് ചിന്തിക്കുന്ന തരത്തില് അങ്ങനെ എന്തെങ്കിലും പരിപാടികളുണ്ടോ?
5: അത് ഞായറാഴ്ച മറ്റേ രാവിലെ 7 മണി ഓലച്ചൂട്ട്.
4: ഓലച്ചൂട്ട് വിടാതെ കേൾക്കാറുണ്ട്. ഈ ഓട്ടോയില് ഇതുപോലെ റേഡിയോ വെച്ചിട്ട് പോകുമ്പോ യാത്രക്കാരുണ്ടാവല്ലോ, അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കാറുണ്ടോ? എന്താ അവര് പറയാറ്? ആകാശവാണി ഇങ്ങനെ കേൾക്കുമ്പോ അവർക്കും സന്തോഷാണ്. ഓട്ടോ സ്റ്റാൻഡിലാവുമ്പോഴോ? സ്റ്റാൻഡിലുള്ള മറ്റ് ഓട്ടോ ഡ്രൈവർമാരുടെ പ്രതികരണം എങ്ങനെയാണ്?
5: അവരെന്നോട് പറയലുണ്ട്, നീ വണ്ടി സ്റ്റാർട്ടായ അപ്പാട് പാട്ടും വെച്ചിട്ടാണ് പോകുന്നത്.
4: ശരി. അവര് അവരുടെ വണ്ടികളിലൊന്നും റേഡിയോ ഉണ്ടാവില്ല അല്ലേ?
5: എല്ലാവരും ഒന്നും പാട്ട് വെക്കാറില്ല.
4: വെക്കാറില്ല. പാട്ട് എന്ന് പറയുമ്പോ പാട്ടിനോടാണോ ജനീഷിന് ഇഷ്ടം?
5: നീ മാത്രല്ല, എല്ലാ MP3 സോങ്സ് കേൾക്കാറും.
4: പാട്ട് പാടുവോ?
5: ഇല്ല
4: ഇല്ല, ആസ്വദിക്കും മാത്രം. പിന്നെ കണ്ണൂർ ടാക്കീസിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ജനീഷിന്?
5: നല്ല അഭിപ്രായമാണ്. ഒരു ഫിലിമിനെ പറ്റിയുള്ള
4: ചിരി വരാറുണ്ടോ? കോമഡി സീനാണ് കേൾക്കുന്നതെങ്കിൽ ചിരി വരാറുണ്ടോ?
5: ആ ഉണ്ട്.
4: അതിൽ ആ ഒരു ഇമോഷൻസ് എല്ലാം നമുക്ക് കിട്ടാറുണ്ട് എന്നാണ് പറയുന്നത് അല്ലേ? ആ സിനിമയുടെ ഓർമ്മയിലേക്കും നമ്മൾ പോവാറുണ്ട്. ചിലപ്പോ തർക്കിച്ചിട്ടായാലും സിനിമ കാണാൻ പോയ സന്ദർഭമാണെങ്കിൽ അതുകൂടി ഓർക്കും അല്ലെ. നമ്മുടെ ലൈഫിൽ ആ സിനിമ സ്വാധീനിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ ഓർക്കാറുണ്ട് അല്ലെ.
6: എല്ലാ എപ്പിസോഡും കേട്ടിട്ടുണ്ടായിരുന്നോ ജനീഷേ?
5: എല്ലാ എപ്പിസോഡും കേട്ടില്ല.
6: കേട്ടിട്ടില്ല. ആദ്യമായിട്ടാണോ ഇതിപ്പോ അയച്ചത്? മെസ്സേജ് അയച്ചത് ആദ്യമായിട്ടാണോ? ചെയ്തു അല്ലെ.
4: പിന്നെ ഈ ഓട്ടോറിക്ഷ അല്ലാതെ മറ്റെന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഫുൾ ടൈം ഓട്ടോറിക്ഷ തന്നെയാണോ?
5: അല്ല, അത്യാവശ്യം ബസ്സിൽ കണ്ടക്ടർ പണി എടുക്കാറുണ്ട്.
4: ഏത് റൂട്ടാണ്? മൈൽ റൂട്ട് തന്നെ. ആ കാരണം ഈ ഓട്ടോറിക്ഷ മാത്രം കൊണ്ട് ജീവിക്കാൻ പറ്റുമോ? അങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ടോ ഇപ്പോഴും നിലവിലത്തെ സ്ഥിതിയിൽ?
5: പറ്റാതെയൊന്നുമില്ല.
4: ട്രിപ്പ് ഉണ്ട്?
5: ട്രിപ്പ് ഉണ്ട്. നമ്മള് പാസഞ്ചറോടുള്ള ഇതുപോലെ ഇരിക്കും. നമ്മളായിട്ടുള്ള അവരെ അവരോട് മാന്യമായി നമുക്ക് അതിനിടക്കായിട്ടുള്ള ട്രിപ്പും കിട്ടും.
4: തീർച്ചയായും. അത് ഓരോ ഓട്ടോറിക്ഷ തൊഴിലാളികളും മനസ്സിലാക്കേണ്ടതാണ് അല്ലെ. മാത്രമല്ല ഇപ്പം പൊതുവെങ്കിലും എല്ലാവരും അവരവരുടെ വാഹനം എന്നുള്ള രീതിയിൽ ടൂ വീലായാലും എടുക്കുന്നത് കൊണ്ട് പൊതുവെങ്കിലും ഓട്ടോക്കാർക്ക് കുറച്ചൊരു സാധാരണ ഉണ്ടാവുന്ന ഒരു ട്രിപ്പ് ഉണ്ടാവുന്നില്ലല്ലോ. പിന്നെ ഈ പറഞ്ഞ പോലെ ജനീഷ് പറഞ്ഞ ഒരു ആത്മബന്ധം നമ്മുടെ ഈ ഓട്ടോയിലെല്ലാം കാണുന്ന പോലത്തെ ഒരു ആത്മബന്ധം ആളുകളായിട്ട് കസ്റ്റമേഴ്സുമായിട്ട് അല്ലെ പാസഞ്ചേഴ്സുമായിട്ട് നമുക്ക് ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അവര് വിളിക്കും.
6: സ്ഥിരമായിട്ടുള്ള കസ്റ്റമേഴ്സ് ഒക്കെ ഉണ്ടോ പാസഞ്ചേഴ്സ്?
4: ഏതാ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ? ഇപ്പൊ ഞാൻ ഈ ഓട്ടോ പറഞ്ഞു, ഓട്ടോക്കാരുടെ ഒക്കെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സിനിമയായിരിക്കും ഈ ഓട്ടോ എന്ന് പറയുന്നത്. അതൊരു ആവേശമാണ് ആ സിനിമ കാണുമ്പോൾ അല്ലെ. അതുപോലെ മനസ്സിൽ തട്ടിയ എന്തെങ്കിലും സിനിമ ഉണ്ടോ?
5: അങ്ങനെയൊന്നുമില്ല.
4: പെട്ടെന്നൊരു ഇഷ്ടപ്പെട്ട ഒരു സിനിമ പറയൂ അല്ലെങ്കിൽ ഒരു സീന് പറയൂ എന്ന് പറയുമ്പോൾ ജനീഷിന്റെ മനസ്സിൽ അങ്ങനെ എന്തെങ്കിലും വരുന്നുണ്ടോ?
5: അങ്ങനെ
4: കുടുങ്ങി അല്ലേ.
6: ഇപ്പൊ ഏതാ അവസാനമായിട്ട് കണ്ട സിനിമ? ഏതാ
5: അവസാനമായിട്ട്? ആടുത്രി.
4: ആടുത്രി കണ്ടു.
6: അതെങ്ങനെയുണ്ടായിരുന്നു?
5: കോമഡി പടം എന്നുള്ളതിൽ
4: നല്ലതായിരുന്നു.
5: നല്ലതായിരുന്നു.
4: വാഴ ടു?
5: വാഴ ടു കണ്ടില്ല.
4: മോഹിനിയാട്ടം അതൊക്കെ പുതിയതായിട്ട് വന്നതാണ്. എങ്ങനത്തെ സിനിമകളാണ് കൂടുതൽ ഇഷ്ടം? ആക്ഷൻ സിനിമകളാണോ അതോ കോമഡി സിനിമകളാണോ?
5: കോമഡിയാണ്.
4: കോമഡിയാണ് ഇഷ്ടം. താരാരാധന ഉണ്ടോ? ആരെങ്കിലും അങ്ങനെ ഒരു ഇഷ്ടം തോന്നിയിട്ടുണ്ടോ?
5: അങ്ങനെയൊന്നുമില്ല.
4: എല്ലാരും ഒരുപോലെയാണ്.
5: എല്ലാരും
4: ഒരു പൊടിക്കാരോടെങ്കിലും?
5: ഇല്ല ഇല്ല
4: ഇല്ല.
6: ഇനിയിപ്പോ ഈ സിനിമയിലേക്ക് വരുമ്പോ അതിന്റെ ആ ക്ലിപ്പ്, ഈ ക്ലിപ്പ് ഓർമ്മയുണ്ടായിരുന്നു. അതിന്റെ കഥയൊക്കെ ഓർമ്മയിലുണ്ടോ ഇപ്പോഴും?
5: ക്ലിപ്പ് മറക്കാൻ പറ്റില്ല. കോമഡി സീനല്ലേ.
4: അതാണ്.
6: ഇതുപോലെയുള്ള ഒരുപാട് കോമഡികൾ ആ സിനിമയിൽ ഉണ്ടായിരുന്നു അല്ലേ.
4: അതെ. നല്ല പാട്ടും പ്രണയമണി തൂവൽ കൊഴിയും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാട്ടുണ്ടായിരുന്നു. സുജാതയ്ക്ക് സംസ്ഥാന അവാർഡ് കിട്ടിയ ഒരു പാട്ടായിരുന്നു.
6: കൈതപ്രത്തിനും ആ വർഷത്തെ അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു വിദ്യാസാഗർ ആദ്യമായിട്ട് മലയാളത്തിലേക്ക് വന്ന സിനിമയാണ്.
4: അതെ. ശ്രീനിവാസൻ അസാധ്യമായ അഭിനയം. എപ്പോഴും നമ്മൾ പറയുന്നത് പോലെ തന്നെ ശ്രീനിവാസൻ മെയിൻ കഥാപാത്രങ്ങളായിരിക്കില്ല, എപ്പോഴും ഒരു സാധാരണ ഒരു കഥാപാത്രമായിട്ട് തിളങ്ങുന്ന ഒരു മനുഷ്യനാണ്.
6: ഇതിന്റെ തിരക്കഥയും ശ്രീനിവാസിന്റേതായിരുന്നു.
4: അതെ. ശരിക്കും ഒരാൾ കഥ എഴുതുമ്പോൾ നമുക്ക് തന്നെ ആലോചിക്കാം നമ്മളായിരിക്കണം ഹീറോ എന്നുള്ള രീതിയിലാണല്ലോ എഴുതുക അല്ലെ. ശ്രീനിവാസന്റെ കഥകൾ എപ്പോഴും ശ്രീനിവാസൻ അത്തരത്തിലൊരു കഥാപാത്രത്തെ തിരഞ്ഞെടുക്കാറേ ഇല്ല. ശ്രീനിവാസന്റെ സിനിമകളോട് ഇഷ്ടമില്ലേ? ഇഷ്ടമാണ്. കാരണം നമ്മുടെ ഗ്രാമീണമായ ഒരു പച്ചപ്പും നമ്മുടെ മനസ്സിന് കുളിർമയേകുന്ന ഒരു അന്തരീക്ഷമാണ് ആ സിനിമകളിലെല്ലാം ഉണ്ടാവാറുള്ളത്. നമ്മൾ വീണ്ടും വീണ്ടും കാണാൻ തോന്നിക്കുന്ന തരത്തിലുള്ള സ്വാഭാവികമായിട്ടുള്ള കോമഡികള്, അതാണ് നാട്ടിൻപുറത്തിന്റെ ഒരുപാട് നന്മകളും കുശുമ്പും ഒക്കെ ചേർന്നിട്ടുള്ള സിനിമകൾ.
6: അതുപോലെ ശ്രീനിവാസന് ഇതിലൊരു കഥ പറയുന്ന ഒരു സീനുണ്ട്, ചിറകൊടിഞ്ഞ കിനാവുകൾ.
4: അതെ.
6: ആ കഥ പിന്നീട് ഒരു സിനിമയായിട്ട് വന്നിട്ടുണ്ട്, 2015 ചിറകൊടിഞ്ഞ കിനാവുകൾ എന്ന് പറയുന്ന ഒരു സിനിമ.
4: ഏതായാലും പരിപാടി കേൾക്കുമ്പോ തന്നെ സീൻ ഓർത്തെടുത്തു, ആ സിനിമ ഓർത്തെടുത്തു, അപ്പൊ തന്നെ അയച്ചു അല്ലെ. വലിയ സന്തോഷം ഗ്രീഷിനോട് സംസാരിക്കാൻ സാധിച്ചതിൽ, ഈ പരിപാടിയിൽ പങ്കെടുത്തതിലും. ആദ്യമായിട്ട് ഒരു റേഡിയോ പരിപാടിയിൽ ഒരു ശ്രോതാവ് എന്ന നിലയിൽ ഗ്രീഷിനോട് നമുക്ക് സംസാരിക്കാൻ പറ്റിയത് അല്ലെ. കണ്ണുട്ടാക്കീസിന് സംസാരിക്കാൻ പറ്റും.
6: എല്ലാ ദിവസവും കേൾക്കുന്ന ആളുകൂടിയാണ്, അപ്പോ ആദ്യമായിട്ടാണ് പക്ഷേ ആകാശവാണിയോട് സംസാരിക്കുന്നത്. അതിലുള്ള സന്തോഷം ഞങ്ങൾക്ക്.
4: അതെ. തുടർന്നും നമ്മുടെ പരിപാടികൾ കേൾക്കുക, അഭിപ്രായങ്ങൾ പറയുക.
6: ആകാശവാണിയുടെ എല്ലാ വിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ് ജനീഷെ.
4: ഓക്കെ
6: ഓക്കെ. താങ്ക് യു.
7: സിനിമ ക്ലിപ്പ് ചാലഞ്ച്.
4: നമസ്കാരം.
8: നമസ്കാരം.
4: പേര്?
8: ജയരാജ്.
4: എവിടെ സ്ഥലം? എവിടെയാ?
8: ഞാൻ ബേസിക്കലി കണ്ണൂരാണ്. ഇപ്പോ താമസം ബാംഗ്ലൂരാണ്.
4: ബാംഗ്ലൂർ എന്താ ജോലി ചെയ്യുന്നത്?
8: ഇന്ത്യയുടെ വർക്കാണ്.
4: അവിടെ എങ്ങനെയാ വർക്ക്? നമ്മുടെ നാട്ടിലെ പോലെ തന്നെയാണോ?
8: അതെ, അത്യാവശ്യം കുഴപ്പമില്ല.
4: ഫ്ലാറ്റ് ആയിരിക്കുമല്ലേ ചെയ്യുന്നത്?
8: മെയിൻ ആയിട്ട് ഫ്ലാറ്റ് ആണ് ഡിപെൻഡ് ചെയ്യുന്നത്.
4: ഏറ്റവും കൂടുതൽ റിസ്ക് ഉള്ള ജോലി ഏതാണ് അതിനകത്ത്?
8: അതിന് നമുക്ക് റിസ്ക് എന്നിട്ടൊരു ജോലി ഇല്ല.
4: അതെയാ? എല്ലാം ഈസിയാണ്.
8: എല്ലാം ഈസിയാണ്.
4: അപ്പൊ പുതിയ ട്രെൻഡിനനുസരിച്ചിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്.
8: പിന്നെന്തെ, തീർച്ചയായും.
4: നല്ല ഹാപ്പി കസ്റ്റമറെ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്.
8: പിന്നെ തീർച്ചയായും.
4: നാട്ടില് എപ്പോഴാ വരാറുള്ളത്?
8: നാട്ടില് ഒരു 3 മാസം 2 മാസം കൂടുമ്പോ വരും.
4: ഇന്റീരിയർ ഡിസൈനിങ് തന്നെയാ പഠിച്ചത്?
8: അല്ലല്ല, പഠിച്ച ഇന്റീരിയർ ഡിസൈൻ അല്ല, ഇന്റീരിയർ ഡിസൈൻ ആപ്പെട്ടതാന്ന്
4: പറയാം. അപ്പൊ താല്പര്യമായി,
8: ഇഷ്ടം കൂടി, ഇപ്പൊ കുഴപ്പമില്ലാതെ
4: ഹാപ്പി ആയിട്ട് ജോലി ചെയ്ത് പോകുന്നു.
8: അതായത്
4: നമ്മുടെ ജോലിയിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് കുറെ കൂടി നല്ല നല്ല ആശയങ്ങൾ വരുമല്ലോ.
8: അപ്പൊ
4: ഒഴിവ് സമയം കിട്ടാറുണ്ടോ?
8: ഒഴിവ് സമയം കിട്ടാറില്ല, എടുക്കാറുണ്ട്.
4: അത് ശരി. അപ്പൊ ഈ ഒഴിവ് സമയം എന്താണ് ചെയ്യുന്നത്?
8: ഒഴിവ് സമയം ഭാര്യയും മക്കളും കൂടി എൻജോയ് ചെയ്ത്
4: പുറത്തു പോകും, സിനിമ കാണാൻ പോവും.
8: അത്യാവശ്യം.
4: ഞാൻ വരുന്നത് കണ്ണൂർ ആകാശവാണിയുടെ കണ്ണൂർ ടാക്കീസ് എന്നൊരു പ്രോഗ്രാം എന്നാണ്. ആകാശവാണി പരിപാടികൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? കേൾക്കാറുണ്ടോ?
8: ഇടക്ക് കേൾക്കാറുണ്ട്, നാട്ടിൽ വരുന്ന സമയത്ത് കേൾക്കാറുണ്ട്.
4: ഇപ്പൊ ചെറുപ്പകാലത്തെല്ലാം ഒരുപാട് ഒരുപാട്
8: ചെറുപ്പകാലത്ത് ആകാശവാണി ഒന്നുമില്ലേ മെയിൻ.
4: ഇപ്പൊ നമുക്ക് ന്യൂസ് ഓൺ എയർ എന്നുള്ള ആപ്പ് വഴി നമ്മുടെ മൊബൈലിൽ തന്നെ കേൾക്കാൻ പറ്റും. കണ്ണൂർ ടാക്കീസ് എന്ന പ്രോഗ്രാം ഒരു സിനിമയുടെ ക്ലിപ്പ് കേൾപ്പിക്കുക ചെയ്യാം. അത് ഏതാ സിനിമ എന്നാണ് പറയേണ്ടത്?
8: ശരി.
4: സിനിമ എങ്ങനെയാ, കാണുന്ന ആളാണോ എൻജോയ് ചെയ്യുന്ന ആളാണോ?
8: അത്യാവശ്യം, ഒരുപാടില്ല എന്നാലും കാണും.
4: എങ്ങനത്തെ സിനിമകളാണ് ഇഷ്ടം കൂടുതൽ?
8: എനിക്ക് അങ്ങനെയൊന്നുമില്ല, കോമഡിയാണ് കൂടുതൽ താല്പര്യം.
4: മിമിക്രി അങ്ങനെ എന്തെങ്കിലും ചെയ്യോ?
8: ഏയ്, അങ്ങനെ
4: ജയനെ കാണുമ്പോ ഏകദേശം പിന്നെ അതുപോലെ തോന്നും, ഒന്നും ചെയ്യില്ല.
8: ഇല്ല.
4: കലാപരമായിട്ട് എന്തെങ്കിലും പരിപാടികൾ?
8: ഏയ്,
4: ഒന്നുമില്ല.
8: അങ്ങനെയൊന്നുമില്ല.
4: ഓക്കെ, ശരി.
8: മുഖത്തോണ്ട് വല്ല കോപ്പറേറ്റം കാണിക്കെങ്കിലും?
4: അതെ, ഭാവങ്ങൾ മാത്രമേ ഉള്ളൂ.
8: ഭാവങ്ങൾ മാത്രമേ.
4: ഓക്കെ, ശരി. അപ്പൊ നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം അല്ലേ?
8: ഓക്കെ.
9: ബ്രഹ്മദത്തൻ നോക്കി നിൽക്കെ ഉടലിനിറിയെ കൈകളുള്ള ഭീകര സത്വമായി സുഭദ്ര.

0: ഇറങ്ങണമെന്ന് സമയമില്ല, നീ കുളിച്ചു കുളിച്ചു കണ്ണു കാണാൻ.
1: മനസ്സിലായത്?
2: ഇത് ഈസി അല്ലേ? ഇൻഹരിഹർ നഗർ.
1: കറക്റ്റ് ഉത്തരം. ഈ സിനിമ കണ്ടിട്ടുണ്ട്?
2: പിന്നെ ഒരുപാട് വയസ്സം.
1: ഭയങ്കര കോമഡി ഉള്ള ഒരു സിനിമയാണ്. ഫിലോമിന ചെയ്ത റോളായിരുന്നു അത് അല്ലേ? ബ്രഹ്മദത്തൻ നോക്കി നിൽക്കേ. പറയാൻ പറ്റുമോ?
2: ഇല്ല ഇല്ല, അതൊന്നും പറയാൻ പറ്റില്ല.
1: ഓക്കെ, ഉത്തരം പറഞ്ഞു. ആകാശവാണിയുടെ പ്രത്യേക അഭിനന്ദനങ്ങൾ. സഞ്ചരിക്കാം
2: സിനിമക്കൊപ്പം.
3: സിനിമ ക്ലിപ്പ് ചാലഞ്ച്.
1: ഹായ്, നമസ്കാരം.
4: നമസ്കാരം.
1: പേര്?
4: നിമിഷ.
1: എവിടെയാ സ്ഥലം? എവിടെയാ
4: സ്ഥലം? എടക്കാട് തന്നെ.
1: നിമിഷ എന്താ ചെയ്യുന്ന ജോലി? എന്താ ചെയ്യുന്നത്?
4: ഞാൻ ഗ്രാഫിക് ഡിസൈനറാണ്.
1: എത്ര വർഷമായി ഈ ഫീൽഡിൽ?
4: ഇപ്പൊ 2 വർഷമായല്ലോ.
1: അത്രയായോ? വർക്കൊക്കെ ഉണ്ടോ? എങ്ങനെയാണ്?
4: ആ, വർക്ക് അത്യാവശ്യം.
1: വീട്ടിലാരൊക്കെയല്ലേ?
4: വീട്ടിലും മക്കളും ഹസ്ബൻഡും.
1: ഓക്കെ. ഞാൻ കണ്ണൂർ ആകാശവാണിയുടെ കണ്ണൂർ ടാക്കീസ് എന്ന പ്രോഗ്രാം എന്നാണ് വരുന്നത്. ആകാശവാണി പരിപാടികൾ കേൾക്കാറുണ്ടോ?
4: പണ്ട് സ്ഥിരമായിട്ട് കേൾക്കുന്ന പരിപാടി.
1: അപ്പൊ ആ സമയത്തിൽ ഓർമ്മ പറയുമ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഓർമ്മയിൽ നിൽക്കുന്ന ഒരു പരിപാടി ഓർമ്മ?
4: ഇഷ്ടഗാനങ്ങൾ,
1: അതായത് പ്രിയഗീതങ്ങൾ എന്ന് പറയുന്നത് വരുന്നത്. ഓക്കെ, അത് സ്ഥിരമായി ശ്രദ്ധിക്കുന്ന ആളാണ്.
4: കോളേജിൽ പഠിക്കുന്ന ടൈമിൽ.
1: ഇത് കണ്ണൂർ ടാക്കീസ് എന്ന ഒരു പ്രോഗ്രാമാണ്. ഇതില് നമ്മളൊരു സിനിമയുടെ ക്ലിപ്പ് കേൾപ്പിക്കും. അത് ഏതാണെന്നാണ് പറയേണ്ടത്? ഓക്കെ. സിനിമ എങ്ങനെയാ കാണുന്നതാണോ?
4: സിനിമ അത്യാവശ്യം.
1: ഫ്രീ ടൈം കിട്ടിയാൽ ആദ്യം ചൂസ് ചെയ്യുന്നത് സിനിമ ആയിരിക്കോ?
4: ആദ്യം സിനിമ.
1: ഏറ്റവും ലാസ്റ്റ് കണ്ട സിനിമ ഏതാ?
4: ലാസ്റ്റ് ഞാൻ ഇങ്ങനെ യൂട്യൂബിൽ കാണുന്നതേ ഉള്ളൂ. ടാക്കീസ്
1: കുറവാ പോകുന്നത്. ഓക്കെ, ശരി. അപ്പൊ ഇതിൽ കുറച്ചൊരു പഴയ സിനിമയാണ്, അത്ര പുതിയതല്ല. സിനിമ ക്ലിപ്പ് കേട്ട് നോക്ക്, എന്നിട്ട് പറയാൻ പറ്റും നോക്ക്. തിളക്കം സിനിമ
4: കണ്ടിട്ടുണ്ട്?
1: ഇത് അതിലെ ഏറ്റവും നല്ലൊരു കോമഡി സീൻ അല്ലെ? വനജയ് എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത് അല്ലെ? സലീം കുമാറും ബിന്ദു പണിക്കരും ചേർന്നിട്ടുള്ള റോള്. ആ സിനിമ എവിടെ കണ്ടത്? ടാക്കീസ് നാണോ കണ്ടത്? അല്ല, വീട്ടിൽ
4: തന്നെയാണ്.
1: ഇഷ്ടപ്പെട്ടായിരുന്നു ആ സിനിമ?
4: ഭയങ്കര ഇഷ്ടപ്പെട്ടു.
1: നല്ലൊരു സിനിമയായിരുന്നു അതല്ലേ? ഭയങ്കര കോമഡി ഉള്ള ഒരു സിനിമ അല്ലെ? അപ്പൊ ഏതായാലും നിമിഷ കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ആകാശവാണിയുടെ പ്രത്യേക അഭിനന്ദനങ്ങൾ. സഞ്ചരിക്കാം
4: സിനിമ.
3: സിനിമ ക്ലിപ്പ് ചാലഞ്ച്.
1: ഹായ്, നമസ്കാരം.
2: നമസ്കാരം.
1: പേര്?
2: അക്ഷയ്.
1: അക്ഷയ്, എന്താ ചെയ്യുന്നേ?
2: ഞാനിപ്പോ ബാങ്കിൽ വർക്ക് ചെയ്യാം.
1: ഏത് ബാങ്കിലാ?
2: പഴയങ്ങാടി അർബൻ.
1: ഇപ്പം എന്ന് പറയുമ്പോ റീസെന്റ് ജോയിൻ ചെയ്തോ?
2: അല്ല, 2-3 വർഷം.
1: എവിടെ സ്ഥലം? എവിടെയാ
2: സ്ഥലം? പാണപ്പുഴ.
1: പാണപ്പുഴ നല്ല പ്രകൃതി രമണീയമായ ഒരു സ്ഥലം തോന്നുന്നല്ലേ?
2: മോശമില്ലാത്ത സ്ഥലമാണ്. കൈതപ്പുറത്തിന്റെ ഒക്കെ പാട്ടുകളിൽ പലപ്പോഴായിട്ട് ഇങ്ങനെ പരാമർശിക്കപ്പെട്ട ഒരു സ്ഥലമാണ്.
1: അതാണ്. എനിക്ക് തോന്നുന്നു കുറച്ച്
2: സാഹിത്യത്തിന്റെ ബന്ധങ്ങളൊന്നും ഇല്ല.
1: ഇല്ല, സംസാരത്തിൽ തോന്നി. വായിക്കുന്ന ആളാണോ?
2: കുഴപ്പമില്ലാതെ വായിക്കും.
1: ചില ആളുകളോട് നമുക്ക് സംസാരിക്കുമ്പോൾ മനസ്സിലാവല്ലോ വായന ഉള്ള ആളുകളുടെ സംസാരം കുറച്ച് വ്യത്യാസമുണ്ടോ. ഞാൻ വരുന്നത് കണ്ണൂർ ആകാശവാണിയുടെ കണ്ണൂർ ടാക്കീസ് എന്ന പ്രോഗ്രാം എന്നാണ്. ആകാശവാണി പരിപാടികൾ കേൾക്കാറുണ്ടോ?
2: സത്യം പറഞ്ഞാൽ കേട്ടിട്ട് ഒരുപാട് വർഷങ്ങളായി.
1: റേഡിയോ
2: ഇപ്പൊ ഉപയോഗിക്കുന്നില്ല സത്യം പറഞ്ഞു. മുമ്പത്തെ സമയത്ത് ഒരുപാട്, അതായത് നമുക്ക് റേഡിയോ മാത്രം ഉണ്ടായ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ആ ഒരു മണിക്കത്തെ
1: പ്രിയഗീതം
2: അതൊക്കെ ഇപ്പോഴും മനസ്സിലിങ്ങനെ ഒരു നൊസ്റ്റാൾജി പോലെ ബാക്കിയുള്ള സാധനമാണ്.
1: വയലും വീടും.
2: ആ, വയലും വീടും പരിപാടികൾ, അങ്ങനെ അതൊക്കെ ഓർമ്മകൾ ഉണ്ട്. ഇങ്ങനെ ആ ചെറുപ്പത്തിൽ കേട്ട ഒരു സാധനം ഇപ്പോഴും ഉണ്ട്. ടിവിയുടെ ഒരു ഇതും, പിന്നെ അതിനേക്കാൾ ഇപ്പൊ റീസെന്റ് ആയിട്ട് സ്മാർട്ട് ഫോൺ. അപ്പൊ അതിന്റെ ഒക്കെ കൂടുതൽ ഉപയോഗം
1: റീസന്റ്
2: കാലമായി പോയി. അതുകൊണ്ട് അതിന്റെ ഒരു ബാക്കിയാണ് അവിടെ.
1: പക്ഷെ നമ്മളിപ്പോ റേഡിയോ മൊബൈലിലും കൂടെ കേൾക്കാൻ പറ്റുന്ന തരത്തിലുള്ള ആപ്പുകളുണ്ട്. ന്യൂസ് ഓൺ എയർന്നുള്ള ഒരു ആപ്പ് നമ്മുടെ ഫോണിൽ ഡൌൺലോഡ് ചെയ്താൽ നമ്മുടെ മൊബൈലിലും ഇവിടെ വെച്ചിട്ട് നമുക്ക് കേൾക്കാൻ പറ്റും ലൈവ് ആയിട്ട് പ്രോഗ്രാം.
2: പിന്നെ വീണ്ടും ഒരു ട്രെൻഡായി വന്നിരുന്നു. അതും കുറെ ബാക്കോട്ടാണ്.
1: കണ്ണൂർ ടാക്കീസ് പറയുന്നത് ഒരു സിനിമ ബേസ്ഡ് പ്രോഗ്രാമാണ്. സിനിമയുടെ ഒരു ക്ലിപ്പ് കേൾപ്പിച്ചിട്ട് അത് ഏതാണെന്ന് പറയാം പറ്റുമോ നോക്കണം. സിനിമ കാണുന്ന ആളാണോ?
2: ആവശ്യത്തിലധികം.
1: അതെ, ആവശ്യത്തിലധികം എന്ന് പറഞ്ഞാൽ ഒരു സിനിമ കുറെ വട്ടം കാണുന്നതാണോ?
2: ഇല്ല, തിയേറ്ററിലൊക്കെ പോയിട്ട് കാണല് ഒരു സിനിമ ഒന്നോ അല്ലെങ്കിൽ മാക്സിമം 2 തവണ കണ്ടിട്ടുണ്ട്. അതല്ലാതെ ടാക്കീസ് പോയി വീണ്ടും റിപ്പീറ്റ് ചെയ്യാറില്ല. ഇഷ്ടപ്പെട്ട സിനിമകള് ടിവിയിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഇരുന്ന് കാണും. ഓൾമോസ്റ്റ് ദിലീപിന്റെ ഒക്കെ പഴകാല സിനിമകൾ ഇപ്പോഴും സി ഐ ഡി മൂസ മീശോ അതും കല്യാണ രാമൻ റൺവേ അതൊക്കെ കണ്ടാൽ ഇപ്പോഴും ടിവി ഇടുമ്പോ തന്നെ ഇരിക്കും.
1: ഫുൾ ടൈം തീരുന്നതുവരെ ഇരിക്കും
2: ചിലപ്പോ.
1: അതായത് അതിന്റെ പുതുമ നഷ്ടപ്പെടാത്ത പോലെയാണ് തോന്നുന്നത് അല്ലെ? ചില കോമഡികൾ അങ്ങനെയാണ്. നമ്മൾ പറയും കോമഡികൾ കേൾക്കുമ്പോ ആ ഒരു സമയത്ത് മാത്രമേ ചിരിക്കാനുണ്ടാവുള്ളൂ, പിന്നെ വീണ്ടും അത്. പക്ഷെ ചില സിനിമകളിലെ ചില കോമഡികൾ നമുക്ക് കണ്ടാലും കണ്ടാലും മതിയാവില്ല അല്ലെ?
2: പ്രത്യേകിച്ച് പഴയ കാലത്തേതാണ് അങ്ങനെ പറഞ്ഞത്. റീസെന്റ് ആയ പല സിനിമകളും അന്നേരം ചിരിച്ചു വിട്ടു, അതിനപ്പുറത്തേക്ക്
1: ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. വീട്ടിൽ ആരൊക്കെ ഉള്ളത്?
2: വീട്ടിൽ അച്ഛൻ, അമ്മ, അനിയത്തി, വൈഫ്.
1: വൈഫിന്റെ പേര്?
2: വൈഫ് ഹരിപ്രിയ.
1: ഹരിപ്രിയ, റീസെന്റ് കല്യാണം കഴിഞ്ഞതാണോ?
2: ഇന്ന് വെഡിങ് ആനിവേഴ്സറി ആണ്.
1: ഓ അതെ, അപ്പൊ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഒരു നല്ല ദിവസം തന്നെ ആകാശവാണിയായിട്ട് കണക്ട് ചെയ്യാൻ പറ്റി, വലിയ സന്തോഷം.
2: അപ്പൊ രണ്ടു വർഷമാവുന്നു
1: അല്ലെ. ഹരിപ്രിയയുടെ അടുത്തും വെഡിങ് ആനിവേഴ്സറി വിഷസ് പറയാം. ഓക്കെ, നമുക്കപ്പോ ചോദ്യത്തിലേക്ക് കടക്കാലേ.
5: ഹലോ, ഇത് 3542.
6: ഹലോ
5: സരസ്വതി അമ്മയ്ക്ക് ഫോൺ. കൽക്കത്തിന്റെ മോ വിളിക്കുന്നു. ഹലോ
6: ഹലോ, മേട്ടൻ ചേച്ചിയാണോ?
5: പിന്നെ കൽക്കത്തിന്റെ പോരുമ്പേ കുറച്ച് കമ്പനി കൊടുത്ത് വാങ്ങിച്ചോണ്ട് പോരാമോ? ഹലോ ഗോപാലകൃഷ്ണ, കേക്കാമോ?
6: ഇല്ലില്ല, കേൾക്കുന്നില്ല.
5: കൽക്കത്തിന്റെ പോരുമ്പേ കമ്പനി കൊടുത്ത് വാങ്ങിച്ചോണ്ട്.
1: മനസ്സിലായോ?
2: നേരത്തെ പറഞ്ഞ പോലെ നമ്മള് റിപ്പീറ്റ് അടിച്ച് കാണാൻ വേണ്ടി താല്പര്യപ്പെടുന്ന സിനിമയാണ് റാംജി റോസ് പിക്ക്.
1: കറക്റ്റ്, ബാലകൃഷ്ണനും ഗോപാലകൃഷ്ണനും തകർത്താടിയ സിനിമ അല്ലെ. ഭയങ്കര രസമുള്ള സിനിമയായിരുന്നു അതല്ലേ. സിദ്ദിഖ് ലാലിന്റെ കുട്ടികളിലെ ആദ്യത്തെ പടം. പിന്നെ അതിന് ശേഷം തുടർച്ച
2: ഉണ്ടായിട്ടുണ്ടായിരുന്നു
1: അതിന്റെ സ്പീക്കിംഗ്. അതിന്റെ രണ്ട് ഭാഗമായിട്ട്
2: അവസാനത്തെ മൂന്നാമത്തെ ഭാഗം മാത്രമേ പരാജയപ്പെട്ടു.
1: അതെ, ബാക്കിയെല്ലാം നല്ല നിറഞ്ഞ കോമഡിയും നിറഞ്ഞ ആളുകളോടും കൂടി പോയ സിനിമയാണ്. ഏതായാലും ഉത്തരം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആകാശവാണിയുടെ പ്രത്യേക അഭിനന്ദനങ്ങൾ. സഞ്ചരിക്കാം
2: സിനിമയ്ക്കൊപ്പം.
3: സിനിമ ക്ലിപ്പ് ചലഞ്ച്.
1: നമസ്കാരം.
7: നമസ്കാരം.
1: പേര്?
7: എന്റെ പേര് എം കണ്ണൻ.
1: എം കണ്ണൻ. ആഹാ, ഇനീഷ്യൽ അടക്കാന്നല്ലോ പറയുന്നത്.
7: സാധാരണ അങ്ങനെ അറിയപ്പെടുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ പറയാറ്.
1: അതെ, ഏത് മേഖലയിലാണ് അറിയപ്പെടുന്നത്?
7: ഞാൻ കാർഷിക രംഗത്ത് പിന്നെ പൊതുപ്രവർത്തകനല്ല.
1: കാർഷിക മേഖല എന്ന് പറയുമ്പോൾ
7: കൃഷി മേഖല.
1: എന്തൊക്കെ കൃഷി ചെയ്യാൻ?
7: സ്വന്തമായിട്ട് പിന്നെ തെങ്ങ്, കിഴങ്ങ് ഇതൊക്കെ കുറേശ്ശെയുണ്ട്. അതില് കൊത്തും കിടക്കും ഒക്കെ ഞാൻ ചെയ്യും. അപ്പോ ഞാൻ അതിൽ സംതൃപ്തി കണ്ടെത്തുന്ന ഒരാളാണ്.
1: അത് ശരി. അത് ഒരു വരുമാന മാർഗമായിട്ട്?
7: വരുമാന മാർഗം എന്ന് പറഞ്ഞാൽ അതായത് നമുക്ക് സംതൃപ്തി ഉണ്ട്. അതുകൊണ്ട്
1: സന്തോഷം മാത്രം.
7: സന്തോഷം, സംതൃപ്തി ഇട്ട് സ്വന്തമായിട്ട് വിളയിച്ച് കഴിക്കുക, അതൊക്കെ ഒരു തൃപ്തിയാവും.
1: അപ്പൊ പ്രധാനമായിട്ട് ജോലി ഇത് തന്നെയാണ്?
7: ജോലി കൃഷി തന്നെയാണ്. ഒരു അതിനൊക്കെ ഒരു പശു ഉണ്ടാവും, അതിന്റെ ചാണകം വരും, അതിനെ കുളിപ്പിക്കും, അതിന് പുല്ലരിയും. ഇതൊക്കെ ആയിരുന്നു എന്റെ ജീവിതം ശൈലി.
1: ഇതൊക്കെ വെച്ചിട്ടാണ് മക്കളെയും കുടുംബത്തെയും പോറ്റുന്നത്?
7: പോറ്റുന്നു പറയാൻ കഴിയില്ല, ഞാൻ അതിന്റെ ഭാഗമായിരുന്നു ഇത്. ഇന്നിപ്പോ അവരൊക്കെ സ്വയം പര്യാപ്തത.
1: അതിന് മുമ്പ് എങ്ങനെയായിരുന്നു?
7: മുമ്പ് എന്റെ താണല്ലി ജീവിച്ചത്, എന്റെ കുടുംബം. അങ്ങനെ കുറച്ച് റബ്ബർ, കുറച്ച് തെങ്ങ് ഇതൊക്കെ ആയിട്ടാണ്.
1: പ്രധാനമായിട്ട് കൃഷി തന്നെയായിരുന്നു വരുമാന മാർഗം എന്ന് പറയുന്നത് അല്ലെ. ഇപ്പോഴും കൃഷി ഇങ്ങനെ ചെയ്യുന്നുണ്ടോ?
7: ഇപ്പോഴും കൃഷി ചെയ്യും. ഞാൻ മരം മേയ്ക്കുന്നവരും കൃഷി ചെയ്യും.
1: അതെ അല്ലെ, അത് നല്ലൊരു തീരുമാനമാണ്. പൊതുവേ ആളുകൾ കൃഷിയിൽ നിന്ന് പിന്നോട്ട് വാങ്ങാനും അല്ലെ, കൃഷി ലാഭമല്ല എന്ന് പറയുമ്പോഴും മാനസിക സംതൃപ്തിയാണ് ഏറ്റവും പ്രധാനം എന്ന് കണ്ടിട്ടും ചിന്തിക്കുന്നുണ്ട്.
7: സംതൃപ്തി എന്ന് പറയാൻ കാരണം നമ്മൾ ഉണ്ടാക്കുന്ന സാധനം നമ്മൾ രണ്ടു വെണ്ടക്കാ രാവിലെ കുറച്ചുകൊണ്ട് വീട്ടിൽ കൊടുക്കുക, ഇത് ഇന്ന് കറിയോ കാണുന്നവര്, ഇത് ദിവസം ചീര കുറച്ചിട്ട് കൊടുത്തിട്ട് ഇത് ഇന്ന് കറിയോ കാണുന്നവര്, നമുക്കൊരു സംതൃപ്തി.
1: പിന്നെ മാത്രമല്ല വിഷമില്ലാത്തൊരു പച്ചക്കറി നമ്മൾ കഴിക്കുക എന്നുള്ളത് നമ്മുടെ ആരോഗ്യം നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ വീട്ടിലാരൊക്കെ ഉള്ളത്?
7: വീട്ടില് ഭാര്യ, രണ്ട് മക്കള്.
1: ഇതൊക്കെ ഞാൻ ചോദിക്കുന്നതേ, ഞാൻ കണ്ണൂർ ആകാശവാണിയുടെ ഒരു പ്രോഗ്രാം എന്ന് വരുന്ന ആളാണ്.
7: വളരെ സന്തോഷം.
1: ആകാശവാണി പരിപാടികൾ
7: കേൾക്കാറുണ്ട്.
1: കണ്ണൂർ ടാക്കീസ് ആണ് ഈ പ്രോഗ്രാമിന്റെ പേര്. അതില് സിനിമയുടെ ക്ലിപ്പാണ് കേൾപ്പിക്കുക. ഇപ്പം കൃഷി ഒരു സംതൃപ്തി എന്ന് പറഞ്ഞല്ലോ, അതേപോലെ തന്നെ മറ്റെന്തെങ്കിലും വിനോദത്തിന് വേണ്ടി എന്തെങ്കിലും സിനിമ, പാട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
7: വല്ലപ്പോഴും ഞാൻ പിന്നെ ടി വി ഒക്കെ കാണും, സാധാരണ സീരിയലൊന്നും കാണാറില്ല. മറ്റ് ചർച്ചകള്, വാർത്തകൾ ഇതൊക്കെ ശ്രദ്ധിക്കുന്ന ഒരാളാണ്.
1: സിനിമ കാണാറുണ്ടോ?
7: സിനിമ ഒക്കെ വല്ലപ്പോഴേ കാണില്ലോ.
1: ടാക്കീസിൽ പോയിട്ട് സിനിമ
7: കണ്ടിട്ട് സിനിമ കണ്ടിട്ട് ഏകദേശം ഒരു 4-5 മാസമായി.
1: ടി വിയിൽ വരുന്നതെല്ലാം സിനിമകൾ
7: കാണാം, വല്ലപ്പോഴും കാണും.
1: ആക്ഷൻ സിനിമകളാണോ ഇഷ്ടം?
7: അല്ല അല്ല, ആക്ഷൻ സിനിമകളോട് അത്ര കമ്പൊന്നുമില്ല. പിന്നെ കോമഡിയും സിനിമകളോടൊക്കെ താല്പര്യം.
1: കുടുംബകഥകൾ എന്ന് പറയാം. അപ്പൊ ഇതിൽ ഒരു സിനിമയുടെ ക്ലിപ്പ് കേൾപ്പിക്കും. അത് ഏതാ സിനിമ എന്നാണ് കണ്ടിട്ട്

0: കത്തൽ അങ്ങനെ പറയും.
1: നിങ്ങൾക്കിവിടെ കരാറ് പണിയൊന്നുമില്ലല്ലോ.
0: അയ്യോ, ഞാൻ പണി അന്വേഷിച്ച് വന്നതല്ലേ, ഉള്ള പണി തന്നെ ചെയ്യാൻ എനിക്ക് തൊഴിലാളികളില്ല.
1: അപ്പൊ തൊഴിലാളികൾ അന്വേഷിച്ച് വന്നതാ?
0: അല്ല ചേച്ചി, എന്റെ തൊഴിലാളികൾക്ക് നല്ല പോഷകാഹാരം കൊടുക്കണമെന്ന് എനിക്ക് വലിയ നിർബന്ധമാണ്. അവരെ ഞാൻ ഹോട്ടലിലേക്ക് ഒന്നും അയക്കാറില്ല. അരിയും സാമാനങ്ങളും പാത്രങ്ങളും ഒക്കെ റെഡി ആയിട്ടുണ്ട്.
2: വെള്ളാനകളുടെ നാടല്ലേ?
3: വെള്ളാനകളുടെ നാടനി എന്ന സിനിമ മോഹൻലാലും ശോഭനയും അല്ലേ? ഓർമ്മയില്ലേ ആ സിനിമ? ആ സിനിമ കണ്ടിട്ടുണ്ടോ?
2: സിനിമ കണ്ടിട്ടുണ്ട്.
3: ടിവിയിലാണോ കണ്ടത്?
2: അല്ലല്ല, ടാക്കീസ്
3: ടാക്കീസ് പോയിട്ട് കണ്ടേ. അപ്പോ വെള്ളാനകളുടെ നാട് ഉത്തരം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആകാശവാണിയുടെ പ്രത്യേക അഭിനന്ദനങ്ങൾ. സഞ്ചരിക്കാം
2: സിനിമയ്ക്കൊപ്പം.
3: ഹലോ, നമസ്കാരം.
4: നമസ്കാരം.
3: പേര്?
4: എന്റെ പേര് ആദിത്യ.
3: ആദിത്യയുടെ സ്ഥലം എവിടെയാ?
4: എന്റേത് പറവൂർ.
3: പറവൂർ. ഓക്കെ, എന്താ ചെയ്യണേ?
4: ഞാൻ ഇപ്പൊ ഒരു ടീച്ചറാണ്. ഡെയിലി വേജ് ആയിട്ടൊരു
3: സ്കൂളിൽ
4: പോകും.
3: പ്രൈമറി സ്കൂളാണോ അല്ല?
4: അല്ല, യു പി സ്കൂൾ.
3: ഏത് ക്ലാസ് വരെ എടുക്കല്? ക്ലാസ്
4: 7 വരെ.
3: ഏതാ സബ്ജക്ട്?
4: എന്റേത് സോഷ്യൽ.
3: സോഷ്യൽ. ഓക്കെ. ബി എഡ് കഴിഞ്ഞിട്ട് പോയതാണ്?
4: ഞാൻ ടി ഡി സി ഉണ്ടായി. ടി ഡി സി
3: കഴിഞ്ഞിട്ട് പോയത്. ഓക്കെ. ഇത് കഴിഞ്ഞ പാടന്നെ ജോലിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ല?
4: ഇല്ല, ഒരു വേക്കൻസി വന്നു 6 മാസത്തെ. അപ്പൊ അങ്ങനെ
3: പോയത്. ഓക്കെ. ഇപ്പം വെക്കേഷൻ അല്ലേ?
4: ആ, ഇപ്പൊ വെക്കേഷൻ.
3: ഇഷ്ടപ്പെട്ടിട്ടാണോ പോയത് ടീച്ചറിലേക്ക്?
4: എനിക്കും താല്പര്യം ഉണ്ടായിരുന്നു. പിന്നെ അമ്മക്ക് ഭയങ്കര ഇഷ്ടമാണ്. ടീച്ചറാവണമെന്ന് പണ്ടേലൊരു ആഗ്രഹം ഉണ്ടായേ.
3: അത് ശരി.
4: അപ്പൊ അതും കൂടി ഒന്ന് മുറുക്കെ പിടിച്ച് അങ്ങനെ പോയി.
3: ഒരു പക്ഷെ അമ്മക്ക് ആവാൻ പറ്റാത്തത്
4: കൊണ്ടായിരിക്കും
3: മുകളിലൂടെ ടീച്ചർ ആവണമെന്ന് പറഞ്ഞത്. ഞാൻ വരുന്നത് കണ്ണൂർ ആകാശവാണിയുടെ കണ്ണൂർ ടാക്കീസ് എന്ന പ്രോഗ്രാം എന്നാണ്. ആകാശവാണി പരിപാടി കേൾക്കാറുണ്ടോ?
4: ആ, കേൾക്കാറുണ്ട്.
3: ഈ ടീച്ചിങ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കുറെ റെഫറൻസ് കാര്യങ്ങൾ പഠിക്കാൻ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളും കൂടിയാണ് ഈ ടീച്ചർ എന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് ഒഴിവ് സമയം എപ്പോഴും കിട്ടാറുണ്ടോ? എങ്ങനെയാണ്?
4: ആ, കൂടുതൽ വർക്ക് ലോഡ് ഒന്നും വരുന്നില്ല. ഒന്ന് യു പി ക്ലാസ്സുകളൊക്കെ അല്ലേ വരുന്നത്. അപ്പോ ഒഴിവ് സമയം ഉണ്ടാവാറുണ്ട്.
3: ഒഴിവ് സമയം ഉണ്ടായാൽ ഏറ്റവും ആദ്യം ചൂസ് ചെയ്യുന്നത് എന്നായിരിക്കും?
4: ഞാൻ അധികവും മ്യൂസിക് കേൾക്കാറാ പതിവ്.
3: പാട്ട് പാടുമോ?
4: പാട്ട് പാടില്ല, കേൾക്കും,
3: ആസ്വദിക്കും.
4: ആസ്വദിക്കും.
3: ഓക്കെ. സിനിമ എങ്ങനെയാ? സിനിമയോട്?
4: സിനിമയോട് ഭയങ്കര താല്പര്യമാണ്. ഒരു ഫിലിം ഇപ്പൊ തന്നെ റിലീസ് ആവുന്നുണ്ടെങ്കിൽ അത് കാണാൻ പോകുന്നൊരു
3: ടാക്കീസിൽ അപ്പൊ തന്നെ പോയി കാണുന്നൊരു.
4: ടിക്കറ്റ് കിട്ടിയാ അപ്പൊ തന്നെ പോകും.
3: ഫസ്റ്റിൽ തന്നെ കാണണം എന്നുള്ള
4: ആഗ്രഹം.
3: റിവ്യൂനൊന്നും നിക്കൂല?
4: ഇല്ല, റിവ്യൂ ചിലത് റിവ്യൂ നിക്കും, ചിലതിന് അങ്ങനെ നിക്കാറില്ല. താല്പര്യം
3: വേഗം പോകും. ഇഷ്ടപ്പെട്ട നടൻ നടി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
4: നടൻ ലാലേട്ടൻ.
3: ലാലേട്ടൻ ഇഷ്ടം അല്ലെ? ഇത് സിനിമ ബേസ്ഡ് ഒരു പ്രോഗ്രാമാണ്. സിനിമയുടെ ഒരു ക്ലിപ്പ് കേൾപ്പിക്കും, അത് ഏതാ സിനിമ എന്നാണ് പറയേണ്ടത്. ജസ്റ്റ് നമ്മൾ കണ്ട സിനിമയായിരിക്കും, ചിലപ്പോ റീൽസിലൂടെ കേട്ട ഇതായിരിക്കും. എന്നാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ.
5: പ്രിയപ്പെട്ടവരെ, ഇത് വളരെ നല്ലൊരു ഇതാണ്. ഇതിനു വേണ്ടി എന്റെ എല്ലാ ഇതും ഞാൻ നൽകും. പിന്നെ എന്റെ മാത്രം ഒരു ഇത് കൊണ്ട് പറ്റില്ലല്ലോ. നിങ്ങളുടെ ഓരോരുത്തരുടെയും ഒരു ഇതുണ്ടെങ്കിൽ
6: ഇത് കുറച്ച് കൂടുന്നുണ്ട്.
5: പിന്നെ ഇതിനെ കുറിച്ച് പറയാൻ
3: മനസ്സിലായ ഏതാ സിനിമ?
4: സിനിമ കിട്ടി മമ്മൂട്ടിന്റെ. ആദ്യം പോലീസുകാരനുണ്ടായിട്ട് ഇവിടെ ആലപ്പുഴയിലേക്ക്, വെന്നീസിലെ വ്യാപാരി.
3: കഥയിലൂടെ ഇങ്ങനെ ഓർത്തെടുത്തു അല്ലേ?
4: വെന്നീസിലെ വ്യാപാരി.
3: വെന്നീസിലെ വ്യാപാരി,
4: കാവ്യ മാധവൻ
3: ഉള്ള സിനിമ. ഓക്കെ. സുരാജിന്റെ ഒരു നല്ലൊരു കോമഡി സീനായിരുന്നു അത്. ഓക്കെ. ഏതായാലും കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ആകാശവാണിയുടെ പ്രത്യേക അഭിനന്ദനങ്ങൾ.
4: ആയിക്കോട്ടെ, താങ്ക് യു.
3: സഞ്ചരിക്കാം
4: സിനിമയ്ക്കൊപ്പം.
7: വെള്ളിത്തിരക്ക് പിന്നിൽ.

മലയാള സിനിമയുടെ സംഗീത വഴിയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. പാശ്ചാത്യ സംഗീതത്തിന്റെ ഹാർമണിയും ഭാരതീയ രാഗങ്ങളുടെ ആത്മാവും ഒരേ ഈണത്തിൽ അലിഞ്ഞു ചേർന്ന നിമിഷങ്ങൾ. 1980 മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിലൂടെ ജെറി അമൽദേവ് എന്ന പ്രതിഭ ആ മാന്ത്രികതയ്ക്ക്

ഏറ്റുപാടിയ പ്രണയത്തിന്റെ ലാവണ്യമാണ്. സ്വന്തം സൃഷ്ടികളെക്കുറിച്ചും അവയുടെ പിറവിയെക്കുറിച്ചും ആ സംഗീത വിസ്മയം തന്നെ സംസാരിക്കുമ്പോൾ അതിനേക്കാൾ വലിയൊരു അനുഭവം വേറെന്തുണ്ട്? നമുക്ക് കേൾക്കാം ജെറി അമൽദേവ് തന്റെ പ്രിയപ്പെട്ട ഗാനങ്ങളെക്കുറിച്ച് പങ്കുവെക്കുന്ന ആ വിശേഷങ്ങൾ.

ആദ്യം ട്യൂൺ ചെയ്ത പാട്ട് മഞ്ഞണിക്കൊമ്പില. അപ്പൊ എന്നോട് ഫാസിലും ജിജോയൊക്കെ കഥ പറഞ്ഞു, ഇങ്ങനെ ഏതോ ഒരു ഇരുട്ടടഞ്ഞ ഒരു വലിയ കെട്ടിടത്തിന്റെ സൈഡിൽ കൂടി ഒരു ജീപ്പ് ഓടിച്ചിട്ട് ഒരാൾ പോകുമ്പോൾ അകലെ നിന്ന് ഏതോ ഒരു പെൺകുട്ടിനെ വിളിക്കുന്ന പോലെ ഒരു പാട്ടാണ് വേണ്ടത്. അപ്പം അതിനനുയോജ്യമായിട്ടൊരു പാട്ട്. അപ്പം ഞാൻ ആലോചിച്ചപ്പോൾ ഒരു വിളിയാണ് ആവശ്യം. ടറ്റാ അങ്ങനെ ഒരു ട്യൂൺ മനസ്സിൽ വന്നു. അപ്പം ഞാൻ അങ്ങനെ അപ്പോൾ പറഞ്ഞാൽ കൊള്ളാം, വിളി കൊള്ളാം നോക്കി വഴിക്കാൻ പോകാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ട്യൂൺ ഉണ്ടാക്കി കംപ്ലീറ്റ് ചെയ്തു. എന്നിട്ട് ബിച്ചു തിരുമല അവിടെ ഇരിക്കുകയാണല്ലോ, അദ്ദേഹത്തോട് പറഞ്ഞു നോക്ക്. ഉടനെ അദ്ദേഹം കഥ കേട്ടിരിക്കുകയാണ്. മഞ്ഞണിക്കൊമ്പിൽ, ഞാൻ ഉദ്ദേശിച്ചത് സംതിങ് ലൈക്ക് മുക്കുറ്റിപ്പൂവേ, അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ച ഒരു വിളിയാണല്ലോ. പക്ഷേ ചെയ്തു വന്നപ്പോൾ മഞ്ഞണിക്കൊമ്പിൽ കിങ്ങിണി തുമ്പിൽ അങ്ങനെയൊക്കെ വന്നു.

പാസൽ എത്തിച്ചുവിനെ എന്നും കൂടി ഈ ബ്രദേഴ്സ് ഹോട്ടൽ എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട് ഇവിടെ ആലപ്പുഴയിൽ. എന്നിട്ട് ഈ അമ്മമ്മയുടെയും കൊച്ചുമകളുടെയും കഥ കേൾപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു ഈ അമ്മമ്മയെ കാത്തിരിക്കുക, അപ്പൊ അതിനു പറ്റിയൊരു കാത്തിരിപ്പിന്റെ പാട്ട് വേണം. ഈ പാട്ട് ആര് കേട്ടാലും അവരുടെ ജീവിതത്തിലൊരു നോസ്റ്റാൾജിയ ഉളവാക്കുന്ന പോലെ വേണം. എന്നാ വന്നിട്ട് ഫാസിൽ പുറത്തേക്ക് പോയി. ഞാനും പിറ്റും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുക, ഈ നോസ്റ്റാൾജിയ എവിടുന്ന് കിട്ടും. ഞാൻ ചോദിച്ചു ബിച്ചിനോട് വല്ല നോസ്റ്റാൾജിയ രാഗം അങ്ങനെ വല്ലതും ഉണ്ടോ, കരകരപ്രിയ പോലെ ഒരു നോസ്റ്റാൾജിയ രാഗം? ഏയ് അത് ഞാൻ കേട്ടിട്ടില്ല ചോദി. ഞാനും കേട്ടിട്ടില്ല. അപ്പൊ ബിച്ച അവിടെ വെറുതെ ആ മുറിയിലെ ഒരു പുസ്തകം കണ്ടു, ചങ്ങമ്പുഴയുടെ കൃതികൾ. മറിച്ചു നോക്കിയപ്പോ അതിൻ്റെ അകത്ത് ചങ്ങമ്പുഴയുടെ പാട്ടുകൾ. മറിച്ചിട്ട് വായിച്ചു, ശ്യാമളേ ശ്യാമളേ സംതിങ് സംതിങ് ശ്യാമളേ. ഞാൻ ഇതുമേ ഒന്ന് പിടിച്ചു നോക്കുന്നു പറഞ്ഞു. ശ്യാമളേ ശ്യാമളേ ലലലാലേ ശ്യാമളേ. ആ ഇത് മതി എന്ന് പറഞ്ഞു. പിടിച്ചു നമുക്ക് ഈ വഴിക്ക് പോവാം. പിടിച്ചു.

നോക്കത്താൽ ദൂരത്ത് കണ്ണും നട്ടെന്നുള്ളത് കംപ്ലീറ്റ് ക്രിസ്ത്യാനികളുടെ ബാക്ക്ഗ്രൗണ്ടാണ്. അച്ഛനുണ്ട്, പള്ളിയുണ്ട്, മണിയടിക്കുന്നു, കുർബാനയ്ക്ക് പോകുന്നു, അമ്മ ഇങ്ങനെ ഞൊറിയൊക്കെ കൊടുത്ത് പോകുന്നു. അപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള പാട്ടൊക്കെ കറക്റ്റായിട്ട് വന്നു. ഈ അടുത്ത കഥ നയന്മാരുടെ കഥയാണ്. അപ്പോൾ അതുമായിട്ട് ഒരു ബന്ധം പാടില്ല. പിന്നെ ഫാസിൽ ബന്ധം വരുത്താതിരിക്കുന്ന ഒറ്റ വിദ്യയുള്ളൂ, രാഗാധിഷ്ഠിതമായിട്ട് ട്യൂണിട്ടാൽ അതുമായിട്ടൊന്നും തോന്നില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോഴാണ് ഈ ദേവദന്തുബി എന്നുള്ള പാട്ടിൻ്റെ സിറ്റുവേഷൻ വന്നു. അത് ആദ്യം ഒരു സ്കൂളിലെ ഹൈസ്കൂളിൽ പഠിക്കുന്ന ചെറുപ്പക്കാരൻ അവിടെയുള്ള കുട്ടികളേക്ക് ഒരു നാടകം കളിപ്പിക്കാനായിട്ട് ഒരു പാട്ടുണ്ടാക്കി അവൻ തന്നെ അവരെ പഠിപ്പിച്ച് എന്തൊക്കെ ചെയ്യുന്നു. പക്ഷെ ആ പാട്ട് കുറച്ച് കഥയുടെ മർമ്മഭാഗത്തെത്തുമ്പോൾ ഒരു സീരിയസ് സാഡ് സോങ് ആയിട്ട് മാറണം എന്നുകൂടി ഫാസിൽ പറഞ്ഞു. അങ്ങനെയാണ് ആ പാട്ട് ഉണ്ടായത്. അപ്പോൾ ഞാൻ ഈ പാട്ടിങ്ങനെ ട്യൂണ് ഇട്ടു. അതൊരു ഭീം പലാസി എന്ന് പറയുന്ന ഒരു നോർത്ത് ഇന്ത്യൻ രാഗത്തിലാണ്. നിസഗമ പനീസ എന്നുള്ള രാഗമാണ്. അപ്പോൾ ഞാനിങ്ങനെ ട്യൂൺ ഇട്ടു.

ഇത് കേട്ടപ്പോ കയറ്റപ്പുറം ദാമോദരൻ നമ്പൂതിരി അവിടെ ഇരിക്കുകയാണ്. അദ്ദേഹം തുറന്ന വായക്കടിക്കുകയാണ്, ദേവദുന്ദുഭി എന്നൊരു വാക്കിട്ടപ്പോഴുണ്ടല്ലോ, അനാണനീ എന്നുള്ള ആ സിമ്പിൾ ട്യൂൺ എങ്ങോട്ടും അങ്ങ് പൊങ്ങിപ്പോയി. നമ്മൾ ഓർക്കാത്ത ഒരു എന്താ പറയുന്ന ഒരു സാന്ദ്രമായ ഒരു ഭാവനയിലേക്കോ എന്താ ഒരു ഫീലിങ്ങിലേക്കോ. അപ്പോൾ ദാറ്റ്സ് ഹൗ വാട്ട് ഹാപ്പൻ. അത് ബിച്ച് നമ്മുടെ കൈതപ്പുറം താമസിനെ ദേവദുന്ദുബി സാന്ദ്രലയം ദിവ്യ വിഭാത സോപാന രാഗലയം, ഐ മീൻ അൺബിലീവബിൾ ലിറിക്സ്. അപ്പോൾ ആ ട്യൂണും ഇതും കൂടി അങ്ങ് എത്തപ്പോ

ഞാനും എം ടി രാജേന്ദ്രനും കൂടി ഒരു ഹോട്ടലിൽ ഇരിക്കുമ്പോൾ ഒരു പ്രൊഡ്യൂസറും ഒരു അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരും ഡയറക്ടറും കൂടി വന്നിട്ട് പറയാം, സാറേ ഞങ്ങൾക്ക് ഇളയരാജയാണ് വേണ്ടത്. ഞാൻ പറഞ്ഞു ഇളയരാജ അവിടെ ഉണ്ടല്ലോ, നേരെ അങ്ങ് ചെന്നുള്ളൂ, അദ്ദേഹം ഒന്നാന്തരം പാട്ടുണ്ടാക്കി തരുന്നു. അത് ശരിയാണ് സാർ, പക്ഷേ അദ്ദേഹത്തിന് സമയമില്ല, പിന്നെ ഈസ് വെരി കോസ്റ്റ്ലി, അതുകൊണ്ട് ഞങ്ങളെയൊന്ന് സഹായിക്കണം. ഇത്രയും കേട്ടപ്പോൾ എനിക്കൊന്ന് ഇവർക്ക് എന്താ വേണ്ടത്, ഞാൻ ഉണ്ടാക്കുന്ന പാട്ടൊക്കെ ഓക്കെ ആണെങ്കിലും ഇവർക്ക് എൻ്റെ അകത്ത് ഒരു ട്വിസ്റ്റ് വേണമെന്ന് എനിക്ക് തോന്നി. അപ്പം എനിക്ക് വേണ്ടത് ഇതിൻ്റെ അകത്ത് കുറച്ച് കട്ടപ്പെട്ട വേണം. അപ്പം ഞാൻ ഒന്ന് മാറി ചിന്തിച്ചു, നോർമൽ സ്റ്റൈൽ വിട്ട് മാറി ചിന്തിച്ചു. തന തം തം തതം തം തം തതം തം തം തം തക തക തം തം തം തതം തം തം തതം തിക തിക തിൻ താതീ. അവിടെ വല്ല ഇരിക്കുന്ന ആശാൻ ആര്? എം ഡി രാജേന്ദ്രൻ. അതിനും പറഞ്ഞു ആ. അപ്പം ഞാൻ എം ഡിയോട് പറഞ്ഞു, എം ഡി എനിക്ക് തക തക അം തത്താത്ത അം തത്താത്ത അം ഈ മൂന്ന് അം വേണം. എം ഡി ഒന്ന് നോക്കി, അന്നെ കേട്ടോളൂ എന്നാണ്. വാചാലം എൻ മൗനവും നിൻ മൗനവും പേനൂറും പുഷ്പങ്ങളും സ്വപ്നങ്ങളും.

ഈ ഗുരുജി ഒരു വാക്ക് എന്നുള്ള സിനിമ എടുത്തത് ഒരു സർട്ടൻ മിസ്റ്റർ മേനോൻ ഫ്രം തൃപ്പൂണിത്തുറക്ക്. അദ്ദേഹത്തിന്റെ മകൻ നിഖിൽ മേനോൻ ഇപ്പോൾ ഒരു പടം എടുത്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പേര് റാന്തൽ എന്ന. അദ്ദേഹത്തിൻ്റെ അച്ഛനെടുത്ത പടത്തിൽ എന്നെ മ്യൂസിക് ഡയറക്ടറാക്കാൻ നിശ്ചയിച്ചു. എന്നിട്ട് അതിൻ്റെ അകത്തൊരു പ്രേമഗാനം വേണം. അത് ഒരു ഫോക്ക് മ്യൂസിക് നാടോടിപ്പാട്ട് ശൈലിയിലായാൽ നന്നായിരിക്കുമെന്നൊരു ഹിൻഡ് തന്നു. അപ്പോൾ ഞാൻ ബിച്ചുവിനോട് ചോദിച്ചു, ഞങ്ങൾ തനിച്ചിരിക്കുന്നത്, ബിച്ചു നിങ്ങൾ ഈ തിരുമല സൈഡിലൊക്കെ ഉള്ള ഈ വയലുകളിൽ ഞാറ് നടുമ്പോഴൊക്കെ ആ ജോലിക്കാരൻ്റെ പാട്ടൊക്കെ പാടാറില്ലേ? ആ യെസ് യെസ്, അവർ പാടുന്ന നല്ല പാട്ടുകളാണ്. അതുപോലത്തെ ഒരു ട്യൂൺ നമുക്ക് വേണമല്ലോ. ആ ബിച്ചു പറഞ്ഞു, ഒരു കുഴപ്പമില്ല, ഇത് ഇങ്ങനെ ഒരു സാധനം വേണമെങ്കിൽ നമുക്കൊരു കൈ നോക്കാമെന്ന് പറഞ്ഞിട്ട് എന്നെനിക്കൊരു തുടക്കം കുറിച്ച് തന്നു. അന്നിട്ട് അപ്പം തന്നെ ബിച്ചു എഴുതി, പെണ്ണിൻ്റെ ചെഞ്ചുണ്ടിൽ പുഞ്ചിരി പൂത്തു അയ്യാടിമുടിയിലേ കുളിരല പോലെ കണ്ടില്ലേ കെന്നാരം പറയുന്നൊരാളെ അയ്യാതിലോളെ. അത്ര സിമ്പിളായിട്ട് അതിങ്ങ് വന്നു. പിന്നെ എൻ്റെ ഒരു തുടക്കം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അതിനെ എലാബറേറ്റ് ചെയ്തു. തന തിന്നന തന്നന നോ തന തിന്നന തന്നന നോ തന നന്നന നാ നോ തന

0: new release.
1: ഇതൊരു തുറന്ന് പറച്ചിലായിട്ട് കാണണം. കുറ്റപ്പെടുത്തുന്നവരോട്, തള്ളി പറയുന്നവരോട് ധൈര്യത്തോടെ തിരിച്ചു പറയാം.
2: என்னோட டேர்ம்ல ஆத்தரைஸ் பண்ண ஒரு சாஃப்ட்வேர், அது எப்படி சிவிலியன் கேஸுக்கு யூஸ் பண்றது? உங்களுக்கு நியாயம்
3: ഇതിഹാസ താരങ്ങളായ മോഹൻലാലും മമ്മൂട്ടിയും ഒരുമിച്ച് ബിഗ് സ്ക്രീനിൽ എത്തുന്നുവെന്ന പ്രത്യേകത കൊണ്ട് തന്നെ മൾട്ടിസ്റ്റാർ പടം പാട്രിയറ്റിനെ വലിയ ആവേശത്തോടെയാണ് ആരാധകർ കാത്തിരിക്കുന്നത്. മമ്മൂട്ടി, മോഹൻലാൽ എന്നിവർക്കൊപ്പം ഫഹദ് ഫാസിൽ, കുഞ്ചാക്ക ബോബൻ, നയൻതാര, രാജീവ് മേനോൻ, രേവതി, ഗ്രേസ് ആന്റണി, ഗീതി സംഗീത, ശ്രീപാർവതി, ദർശന രാജേന്ദ്രൻ, സെറിൻ ഷിഹാബ് തുടങ്ങി നിരവധി താരങ്ങളാണ് ചിത്രത്തിൽ ഒന്നിക്കുന്നത്.
4: Periscope is an important program. Private sector like poi kanjal ettavum kudal misuse cheyan sadhyathayulla tool.
5: Listen Mike, she has some sensitive information from your computer.
6: Aikkan varallathe edanda avul laptop inaichuna police varanu.
7: Is that similar to Periscope?
3: Ando Joseph Film Company, Kichappu Films ennivide banneril Ando Joseph, KG Anil Kumar ennivar chernaanu chithram nirmikkunnathu.
4: I think my phone has been compromised.
8: He's turned out to be a traitor.
9: So the passenger has taken the opposite exit and he is going to the next terminal. How's that possible?
10: Daniel orikkalu indiyilekku povilla. His life is under threat there.
11: Wherever he is, find me Daniel right now.
12: Daniel has been doing what he did, he has been doing what he played the video, each and everything.
13: What is that, Daniel? What is that?
14: Someone is helping him.
15: Fuck. I'm going to show you how to do it. I'm not going to show you how to do it. But I'm going to show you how to do it. I'm going to show you how to do it. ഒരു ഫൗജിയുടെ രീതി.
16: കീപ് ഇറ്റ് ലോ.

0: ബന്ദിപ്പൂർ ഫോറസ്റ്റ് റേഞ്ച് എന്നുള്ള കൊമ്പുകള എ ഗ്രേഡ് കൊമ്പൊന്നിന് 3.5 കോടി രൂപ വരും.
1: ക്യൂബ്സ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ മലയാളത്തിലെ ഏറ്റവും വയലൻസ് നിറഞ്ഞ സിനിമയെന്ന വിശേഷണവുമായി എത്തിയ മാർക്കോ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ആന്റണി വർഗീസ് പെപ്പെ, ദുഷാര വിജയൻ, സുനിൽ, കബീർ സിംഗ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഷെരീഫ് മുഹമ്മദ് നിർമ്മിച്ച് പോൾ ജോർജ് സംവിധാനം ചെയ്യുന്ന കാട്ടാളൻ സിനിമയുടെ അപ്ഡേറ്റുകൾ ഇതിനകം സോഷ്യൽ മീഡിയയിൽ ഏവരും ഏറ്റെടുത്തു കഴിഞ്ഞിട്ടുണ്ട്.
2: തന്റെ പ്ലാൻ തെറ്റിക്കുന്നതാ.
1: പാൻ ഇന്ത്യൻ താരങ്ങളായ സുനിൽ, കബീർ, ദുഹാൻ സിംഗ് എന്നിവർക്കൊപ്പം ജഗദീഷ്, സിദ്ദിഖ്, ആൻസൺ പോൾ, രാജ് തിരന്ദാസു, ഷോൺ ജോയ്, റാപ്പർ ബേബി ജീൻ, ഹനാൻ ഷാ, കിൽ താരം പാർത്ഥ് തിവാരി, ദുഷാര വിജയൻ, ലോക ഫെയിം ഷിബിൻ എസ് രാഘവ്, ആവേശം താരം ഹിപ്സ്റ്റർ പ്രണവ് രാജ്, കോൾമി വെനം തുടങ്ങി വലിയൊരു താരനിരയാണ് ചിത്രത്തിൽ ഒരുമിക്കുന്നത്. ബ്രഹ്മാണ്ട സിനിമകളുടെ സംഗീത സംവിധായകൻ രവി ബസ്രൂറാണ് സംഗീതമൊരുക്കുന്നത്.
2: എനിക്കിത് ഹലാലാ.

0: കാരണം ഈ ചാർജ് എടുക്കാൻ പോകുന്ന സ്റ്റേഷനില്ലേ, അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു ഏരിയ, നിനക്ക് തുടങ്ങാൻ പറ്റിയ സ്ഥലമാണ്.
1: നമ്മുടെ സ്റ്റേഷനിലെ പുതിയ എസ് ഐയാ ആള് പയ്യനാണെങ്കിൽ പോലീസ് ഡ്രസ്സിൽ നല്ല പേഴ്സണാലിറ്റിയാ.
2: പിന്നെ അവിടെ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ?
3: ഏയ് ഇല്ല, എല്ലാരും നല്ല സാറിനും.
4: എസ് ഐ വിജയ് രാധാകൃഷ്ണൻ എന്ന കഥാപാത്രമായി ഷെയ്ൻ എത്തുന്ന ചിത്രമാണ് ദൃഢം. എല്ലാ പ്രതിസന്ധിയിലും പൊരുതി മുന്നേറുന്ന ഒരു വ്യക്തിയുടെ ജീവിതയാത്രയായാണ് ദൃഢം പ്രേക്ഷകരിലേക്ക് എത്താനൊരുങ്ങുന്നത്. ചിത്രത്തിൽ ഷോഭി തിലകൻ, കോട്ടയം രമേശ്, ദിനേശ് പ്രഭാകർ, നന്ദൻ ഉണ്ണി, വിനോദ് ബോസ്, കൃഷ്ണപ്രഭ, സാനിയ ഫാത്തിമ, അഭിറാം രാധാകൃഷ്ണൻ, പ്രശാന്ത് മുരളി, മാത്യു വർഗീസ്, ജോജി കെ ജോൺ, ബ്രിട്ടോ ഡേവിസ്, അഭിഷേക് രവീന്ദ്രൻ തുടങ്ങി വലിയൊരു താരനിര തന്നെ അണിനിരക്കുന്നുണ്ട്.
5: ഇന്നലെ രാവിലെ ഇവിടെ സ്ത്രീ വന്നിരുന്നു. ഏകദേശം എത്ര പ്രായം വരും?
6: 30-നും 35-നും ഇടയ്ക്ക് പ്രായം കാണും.
5: ഇവിടെ ഇന്നിപ്പോ പുള്ളിക്കാരിക്ക് ഒരു കോള് വന്നു.
1: പോലീസുകാരെ ഉപദ്രവിക്കാൻ മാത്രം വളർന്നവൻ ആരായാലും അവനെ പൊക്കണം സാറേ.
5: ഇനി ഇവിടെ കിടന്ന് ഷോയിറക്കെ എല്ലാത്തിനും തൂക്കിയിരുന്ന അതേ കിടക്കും. കടന്നൂരിടാണ്ട് കാര്യം പറയടാ.
4: E4 എക്സ്പെരിമെന്റ്സ്, ജീതു ജോസഫ് എന്നിവർ ചേർന്നാണ് ചിത്രം പ്രേക്ഷകരുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. മുകേഷ് ആർ മെഹത്ത, സി വി സാരഥി എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ കഥ, തിരക്കഥ, സംഭാഷണം എന്നിവ ഒരുക്കിയിരിക്കുന്നത് ജോമോൻ ജോൺ, ലിൻഡോ ദേവസ്യ എന്നിവർ ചേർന്നാണ്. നവാഗതനായ മാർട്ടിൻ ജോസഫാണ് സംവിധാനം നിർവഹിക്കുന്നത്.

0: ചന്ദ്രു ഒരു സാധാരണക്കാരനാണ്. എന്റെ ഭാര്യയും മക്കളും അടങ്ങുന്ന ഒരു കൊച്ചു ലോകം, ആ സ്വകാര്യതയിലേക്ക് ക്ഷണിക്കപ്പെടാതെ ഒരു അതിഥി വന്നു. ഞങ്ങളുടെ കുടുംബം ശിഥിലമാക്കാൻ കേൾക്കുള്ള അതിഥി.
1: ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ നിർമ്മിച്ച് ജീതു ജോസഫ് സംവിധാനം ചെയ്തിരിക്കുന്ന ദൃശ്യം 3-ൽ മോഹൻലാലിനൊപ്പം മീന, എസ്തർ അനിൽ, അൻസിബ, സിദ്ദിഖ്, ആശാ ശരത് എന്നിവർ ഒന്നിക്കുന്നു. 2013-ലാണ് ദൃശ്യത്തിന്റെ ആദ്യ ഭാഗം പുറത്തിറങ്ങിയത്. തിയേറ്ററുകളിൽ സൂപ്പർ ഹിറ്റായി മാറിയ സിനിമയുടെ രണ്ടാം ഭാഗം 2021-ലാണ് എത്തിയത്. മൂന്നാം ഭാഗത്തിനായി അക്ഷമയോടെ കാത്തിരിപ്പിലാണ് പ്രേക്ഷകർ.
0: കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഞാൻ സ്വന്തമാക്കിയതാണ് എന്റെ കുടുംബം. അത് തകരുമെന്നൊരു ഘട്ടം വന്നപ്പോ മുന്നും പിന്നും ചിന്തിക്കാതെ പ്രവർത്തിച്ചു പോയി. അതിനിടയിൽ ആരൊക്കെ വേദനിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കില്ല. ഇപ്പൊ പേടിയാ സാറേ.

0: ആരത് ചെയ്തത്? ആ ചെക്കനാണോ? ആ ചെക്കനല്ലെങ്കിൽ പിന്നെ മറ്റേ ആളാണോ? അതോ അവർ ഒരുമിച്ചാണോ?
1: ഒരുമിച്ചോ? അതൊക്കെ നിങ്ങൾക്ക്, എനിക്കതങ്ങനെയല്ല. അവർ രണ്ടുപേരും ഒരിക്കലും ചേരാത്ത രണ്ട് പാലകുറിച്ചവന്മാരാ. ഒരുത്തൻ കാട്ടുതീങ്കി, മറ്റവൻ കൊടുങ്കാറ്റ്.
2: ബേസിൽ ജോസഫ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ബേസിൽ ജോസഫും ഡോക്ടർ അനന്തു എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ഡോക്ടർ അനന്തു എസും ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രമാണ് അതിരടി. ബേസിൽ ജോസഫ്, ടൊവിനോ തോമസ്, വിനീത് ശ്രീനിവാസൻ, റിയ ഷിബു എന്നിവർ ഒരുമിക്കുന്ന ബേസിൽ ജോസഫ് സംവിധാനം ചെയ്ത മിന്നൽ മുരളിയുടെ തിരക്കഥാകൃത്തുക്കളിൽ ഒരാളായ അരുൺ അനിരുദ്ധനാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. പോൾസൺസ്കറിയ, അരുൺ അനിരുദ്ധൻ എന്നിവർ ചേർന്നാണ് തിരക്കഥ രചിച്ചിരിക്കുന്നത്.

0: ഒന്നും കാണുന്ന വീട്ടുമുറ്റത്തെ കുഴിയിലായിരിക്കും നമ്മൾ ആദ്യം വീഴുക. ശത്രു ആ കുഴിയിലിട്ട് നമ്മളെ വെട്ടിമൂടും.
1: എനിക്കിതുപോലെ ഉപകാരം ചെയ്തില്ലെങ്കിൽ ഉറക്കം വരാത്ത ചില ഊള ചെറ്റങ്ങളുണ്ട് ഈ നാട്ടിൽ.
2: മാസ് ആക്ഷൻ സിനിമകളിലൂടെ ശ്രദ്ധേയനായ ഷാജി കൈലാസ് സംവിധാനം ചെയ്ത് ജോജു ജോർജ് നായകനായി എത്തുന്ന വരവ് എന്ന കംപ്ലീറ്റ് ആക്ഷൻ ചിത്രത്തിൽ അർജുൻ അശോകൻ, മുരളി ഗോപി തുടങ്ങി നിരവധി താരങ്ങളാണ് ഒരുമിക്കുന്നത്. ഓൾഗ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ നൈസി റെജി ചിത്രം നിർമ്മിക്കുന്നു.
3: ചേട്ടായി വന്നതിന്റെ കൂട്ടത്തില് കാണാതെ പോയ കുഞ്ഞാങ്ങളെയും
4: കണക്ക്
5: ചോദിക്കാൻ അറിയാൻ തന്നെ പേടിച്ചിട്ട്.

0: സോങ് ഓഫ് ദ വീക്ക്.
1: വി കെ ഹരിനാരായണന്റെ വരികൾക്ക് ഹെഷാം അബ്ദുൾ വഹാബ് ഈണം പകർന്ന് വിനീത് ശ്രീനിവാസനും സിതാര കൃഷ്ണകുമാറും ചേർന്ന് പാടിയ ഗാനം. ചിത്രം മധുവിത്തു.

0: സിനിമയെ തൊട്ടറിയാൻ,
1: സിനിമയുടെ രഹസ്യങ്ങൾ അറിയാൻ,
0: പുതിയ തരംഗങ്ങൾ ആസ്വദിക്കാൻ
1: കാത്തിരിക്കാം അടുത്ത ഞായറാഴ്ച കൃത്യം 4 മണി വരെ. നിർവഹണം വിനോദ് ബാബു എച്ച്, സാങ്കേതിക സഹായം പി വി രമേശൻ, നിർവഹണ സഹായം ബേബിസ്മിത, ഷെണി രഞ്ജിത്, കെ കെ ശ്രീജ, ബാബുരാജ് പെരിയ.
2: കണ്ണൂർ ടോക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സമയം 3:30. ഇതോടെ ഞങ്ങളുടെ ഈ പ്രക്ഷേപണം സമാപിച്ചു. അടുത്ത പ്രക്ഷേപണം 5 മണിക്ക് ആരംഭിക്കും. നമസ്കാരം.

ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. 101.5 MHz LFM ബാൻഡിൽ ഞങ്ങളുടെ സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 5 മണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.

യേശുദാസും ചിത്രയും ചേർന്ന് പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ചിത്രം പൂവിന് പുതിയ പൂന്തന്നൽ. ബിച്ചു തിരുമലയുടെ വരികൾക്ക് കണ്ണൂർ രാജന്റെ സംഗീതം. അടുത്ത ഗാനം യേശുദാസ് പാടുന്നു, ചിത്രം അർത്ഥം.

0: ലതാ നമ്പൂതിരിയും സംഘവും അവതരിപ്പിച്ച ഒപ്പനപ്പാട്ടുകളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
3: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 May 10 to 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 നിങ്ങളുടെ സ്വന്തം ആകാശവാണിയിൽ കേൾക്കാം.
4: May 10 നാടകോത്സവത്തിന്റെ ആമുഖമായി തിരുനോട്ടം.
3: തുടർന്ന് May 11 തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനം ആരു കണ്ടു.
4: 12 കോഴിക്കോട് നിലയത്തിന്റെ മടക്കം.
3: 13 തിരുവനന്തപുരം നിലയത്തിന്റെ ജീവിതോത്സവം.
4: 14 തൃശൂർ നിലയത്തിന്റെ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം.
3: 15 കണ്ണൂർ നിലയത്തിന്റെ മൗനസാക്ഷി.
4: 16 കോഴിക്കോട് നിലയത്തിന്റെ കാൺക കടലിനെ കൺതുറക്കാതെ.
3: 17 കൊച്ചി നിലയത്തിന്റെ കടങ്കഥയിലെ വിരുന്നുകാരൻ എന്നിവ ഈ ഉത്സവവേദിയിൽ അണിനിരക്കുന്നു.
4: May 18 നാടകോത്സവത്തിന്റെ അവലോകനത്തോടെ ഈ ശ്രവ്യ വിസ്മയം പൂർത്തിയാകും.
3: കേരളത്തിലെ മുഴുവൻ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ഈ അസുലഭ നിമിഷങ്ങൾക്കായി കാതോർക്കാം.
5: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
6: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
5: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
6: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
5: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
6: ഏറ്റവും പുതിയ റിലീസുകൾ,
5: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
6: നമുക്ക് ആസ്വദിക്കാം
5: കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
6: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
7: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
8: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
9: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
10: മലയാളിയുടെ സ്വീകരണ മുറികളിൽ വസന്തം തീർത്ത അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു. നടന വിസ്മയം, മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് May 10 to 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആസ്വദിക്കാം. ഹൃദയസ്പന്ദനം തൊട്ടറിയുന്ന ഈ നാടക അനുഭവത്തിനായി ഏവരും കാതോർക്കുക.
11: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
12: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
11: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
13: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
14: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
15: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
16: മഴക്കാലത്ത് ഈ സാരിയെല്ലാം ഉടുത്തിട്ട് എങ്ങനെയാ പോവാ? അലക്കലും ഉണക്കിയെടുക്കലും എല്ലാം പാടാവും.
17: എന്റെ ടീച്ചറെ, അതിനല്ലേ നമ്മുടെ അനശ്വരയില് ഇപ്പൊ മൺസൂൺ സാരി ഫെസ്റ്റ് നടക്കുന്നത്. നല്ല പോളിസ്റ്റർ സാരികളുടെ വലിയ കളക്ഷൻസ് ഉണ്ട് അവിടെ. മാത്രമല്ല 20% ഡിസ്കൗണ്ടും ഉണ്ട്.
18: അനശ്വര സിൽക്സ്, ജിമോൾ, കണ്ണൂർ.
19: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ പ്രതിജ്ഞ.
20: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസീ കേ സഹാരേ കീ സറൂറത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭീ ഗൗരവ കേ സാത്ത് ബിതാ സകോ.
19: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-40 ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെട്ടു.
21: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
22: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
0: ഇപ്പോൾ ലളിത ഗാനങ്ങൾ കേൾക്കാം. ദേവഗായിക എന്നാരംഭിക്കുന്നു ആദ്യ ഗാനം.

0: conditional support to TVK to form the government. VCK is likely to announce its decision after the meeting this evening or tomorrow. In another political development, the state BJP president Nayanar Nagendran has clearly said that the party gracefully accepted the election results. Interacting with media, he said the BJP does not wish to align with the TVK in any attempt to form the new government in the state of Tamil Nadu. Somnath Amritpur will be celebrated to mark the 75th anniversary of the reconstruction of Somnath Temple. The Prime Minister Narendra Modi will participate in the Somnath Amritpur on the 11th of this month at Prabhas Patan Somnath. Speaking to the media, Gujarat Minister Jitu Bhai Vaghani said the Prime Minister will lead a 1 kilometer long mega roadshow from the Triveni helipad to the statue of Veer Amirji Gohil. Prime Minister Modi will also perform the Kumbh Abhishek Dhwaj Puja and Mahapuja at the Somnath Temple. The Defence Research and Development Organisation, DRDO, and the Indian Air Force have successfully conducted the maiden flight trial of the Tactical Advanced Range Augmentation Tara weapon off the coast of Odisha yesterday. Raksha Mantri Rajnath Singh has congratulated DRDO, IAF, DCPP and the industry for the maiden flight trial. He described it as a significant development in advancing India's indigenous defence capabilities. Tara is India's first indigenous glide weapon system that converts unguided warheads into precision-guided weapons. It has been designed and developed by the research center Imarat Hyderabad along with other DRDO laboratories. India and Singapore have stressed the importance of bilateral cooperation in countering terrorism as strategic partners. The fifth meeting of the Joint Working Group on Combating Terrorism and Transnational Crime between India and Singapore was held in New Delhi yesterday. The Joint Working Group agreed that confronting terrorism requires concerted action in a sustained and comprehensive manner. The government has said that domestic LPG supply across the country is smooth and no dry out has been reported at any distributorship. Addressing an inter-ministerial briefing in New Delhi, Secretary in the Ministry of Petroleum and Natural Gas, Sujata Sharma, said that government's effort has been to ensure that domestic consumers do not face any shortage of gas and that prices remain stable amid the evolving situation in West Asia. Ministry of Ports, Shipping and Waterways has said government continues to engage with every stakeholder to ensure the welfare of all Indian seafarers and uninterrupted maritime operations. Spokesperson of the Ministry of External Affairs, Randhir Jaiswal, said that the government continues its outreach to countries in the Gulf. Informed as part of that, Foreign Secretary Vikram Misri paid an official visit to the UAE yesterday. In Indonesia, three people were killed after Mount Dukono volcano erupted this morning. Rescuers have found all the survivors from a group of 20 hikers who went missing after the eruption. According to police, 15 people have been taken to hospitals to treat for their injuries. India's Simranjeet Kaur has advanced to the semi-final of the women's recurve individual event at the Archery World Cup Stage 2 in Shanghai today. And with that, we end this news bulletin.
1: ജില്ലാ വൃത്താന്തം. ഇന്ന് ആലപ്പുഴ ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി ആർ രവികുമാർ.
2: അവധിക്കാലത്തോടനുബന്ധിച്ച് ഉല്ലാസയാത്രകൾ വർദ്ധിച്ചതോടെ ആലപ്പുഴ ജില്ലയിൽ KSRTCയുടെ ബജറ്റ് ടൂറിസം സെല്ലിന് മികച്ച വരുമാനം. ഏപ്രിൽ മാസം മാത്രം 34,79,000 രൂപയുടെ വരുമാനമാണ് ലഭിച്ചത്. മികച്ച വരുമാനം നേട്ടം കൈവരിച്ച ഡിപ്പോകളിൽ ചേർത്തലയ്ക്കാണ് ഒന്നാം സ്ഥാനം. ഇവിടെ നിന്നും 9,00,000 രൂപയാണ് ലഭിച്ചത്. മാവേലിക്കരയാണ് രണ്ടാം സ്ഥാനത്തുള്ളത്. 7,90,000 രൂപ ലഭിച്ചു. മൂന്നാം സ്ഥാനം ആലപ്പുഴ ഡിപ്പോയ്ക്കാണ്. ഇവിടെ 4,92,000 രൂപ ലഭിച്ചു. ഈ വർഷം ജനുവരി മുതൽ ഏപ്രിൽ വരെയുള്ള കാലയളവിൽ 1 കോടിക്ക് മുകളിലാണ് ആലപ്പുഴയിൽ വരുമാനം ലഭിച്ചിട്ടുള്ളത്. ജില്ലയിലെ 7 ഡിപ്പോകളിൽ നിന്നും ഉല്ലാസയാത്രകൾ ക്രമീകരിച്ചിട്ടുണ്ട്. പ്രത്യേക തീർത്ഥാടന യാത്രകളും ഒരുക്കുന്നുണ്ട്. ഇതോടൊപ്പം പുതുതായി ഗോവ ട്രിപ്പും സംഘടിപ്പിച്ചിട്ടുണ്ട്. വയോജനങ്ങളുടെ വർദ്ധിച്ച ജനസംഖ്യാനുപാതമനുസരിച്ച് പദ്ധതി വിഹിതം കൂട്ടണമെന്ന് ഫെഡറേഷൻ ഓഫ് സീനിയർ സിറ്റിസൺസ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. ചെങ്ങന്നൂരിൽ നടന്ന സമ്മേളനം സംസ്ഥാന വൈസ് പ്രസിഡന്റ് എൻ അരവിന്ദാശൻ നായർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് തൃപ്പാദം വിജയൻപിള്ള അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി ജനറൽ ലതാങ്കൻ, ജില്ലാ സെക്രട്ടറി പ്രഭാകരക്കുറുപ്പ് തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ പ്രസിഡന്റായി PA തോമസിനെയും സെക്രട്ടറിയായി മധുസൂദനക്കുറുപ്പിനെയും തെരഞ്ഞെടുത്തു.

0: സ്ഥിരമായ തൊഴിലോ തൊഴിലിടമോ ഇല്ലാതെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന അസംഘടിത തൊഴിലാളികളെ ക്ഷേമബോർഡും സർക്കാരും മുൻകൈയെടുത്ത് സംരക്ഷിക്കണമെന്ന് അസംഘടിത തൊഴിലാളി സംഘ് ആലപ്പുഴ ജില്ലാ പ്രതിനിധി സമ്മേളനം ആവശ്യപ്പെട്ടു. സംസ്ഥാന പ്രസിഡന്റ് കെ സദാശിവൻ പിള്ള സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ പ്രസിഡന്റ് ജി ഗോപകുമാർ അധ്യക്ഷത വഹിച്ചു. ബി എം എസ് ജില്ലാ വൈസ് പ്രസിഡന്റ് എം മനോജ്, ജില്ലാ ജനറൽ സെക്രട്ടറി സി ഗോപകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ പ്രസിഡന്റ് ജി ഗോപകുമാറിനെയും ജനറൽ സെക്രട്ടറിയായി സി ഗോപകുമാറിനെയും തെരഞ്ഞെടുത്തു. ചേർത്തല മരുത്തോർവട്ടം ധന്യന്തിരി ക്ഷേത്രത്തിലെ ഉത്സവം പുരോഗമിക്കുന്നു. ശനിയാഴ്ച ആറാട്ടോടെ ഉത്സവം സമാപിക്കും. ദേവസ്വം പ്രസിഡന്റ് ജി സജികുമാർ, മാനേജർ ഗോപിനാഥൻ നായർ, സെക്രട്ടറി ജെ സജി തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ഉത്സവം നടക്കുന്നത്. ആലപ്പുഴയിലെ ആറാട്ടുപുഴ കിഴക്കേക്കര സ്വദേശിനിക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. 40-കാരിക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. ഇവർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ആരോഗ്യനിലയിൽ ആശങ്കയില്ലെന്നാണ് വിവരം. 2 ആഴ്ച മുമ്പേ അരയ്ക്ക് താഴെ തളർന്നുപോയ രോഗി തുടർ ചികിത്സയിലായിരുന്നു. 6 മാസം കൂടുമ്പോൾ എടുക്കേണ്ട ഇഞ്ചക്ഷനും പരിശോധനയ്ക്കുമായി 16 April ഇവർ ആശുപത്രിയിൽ എത്തിയിരുന്നു. ഇവിടെ ശേഖരിച്ച രക്തസാമ്പിളിന്റെ പരിശോധനാ ഫലം പോസിറ്റീവായി. തുടർന്നാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിയത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഹരിപ്പാട് യൂണിറ്റ് വാർഷികം നടന്നു. സംസ്ഥാന സെക്രട്ടറി സബിൽ രാജ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് വി സി ഉദയകുമാർ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി ഐ ഹലിൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ ഖജാൻജി ജേക്കബ് ജോൺ, ജില്ലാ രക്ഷാധികാരി കെ അശോക പണിക്കർ തുടങ്ങിയവർ സംസാരിച്ചു. ചെങ്ങന്നൂരിൽ MC റോഡിൽ അപകടങ്ങൾ വർദ്ധിക്കുന്നു. 10 വർഷം മുമ്പ് നവീകരിച്ച റോഡിൽ ഇതുവരെയും കാര്യമായ അറ്റകുറ്റപ്പണി നടന്നിട്ടില്ല. ഇതുമൂലം റോഡ് പലയിടങ്ങളിലും പൊളിഞ്ഞു തുടങ്ങി. റോഡിന്റെ കാലപ്പഴക്കവും വാഹനങ്ങളുടെ വേഗവും കൂടിയാവുമ്പോൾ അപകടങ്ങൾ വർദ്ധിക്കുന്നു. 2 ആഴ്ച മുമ്പ് ചെങ്ങന്നൂർ നഗരത്തിലെ പുത്തൻവീട്ടിൽ പാലത്തിന് സമീപം KSRTC ബസ്സും ടൂറിസ്റ്റ് ബസ്സും കൂട്ടിയിടിച്ച് കാറിലുണ്ടായിരുന്നവർക്ക് പരിക്കേറ്റിരുന്നു. ഇരുചക്ര വാഹനങ്ങളെ യാത്രക്കാരാണ് പലപ്പോഴും അപകടത്തിൽപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം മുളക്കുഴയിൽ KSRTC ബസ് കടയിലേക്ക് ഇടിച്ചു കയറിയുണ്ടായ അപകടത്തിൽ 4 പേർക്ക് പരിക്കേറ്റിരുന്നു. നിർമ്മാണം പുരോഗമിക്കുന്ന അരൂർ തുറവൂർ ഉയരപ്പാതയുടെ നീളം കൂട്ടുവാനുള്ള നടപടികൾ തുടങ്ങി. തുറവൂരിൽ മണ്ണ് പരിശോധന തുടങ്ങി. തുറവൂർ ജംഗ്ഷനിലെ 12.75 കിലോമീറ്റർ ദൂരമുണ്ടായിരുന്ന പാത ഇനി 13.24 കിലോമീറ്റർ ആയി മാറും. ആകെ തൂണുകളുടെ എണ്ണം 384 നിന്നും 366 ആയി ഉയരും. അധികമായി വരുന്ന തൂണുകൾ നിർമ്മിക്കുന്നതിനുള്ള മണ്ണ് പരിശോധന തുറവൂർ ജംഗ്ഷനിൽ ആരംഭിച്ചു.
1: ജില്ലാ വൃത്താന്തം സമാപിച്ചു.
2: ആകാശവാണി കണ്ണൂർ. അറിയിപ്പുകൾ ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ ആദ്യം ഇന്നത്തെ പരിപാടികൾ. 6:40 വാർത്താവീക്ഷണം, 6:50 ഹരിതവീഥി. കാസർഗോഡ് മുളിയാർ ഗ്രാമപഞ്ചായത്തിലെ മോഹൻകുമാർ, നാരൻതട്ട ഭാര്യ രതി മോഹൻ എന്നിവർ ചേർന്ന് നടത്തുന്ന കാർഷിക സംരംഭകത്വ വിശേഷങ്ങൾ. 7:20 കമ്പോള വില നിലവാരം, 7:35 രാത്രി 9:30 11 മണിക്കും ചലച്ചിത്ര ഗാനങ്ങൾ, 8 മണിക്ക് സാഹിത്യരംഗം. ജാലക കാഴ്ചകൾ. വി കെ റീന അവതരിപ്പിക്കുന്ന ചെറുകഥ, ഹനീഫ ഇരിട്ടി അവതരിപ്പിക്കുന്ന കവിതകൾ, കന്യാകുമാരിയിൽ ഒരു സന്ധ്യ, ഇന്ദിരാചന്ദ്രൻ അവതരിപ്പിക്കുന്ന ചെറുകഥ, സിതാരദേവി കരിയാട്ട് അവതരിപ്പിക്കുന്ന കവിതകൾ എന്നിവ കേൾക്കാം. 8:30 സേവന വാർത്തകൾ, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 9:15 വിദ്യാഭ്യാസ രംഗം, 10 മണിക്ക് നാടകം. ഇനി നാളത്തെ പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ പോൾ മണവാളൻ. 6 മണിക്ക് FM പ്രധാന വാർത്തകൾ, അറിയിപ്പുകൾ. 6:10 കാവ്യാഞ്ജലിയിൽ ബാലാമണിയമ്മയുടെ കുട്ടികൾക്കിടയിൽ എന്ന കവിത ആലാപനം, ഷർമിള സന്ദീപ്. 6:15 അർച്ചന. 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ. 7 മണിക്ക് ട്രെയിൻ സമയം, തുടർന്ന് FM ഡയറിയിൽ കതിരൂർ സർവീസ് ഹരണ ബാങ്ക് ജാലകം. സേവനത്തിന്റെ സൈറൺ, അഗ്നിരക്ഷാസേന കണ്ണൂർ ജില്ലാ ഓഫീസർ അരുൺ ഭാസ്കർ പങ്കെടുക്കുന്നു. 7:20 കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ, 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി. ഇതിൽ അപൂർവ ഗാനം നിങ്ങൾക്കറിയാമോ, തുടർന്ന് സ്പോർട്ട് ടൈം. കേരള ഹോക്കി അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ നിയാസ് അനുഭവങ്ങളും കാഴ്ചപ്പാടുകളും പങ്കുവയ്ക്കുന്നു. 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. 8:30 കണ്ണൂർ സുനിത

ഫർണിച്ചർ ഹെൽത്ത് കഫേ പ്രായോജക പരിപാടി 8:40 സംഗീത മാധുരിയിൽ ലളിതഗാനങ്ങൾ. 9 മണിക്ക് പ്രിയം പ്രിയതരം. 9:58 FM പ്രധാന വാർത്തകൾ. 10 മണിക്ക് നേർവഴി, കാഴ്ച പരിമിതി നേരിടുന്നവർക്കായുള്ള പരിപാടി. 10:15 11 മണിക്കും പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 10:25 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 11:05 ആൽബം ഗാനങ്ങൾ. ഉച്ചയ്ക്ക് 12:10 സേവന വാർത്തകൾ. 12:15 നാടൻ പാട്ട് അവതരണം പി കെ സുബ്രനും സംഘവും. 12:40 ആരോഗ്യദീപ്തിയിൽ വേനൽക്കാല രോഗങ്ങളും പ്രതിവിധികളും ആയുർവേദത്തിൽ. പടന്നക്കാട് ജില്ലാ ആയുർവേദ ആശുപത്രിയിലെ നേത്രരോഗ സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ ആർ അഞ്ജലിയുമായുള്ള അഭിമുഖം. 1 മണിക്ക് ഓർമ്മയിൽ ഒരു ഗാനം. 1:58 FM പ്രധാന വാർത്തകൾ. 2:15 തുടർ നാടകം. 2:30 നാട്ടുവഴിയിൽ ഇണങ്ങൾ. നാളെ വൈകിട്ട് 5 മണിക്ക് സംസ്കൃത പാഠം. 5:15 പൂരക്കളി അവതരണം എ എൻ കൊടക്കാടും സംഘവും. 5:30 രാത്രി 8 മണിക്കും ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 ലളിതഗാനങ്ങൾ. 5:58 FM പ്രധാന വാർത്തകൾ. 6:10 ജില്ലാ വൃത്താന്തം കോഴിക്കോട്. 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 6:40 നല്ല വാർത്ത. 6:50 കിസാൻവാണി. മൊകേരി വെസ്റ്റ് വള്ളിയായിലുള്ള റിട്ടയർഡ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീ കെ വത്സരൻ മാസ്റ്ററുടെ കാർഷികാനുഭവങ്ങൾ. 7:20 കമ്പോള വില നിലവാരം. 7:35 യുവവാണി. നിർമ്മലഗിരി കോളേജിലെ ഇംഗ്ലീഷ് സാഹിത്യ ബിരുദ വിദ്യാർത്ഥികളായ ദേവിക വിജയൻ, അവന്തിക, അർച്ചന എം, വിഷ്ണുപ്രിയ കെ എന്നിവർ ചേർന്ന് മലയാള സിനിമാ ലോകത്തിലെ പ്രതിഭ ശ്രീനിവാസനെ അനുസ്മരിക്കുന്നു. 8:30 സേവന വാർത്തകൾ. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 9:15 കായിക ലോകം. 9:30 സാറ്റർഡേ നൈറ്റ് ഫീവർ വെസ്റ്റേൺ മ്യൂസിക്. 10 മണിക്ക് ദേശീയ സംഗീത പരിപാടി. 11 മണിക്ക് ചർച്ച. പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ഇതുവരെ കേട്ടത്.

0: നേതാക്കളുമായി കോൺഗ്രസ് നേതൃത്വം ഡൽഹിയിൽ ചർച്ചകൾ തുടരും. അതിനിടെ വിവിധ നേതാക്കൾക്ക് അനുകൂലമായി കേരളത്തിൽ പ്രകടനങ്ങളും പോസ്റ്റർ പ്രചാരണങ്ങളും തുടരുകയാണ്. മുൻ KPCC പ്രസിഡന്റും മുൻ പ്രതിപക്ഷ നേതാവുമായ രമേശ് ചെന്നിത്തല, നിലവിലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, നിലവിൽ MP KC വേണുഗോപാൽ എന്നിവർക്കായാണ് സംസ്ഥാനത്ത് അനുകൂല പ്രചാരണങ്ങൾ മുന്നേറുന്നത്. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാവിനെ സംബന്ധിച്ച് ഞായറാഴ്ച ഡൽഹിയിൽ പ്രഖ്യാപനമുണ്ടാകും എന്നാണ് പ്രതീക്ഷ.
1: തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിന് മാർഗമൊരുങ്ങുന്നു. നടൻ വിജയ് നേതൃത്വം നൽകുന്ന TVK CPIയും CPIMഉം പിന്തുണ അറിയിച്ചു. VCKയുടെ തീരുമാനവും വൈകാതെ പ്രഖ്യാപിക്കും. 118 MLAമാരുടെ പിന്തുണയാണ് ഭൂരിപക്ഷത്തിന് വേണ്ടത്. 108 സീറ്റിൽ വിജയിച്ച് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി മാറിയ TVKക്ക് കോൺഗ്രസിന്റെ 5 MLAമാർ ഇതിനകം തന്നെ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. CPIക്കും CPMനും VCKക്കും 2 MLAമാർ വീതമാണ് ഉള്ളത്. സർക്കാർ രൂപീകരണത്തിന് അനുമതി തേടി തമിഴ് വെട്ടറി കഴകം അധ്യക്ഷൻ വിജയ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുമായി ഇന്ന് വീണ്ടും കൂടിക്കാഴ്ച നടത്തുമെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. പശ്ചിമബംഗാളിൽ മുതിർന്ന BJP നേതാവ് സുവേന്ദു അധികാരി മുഖ്യമന്ത്രിയാകും. കൊൽക്കത്തയിൽ ഇന്ന് ചേർന്ന BJP നിയമസഭാ കക്ഷി യോഗം സുവേന്ദു അധികാരിയെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തു. പുതിയ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിൽ നാളെ നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങി മുതിർന്ന BJP നേതാക്കൾ ചടങ്ങിൽ പങ്കെടുക്കും. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെയും ഉപതെരഞ്ഞെടുപ്പുകളുടെയും സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ടുകളും ഇൻഡെക്സ് കാർഡുകളും ECI നെറ്റ് ആപ്പിൽ പ്രസിദ്ധീകരിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടർമാരുടെ എണ്ണം, പോളിംഗ് ശതമാനം, പാർട്ടി അടിസ്ഥാനത്തിലുള്ള വോട്ടു വിഹിതം, സ്ഥാനാർത്ഥികളുടെ വിവരങ്ങൾ തുടങ്ങിയവ റിപ്പോർട്ടിലുണ്ട്. ഫലം പ്രഖ്യാപിച്ച് വെറും 72 മണിക്കൂറിനുള്ളിൽ ഈ റിപ്പോർട്ടുകൾ ലഭ്യമാക്കുന്നത് ഇതാദ്യമായാണെന്ന് കമ്മീഷൻ വ്യക്തമാക്കി. രാജ്യത്തിന്റെ ശാക്തീകരണവും സുരക്ഷയും അതിർത്തി സംരക്ഷണത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ലെന്നും അത് സമൂഹത്തിന്റെയും പരിസ്ഥിതിയുടെയും പൌരന്മാരുടെയും സുരക്ഷയുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ തിരംഗ മൌണ്ടൻ റെസ്ക്യൂ സംഘം 10 വർഷം പൂർത്തിയാക്കിയതിന്റെ ആഘോഷ പരിപാടിയിൽ ഇന്ത്യൻ സൈന്യത്തോടൊപ്പം പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. ഹിമാലയം പോലെ ശക്തമായ മഞ്ഞുവീഴ്ചയുണ്ടാകുന്ന ഇടങ്ങളിലെ രക്ഷാപ്രവർത്തനത്തിൽ സായുധസേനയ്ക്ക് വലിയ പിന്തുണ നൽകുന്ന കരുത്തുറ്റ പ്രവർത്തനമാണ് TMR നടത്തുന്നതെന്ന് ശ്രീ രാജ്നാഥ് സിംഗ് അഭിപ്രായപ്പെട്ടു. പശ്ചിമേഷ്യൻ പ്രതിസന്ധികൾക്കിടയിലും രാജ്യത്ത് ഗാർഹിക പാചകവാതക വിതരണം സുഗമമാണെന്നും ഒരിടത്തും ദൌർലഭ്യമില്ലെന്നും കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം. കഴിഞ്ഞ 2 ദിവസത്തിനുള്ളിൽ 57 ലക്ഷം LPG സിലിണ്ടറുകൾ വിതരണം ചെയ്തതായും പെട്രോൾ, ഡീസൽ എന്നിവയ്ക്ക് രാജ്യത്ത് ഒരിടത്തും ക്ഷാമമില്ലെന്നും ന്യൂഡൽഹിയിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ പെട്രോളിയം മന്ത്രാലയം സെക്രട്ടറി സുജാത ശർമ്മ വ്യക്തമാക്കി. ഗൾഫ് മേഖലയിലുള്ള ഇന്ത്യൻ നാവികർ സുരക്ഷിതരാണെന്നും ഇതുവരെ 3019 പേരെ സുരക്ഷിതമായി നാട്ടിലെത്തിച്ചതായും ഷിപ്പിംഗ് മന്ത്രാലയം അറിയിച്ചു. ഗൾഫ് രാജ്യങ്ങളുമായി സർക്കാർ നിരന്തരം സമ്പർക്കം തുടരുന്നതായും വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ഇന്നലെ UAE ഔദ്യോഗിക സന്ദർശനം നടത്തിയതായും വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. ജെൻഡർ ടിക്കറ്റിംഗ് നടപ്പാക്കാനൊരുങ്ങി KSRTC. ഇലക്ട്രോണിക് ടിക്കറ്റ് മെഷീൻ വഴി ടിക്കറ്റ് വിതരണം ചെയ്യുമ്പോൾ പുരുഷൻ, സ്ത്രീ എന്ന് രേഖപ്പെടുത്തുന്നതിനുള്ള സൌകര്യം നാളെ മുതലാണ് പ്രാബല്യത്തിൽ വരിക. ടിക്കറ്റ് വിതരണം ചെയ്യുമ്പോൾ യാത്രക്കാരുടെ ജെൻഡർ ഉചിതമായി രേഖപ്പെടുത്തണമെന്നാണ് നിർദ്ദേശത്തിൽ പറയുന്നത്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @allindiaradionews തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: പത്തനംതിട്ട ജില്ലയിൽ വെച്ചൂച്ചിറ, നാറാണുമൂഴി പഞ്ചായത്തുകളിൽ കാട്ടുപോത്തുകൾ ഇറങ്ങി. ഇന്ന് ഉച്ചയോടെയാണ് ശബരിമല വനഭാഗം കടന്ന് കാട്ടുപോത്തിൻ കൂട്ടം ജനവാസ മേഖലയിലെത്തിയത്. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പ്രദേശത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. വെച്ചൂച്ചിറ, നാറാണുമൂഴി പഞ്ചായത്തുകളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ചാലക്കുടി പാലം നാളെ മുതൽ 20 ദിവസത്തേക്ക് അടച്ചിടും. ചാലക്കുടി പുഴയ്ക്ക് കുറുകെ ദേശീയപാതയിൽ തൃശൂർ ഭാഗത്തേക്ക് വാഹനങ്ങൾ പോകുന്ന പാലമാണ് അറ്റകുറ്റപ്പണികൾക്കായി അടച്ചിടുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
3: ബെയറിംഗുകൾ മാറ്റാനാണ് 20 ദിവസത്തേക്ക് പാലം അടയ്ക്കുന്നത്. ഈ ദിവസങ്ങളിൽ സമാന്തരമായി കിഴക്ക് ഭാഗത്തുള്ള പാലത്തിലൂടെയായിരിക്കും ഇരുദിശകളിലേക്കുമുള്ള ഗതാഗതം. ഇത് വലിയ ഗതാഗത കുരുക്കിന് വഴിവെക്കുമോ എന്ന ആശങ്കയുമുണ്ട്. 25 വർഷം മുൻപ് മാറ്റി സ്ഥാപിച്ച ബെയറിംഗ് ആണ് തേയ്മാനത്തെ തുടർന്ന് മാറ്റുന്നത്. ഇന്നലെ ദേശീയപാത അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തിയിരുന്നു. ജൂൺ മാസം ആദ്യം സ്കൂൾ തുറക്കും മുൻപേ ജോലികൾ പൂർത്തിയാക്കണമെന്ന നിർദ്ദേശമുണ്ട്. മഴ പെയ്താലും ബെയറിംഗ് മാറ്റുന്നതടക്കമുള്ള ജോലികൾക്ക് തടസ്സമുണ്ടാകുകയില്ല. പ്രാഥമിക അറ്റകുറ്റപ്പണികൾക്കും ബലപരിശോധനകൾക്കുമായി April 18 മുതൽ 24 വരെ പാലം അടച്ചിട്ടിരുന്നു.
1: തിരുവനന്തപുരം കവടിയാറിൽ വാഹനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരു മരണം. ഫുട്പാത്തിലൂടെ നടക്കുകയായിരുന്ന പാലക്കാട് സ്വദേശി നൌഷിജയാണ് മരിച്ചത്. അമിതവേഗതയിൽ നിയന്ത്രണം തെറ്റിയെത്തിയ കാർ ഫുട്പാത്തിലേക്ക് കയറിയ ശേഷം മറ്റു വാഹനങ്ങളിൽ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. ആകാശവാണി സംഘടിപ്പിക്കുന്ന അഖില കേരള റേഡിയോ നാടകോത്സവത്തിന് മറ്റന്നാൾ തുടക്കം. ഈ മാസം 18 വരെ നീളുന്ന 9 ദിവസത്തെ നാടകോത്സവത്തിൽ നടൻ മോഹൻലാലും ചലച്ചിത്ര നാടകരംഗത്തെ നിരവധി പ്രമുഖരും ഭാഗമാകുന്നുണ്ട്. ആകാശവാണിയുടെ കേരള നിലയങ്ങൾ രാത്രി 9:30 നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യും. ആകാശവാണി 90th വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം നിലയം ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ട്രസ്റ്റിന്റെ സഹകരണത്തോടെ ഈ മാസം 12 സംഗീത കച്ചേരി സംഘടിപ്പിക്കുന്നു. ശ്രീവരാഹം ചെമ്പൈ മെമ്മോറിയൽ ഹാളിൽ വൈകിട്ട് 6 പരിപാടി. പന്തളം എസ് നവീൻ, ഉടുപ്പി എസ് ശ്രീജിത്ത്, ചേർത്തല ജി കൃഷ്ണകുമാർ, അഞ്ചൽ എച്ച് കൃഷ്ണയ്യർ എന്നിവർ കച്ചേരി അവതരിപ്പിക്കും. പശ്ചിമേഷ്യൻ പ്രതിസന്ധികൾക്കിടയിലും കാർഗോ മേഖലയിൽ ശക്തമായ വളർച്ച കൈവരിച്ച് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. ഗൾഫ് മേഖലയിലേക്കുള്ള കയറ്റുമതി സുഗമമാക്കാൻ ആവിഷ്കരിച്ച പദ്ധതികളിലൂടെ 10% വർധനയാണ് ഈ സാമ്പത്തിക വർഷം സിയാൽ കൈവരിച്ചത്. കാർഗോ വരുമാനം 53 crore രൂപയായി ഉയരുകയും ചെയ്തിട്ടുണ്ട്. സംസ്ഥാനത്ത് വേനൽ മഴ കനക്കുന്നു. ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. 9 ജില്ലകളിൽ നാളെയും 7 ജില്ലകളിൽ മറ്റന്നാളും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. രാത്രി 7:30 ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് മത്സരം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 516 താഴ്ന്ന് 77,328, നിഫ്റ്റി 151 നഷ്ടത്തിൽ 24,176 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കുറഞ്ഞു. പവന് 240 താഴ്ന്ന് 111,960 രൂപയും ഗ്രാമിന് 13,995 രൂപയുമാണ് ഇന്നത്തെ വില. രാജ്യവ്യാപകമായി നടന്ന ഡിജിറ്റൽ അറസ്റ്റ്. സൈബർ ട്രേഡിംഗ് തട്ടിപ്പ് കേസുകളിലെ മുഖ്യപ്രതികൾ തെലങ്കാനയിൽ അറസ്റ്റിലായി. കൊച്ചി സിറ്റി സൈബർ ക്രൈം പോലീസ് നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത്. ഡിജിറ്റൽ അറസ്റ്റ് കേസിൽ ഹൈദരാബാദിൽ പ്രവർത്തിക്കുന്ന ശാന്തൻ ആർട്സ് ആന്റ് പ്രിന്റേഴ്സ് ഉടമ നിരഞ്ജൻ ചൌധരിയെയും ടെലഗ്രാം ട്രേഡിംഗ് സൈബർ തട്ടിപ്പ് കേസിൽ സയ്യിദ് ഹസൻ അലിയെയും ആണ് അറസ്റ്റ് ചെയ്തത്. നെടുങ്കണ്ടം പച്ചടി ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി സജി അച്ഛനെയും കൊന്നു കുഴിച്ചുമൂടിയെന്ന് സംശയം. ഇതേ തുടർന്ന് പുരയിടം കുഴിച്ച് തെളിവെടുപ്പും പരിശോധനയും ആരംഭിച്ചു. 8 മുമ്പാണ് സജിയുടെ പിതാവ് മാത്യുവിനെ കാണാതായത്. അമ്മയെയും സഹോദരനെയും കൊലപ്പെടുത്തി കുഴിച്ചുമൂടിയ സംഭവത്തിൽ ഏതാനും ദിവസം മുമ്പാണ് സജി അറസ്റ്റിലായത്. വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന ആവശ്യവുമായി കോട്ടയം കുറുപ്പുന്തറയിൽ കോൺഗ്രസ് പ്രവർത്തകൻ പെട്രോൾ ദേഹത്തൊഴിച്ച് ആത്മഹത്യാ ഭീഷണി മുഴക്കി. കോൺഗ്രസ് പ്രവർത്തകൻ പ്രിൻസ് താഴക്കത്തടമാണ് രാവിലെ 10 കുറുപ്പുന്തറ ടൌണിൽ ആത്മഹത്യാ ഭീഷണി മുഴക്കിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സംസ്ഥാനത്ത് ഊർജിതം. മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ കോൺഗ്രസ് നേതൃത്വം 2 തീരുമാനം പ്രഖ്യാപിക്കും. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിന് മാർഗമൊരുങ്ങുന്നു. ടി വി കെയ്ക്ക് പിന്തുണ അറിയിച്ച് സിപിഎമ്മും സിപിഐയും. പശ്ചിമബംഗാളിൽ മുതിർന്ന ബിജെപി നേതാവ് സുവേന്ദു അധികാരി മുഖ്യമന്ത്രിയാകും. സത്യപ്രതിജ്ഞാ ചടങ്ങ് കൊൽക്കത്തയിൽ നാളെ. ജെൻഡർ ടിക്കറ്റിംഗ് നടപ്പാക്കാനൊരുങ്ങി KSRTC. സംസ്ഥാനത്ത് വേനൽ മഴ കനക്കുന്നു. 8 ഇന്ന് മഞ്ഞ ജാഗ്രത. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
4: ആകാശവാണി വാർത്താ വീക്ഷണം. ആസ്മാ ദിനം തയ്യാറാക്കിയത് ഡോക്ടർ നന്ദു BS. അവതരണം അഞ്ജന പുതിയമഠം. ലോകമെമ്പാടും മെയ്മാസത്തിലെ ആദ്യ ചൊവ്വാഴ്ച ലോക ആസ്മാ ദിനമായി ആചരിക്കുകയാണ്. ശ്വാസകോശ രോഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായ ആസ്മയെക്കുറിച്ച് ആഴത്തിലുള്ള ബോധവൽക്കരണം നടത്തുക, രോഗികൾക്ക് കൃത്യമായ ചികിത്സ ഉറപ്പാക്കുക, അവർ നേരിടുന്ന സാമൂഹികമായ വെല്ലുവിളികളെക്കുറിച്ച് ചർച്ച ചെയ്യുക എന്നിവയാണ് ഈ ദിനത്തിന്റെ കാതൽ. ആസ്മ എന്നത് കൃത്യമായ ചികിത്സയിലൂടെയും ജീവിതശൈലി ക്രമീകരണങ്ങളിലൂടെയും പൂർണ്ണമായും നിയന്ത്രിക്കാൻ സാധിക്കുന്ന ഒരു അവസ്ഥ മാത്രമാണ്. ആധുനിക കാലഘട്ടത്തിൽ നഗരവൽക്കരണവും പരിസ്ഥിതി മലിനീകരണവും വർദ്ധിച്ചതോടെ ആസ്മ ഒരു ആഗോള ആരോഗ്യ പ്രതിസന്ധിയായി മാറിയിരിക്കുകയാണ്. ഓരോ വർഷവും ഈ ദിനം കടന്നുവരുമ്പോൾ ശ്വാസം എല്ലാവർക്കും അവകാശമാണ് എന്ന വലിയ സന്ദേശമാണ് ഇത് സമൂഹത്തിന് നൽകുന്നത്. നമ്മൾ ഓരോ നിമിഷവും അറിയാതെ ചെയ്യുന്ന ഒന്നാണ് ശ്വസനം. എന്നാൽ ശ്വാസം കിട്ടാതെ പിടയുന്ന ഒരു ആസ്മാരോഗ്യയെ സംബന്ധിച്ചിടത്തോളം ഓരോ ശ്വാസവും ഒരു വലിയ യുദ്ധമാണ്. ശ്വാസനാളങ്ങളിൽ ഉണ്ടാകുന്ന അണുബാധയും വീക്കവും കാരണം വായുസഞ്ചാരം തടസ്സപ്പെടുമ്പോൾ ശരീരം വായുവിനായി ദാഹിക്കുന്ന അവസ്ഥയാണ് ആസ്മയുടെ യാഥാർത്ഥ്യം. ഇത് കേവലം ഒരു ശാരീരിക ബുദ്ധിമുട്ട് മാത്രമല്ല, ഒരു വ്യക്തിയുടെ ദൈനംദിന ജീവിതത്തെയും മാനസികാവസ്ഥയെയും ആത്മവിശ്വാസത്തെയും ഒരുപോലെ ബാധിക്കുന്ന ഒന്നാണ്. ആസ്മയെക്കുറിച്ച് പറയുമ്പോൾ അത് എങ്ങനെയാണ് നമ്മുടെ ശരീരത്തെ ബാധിക്കുന്നതെന്ന് ശാസ്ത്രീയമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ശ്വാസകോശത്തിലേക്കുള്ള കുഴലുകൾ അതീവ സെൻസിറ്റീവ് ആകുകയും പുറത്തുനിന്നുള്ള ചെറിയ അസ്വസ്ഥതകൾ പോലും അവയെ സങ്കുചിതമാക്കുകയും ചെയ്യുന്നു. ശ്വാസനാളത്തിനുള്ളിലെ പേശികൾ മുറുക്കുന്നതിനൊപ്പം അവിടെ സ്രവങ്ങൾ അടിഞ്ഞുകൂടുകയും ചെയ്യുമ്പോൾ വായുവിന് കടന്നുപോകാൻ ഇടമില്ലാതാകുന്നു. ഇത് ശ്വാസമുട്ടലിനും നെഞ്ചുമുറുകുന്നതിനും കാരണമാകുന്നു. കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ ബാധിക്കുന്ന ഈ രോഗം പലരിലും പല രീതിയിലാണ് കണ്ടുവരുന്നത്. ജനിതകമായ കാരണങ്ങളാലോ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ മൂലമോ ഒരാൾക്ക് ആസ്മ വരാം. മാതാപിതാക്കൾക്ക് ആസ്മയോ മറ്റ് അലർജി രോഗങ്ങളോ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് ഇത് വരാനുള്ള സാധ്യത കൂടുതലാണ്. കുട്ടിക്കാലത്ത് തുടങ്ങുന്ന ആസ്മ പലപ്പോഴും പ്രായമാകുന്നതോടെ കുറഞ്ഞു വരാറുണ്ട്. എന്നാൽ മുതിർന്നവരിൽ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുന്ന ആസ്മ പലപ്പോഴും ജീവിതശൈലിയുമായും തൊഴിൽ സാഹചര്യങ്ങളുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. ചിലർക്ക് ജോലിസ്ഥലത്തെ രാസവസ്തുക്കളോ പുകയോ ഏൽക്കുമ്പോൾ മാത്രമാണ് ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുള്ളത്. ഇതിനെ ഒക്യുപേഷണൽ ആസ്മ എന്ന് വിളിക്കുന്നു. അതുപോലെ കഠിനമായ വ്യായാമം ചെയ്യുമ്പോൾ മാത്രം ശ്വാസംമുട്ടൽ അനുഭവപ്പെടുന്ന അവസ്ഥയുമുണ്ട്. അലർജി ഉണ്ടാക്കുന്ന വസ്തുക്കളാണ് ആസ്മയുടെ പ്രധാന വില്ലന്മാർ. വീടിനുള്ളിലെ പൊടിപടലങ്ങൾ, പഴയ പുസ്തകങ്ങൾ, കർട്ടനുകൾ എന്നിവയിൽ വളരുന്ന അതിസൂക്ഷ്മജീവികൾ പലരിലും അലർജിക്ക് കാരണമാകാറുണ്ട്. കൂടാതെ വളർത്തുമൃഗങ്ങളുടെ രോമം, പൂമ്പൊടി, ചില പ്രത്യേക മണങ്ങൾ എന്നിവയും ശ്വാസനാളങ്ങളെ പ്രകോപിപ്പിക്കാം. ആധുനിക വീടുകളിൽ കൃത്യമായ വായുസഞ്ചാരമില്ലാത്തതും എ സി മുറികളിലെ അമിതമായ ഈർപ്പവും ആസ്മ രോഗികൾക്ക് തിരിച്ചടിയാകുന്നുണ്ട്. വീടിനുള്ളിലെ പുക, പ്രത്യേകിച്ച് അടുക്കളയിൽ വിറകുപയോഗിക്കുമ്പോഴുണ്ടാകുന്ന പുക ശ്വാസകോശത്തിന് വലിയ ആഘാതമുണ്ടാക്കുന്നു. പെർഫ്യൂമുകൾ, ചന്ദനത്തിരികൾ, കൊതുകുതിരികൾ എന്നിവയിൽ നിന്നുള്ള പുക പോലും ചിലരിൽ പെട്ടെന്ന് രോഗലക്ഷണങ്ങൾ ഉണ്ടാക്കാം. പരിസ്ഥിതി മലിനീകരണം ആസ്മ രോഗികളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിൽ വലിയ പങ്കുവഹിക്കുന്നു. വാഹനങ്ങളിൽ നിന്നുള്ള പുകയും വ്യവസായശാലകളിൽ നിന്നുള്ള മാലിന്യങ്ങളും വായുവിന്റെ ഗുണനിലവാരം കുറയ്ക്കുന്നു. വായുവിലെ സൂക്ഷ്മമായ കണികകൾ ശ്വസിക്കുന്നത് ശ്വാസകോശത്തിന്റെ സ്വാഭാവികമായ പ്രവർത്തനത്തെ തകരാറിലാക്കുന്നു. പുകവലി നേരിട്ടായാലും മറ്റൊരാൾ പുകയ്ക്കുന്നത് ശ്വസിക്കുന്നതായാലും ശ്വാസനാളങ്ങളിൽ കടുത്ത അണുബാധയുണ്ടാക്കാൻ കാരണമാകും. ഗർഭിണികൾ പുക ശ്വസിക്കുന്നത് ജനിക്കാനിരിക്കുന്ന കുട്ടിക്ക് ഭാവിയിൽ ആസ്മ വരാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു എന്നതും ഗൌരവകരമായ കാര്യമാണ്. കാലാവസ്ഥാ വ്യതിയാനം ആസ്മയെ സ്വാധീനിക്കുന്ന മറ്റൊരു പ്രധാന ഘടകമാണ്. മഞ്ഞുകാലത്തെ തണുത്ത വായു ശ്വാസനാളങ്ങളെ പെട്ടെന്ന് ചുരുക്കുന്നു. മഴക്കാലത്തെ ഈർപ്പമുള്ള അന്തരീക്ഷത്തിൽ പൂപ്പലുകൾ വളരാൻ സാധ്യതയുള്ളതിനാൽ ഇത് അലർജി വർദ്ധിപ്പിക്കുന്നു. കൂടാതെ ഈ കാലയളവിലുണ്ടാകുന്ന ജലദോഷം, തൊണ്ടവേദന തുടങ്ങിയ വൈറൽ ഇൻഫെക്ഷനുകൾ ആസ്മ രോഗികൾക്ക് പെട്ടെന്നുള്ള ശ്വാസംമുട്ടൽ ഉണ്ടാക്കാൻ കാരണമാകുന്നു. കാലാവസ്ഥാ മാറ്റങ്ങൾക്കനുസരിച്ച് മരുന്നുകളുടെ അളവിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാറ്റം വരുത്തേണ്ടത് അത്യാവശ്യമാണ്. മാനസികമായ അവസ്ഥകളും ശ്വസനവും തമ്മിൽ വലിയ ബന്ധമുണ്ട്. കഠിനമായ മാനസിക സമ്മർദ്ദം, ഭയം, ഉത്കണ്ഠ, അമിതമായ ദേഷ്യം എന്നിവ അനുഭവപ്പെടുമ്പോൾ നമ്മുടെ ശ്വസനഗതി മാറുന്നു. ഇത് ആസ്മയുടെ ലക്ഷണങ്ങളെ കൂടുതൽ വഷളാക്കാം. ചിലരിൽ അമിതമായ ചിരി പോലും ശ്വാസം മുട്ടലിന് കാരണമാകാറുണ്ട്. അതിനാൽ ശാരീരികമായ ചികിത്സയോടൊപ്പം തന്നെ മാനസികമായ സുസ്ഥിതിയും ആസ്മ നിയന്ത്രണത്തിൽ പ്രധാനമാണ്. മനസ്സിനെ ശാന്തമാക്കുന്ന വ്യായാമങ്ങൾ രോഗികൾക്ക് വലിയ ആശ്വാസം നൽകും. ആസ്മ ഉണ്ടെന്ന കാരണത്താൽ കുട്ടികളെ കളികളിൽ നിന്നും മറ്റും മാറ്റി നിർത്തുന്നത് അവരിൽ മാനസികമായ തളർച്ചയുണ്ടാക്കും. ഇത് രോഗം കൂടാൻ കാരണമായേക്കാം. ആസ്മ പൂർണമായും മാറ്റാൻ കഴിയില്ല എന്ന ധാരണ പലരെയും ചികിത്സയിൽ നിന്ന് പിന്നോട്ട് വലിക്കാറുണ്ട്. എന്നാൽ കൃത്യമായ മരുന്നുകളിലൂടെയും മുൻകരുതലുകളിലൂടെയും ഈ രോഗത്തെ പൂർണമായും വരുതിയിലാക്കാൻ സാധിക്കും എന്നതാണ് വാസ്തവം. ശ്വാസകോശത്തിന് ദോഷം വരാത്ത രീതിയിലുള്ള ആധുനിക ചികിത്സാരീതികൾ ഇന്ന് ലഭ്യമാണ്. രോഗലക്ഷണങ്ങൾ കണ്ടുതുടങ്ങുമ്പോൾ തന്നെ ഒരു വിദഗ്ധ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ചികിത്സ തുടങ്ങേണ്ടത് അത്യാവശ്യമാണ്. തുടർച്ചയായ ചുമ, ശ്വാസം വിടുമ്പോഴുള്ള ശബ്ദം എന്നിവ അവഗണിക്കുന്നത് ശ്വാസകോശത്തിന് സ്ഥിരമായ കേടുപാടുകൾ സംഭവിക്കാൻ കാരണമായേക്കാം. ഇൻഹേലറുകളെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ ഇന്നും സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഇൻഹേലർ ഉപയോഗിക്കുന്നത് വലിയൊരു രോഗത്തിന്റെ ലക്ഷണമാണെന്നോ അല്ലെങ്കിൽ അത് ശീലമായി മാറുമെന്നോ പലരും ഭയപ്പെടുന്നു. ഗുളികകളേക്കാൾ എത്രയോ സുരക്ഷിതമാണ് ഇൻഹേലറുകൾ. കാരണം ഇൻഹേലറുകൾ മരുന്നിനെ നേരിട്ട് ശ്വാസനാളങ്ങളിലേക്ക് എത്തിക്കുന്നു. ഗുളികകൾ കഴിക്കുമ്പോൾ അത് രക്തത്തിൽ കലർന്ന് ശരീരമാകെ എത്തുമ്പോൾ ഉണ്ടാകുന്ന പാർശ്വഫലങ്ങൾ ഇൻഹേലറുകൾക്ക് ഇല്ല. വളരെ കുറഞ്ഞ അളവിലുള്ള മരുന്നുകൊണ്ട് തന്നെ വേഗത്തിൽ ആശ്വാസം നൽകാൻ ഇൻഹേലറുകൾ സഹായിക്കുന്നു. ഇതൊരു ശീലമല്ല, മറിച്ച് നിങ്ങളുടെ ശ്വാസകോശത്തിന് ലഭിക്കുന്ന ഒരു സംരക്ഷണ കവചമാണ്. ജീവിതശൈലിയിൽ വരുത്തുന്ന ചെറിയ മാറ്റങ്ങൾ പോലും വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കും. വീടും പരിസരവും പൊടിയില്ലാതെ സൂക്ഷിക്കുക എന്നത് ആസ്മ രോഗികൾ നിർബന്ധമായും ചെയ്യേണ്ട കാര്യമാണ്. കിടക്ക വിരികളും പുതപ്പുകളും കൃത്യമായ ഇടവേളകളിൽ ചൂടുവെള്ളത്തിൽ കഴുകി ഉണക്കി ഉപയോഗിക്കണം. പുകവലിക്കുന്ന ഇടങ്ങളിൽ നിന്ന് പരമാവധി വിട്ടുനിൽക്കണം. വീടിനുള്ളിൽ കാർപ്പറ്റുകൾ ഒഴിവാക്കുന്നത് പൊടി തടയാൻ സഹായിക്കും. വായുസഞ്ചാരമുള്ള മുറികൾ ഉറപ്പാക്കുന്നത് ശ്വാസകോശത്തിന് ഗുണം ചെയ്യും. ഭക്ഷണശീലങ്ങളും ശ്വാസകോശാരോഗ്യത്തെ സ്വാധീനിക്കുന്നുണ്ട്. വിറ്റാമിൻ സി, വിറ്റാമിൻ ഡി എന്നിവ അടങ്ങിയ ഭക്ഷണങ്ങൾ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കും. പച്ചക്കറികളും പഴങ്ങളും ധാരാളം കഴിക്കുന്നത് ശരീരത്തിലെ വീക്കം കുറയ്ക്കാൻ സഹായിക്കും. കൃത്രിമ നിറങ്ങളും പ്രിസർവേറ്റീവുകളും ചേർത്ത തണുത്ത പാനീയങ്ങളും ആഹാരങ്ങളും പലരിലും ശ്വാസംമുട്ടൽ ഉണ്ടാക്കാറുണ്ട്. അതിനാൽ അലർജിക്ക് കാരണമാകുന്ന ഭക്ഷണങ്ങൾ ഓരോരുത്തരും തിരിച്ചറിഞ്ഞ് അവ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം. രാത്രിയിൽ നേരത്തെ ഭക്ഷണം കഴിക്കുന്നത് ഉറക്കത്തിനിടയിലുള്ള ശ്വാസംമുട്ടൽ ഒഴിവാക്കാൻ സഹായിക്കും. വ്യായാമം ചെയ്യുന്നത് ശരീരത്തിന് നല്ലതാണെങ്കിലും ആസ്മ രോഗികൾ കഠിനമായ വ്യായാമങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ശ്വസന പേശികളെ ബലപ്പെടുത്തുന്ന യോഗയും പ്രാണായാമവും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ശീലിക്കുന്നത് ആസ്മയുടെ തീവ്രത കുറയ്ക്കാൻ സഹായിക്കും. വ്യായാമത്തിന് മുൻപ് ആവശ്യമാണെങ്കിൽ ഡോക്ടർ നിർദ്ദേശിക്കുന്ന മരുന്നുകൾ ഉപയോഗിക്കുന്നത് വ്യായാമം മൂലമുണ്ടാകുന്ന ശ്വാസംമുട്ടൽ തടയാൻ സഹായിക്കും. ആരോഗ്യ ബോധവൽക്കരണം നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു വരികയാണ്. എങ്കിലും ആസ്മയെക്കുറിച്ച് ശരിയായ വിവരങ്ങൾ എല്ലാവരിലും എത്തിയിട്ടില്ല. ചെറിയ കുട്ടികളിൽ വിട്ടുമാറാത്ത ചുമ കണ്ടാൽ അത് വെറും ജലദോഷമാണെന്ന് കരുതി അവഗണിക്കരുത്. ആസ്മ അറ്റാക്ക് ഉണ്ടായാൽ ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷകളെക്കുറിച്ച് രോഗിയുടെ വീട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും അറിവുണ്ടായിരിക്കണം. പരിസ്ഥിതി സൌഹൃദമായ ജീവിതം ആസ്മയെ പ്രതിരോധിക്കാൻ ആവശ്യമാണ്. അന്തരീക്ഷത്തിലെ മലിനീകരണം കുറയ്ക്കാൻ മരങ്ങൾ നട്ടുപിടിപ്പിക്കുകയും പരിസരം സംരക്ഷിക്കുകയും വേണം. ശുദ്ധമായ വായു ശ്വസിക്കാനുള്ള അവസരം എല്ലാവർക്കും ഉണ്ടാവണം. നഗരങ്ങളിലെ പുകപടലങ്ങൾ കുറയ്ക്കാൻ പൊതുഗതാഗത സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നത് ശ്വാസകോശ രോഗങ്ങളുടെ എണ്ണം കുറയ്ക്കാൻ സഹായിക്കും. ഈ ആസ്മ ദിനത്തിൽ നാം ഓരോരുത്തരും നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച് കൂടുതൽ ബോധവാന്മാരാകേണ്ടതുണ്ട്. ഓരോ ശ്വാസവും വിലപ്പെട്ടതാണെന്ന് നാം ഓർക്കണം. ശുദ്ധമായ വായുവും ശരിയായ ആരോഗ്യ പരിപാലനവും വഴി നമുക്കൊരു പുതിയ ലോകം സൃഷ്ടിക്കാം. ശ്വാസകോശത്തെ സംരക്ഷിക്കാം, പരിസ്ഥിതിയെ സ്നേഹിക്കാം. നമുക്കും മറ്റുള്ളവർക്കും സുഗമമായി ശ്വസിക്കാവുന്ന ഒരു നാളേക്കായി നമുക്ക് കൈകോർക്കാം. നിങ്ങളുടെ ശ്വാസകോശത്തിന്റെ ആരോഗ്യം നിങ്ങളുടെ കൈകളിലാണ്. ആരോഗ്യകരമായ ശ്വാസം, ആരോഗ്യകരമായ ജീവിതം എന്ന ലക്ഷ്യത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് നീങ്ങാം. നിങ്ങൾ കേട്ടത്

0: കാസർഗോഡ് മുളിയാർ ഗ്രാമപഞ്ചായത്തിലെ ശ്രീ മോഹൻകുമാർ നരന്തട്ടയും ഭാര്യ ശ്രീമതി രതി മോഹനും തങ്ങളുടെ കാർഷിക സ്വപ്നങ്ങൾക്ക് ടൂറിസത്തിന്റെ സാധ്യതകൾ കൂടി കൂട്ടിച്ചേർത്ത് വരുമാന മാർഗമാക്കുകയാണ്. കേൾക്കാം ശ്രീ മോഹൻകുമാർ നരന്തട്ടയുടെ കാർഷിക സംരംഭകത്വ വിശേഷങ്ങൾ.
1: നിങ്ങളുടെ ഈ ഗ്രാമപഞ്ചായത്തിൽ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട സംരംഭത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണല്ലോ അല്ലേ? എന്തൊക്കെ ഉൽപ്പന്നങ്ങളാണ് ഈ ഒരു കാർഷിക സംരംഭവുമായിട്ട് മുന്നോട്ട് പോകുന്ന നിങ്ങളുടെ ഉൽപ്പാദിപ്പിക്കുന്നത്?
2: അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് ബീ കീപ്പിംഗ് ആണ് തുടങ്ങിയത്. തേനീച്ച വളർത്തൽ ചെറുതേനും വലുതേനും ഉണ്ട്. പിന്നെ അവിടുന്ന് അതിനുവേണ്ട ട്രെയിനിംഗ് ഒക്കെ ഇവിടുന്ന് കെ വി കെയാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അത് കഴിഞ്ഞ് ഞങ്ങൾ 2019 ഹോം സ്റ്റേ സ്റ്റാർട്ട് ചെയ്തു. ബേക്കൽ മുളിയാർ ഹോം സ്റ്റേ എന്നാണ് പേര്. ഹോം സ്റ്റേയിൽ വരുന്ന ഗസ്റ്റുകൾ അവർ നമ്മുടെ ഭക്ഷണ ഇഷ്ടമായതുകൊണ്ട് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ എന്താണെന്നൊക്കെ ചോദിച്ചു. അങ്ങനെ ആ ഇൻഗ്രീഡിയൻസ് കാണിച്ചു കൊടുത്തപ്പോൾ അവർക്ക് ഇഷ്ടമായി. അങ്ങനെ ഞങ്ങൾ നമ്മുടെ പ്രാദേശികമായിട്ട് കിട്ടാവുന്ന കാർഷിക ഉൽപ്പന്നങ്ങളിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ പ്രോസസ്സ് ചെയ്ത് ഉണ്ടാക്കാൻ തുടങ്ങി. അതിനുള്ള ട്രെയിനിങ്ങും ഒക്കെ ഇവിടെ കെ വി കെ എന്ന് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഞാനും എൻ്റെ ഭാര്യ രതി മോഹനും ഞങ്ങൾ രണ്ടുപേരുമാണ് ഇതിൽ സംരംഭകരായിട്ടുള്ളത്. ഇപ്പോൾ ഞങ്ങൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായിട്ട് റാഗിയിൽ നിന്നുള്ള സ്പ്രൗട്ടഡ് മുളപ്പിച്ച റാഗി പൗഡർ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ 7-8 ഐറ്റംസ് ചേർന്നിട്ടുള്ള പോഷക് പൗഡർ എന്നിട്ട് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ തന്നെ. അത് വിവിധങ്ങളായ പയർവർഗ്ഗങ്ങളും ധാന്യങ്ങളും ചേർത്തിട്ടുള്ളതാണ്. അത് 3-4 ഐറ്റംസ് മുളപ്പിച്ചിട്ടുണ്ടാക്കുന്നതാണ്. ഇതൊക്കെ വളരെ നല്ല ഡിമാൻഡുള്ളതും ആരോഗ്യത്തിന് വളരെ ഗുണകരമായ പ്രോഡക്റ്റാണ്. അതുപോലെ മാങ്ങ അച്ചാറുണ്ടാക്കുന്നുണ്ട്. ചക്കയിൽ നിന്നുള്ള പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ സ്റ്റാർ ഫ്രൂട്ട്, ക്യാരംബോളയിൽ നിന്നുള്ള സ്ക്വാഷ് ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ ക്യാരംബോള ഓയിൽ, അതിൻ്റെ ഓയിൽ വെച്ചിട്ട് മെഡിക്കേറ്റഡ് ഓയിൽ ഉണ്ടാക്കുന്നുണ്ട്. ട്രഡീഷണൽ ആയിട്ടുള്ള ടെക്നിക്കൽ നോളേജ് ഉപയോഗിച്ചിട്ടാണ് അത് CPCRA സപ്പോർട്ട് കൂടി ചെയ്യുന്നത്. പിന്നെ അതുപോലെ ക്യാരംബോളയിൽ നിന്ന് നമ്മൾ ബീ വാക്സും കൂടി മിക്സ് ചെയ്തിട്ട് മെഡിസിനൽ പ്രോപ്പർട്ടിയുള്ള ബാംസ് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ലോക്കലായിട്ട് കിട്ടുന്ന ഹൈബ്രിഡല്ല, ലോക്കലായിട്ട് കിട്ടുന്ന കാട്ടുനെല്ലിക്കയുടെ അരിഷ്ടം ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ ട്രെയിനിങ്ങും ഒക്കെ ഇവിടുന്ന് കെ വി കെന്നാണ് കിട്ടിയത്. അപ്പോൾ ഞങ്ങളുടെ ഇപ്പോഴും ഏകദേശം ഒരു 10-12 വിവിധ തരങ്ങളായ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുന്നുണ്ട്, ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് പിന്നെ മഞ്ഞൾ കൃഷി, അതുപോലെ കൂവ അയറോറൂട്ട് കൃഷിയുണ്ട്. അതിൽ നിന്ന് ജൈവ ഉൽപ്പന്നങ്ങൾ മൂല്യവർദ്ധിതമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഞങ്ങളുടെ ബ്രാൻഡിൽ തന്നെ ഞങ്ങളിത് നന്നായിട്ട് സെയിൽ നടത്തുന്നുണ്ട്. ഞങ്ങൾ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടുമാണ് വിൽക്കുന്നത്. പിന്നെ വരുന്ന ഹോം സ്റ്റേയിൽ വരുന്ന ഗസ്റ്റുകളെല്ലാം കൊണ്ടുപോകുന്നുണ്ട്. അതുപോലെ ഞങ്ങൾക്ക് മലബാറിലെ ടൂറിസം ഒരു ഓർഗനൈസേഷൻ ഉണ്ട്, ആർട്ടം എന്ന് പറഞ്ഞിട്ട്, അസോസിയേഷൻ ഓഫ് റെസ്പോൺസിബിൾ ആൻഡ് എക്സ്പീരിയൻഷ്യൽ ടൂറിസം എന്റർപ്രനേഴ്സ് ഓഫ് മലബാർ. അതിൽ 100 മെമ്പർമാരുണ്ട്. അവരുടെ എല്ലാ ഹോം സ്റ്റേയിലും ഞങ്ങളുടെ പ്രൊഡക്റ്റുകൾ ഗസ്റ്റുകൾക്ക് കൊടുക്കാനുള്ള സംവിധാനം ഏർപ്പാട് ചെയ്തിട്ടുണ്ട്.
1: ഓക്കെ, അപ്പം സാറിപ്പം ആദ്യം പറഞ്ഞല്ലോ, ആദ്യം ഈ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് വന്നത് തേനീച്ച പരിപാലനത്തിലാണ് അല്ലേ, ഹണി പ്രൊഡക്ഷനിലാണ്. അപ്പോൾ അതിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു പുതിയൊരു മേഖലയിലാണ്, അതായത് ഹോം സ്റ്റേ എന്ന് പറയുന്ന മേഖലയിലേക്കാണ് പിന്നീട് മാറിയത്. അപ്പോൾ ഇതെങ്ങനെയാണ് അതിനെപ്പറ്റി ചിന്തിച്ചപ്പോൾ, അല്ലെങ്കിൽ ഈ ഒരു കാർഷിക മേഖലയിലുള്ള കാര്യങ്ങളും ഹോം സ്റ്റേയുമായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളൊരു ചിന്ത എന്തായാലും ആ സമയത്ത് വന്നിട്ടുണ്ടാവും അല്ലേ? എങ്ങനെയാണ് അതിലേക്ക് വന്നത്?
2: അത് വരാൻ കാരണം ഈ കോവിഡിന് ശേഷമുള്ള ടൂറിസം ട്രെൻഡ് എന്ന് പറയുന്നത് ഗ്രാമങ്ങളിലേക്കാണ് കൂടുതൽ ടൂറിസ്റ്റുകൾ വരാൻ തുടങ്ങിയത്. അപ്പോൾ അവർക്ക് നമ്മുടെ

0: ഗ്രാമീണ ജീവിത രീതി, ഗ്രാമീണ കാർഷിക രീതിയൊക്കെ അറിയാനുള്ള വലിയ താല്പര്യങ്ങൾ കാണിച്ചു, വിദേശികളായാലും വടക്കേന്ത്യയിലെ ടൂറിസ്റ്റുകളായാലും. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ നമ്മുടെ ഓരോ ജീവിത രീതി, അതുപോലെ പ്രത്യേകിച്ചും ഈ ഒരു പ്രദേശത്തിന്റെ പ്രത്യേകത കൊണ്ട് തുളുനാട് കൾച്ചർ, ഒരു മിക്സഡ് കൾച്ചർ ഉള്ളതുകൊണ്ട് ഇവിടുത്തെ ഭക്ഷണ രീതികളെല്ലാം വളരെ വ്യത്യസ്തമാണ്. നമ്മളെ മറ്റ് കേരളത്തിന്റെ മറ്റു ഭാഗമായിട്ട് നോക്കുമ്പോൾ വളരെ വ്യത്യാസമുണ്ട്. അത് അവർക്ക് വളരെ ആകർഷകമായി തോന്നി. അത് മാത്രമല്ല, അതിനെപ്പറ്റിയൊന്നും അവർക്ക് പുതിയ അറിവായിരുന്നത്. അപ്പൊ അങ്ങനെ വന്നപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഈ വിഭവങ്ങളെ പറ്റിയിട്ടുള്ള കൂടുതൽ അറിവ് അവർക്ക് വേണം തോന്നി. അതിന്റെ ശാസ്ത്രീയ വശങ്ങൾ, അതിന്റെ ആരോഗ്യ പ്രദമായ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ അവിടെ അന്വേഷിച്ചു തുടങ്ങി. അപ്പോൾ ആ അന്വേഷണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായി, ഇവിടെ നമ്മുടെ എല്ലാ ഉൽപ്പന്നങ്ങൾക്കും കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കുന്ന ആളുകളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ അതിലേക്ക് ഡൈവേർട്ട് ചെയ്തത്. നല്ലൊരു ഉദ്ദേശശുദ്ധി നന്നായിരുന്നു എന്നുള്ള നല്ല റിസൾട്ട് വന്നിട്ടുണ്ട്. കാരണം ഇപ്പോൾ നമ്മൾ സ്റ്റേറ്റിന് വെളിയിലേക്ക് കൊറിയറായിട്ട് ഇഷ്ടംപോലെ ഈ സാധനങ്ങൾ അയച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഹോം മെയ്ഡ് പ്രൊഡക്റ്റ്, റാമോ ഹോം മെയ്ഡ് പ്രൊഡക്ട്സ് എന്നുള്ള പേരിലായതുകൊണ്ട് നമ്മളൊരു ഗൃഹ അന്തരീക്ഷത്തിലാണ് അത് ഉണ്ടാക്കുന്നത്. അത് തീർച്ചയായിട്ടും ഞങ്ങളെല്ലാം ഈ സാധനങ്ങളെല്ലാം ഉപയോഗിച്ച് അത്രത്തോളം തൃപ്തി ഉണ്ടെങ്കിൽ മാത്രമേ ഈ സാധനങ്ങൾ നമ്മൾ മാർക്കറ്റിംഗിൽ കൊടുക്കുന്നുള്ളൂ. ആരോഗ്യത്തിന് വളരെയധികം പ്രാധാന്യം കൽപ്പിച്ചിട്ടുള്ള പ്രൊഡക്റ്റാണ് ഞങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്. പിന്നെ ഇവിടെ ഇതിനെ വിപണനത്തിന് യാതൊരു ബുദ്ധിമുട്ടില്ല. കാരണം ഇതൊരു തവണ ഉപയോഗിച്ച ആൾക്കാർ പിന്നെ ആവർത്തിച്ച് നമുക്ക് ഓർഡർ തരുന്നുണ്ട്.
1: ഏതൊരു കർഷകനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഈ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളിലേക്ക് മാറുന്നത് അവനെ സംബന്ധിച്ചിടത്തോളം ഈ അവരുടെ വരുമാന സാധ്യത കൂടുകയാണ്. അപ്പോൾ ഈ അവർക്ക് ഏറ്റവും വലിയ വിഷയം വരുന്നത് ഇതിൻ്റെ സാറിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ മാർക്കറ്റിങ്ങിലാണ്. അപ്പോൾ മാർക്കറ്റിങ്ങിൽ സാറ് അനുവർത്തിച്ചു വന്ന ആ ഒരു രീതി ഏത് രീതിയിലായിരുന്നു?
0: മാർക്കറ്റിംഗിൽ ആക്ച്വലി നമ്മൾ ആദ്യം ഈ വരുന്ന ഗസ്റ്റുകൾക്ക് നമ്മൾ അത് കൊടുത്തു, അവരെ ഇഷ്ടമായി, അങ്ങനെ അവർ കൊണ്ടുപോയി. പിന്നീട് വരുന്ന ഗസ്റ്റുകൾക്കും അവർ റെക്കമെൻഡ് ചെയ്തിട്ട് വരുന്ന ഗസ്റ്റുകൾക്കും അത് താല്പര്യം വന്നു. അപ്പം അങ്ങനെ നമ്മൾ ടൂറിസവുമായിട്ട് ഒരു കണക്ട് ചെയ്താൽ ഇതിന് കുറെ കൂടി സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും എന്ന് തോന്നിയതുകൊണ്ട് ഞങ്ങൾ ടൂറിസം മേഖലയിലെ പല ആൾക്കാരുമായിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ അവർക്കെല്ലാം താല്പര്യം വന്നു. അപ്പം അങ്ങനെയാണ് ഇത് ഈ കാർഷിക ഉൽപ്പന്നങ്ങളും ടൂറിസവുമായിട്ട്, പ്രത്യേകിച്ച് ഈ പ്രദേശത്തെ ടൂറിസവുമായിട്ട് ബന്ധപ്പെടുത്താൻ സാധിച്ചു എന്ന് തോന്നിയതുകൊണ്ടാണ് നമ്മൾ അതിലേക്ക് പക്ഷേ ആ ഉദ്ദേശം നന്നായിരുന്നു എന്ന് ഇപ്പം മനസ്സിലാവുന്നുണ്ട്. കാരണം അതിൽ പിന്നീടുള്ള പുരോഗതി നോക്കിയപ്പോൾ ഇപ്പം ഇവൺ വിദേശ സഞ്ചാരികൾ വരെ ഈ സാധനങ്ങൾ ഇവിടെ വന്ന് അവർ പാർസലായിട്ട് അയക്കുന്നുണ്ട്. അവർക്ക് അത്രയും അതിൽ കോൺഫിഡൻസ് ഉണ്ട്. കാരണം അവർ നമ്മൾ ഉണ്ടാക്കുന്ന രീതിയും നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യുന്ന അതിൻ്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയൊക്കെ ഹൈജീനിക്കായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ട് വിദേശികൾക്ക് പോലും വളരെ താല്പര്യത്തോടുകൂടി അവർ സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പം ഞങ്ങൾ എക്സ്പോർട്ട് ചെയ്യാനുള്ള അതിൻ്റെ പ്രാരംഭ ദിശയിലാണ്. അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. അടുത്ത വർഷത്തോടുകൂടി കമേഴ്സ്യലായിട്ട് എക്സ്പോർട്ട് ചെയ്യാനും ഞങ്ങൾക്ക് സാധിക്കുമെന്നുള്ള വിശ്വാസമുണ്ട്.
1: വിവിധങ്ങളായ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുണ്ടെന്ന് പറഞ്ഞല്ലോ, ഓരോന്നായി വിശദീകരിക്കാമോ?
0: മൂല്യവർദ്ധിത ഉൽപ്പന്നം ഞങ്ങളിപ്പോൾ തേൻ ഉൽപ്പാദിപ്പിക്കുന്ന ബീ കീപ്പിങ്ങിലെ കൂടി തേൻ ഉൽപ്പാദനം, ആ തേനിൽ നിന്ന് തന്നെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതായത് നെല്ലിക്ക തേൻ, ഞങ്ങൾ നെല്ലിക്ക തേനിലിട്ട് വെച്ച് കഴിഞ്ഞാൽ അതൊരു മെഡിസിനൽ പ്രോപ്പർട്ടി. അതുപോലെ ഈത്തപ്പഴം തേനുമായിട്ട് ട്രീറ്റ് ചെയ്തിട്ട് ഈത്തപ്പഴം തേൻ കൊടുക്കാം. അതുപോലെ പിന്നെ തേനിൽ

0: ഉണ്ടാക്കാൻ സാധിക്കുന്നു. ഇപ്പം കെ വി കെയിൽ വന്ന് ആ പരിശീലനം കിട്ടിയപ്പോൾ മനസ്സിലായി. അപ്പം അതെല്ലാം ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ നമുക്കിപ്പം ഈ ചെറുധാന്യങ്ങളിൽ നിന്ന്, ചെറുധാന്യങ്ങൾ ആരോഗ്യത്തിന് വളരെ ഗുണകരമാണെന്ന് മനസ്സിലായതുകൊണ്ട് ചെറുധാന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലത്ത് പോയിട്ട് തന്നെ ഞങ്ങൾ ഹാസൻ എന്ന് പറയുന്ന സ്ഥലത്ത് പോയിട്ട് ചെറുധാന്യങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. മില്ലറ്റുകൾ അതിലേറ്റവും പ്രധാനമായിട്ട് റാഗി നല്ല രീതിയിൽ ഞങ്ങൾക്ക് വിപണനം നടത്താൻ പറ്റുന്നുണ്ട്. മുളപ്പിച്ച് വെയിലത്തിട്ട് ഉണക്കി അതിൻ്റെ വിറ്റാമിൻ ഡി ആക്സെപ്റ്റൻസ് കിട്ടിയതിന് ശേഷം പിന്നെ റോസ്റ്റ് ചെയ്ത് പൊടിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് വളരെയധികം ന്യൂട്രീഷണൽ വാല്യൂ ഉള്ള ഒരു പ്രൊഡക്റ്റാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഇത് കൊണ്ടുപോകുന്നവരും ആ രീതിയിൽ സർട്ടിഫൈ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ വിവിധതരം ധാന്യങ്ങളും പയർവർഗ്ഗങ്ങളും ചേർത്തിട്ടുള്ള മൾട്ടി ഗ്രെയിൻ പോഷക് പൗഡർ, അത് സമ്പൂർണ്ണ ആഹാരമായിട്ട് നമുക്ക് പരിഗണിക്കാം. അത് വളരെയധികം ആരോഗ്യത്തിന് ഗുണകരമാണ്. അത് ആറുമാസം പ്രായമുള്ള കുട്ടികൾ വരെ, കുട്ടികളിൽ നിന്ന് എത്ര പ്രായമുള്ളവർക്കും കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പോഷകം. അതൊരു ടേബിൾ സ്പൂണ് സാധനം നമ്മൾ രാവിലെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ദിവസത്തേക്ക് വേണ്ടുന്ന ടോട്ടൽ ന്യൂട്രിയൻ വാല്യൂ അതിൽ കിട്ടുന്ന രീതിയിലാണ് അതിൻ്റെ കോമ്പോസിഷൻ നമുക്ക് കെ വി കെ അഡ്വൈസ് ചെയ്ത് തന്നിട്ടുള്ളത്. അത് വളരെയധികം ഡിമാൻഡുള്ള ഒരു സാധനമാണ്. അതുപോലെ ഞങ്ങൾ ജൈവ കൃഷിയിലൂടെയും മഞ്ഞൾ അല്ലെങ്കിൽ ആറോറൂട്ട് കൂവ ഇത് രണ്ടും കൃഷി ചെയ്തിട്ട് അതിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി നമ്മൾ പാക്ക് ചെയ്ത് ബ്രാൻഡഡ് ആയിട്ട് വിൽക്കുന്നുണ്ട്. അതിനും നല്ല ഡിമാൻഡുണ്ട്. അതുകൂടാതെ നെല്ലിക്ക അരിഷ്ടം നമ്മുടെ ഒരു രോഗപ്രതിരോധ ശക്തിക്ക് ഏറ്റവും നല്ലതായിട്ടുള്ള ഒരു സാധനമാണ് നെല്ലിക്ക. അതിൽ നിന്ന് നെല്ലിക്കയുടെ ചില ചേരുവകൾ ചേർത്തിട്ട് അത് ഇവിടുന്ന് കെ വി കെ തന്നെയാണ് അതിൻ്റെ ടെക്നോളജി നമുക്ക് തന്നിട്ടുള്ളത്. അതും നല്ല ഡിമാൻഡുള്ള ഒരു സാധനമാണ് നെല്ലിക്ക അരിഷ്ടം. അത് നമ്മുടെ ലോക്കലായിട്ട് കാട്ടിൽ നിന്ന് കിട്ടുന്ന നെല്ലിക്ക ആദിവാസികൾ അല്ലെങ്കിൽ ആ കാടുമായിട്ട് ബന്ധപ്പെട്ടുന്ന ചില ട്രൈബൽസ് അവർ നമുക്ക് കളക്ട് ചെയ്ത് തരുന്നു. അപ്പം അവർക്കതൊരു ജീവിത വരുമാനം, നേരത്തെ അവർ വെറുതെ കൊടുക്കുമായിരുന്നു പലർക്കും, ഇപ്പം അവർ നമുക്കതിന് അവർക്ക് വില കൊടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പം അങ്ങനെ പല ആൾക്കാർക്കും ഇതിൽ ഇൻവോൾവ് ചെയ്തിട്ട് അവർക്ക് കൂടി ബെനിഫിറ്റ് വരുന്ന തരത്തിലാണ് നമ്മൾ ഈ പിന്നെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും ടൂറിസവുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുള്ള ഞങ്ങളുടെ സംരംഭം മുന്നോട്ട് കൊണ്ടുപോകുന്നത്.
1: ഈ ഒരു ടൂറിസം മേഖലയിലേക്ക് വന്നത് അത് കാർഷിക മേഖലയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് വരുന്ന ഉപഭോക്താക്കൾക്ക് നിങ്ങളുടെ തന്നെ പ്രൊഡക്റ്റുകൾ അല്ലെ, അതായത് വളരെ വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്ന ഭക്ഷ്യോൽപ്പന്നങ്ങൾ നിങ്ങൾ നൽകുന്നു എന്നുള്ളതാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ള മേഖല.
0: അതിൽ ഞങ്ങൾ പിന്നെ ഇപ്പം നമ്മൾ ഉണ്ടാക്കുന്ന അരി വരെ, നമ്മൾ അതിഥികൾക്ക് കൊടുക്കുന്ന, ഗസ്റ്റുകൾക്ക് കൊടുക്കുന്ന ചോറ് തന്നെ ഞങ്ങൾ ഉണ്ടാക്കുന്ന നെല്ലൊന്നും തന്നെ ഉണ്ടാക്കുന്നതാണ്. അത് തീരെ രാസവളങ്ങളൊന്നും ഉപയോഗിക്കാതെ. അപ്പം അതിൻ്റെ പ്രത്യേകത അവർക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പം അത് കാരണം അവരെല്ലാം ഇതിൻ്റെ റിവ്യൂയിൽ, ഓൺലൈൻ റിവ്യൂയിൽ ഇത് പ്രത്യേകം എടുത്തു പറയുന്നത് കൊണ്ട് ആ റിവ്യൂ നോക്കിയിട്ട് വരുന്ന ഒരുപാട് ടൂറിസ്റ്റുകൾ അവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് തന്നെ നമ്മുടെ ഫുഡിലേക്കാണ്. അപ്പോൾ ആ ഫുഡ്, അതിൻ്റെ അസംസ്കൃത പദാർത്ഥങ്ങളെല്ലാം നമ്മുടെ ഒരു 3-4 ഏക്കർ വരുന്ന അതേ സ്ഥലത്ത് തന്നെ ഉണ്ടാക്കുന്നുണ്ട്. തേങ്ങയായാലും വാഴക്കയായാലും പച്ചക്കറി ആയാലും നെല്ലായാലും ഇവൻ തേനായാലും ഇവൻ പാലും എല്ലാം ഞങ്ങളുടെ ഇതിൽ തന്നെ ഉണ്ടാക്കുന്നതുകൊണ്ട് അതിനൊരു പ്രത്യേക അട്രാക്ഷൻ ടൂറിസ്റ്റുകൾക്ക് ഉണ്ടായി വരുന്നുണ്ട്.
1: അപ്പോൾ ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ച മറ്റൊരു കാര്യം, ഏകദേശം എത്ര സ്ഥലത്താണ് നിങ്ങളുടെ ഈ ഒരു കാർഷിക വൃത്തി അല്ലെങ്കിൽ ഈ ഒരു സംഗതി നടക്കുന്നത്?
0: എനിക്ക് ടൂറിസത്തിന് വേണ്ടിയിട്ടുള്ള ഒരു 3 ഡബിൾ റൂം മാത്രമേ ഉള്ളൂ വീട്ടിൻ്റെ അപ്സ്റ്റയറിൽ. പക്ഷേ നമ്മുടെ ഫാമിൽ ഒരു 3-4 ഏക്കറുകളും വരുന്ന കവുങ്ങ് തോട്ടവും തെങ്ങിൻ തോട്ടവും മറ്റ് നെൽകൃഷിയും പച്ചക്കറിയും എല്ലാം ആയിട്ട് 4-4.5 ഏക്കർ വരുന്ന സ്ഥലമാണ് ഞങ്ങൾക്കുള്ളത്.
1: അതായത് ഓൺ പ്രോപ്പർട്ടിയാണ്?
0: ഓൺ പ്രോപ്പർട്ടിയാണ്. അതിൻ്റെ കൂടെ നമ്മൾ അവർക്ക് ടൂറിസ്റ്റുകൾക്ക് വേണ്ട മറ്റു എക്സ്പീരിയൻസ് കൂടി കൊടുക്കുന്നുണ്ട്. കാരണം ഞങ്ങൾ ലോക്കലായിട്ടുള്ള കൾച്ചറൽ ആക്ടിവിറ്റീസും അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവർക്ക് അതുപോലെ അഡ്വഞ്ചറായിട്ട് ഇപ്പം ട്രക്കിംഗ് അല്ലെങ്കിൽ റിവർ സൈഡ് വാക്കിംഗ്, അതുപോലെയുള്ള ബീച്ച് വാക്കിംഗ്, ഇതൊക്കെ ഞങ്ങൾ ടൂറിസത്തിൻ്റെ പേരിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ പിന്നെ മറ്റ് എക്സ്പീരിയൻസ് ആവശ്യമുള്ളവർക്ക് ഞങ്ങളുടെ മെമ്പേഴ്സ്, ഞങ്ങളുടെയൊക്കെ ഒരു അസോസിയേഷൻ ഉണ്ട്, ആർട്ടം എന്ന് പറഞ്ഞിട്ടൊരു അസോസിയേഷൻ ഉണ്ട് ടൂറിസത്തിൻ്റെ. ഇപ്പോൾ വേറെ ഏതെങ്കിലും തരത്തിലുള്ള എക്സ്പീരിയൻസ് വേണമെങ്കിൽ അവർക്ക് ഞങ്ങളിപ്പോൾ കയാക്കിംഗ് ആയാലും റിവർ റാഫ്റ്റിംഗ് ആയാലും, ഇപ്പോൾ റിവർ റാഫ്റ്റിംഗ് ഞങ്ങൾ ചെറുപുഴക്കാണ് ഞങ്ങളുടെ ഇവിടെ വരുന്ന ഗസ്റ്റുകളെ ഫോർവേഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ചെറുപുഴയിൽ അവർ പോകുമ്പോൾ അവർ നമ്മുടെ ഇവിടുത്തെ കിട്ടാവുന്ന സാധനങ്ങളെ പറ്റി അവിടെയും അവർ പ്രൊമോട്ട് ചെയ്യുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു മാർക്കറ്റിംഗ് റെക്കമെൻഡേഷനാണ് അവർ ചെയ്യുന്നത്. അവിടെ നല്ല ഭക്ഷണം കിട്ടുന്നു, അവിടെ നല്ല സാധനങ്ങൾ കിട്ടുന്നു എന്ന് ചെറുപുഴയിൽ പോയി അവർ പറയുമ്പോൾ അവിടെ അവിടുന്ന് അങ്ങനെ വരുന്ന ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഒരുപാട് ഉണ്ടായിരുന്നു. അതൊരു അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വലി സപ്പോർട്ടീവാണ് ഈ വാർഷിക ഉൽപ്പന്നങ്ങളും ടൂറിസവുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ളത്. വളരെ പാഷനേറ്റ് ആയിട്ട് ഞങ്ങൾക്കത് ചെയ്യാൻ സാധിക്കുന്നുണ്ട്.
1: അപ്പം ഈ ഇതിന്റെ ഉപഭോക്താക്കൾ നിങ്ങളുടെ സ്ഥിരം ഇങ്ങനെ വരുന്ന ഈ ഫാം ടൂറിസത്തിലേക്ക് വരുന്ന കസ്റ്റമേഴ്സ് മാത്രമാണോ അല്ലെങ്കിൽ പുറത്തേക്ക് നിങ്ങൾ കൊടുക്കുന്നത്?
0: അതുകൂടാതെ ഞങ്ങൾ ഓൺലൈൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ വാട്സപ്പ് വഴിയും ഫേസ്ബുക്ക് മാർക്കറ്റിംഗ് വഴിക്കും ഞങ്ങൾ അഡ്വർടൈസ് ചെയ്യുന്നുണ്ട്. അതുവഴിക്കും ഒരുപാട് ഓർഡർ വരുന്നുണ്ട്. അവരിപ്പോൾ ഞങ്ങളിപ്പോൾ ഓൾറെഡി ഇപ്പോൾ കഴിഞ്ഞ മാസം ഞങ്ങൾ മംഗലാപുരത്ത് ഞങ്ങളൊരു ഔട്ട്ലെറ്റ്, ഒരു ഡിസ്ട്രിബ്യൂഷൻ തന്നെ അവർ ഇൻട്രസ്റ്റ് എടുത്തിട്ട് ഞങ്ങളുടെ ഡിസ്ട്രിബ്യൂഷൻ ഏജന്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മംഗലാപുരത്ത് നല്ല രീതിയിൽ ഈ

0: ഇപ്പോൾ ഞങ്ങൾക്ക് വിൽക്കാൻ പറ്റുന്നുണ്ട്.
1: അപ്പൊ ഇത്രയും വൈവിധ്യങ്ങളായ പ്രൊഡക്റ്റ് ആണ് കയ്യിലുള്ളത് അല്ലെ? അപ്പൊ ഇതിന്റെ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ്, നിങ്ങൾ സ്വന്തമായി ചെയ്യുന്നതാണോ അല്ലെങ്കിൽ സ്റ്റാഫുകൾ വെച്ചിട്ടാണോ, അതിന്റെ മെഷീനറി സംവിധാനങ്ങൾ, അതിനെ കുറിച്ചൊന്ന് പറയാമോ?
0: ഇപ്പൊ ആസ് സച്ച് ഞങ്ങൾ തന്നെയാണ്, ഞങ്ങൾ രണ്ടുപേരും ഭാര്യയും ഭർത്താവും മാത്രമാണ് ഇതിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഞങ്ങൾ ട്രെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് രണ്ട് അഡീഷണൽ ആയിട്ട് ഓർഡർ വരുമ്പോൾ അത് പ്രിപ്പയർ ചെയ്യാനുള്ള സഹായത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ ട്രെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്, റെഡിയാക്കി വെക്കുന്നുണ്ട്. ആസ് സച്ച് ഞങ്ങൾക്ക് സ്റ്റാഫൊന്നുമില്ല. ഞങ്ങൾ വീട്ടിലുള്ള ഹോം അപ്ലയൻസസ്, കുറച്ച് അഡീഷണൽ ഹോം അപ്ലയൻസസ് വാങ്ങിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. വലിയൊരു വോളിയത്തിലേക്ക് ഞങ്ങൾ എത്തിയിട്ടില്ല, പക്ഷേ ഞങ്ങൾ ഉണ്ടാക്കുന്ന എല്ലാ സാധനങ്ങളും നല്ല വിലക്ക് വിറ്റ് പോകുന്നുണ്ട്. ഞങ്ങളത് വളരെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇമ്പ്രൂവ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഞങ്ങളുടെ ഏജ് ഒരു ക്രൈറ്റീരിയയാണ്. ഞാനിപ്പോൾ ആക്ച്വലി 76+ ആണ്, വൈഫാണെങ്കിൽ 65+ ആണ്.
1: 76+ ഈ ഒരു ഇത്ര ഇന്നോവേറ്റീവ് ആയ പ്രവർത്തനത്തിൽ മുഴുകുന്നുണ്ടല്ലോ.
0: അതെ, ഈ യു ആർ വാട്ട് യു ഈറ്റ് എന്ന് പറഞ്ഞതുപോലെ ഞങ്ങൾ കഴിക്കുന്ന ആ ഭക്ഷണത്തിന്റെ പ്രത്യേകത തന്നെയാണ് അത്. കാരണം ഞങ്ങൾ അത്രയും ആരോഗ്യപ്രദമായ ഭക്ഷണങ്ങൾ പലരും മുമ്പ് തന്നെ ഈ ഈ ബിസിനസ്സിൽ വരുന്നതിന് മുമ്പ് തന്നെ കുറച്ച് ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിച്ചിരുന്നു, ഭക്ഷണ കാര്യത്തിൽ വളരെ സെലക്റ്റീവ് ആയിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങളുടെ അടുത്ത് വരുന്ന ആളുകൾക്കും അതേ രീതിയിൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള പ്രൊഡക്റ്റ് ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ള ഒരു ഉദ്ദേശം കൂടി ഞങ്ങളുടെ ഈ സംരംഭത്തിന് ഉണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേകത.
1: അതെ, കാരണം ഭക്ഷണം സമം ആരോഗ്യം അല്ലേ, അങ്ങനെയല്ലേ പറയുന്നത്? അപ്പം ഈ ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഉൽപ്പാദിപ്പിച്ച അല്ലെങ്കിൽ നിങ്ങൾക്ക് വിശ്വസിച്ചിട്ട് നിങ്ങൾ വാങ്ങിയ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുണ്ടാക്കുന്ന മറ്റ് വൈവിധ്യങ്ങളായ പ്രൊഡക്റ്റുകൾ അല്ലേ, അത് നിങ്ങൾ ഉപയോഗിക്കുന്നു, അതോടൊപ്പം തന്നെ അത് നിങ്ങളുടെ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നു, ആ ഒരു രീതിയാണല്ലോ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
0: അതെ, അതാണ്. അത് നമ്മൾ അത് ഉപയോഗിച്ച് കഴിഞ്ഞാലുള്ള ഗുണം നമുക്ക് വളരെ വ്യക്തമായിട്ട് ബോധ്യമുള്ളതുകൊണ്ട് നമുക്കത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അതാണ് നമ്മുടെ അനുഭവമാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അത് വിശ്വസിക്കുന്ന ആൾക്കാരെ ഒരു തവണ അത് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ അവർക്കും ബോധ്യമാവുന്നുണ്ട്, ആ ചേഞ്ച് മനസ്സിലാവുന്നുണ്ട്. പിന്നെ ഞാൻ എല്ലാ എൻ്റെ ഇവിടെ വരുന്ന ഗസ്റ്റുകളൊക്കെ പറയുന്നത് ഞാനൊരു ലിവിങ് എക്സാമ്പിൾ എന്നാണ് അവർ പറയുന്നത്. കാരണം ഞങ്ങളുടെ ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെ 4:30 സ്റ്റാർട്ട് ചെയ്യും. അപ്പം പല ആക്ടിവിറ്റീസും ഉണ്ട്, സോഷ്യൽ ആക്ടിവിറ്റീസ് ഉണ്ട്, ഞങ്ങൾ ലൈബ്രറി നടത്തുന്നുണ്ട്. എൻ്റെ ഗ്രാൻഡ് ഫാദർ ഒരു ഫ്രീഡം ഫൈറ്ററായിരുന്നു, അദ്ദേഹമാണ് ശരിക്കും എൻ്റെ വളരെ ചെറുപ്പത്തിൽ തന്നെ എപ്പോഴും സെൽഫ് സഫിഷ്യൻ്റ് ആവണം. അപ്പോൾ അതുകൊണ്ടാണ് ജോലിയിൽ നിന്നൊക്കെ റിട്ടയർ ചെയ്തിട്ട് ഇങ്ങനെ ഒരു സംരംഭത്തിൽ വരാനും നമ്മുടെ ആവശ്യത്തിനുള്ള ഒരു വരുമാനം നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കാനും അതുപോലെ മറ്റുള്ളവർക്ക് അതിന് ഉപകാരപ്രദമായ രീതിയിൽ തൊഴിൽ കൊടുക്കാനും ഒക്കെ സാധിക്കുന്ന രീതിയിൽ ഈ ഒരു രംഗത്തേക്ക് വന്നിട്ടുള്ളത്.
1: അതെ. അപ്പോൾ ഈ ഇപ്പം സാർ പറഞ്ഞല്ലോ റിട്ടയർമെന്റിന് ശേഷം ഏത് മേഖലയിലായിരുന്നു സാർ?
0: ഞാൻ 2007 29 വർഷത്തെ ശേഷം സർവീസിന് ശേഷം കേരള സ്റ്റേറ്റ് മാർക്കറ്റിംഗ് ഫെഡറേഷനിൽ നിന്ന് റിട്ടയർ ചെയ്തത്. 1978 to 2007 29 കൊല്ലം സർവീസ് ആയിരുന്നു. അതേപോലെ അത് കഴിഞ്ഞ ഉടനെ ഞാൻ മംഗലാപുരത്ത് ഏനപ്പ യൂണിവേഴ്സിറ്റിയുടെ ചാൻസലറിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് എനിക്ക് സെലക്ഷൻ കിട്ടി. അപ്പോൾ ഒട്ടും ഗ്യാപ്പില്ലാതെ തന്നെ റിട്ടയർ ചെയ്ത് കഴിഞ്ഞ് അടുത്ത മാസം തന്നെ മംഗലാപുരത്ത് ഏനപ്പ യൂണിവേഴ്സിറ്റിയിൽ നല്ലൊരു പൊസിഷനിൽ കിട്ടി. അവിടുന്ന് 2023-24 വരെ ഞാൻ സജീവമായിട്ട് അവിടെ ഉണ്ടായിരുന്നു. അതിന്റെ ഇടയിലാണ് ഇതെല്ലാം ഞാൻ പാരലായിട്ട് ഡെവലപ്പ് ചെയ്തെടുത്തത്.
1: ഉള്ളില് ഇതിങ്ങനെ കടന്ന് തിളക്കുകയാണ് ഐഡിയ.
0: എന്റർപ്രണർഷിപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ നാട്ടിൽ വന്നു സ്വന്തമായിട്ടൊരു വീട് കെട്ടി, വീട്ടിലൊരു എക്സ്ട്രാ 3 മുറി കിട്ടി. അപ്പൊ അത് യൂട്ടിലൈസ് ചെയ്യാം, ഐഡിയ ആയിട്ട് കിടക്കണ്ട. അത് കാരണം വീട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മൾ ഗസ്റ്റുകൾ വരുന്നതുകൊണ്ട് ആ എക്സ്പെൻസ് കൊണ്ട് നമുക്ക് നമ്മുടേതായ ചെലവില്ലാതെ തന്നെ വീട് ഓട്ടോമാറ്റിക്കായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ കുട്ടികൾ പ്രായമായ ഒരു ജോലിയായിട്ട് വെളിയിലായതുകൊണ്ട് അവരെ നമ്മൾ ആശ്രയിക്കണ്ട. അപ്പൊ അങ്ങനെ പിന്നെ സ്വന്തമായിട്ടൊരു സ്ഥലവുമുണ്ട്. പിന്നെ ഇപ്പം വളരെ നമുക്ക് ടെക്നോളജി, എവിടെയുള്ള ടെക്നോളജി നമ്മുടെ വിരൽത്തുമ്പിൽ കിട്ടുന്നതുകൊണ്ട് നമുക്ക് അതിനെപ്പറ്റി നോളജ് ആക്കി വരാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ ഓൺലി തിങ് നമുക്ക് വേണമെന്ന് തീരുമാനിക്കണം, അത്രമാത്രമേ ഉള്ളൂ. ഒന്ന് ഒരു കാര്യം നമ്മൾ ചെയ്യണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും ഇന്ന് സമൂഹത്തിൽ നമുക്ക് ലഭ്യമാണ്.
1: ഇപ്പം എടുത്തു പറയേണ്ടത് KVK അല്ലേ? കാരണം ഇപ്പം പറഞ്ഞില്ലേ നമുക്ക് ചെയ്യണം, ഒരു കാർഷിക മേഖലയിലേക്ക് ഒരു സംഗതി കൊണ്ടുവരണം എന്ന് പറയുമ്പോൾ ഒരു ആശയം ഉണ്ടെങ്കിൽ തന്നെ KVK പോലെയുള്ള സർക്കാർ സംവിധാനങ്ങൾ നമുക്ക് ഏറെ ഉപകാരപ്രദമാകുന്നുണ്ട്. അപ്പോൾ സാറിന് എങ്ങനെയാണ് KVK-യുമായുള്ള ബന്ധം?
0: ഞങ്ങളുടെ അനുഭവത്തിൽ ഈ KVK പറ്റി കൂടുതൽ അറിയില്ലായിരുന്നു. എൻ്റെ ഒരു അമ്മാവൻ ഇവിടെ CPCRA ഡയറക്ടറായിട്ട് റിട്ടയർ ചെയ്തിരുന്നു, ഡോക്ടർ MK നായരുന്നു. അദ്ദേഹം ഇപ്പോഴില്ല, ജീവിച്ചിരിപ്പില്ല. അദ്ദേഹത്തിന്റെ കാലത്ത് ഇവിടെ വന്നു പോയിട്ടുണ്ടെന്നല്ലാതെ ഇവിടെ ഈ ഇതുപോലെ KVK ഇത്തരം സംരംഭങ്ങൾക്ക് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ടെന്നുള്ള അറിയില്ലായിരുന്നു. പക്ഷെ ആദ്യം തെളിയിച്ച വളർത്തലിന്റെ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടാണ് ഇവിടെ ആദ്യം വന്നത്. അപ്പൊ അവിടുന്ന് വന്നപ്പോൾ KVK അതല്ലാതെ മറ്റു കാര്യങ്ങളും ഉണ്ടെന്നൊക്കെ മനസ്സിലായപ്പോഴാണ് എന്റെ ഭാര്യ വൈഫ് ഇവിടെ ബാക്കി ഫുഡ് പ്രൊഡക്ട്സിന്റെ ട്രെയിനിങ് ഒക്കെ എടുക്കാൻ വേണ്ടി വന്നത്. അപ്പൊ KVK ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക്കിന് മൊത്തത്തിൽ അറിയാത്ത ഒരുപാട് നല്ല കാര്യങ്ങൾ KVK ചെയ്യുന്നുണ്ട്. പക്ഷെ അത് വേണ്ട രീതിയിൽ സാധാരണക്കാരിലേക്ക് എത്താത്ത പ്രശ്നങ്ങളേ ഉള്ളൂ. എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരെല്ലാവരും ഇവിടെ വന്ന് ഇവരുടെ സഹായം തേടി അവരവരായിട്ട് സ്വാലംബരായിട്ട് പോകുന്നുണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് രണ്ടു മൂന്ന് കൊല്ലമായിട്ട് വളരെ നല്ല നിലയിൽ കെ വി കെ സംരംഭകരെ പ്രോത്സാഹിപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ എടുത്തു പറയത്തക്ക സേവനങ്ങൾ ഡോക്ടർ മനോജ് കുമാർ ആയാലും ഡോക്ടർ സരിത ഹെഗ്ഡേ ആയാലും മറ്റ് ശാസ്ത്രജ്ഞന്മാരായാലും ഞങ്ങൾക്കെല്ലാം ചെയ്തു തരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവർ നമ്മളെ ഓം ഹോം ആണ്, ഓം കിച്ചൺ ആണെന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ഇവിടെ വരുന്നത്. പ്രത്യേകിച്ചും സരിത ഹെഗ്ഡെ ക്വാളിറ്റിയുടെ കാര്യത്തിലും അതിന്റെ പങ്ക്ച്വാലിറ്റിയുടെ കാര്യത്തിലൊക്കെ വളരെ പർട്ടിക്കുലർ ആണ്. അവരുടെ ആ ഒരു നിഷ്കർഷമായ ട്രെയിനിങ് കൊണ്ടുകൂടിയാണ് ഞങ്ങൾ ഈ ഫീൽഡിൽ വിജയിച്ചതെന്നുള്ളത് പറയാതിരിക്കാൻ നിവർത്തിയില്ല.
1: കാരണം ഏതൊരു കർഷകനെ സംബന്ധിച്ചിടത്തോളം, കാർഷിക മേഖലയിലേക്ക് കടന്നു വരുന്നതിലെ മറ്റൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ചെയ്യാനുള്ള ആഗ്രഹം ഉണ്ടാകാം, അല്ലെങ്കിൽ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാകാം. പക്ഷേ ഇതിന്റെ ഏറ്റവും വലിയ അടിസ്ഥാനം ഇതിന്റെ ശാസ്ത്രീയമായ വശങ്ങൾ പഠിച്ചെടുക്കുക എന്നുള്ളതാണ് അല്ലേ? അപ്പൊ ഈ ശാസ്ത്രീയമായ വശങ്ങൾ പഠിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപാധി ഇത്തരത്തിലുള്ള സർക്കാർ സംവിധാനങ്ങൾ തന്നെയല്ലേ?
0: അത് തീർച്ചയായിട്ടും അതെ. കാരണം അവർക്ക് പിന്നെ ഒരു പൊതു ലക്ഷ്യമുണ്ടല്ലോ, ഒരു സമൂഹത്തിന് വേണ്ടിയിട്ടാണല്ലോ സർക്കാർ സംവിധാനങ്ങൾ. അപ്പൊ ആ സർക്കാർ സംവിധാനങ്ങൾ മറ്റൊരിടത്തും കാണാത്ത രീതിയിലുള്ള വളരെ കൃത്യതയും സൂക്ഷ്മതയും അതുപോലെ നല്ല പരിശീലനം ലഭിച്ച ശാസ്ത്രജ്ഞരൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ചെയ്യാനുള്ളൊരു ഉന്മേഷം കൂടിയുണ്ട്. ആ ആവേശത്തിലാണ് ഞങ്ങൾ ഇത് ഡെവലപ്പ് ചെയ്ത് വന്നത്. കാരണം നമ്മളെക്കാൾ കൂടുതൽ നമ്മൾ നന്നായി വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു നല്ല ടീമാണ് കെ വി കെ ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് കാണാം പല ആൾക്കാരും സംരംഭകരായിട്ട് സക്സസ് ആയിട്ട് വന്നിട്ടുള്ളത്.
1: അപ്പോൾ സാറിനോട് എനിക്ക് ചോദിക്കാൻ മറ്റൊരു കാര്യം, ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോൾ അതായത് റിട്ടയർമെന്റിന് ശേഷമുള്ള സമയത്താണ് ഈ ഒരു മേഖലയിലേക്ക് വന്നത് അല്ലേ? അപ്പൊ ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോൾ ഇത് നേരത്തെ തുടങ്ങണമായിരുന്നു എന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു ചിന്തയുണ്ടായിരുന്നോ?
0: അല്ല, അത് പിന്നെ നേരത്തെ തുടങ്ങണം എന്നുള്ള തുടങ്ങിയ നന്നായിരുന്നു, പക്ഷെ നമുക്ക് മറ്റൊരു ജോലിയൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് റിട്ടയർമെന്റിന് ശേഷം മാത്രമേ ഇങ്ങനെയുള്ളതിലേക്ക് നമ്മൾ ഡൈവേർട്ട് ചെയ്തിട്ട് ചിന്തിച്ചിട്ടുള്ളൂ. പക്ഷെ നേരത്തെ തുടങ്ങിയിരുന്നെങ്കിൽ ചിലപ്പോൾ വേറെ ലെവലിൽ എത്തിയാണ് അത്. പക്ഷെ അതിൽ നമ്മളതിൽ പിന്നെ യു ആർ നോട്ട് ഡിപ്രസ്ഡ്. കാരണം അത് എന്താണോ നമുക്ക് വരേണ്ടത് അത് മാത്രമേ വരുള്ളൂ. നമ്മളതിൽ വിശ്വസിക്കുന്ന ആളാണ്. ആ ഒരു ടൈമിങ്ങും അതിന്റെ കാലവും അതിന്റെ ചുറ്റുപാടും ഒക്കെ ഒത്തുവരുമ്പോഴാണല്ലോ ചില സംരംഭങ്ങൾ സക്സസ് ആവുന്നത്. ഇതെല്ലാം കൂടി ഒത്തുവന്നത് ഇപ്പോഴാണെന്നുള്ള ആ ഒരു സാറ്റിസ്ഫാക്ഷനും അതിന്റെ ഒരു കോൺഫിഡൻസും ആത്മവിശ്വാസവും. പിന്നെ ഞങ്ങളൊരു ടീമായിട്ട് ഭാര്യയും ഭർത്താവും വളരെ നല്ലൊരു ടീമായിട്ട് ഞങ്ങളൊരു പ്രൊഫഷണലായിട്ട് തന്നെ ഈ കാര്യങ്ങൾ വീട്ടിൽ ഹാൻഡിൽ ചെയ്യുന്നു. അതായത് ഇവിടെ ഞങ്ങള് സരിത ഹെഗ്ഡെ മാഡം എങ്ങനെയാണോ നമുക്ക് പറഞ്ഞിരുന്നത് അത് അതേ രീതിയിൽ ഫോളോ ചെയ്ത് അതിന്റെ മെറ്റിക്കുലസ് ക്ലീനിങ്ങും ഹൈജീനും ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയുടെ കൃത്യത ഒക്കെ കൃത്യമായിട്ട് നോക്കുന്നതുകൊണ്ടാണ് ഞങ്ങളുടെ ലേബലിംഗ് ആയാലും പാക്കിംഗ് ആയാലും പിന്നെ പ്രൊഡക്ടിന്റെ ക്വാളിറ്റി ആയാലും വളരെയധികം അപ്രീഷിയേറ്റ് ആയിട്ടാണ് ഞങ്ങൾക്ക് കസ്റ്റമർ ഫീഡ്ബാക്ക് കിട്ടുന്നുള്ളത്.
1: ഈ മേഖലയിലേക്ക് കടന്നതിന് ശേഷം ഏതെങ്കിലും രീതിയിലുള്ള അവാർഡുകൾ അല്ലെങ്കിൽ അംഗീകാരങ്ങൾ അങ്ങനെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ?
0: ഈ മേഖലയിൽ പ്രത്യേകിച്ചും ടൂറിസമായിട്ടാണ് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. ഇവരാണെങ്കിൽ പിന്നെ ഇതിന്റെ വാല്യൂ ആഡഡ് പ്രൊഡക്റ്റിന്റെ പഞ്ചായത്ത് ലെവലിലായാലും ബ്ലോക്ക് തലത്തിലായൊക്കെ അവർക്ക് ഒരുപാട് എന്റെ ഇതിന്റെ ഈ റാമോ പ്രൊഡക്ട്സിന്റെ ചീഫ് നിലനിൽക്ക് രതിമോഹൻ എന്റെ വൈഫിന് ഒരുപാട് അംഗീകാരം കിട്ടിയിട്ടുണ്ട്. അതുപോലെ ടൂറിസം മേഖലയിൽ ഇതുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള സെമിനാറുകളൊക്കെ സംഘടിപ്പിക്കുന്ന സമയത്ത് അവിടെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ ഒരു റിസോഴ്സ് പേഴ്സൺ ആയിട്ട് അതുപോലെ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് റിസോഴ്സ് പേഴ്സൺ ആയിട്ട് പോകാനുള്ള അവസരം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ ഞാൻ ബേസിക്കലി ഒരു പ്രൊഫഷണൽ സ്റ്റോറി ടെല്ലർ കൂടിയാണ്, ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ പ്രൊഫഷണൽ ടൂറിസ്റ്റ്. അതുകൊണ്ട് വരുന്ന ടൂറിസ്റ്റുകൾക്ക് ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനും വളരെ കോൺഫിഡന്റ് ആയിട്ട് അവരെ ഒരു ആൻസൈറ്റി ക്രിയേറ്റ് ചെയ്യാനും നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടെന്ന് വെച്ചാൽ അവർ ഈ റീജിയനെ പറ്റി ഇപ്പം ടൂറിസ്റ്റുകൾ കൂടുതൽ പഠിക്കാനും അറിയാനും താല്പര്യം കാട്ടി തുടങ്ങിയിട്ടുണ്ട്. അത് ടൂറിസം മേഖലയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശാവഹമായ കാര്യമാണ്. വടക്കേ മലബാറിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഞങ്ങളുടെ ഓർഗനൈസേഷനും ആർട്ടം എന്നുള്ള അസോസിയേഷൻ ആ രീതിയിൽ അത് മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട്.
1: അപ്പോൾ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഈ മേഖലയിലേക്ക് വന്നു, വൈവിധ്യങ്ങളായ വാല്യൂ ആഡഡ് പ്രൊഡക്ടുകൾ ഉണ്ടാക്കി അത് കസ്റ്റമർക്ക് കൊടുക്കുന്നു, അവരുടെ ഫീഡ്ബാക്ക് എടുക്കുന്നു അല്ലേ? അപ്പം ഈ മേഖലയിലേക്ക് പുതുതായിട്ട് വരുന്നവരോട് എന്താണ് സാറിന് പറയാനുള്ളത്?
0: അതായത് നമുക്കൊരു ലക്ഷ്യബോധം കൃത്യമായിട്ട് വേണം. നമ്മൾ എവിടെ എത്തിച്ചേരണം എന്നുള്ള ആ ലക്ഷ്യബോധം കൃത്യമായിട്ട് മനസ്സിൽ പതിച്ച് നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിനുവേണ്ടിയുള്ള സഹായിക്കാനുള്ള ആളുകളും റിസോഴ്സസും ചുറ്റുപാടുകളൊക്കെ പ്രകൃതി തരുമെന്നാണ് ഞങ്ങളുടെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ എനിക്ക് പുതിയ സംരംഭകരോട് പറയാനുള്ളത്, നിങ്ങൾക്ക് എന്താണ് ഉചിതമാണ് എന്ന് കൃത്യമായിട്ട് ബോധ്യമുണ്ടെങ്കിൽ ആരെന്ത് പറഞ്ഞാലും എന്ത് തടസ്സങ്ങളുണ്ടായാലും എത്ര നെഗറ്റീവ് കമൻസ് വന്നാലും നെഗറ്റീവ് ഇതുണ്ടായാലും നമ്മുടെ ലക്ഷ്യത്തിലേക്ക് ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോയാൽ വിജയം ഉറപ്പാണ്. കാരണം അതിനുള്ള സാഹചര്യമൊക്കെ നമ്മുടെ സമൂഹത്തിലുണ്ട്, നമ്മളത് ഉപയോഗിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അത് നമുക്ക് കിട്ടാവും. ഇപ്പം മുമ്പത്തെക്കാളൊക്കെ ഇൻഫർമേഷൻ നമ്മുടെ കയ്യിലുണ്ട്. ആ ഇൻഫർമേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് പരമാവധി അത് യൂട്ടിലൈസ് ചെയ്ത് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ഒരു പാത ഒരുക്കിയെടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ള ചെറിയ ഉത്തരവാദിത്വം.
1: സാറിപ്പം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സമൂഹം നമ്മൾ എങ്ങനെ നോക്കിക്കാണുന്നു അല്ലേ, നമ്മുടെ ഏത് രീതിയിലാണ് നമ്മൾ ഈ പ്രവർത്തനം നടത്തുന്നത്, അപ്പോൾ അതിൽ നിന്ന് സമൂഹത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു പ്രചോദനം കൂടിയുണ്ട്. അപ്പോൾ സാറിനെ സംബന്ധിച്ചിടത്തോളം ചുറ്റുപാട് അല്ലെങ്കിൽ നാട്ടുകാർ അങ്ങനെയുള്ള ഏത് രീതിയിലാണ് സപ്പോർട്ട്?
0: തുടക്കത്തിലൊക്കെ അയാൾക്ക് എന്തിനാണ് ഈ പരിപാടി എന്നൊക്കെ പറഞ്ഞവരുണ്ട്. പക്ഷെ നമ്മളത് കേൾക്കാനല്ല ഇത് തുടങ്ങിയത്. നമ്മൾ ചില ഒരു ഫോക്കസ് ചെയ്തിട്ട് തുടങ്ങിയതാണ്. അപ്പൊ അത് പ്രശ്നമാക്കാതെ പോവാൻ പറ്റി എന്നുള്ളതാണ് ഇതിന്റെ ഒരു സീക്രട്ട്. കാരണം മറ്റുള്ളവർക്ക് മറ്റു കാര്യങ്ങളൊന്നും അവരുടെ കാര്യങ്ങൾ തന്നെ ചെയ്യാതെ വേറൊരാളുടെ കാര്യത്തിൽ ഇടപെട്ട്, അത് നമ്മുടെ ഒരു സമൂഹത്തിന്റെ ഒരു സംസ്കാരം അങ്ങനെയാണ്. ആ സംസ്കാരത്തിൽ നിന്നും മാറി നിന്നിട്ട് ചിന്തിക്കാൻ പറ്റുന്നവർക്ക് മാത്രമേ ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. നമ്മുടെ വീട്ടുകാരായാലും നാട്ടുകാരായാലും പിന്നെ സർക്കാർ ഏജൻസികളായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്നില്ല. കാരണം അത് ദാറ്റ് ഡിപെൻഡ്സ് ഓൺ ദ ഇൻഡിവിജ്വൽസ്. പക്ഷെ നമ്മൾ അനുകൂലമായ സാഹചര്യങ്ങൾ മെരുക്കിയെടുത്ത് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് കൃത്യമായിട്ട് പോവുക, അതിനുവേണ്ട നമ്മൾ തട്ടാനുള്ള തട്ടുക, എടുക്കാനുള്ള എടുക്കുക എന്നാണ്. അതാണ് ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടുള്ളത്, ഞങ്ങൾ പ്രാക്ടീസ്
1: ചെയ്തിട്ടുള്ളതാണ്.
0: അത് വിജയമാണെന്നുള്ള 100% വിജയമാണ്. അത് മാത്രമല്ല ഞങ്ങളുടെ വിജയം നോക്കി അതിനെ ഫോളോ ചെയ്യാൻ കുറച്ച് ആൾക്കാർ ഇപ്പോൾ ഒരുങ്ങി വരുന്നുള്ള ഞങ്ങൾക്ക് ഏറെ സന്തോഷം തരുന്നുണ്ട്.
2: ഞങ്ങൾ മലബാറില് ചെറുകിട ടൂറിസം സംരംഭയുടെ ഒരു കൂട്ടായ്മയുണ്ട്. അതായത് ഉത്തരവാദിത്ത അനുഭവവേദ്യ ടൂറിസം സംരംഭകരുടെ മലബാർ കൂട്ടായ്മ എന്നർത്ഥം വരുന്ന ആർട്ടം, അസോസിയേഷൻ ഓഫ് റെസ്പോൺസിബിൾ ആൻഡ് എക്സ്പീരിയൻഷ്യൽ ടൂറിസം എന്റർപ്രനേഴ്സ് ഓഫ് മലബാർ, ആ ഒരു കൂട്ടായ്മയുടെ സെക്രട്ടറി കൂടിയാണ് ഞാൻ. അത് ഈ മലബാറിലെ ഇത്തരം അനുഭവവേദ്യ ടൂറിസം സംരംഭകരുടെ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി, അപ്പോൾ അവിടെ ഞങ്ങൾക്ക് ഈ പ്രാദേശികമായിട്ടുള്ള കലാരൂപങ്ങൾ, പിന്നെ ഫോക്ക് ആർട്സ്, അതുപോലെ കാർഷിക മേഖലയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ഇതെല്ലാം ക്രോഡീകരിച്ചിട്ടുള്ള ഒരു സംക്ഷിപ്തമായ ഒരു ടൂറിസം കാഴ്ചപ്പാടിലേക്കാണ് ഞങ്ങളെ അസോസിയേഷൻ മുമ്പോട്ട് പോകുന്നത്. വളരെ നല്ല രീതിയിൽ സഹകരിച്ചുകൊണ്ട്, പരസ്പരം അങ്ങോട്ടോട് സഹകരിച്ചുകൊണ്ടാണ് ടൂറിസം മേഖലയിൽ ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ എൻ്റെ ഈ കാർഷിക മേഖലയിലുള്ള ഒരു ഇൻട്രസ്റ്റ്, താല്പര്യം കണ്ടത് കാരണം മറ്റു പലരും ഇതേ രീതിയിൽ അവരുടെ കേന്ദ്രങ്ങളിൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട്. അത് വളരെ ഒരു പ്രോത്സാഹജനകമായ ഒരു കാര്യമായിട്ട് തോന്നുന്നു. അത് തീർച്ചയായിട്ടും ഒരു മാതൃക, അങ്ങനെ ഒരു മാതൃക അല്ലെങ്കിലും ഞാൻ ചെയ്യുന്നത് അക്സെപ്റ്റബിൾ ആണ്, അത് അംഗീകരിക്കപ്പെടുന്നുണ്ട് എന്നുള്ള ഒരു ബോധ്യം ഇപ്പോഴുണ്ട്. അത് കൂടുതൽ ആത്മവിശ്വാസം പകരുന്നുണ്ട്.
1: ഏതായാലും ആ ആത്മവിശ്വാസം അതേ രീതിയിൽ തന്നെ നിൽക്കട്ടെ. താങ്കളുടെ ഈ ഒരു മേഖലയിൽ, കാർഷിക മേഖലയിലും അതോടൊപ്പം തന്നെ ടൂറിസം മേഖലയിലുമുള്ള പ്രവർത്തനങ്ങൾ ഉത്തരോത്തരം മുന്നോട്ട് പോകട്ടെ. എല്ലാവിധ ആശംസകളും.
0: താങ്ക് യു.

കാസർഗോഡ് മുളിയാർ ഗ്രാമപഞ്ചായത്തിലെ ശ്രീ മോഹൻകുമാർ നരന്തട്ടയുടെയും ഭാര്യ ശ്രീമതി രതി മോഹന്റെയും കാർഷിക സംരംഭകത്വ വിശേഷങ്ങളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.

ഇനിയൊരു അറിയിപ്പ്. കേര പദ്ധതിയിൽ റബ്ബർ പുനർനടീലിന് ധനസഹായം. ലോകബാങ്കിന്റെ സഹകരണത്തോടെ സംസ്ഥാന കാർഷിക കർഷകക്ഷേമ വകുപ്പും വ്യവസായ വകുപ്പും സംയുക്തമായി നടപ്പിലാക്കുന്ന കേര പദ്ധതിയുടെ ഭാഗമായി റബ്ബർ പുനർനടീലിന് ധനസഹായം അനുവദിക്കുന്നു. ജില്ലയിലെ യോഗ്യരായ റബ്ബർ കർഷകർക്ക് അപേക്ഷിക്കാം. കുറഞ്ഞത് 25 സെന്റ് മുതൽ പരമാവധി 5 ഹെക്ടർ വരെ റബ്ബർ കൃഷിയുള്ള കർഷകർക്ക് അപേക്ഷിക്കാനാകും. ധനസഹായം പരമാവധി 2 ഹെക്ടർ വരെയാണ് അനുവദിക്കുക. അപേക്ഷകർ നിർബന്ധമായും റബ്ബർ ബോർഡ് നൽകുന്ന പരിശീലനത്തിൽ പങ്കെടുക്കണം. അപേക്ഷിക്കുന്ന ഭൂമി സ്വകാര്യ ഉടമസ്ഥതയിലായിരിക്കണം. റബ്ബർ ബോർഡ് അംഗീകരിച്ച നഴ്സറികളിൽ നിന്ന് തൈകൾ വാങ്ങുകയും ബോർഡ് നിർദ്ദേശിച്ച RRII 105, RRII 417, RRII 430, RRII 414, PB 260 തുടങ്ങിയ ക്ലോണുകൾ നട്ടുപിടിപ്പിക്കുകയും വേണം. പദ്ധതിയുടെ ഭാഗമായി ഹെക്ടറിന് 75,000 രൂപ ധനസഹായം ലഭിക്കും. ഇതിൽ ആദ്യ ഗഡുവായി 55,000 രൂപയും 1-ാം വർഷം പൂർത്തിയായ സസ്യങ്ങളുടെ അതിജീവനവും വളർച്ചയും വിലയിരുത്തിയതിനു ശേഷം 2-ാം ഗഡുവായി 20,000 രൂപയും അനുവദിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് കേര ഫീൽഡ് ഓഫീസർമാരെ ബന്ധപ്പെടാവുന്നതാണ്. ഫോൺ നമ്പറുകൾ 769-824-3657. മറ്റൊരു നമ്പർ 953-990-7649. ഒരു നമ്പർ കൂടിയുണ്ട്, 790-297-22778.

0: ഹരിതവീഥി സമാപിക്കുന്നു. നിർവഹണം വിനോദ് ബാബു എച്ച്, കൂടെ പി വി പ്രഭാത്.
1: മഴക്കാലത്ത് ഈ സാരി എല്ലാം ഉടുത്തിട്ട് എങ്ങനെയാ പോവാ? അലക്കലും ഉണക്കിയെടുക്കലും എല്ലാം പാടാവും.
2: എന്റെ ടീച്ചറെ,
3: അതിനല്ലേ നമ്മുടെ അനശ്വരയില് ഇപ്പൊ മൺസൂൺ സാരി ഫെസ്റ്റ് നടക്കുന്നത്.
2: നല്ല പോളിസ്റ്റർ സാരികളുടെ വലിയ കളക്ഷൻസ് ഉണ്ട് അവിടെ. മാത്രമല്ല 20% ഡിസ്കൗണ്ടും ഉണ്ട്.
4: അനശ്വര സിൽക്സ്, ജിമോൾ, കണ്ണൂർ.
5: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
6: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080, 9495967080.
7: ആകാശവാണി കണ്ണൂർ, 2026 May 8 കമ്പോള വിലനിലവാര ബുള്ളറ്റിൻ. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിന്റലിന് കണ്ണൂർ 27,667 രൂപ, കാഞ്ഞങ്ങാട്ട് 27,000 രൂപ, കാസർഗോഡ് 34,000 രൂപ, തളിപ്പറമ്പ് 27,400 രൂപ. കൊപ്ര ക്വിന്റലിന് കണ്ണൂർ 14,200 രൂപ, തലശ്ശേരി 13,500 രൂപ, കാസർഗോഡ് 16,500 രൂപ, തളിപ്പറമ്പ് 13,800 രൂപ, കാഞ്ഞങ്ങാട്ട് 14,000 രൂപ. തേങ്ങാപ്പിണ്ണാക്ക് ക്വിന്റലിന് കണ്ണൂർ 3,700 രൂപ. നാളികേരം തൊണ്ടില്ലാത്തത് ക്വിന്റലിന് കണ്ണൂർ 4,600 രൂപ, തലശ്ശേരി 4,600 രൂപ, കാസർഗോഡ് 4,200 രൂപ, തളിപ്പറമ്പ് 4,500 രൂപ. കശുവണ്ടി ക്വിന്റലിന് തളിപ്പറമ്പ് 13,500 രൂപ, കാസർഗോഡ് 13,300 രൂപ, തലശ്ശേരി 13,300 രൂപ, കാഞ്ഞങ്ങാട്ട് 13,200 രൂപ. കൊട്ടപ്പാക്ക് ക്വിന്റലിന് തളിപ്പറമ്പ് 42,500 രൂപ, കാഞ്ഞങ്ങാട്ട് 46,000 രൂപ, കാസർഗോഡ് 52,500 രൂപ, തലശ്ശേരി 40,000 രൂപ. നേന്ത്രക്കായ ക്വിന്റലിന് കണ്ണൂർ 3,900 രൂപ, തലശ്ശേരി 4,200 രൂപ, തളിപ്പറമ്പ് 4,000 രൂപ, കാഞ്ഞങ്ങാട്ട് 4,500 രൂപ, കാസർഗോഡ് 4,300 രൂപ. പച്ചക്കപ്പ ക്വിന്റലിന് കണ്ണൂർ 3,000 രൂപ. കുരുമുളക് ക്വിന്റലിന് തലശ്ശേരി 68,000 രൂപ, തളിപ്പറമ്പ് 68,000 രൂപ, കാഞ്ഞങ്ങാട്ട് 66,000 രൂപ, കാസർഗോഡ് 65,000 രൂപ. റബ്ബർ ക്വിന്റലിന് തളിപ്പറമ്പ് 21,500 രൂപ, കാഞ്ഞങ്ങാട്ട് 22,500 രൂപ. കോഴിമുട്ട 100 കണ്ണൂർ 565 രൂപ, തളിപ്പറമ്പ് 600 രൂപ, തലശ്ശേരി 590 രൂപ. അടുക്കപ്പഴുത്തത് 1,000 തലശ്ശേരി 3,500 രൂപ, കാസർഗോഡ് 4,500 രൂപ. കമ്പോള വില നിലവാരമാണ് ഇതുവരെ കേട്ടത്.

ഇന്ന് എട്ടുമണിക്ക് സാഹിത്യരംഗത്തിൽ ജാലക കാഴ്ചകൾ. വി കെ റീന അവതരിപ്പിക്കുന്ന ചെറുകഥ, ഹനീഫ ഇരിട്ടി അവതരിപ്പിക്കുന്ന കവിതകൾ, കന്യാകുമാരിയിൽ ഒരു സന്ധ്യ ഇന്ദിരാചന്ദ്രൻ അവതരിപ്പിക്കുന്ന ചെറുകഥ, സിതാരദേവി കരിയാട്ട് അവതരിപ്പിക്കുന്ന കവിതകൾ എന്നിവ കേൾക്കാം എട്ടുമണിക്ക് സാഹിത്യരംഗത്തിൽ.

0: ആകാശവാണി കണ്ണൂർ. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. പശ്ചിമബംഗാളിൽ സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിലുള്ള BJP മന്ത്രിസഭ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. അസമിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചൊവ്വാഴ്ച. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു. തമിഴ്നാട്ടിൽ പുതിയ സർക്കാർ രൂപീകരണത്തിന് TVK CPI CPIM മുസ്ലിം ലീഗ് പാർട്ടികളുടെ പിന്തുണ. രാജ്യത്തിന്റെ ശാക്തീകരണം പരിസ്ഥിതി, പൌരന്മാർ, സമൂഹം എന്നിവയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. രാജ്യത്തുടനീളമുള്ള വാണിജ്യ LPG വിതരണം ഏകദേശം 70% പുനഃസ്ഥാപിച്ചുവെന്ന് കേന്ദ്ര സർക്കാർ. കേരളത്തിൽ KSRTCയിലെ ജെൻഡർ ടിക്കറ്റിംഗ് സംവിധാനം നാളെ പ്രാബല്യത്തിൽ വരും. ISLൽ സ്പോർട്ടിംഗ് ഡൽഹിക്കെതിരെ ഒഡീഷയ്ക്ക് ജയം. IPLൽ ഡൽഹിക്കെതിരെ ടോസ് നേടിയ കൊൽക്കത്ത ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. വാർത്തകൾ വിശദമായി. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. ബംഗാളിലെ ആദ്യത്തെ BJP മുഖ്യമന്ത്രിയാണ് സുവേന്ദു. ഇന്ന് നടന്ന നിയമസഭാ കക്ഷി യോഗത്തിൽ BJP നിയമസഭാ കക്ഷി നേതാവായി മുതിർന്ന നേതാവ് സുവേന്ദു അധികാരിയുടെ പേര് നിർദ്ദേശിക്കപ്പെട്ടതായും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇത് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതായും BJP വൃത്തങ്ങൾ അറിയിച്ചു. പുതിയ BJP സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നാളെ കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിൽ നടക്കും. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ചകൾ തുടരുന്നു. കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗത്തിനുശേഷം അഖിലേന്ത്യാ നേതൃത്വത്തിന്റെ നിരീക്ഷകർ ഇന്നലെ ഡൽഹിക്ക് മടങ്ങി. ഇവർ കോൺഗ്രസ് ദേശീയ നേതൃത്വവുമായി നടത്തുന്ന ചർച്ചകൾക്ക് ശേഷമാവും പാർലമെന്ററി പാർട്ടി നേതാവിനെ സംബന്ധിച്ച തീരുമാനം പ്രഖ്യാപിക്കുക. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് VD സതീശൻ, KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല തുടങ്ങിയ മുതിർന്ന നേതാക്കളിൽ ആര് വേണമെന്ന കാര്യത്തിൽ വിഭിന്ന അഭിപ്രായങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ ഹൈക്കമാൻഡ് ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനം വൈകാതെ അറിയിക്കും. ഞായറാഴ്ച പ്രഖ്യാപനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. തമിഴ്നാട്ടിൽ പുതിയ സർക്കാർ രൂപീകരിക്കുന്നതിന്റെ ഭാഗമായി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ തമിഴക വെട്രി കഴകത്തിന് CPI CPM മുസ്ലിം ലീഗ് പാർട്ടികൾ പിന്തുണ പ്രഖ്യാപിച്ചു. ഇതോടെ സർക്കാർ രൂപീകരിക്കുന്നതിനുള്ള 118 എന്ന സംഖ്യ ഉറപ്പാക്കാൻ TVKയ്ക്കായി. PCKയും പിന്തുണ നൽകാൻ സാധ്യതയുണ്ട്. 5 MLA കോൺഗ്രസ് നേരത്തെ തന്നെ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. ഇന്ന് നടന്ന ചർച്ചയിലാണ് 2 MLA വീതമുള്ള CPIയും CPIMM TVKയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചത്. ഈ പശ്ചാത്തലത്തിൽ TVK സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ച് ലോക്ഭവനിൽ ഗവർണർ വിശ്വനാഥ് ആറിലേക്കര കാണും.

0: അസമിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചൊവ്വാഴ്ച നടക്കും. ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ തുടർച്ചയായ മൂന്നാം തവണയാണ് സംസ്ഥാനത്ത് അധികാരത്തിലെത്തുന്നത്. നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിനായി ബി ജെ പി മറ്റന്നാൾ യോഗം ചേരും. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന വ്യോമയാന വിപണി എന്നതിലുപരി വിമാനങ്ങൾ പാട്ടത്തിന് നൽകുന്നതിനും ധനസഹായം നൽകുന്നതിനുമുള്ള ആഗോള കേന്ദ്രമായി ഇന്ത്യ അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി കിഞ്ചരാപ്പൂർ റാംമോഹൻ നായിഡു. ഗാന്ധിനഗറിലെ ഗിഫ്റ്റ് സിറ്റിയിൽ ഇന്ത്യ എയർക്രാഫ്റ്റ് ലീസിംഗ് ആൻഡ് ഫിനാൻസിംഗ് സബ്മിറ്റ് 2.0 മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം.
1: India's aviation sector is not merely growing, it is transforming at a pace that is catching the attention of the entire world. Passenger traffic in financial year 26 alone has touched 191 million on combined domestic and international routes. If you talk about India's commercial fleet, it is set to reach 1100 aircrafts by 2027 and it will triple by 2035 in the next 10 years to up to 2250.
0: പ്രാദേശിക കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നതിനായി ലക്ഷദ്വീപിൽ സീപ്ലെയിൻ സർവീസുകൾ ആരംഭിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. രാജ്യത്തിന്റെ ശാക്തീകരണവും സുരക്ഷയും അതിർത്തി സംരക്ഷണത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ലെന്നും സമൂഹം, പരിസ്ഥിതി, പൌരന്മാർ എന്നിവയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ തിരംഗ മൌണ്ടൻ റെസ്ക്യൂ സംഘം 10 വർഷം പൂർത്തിയാക്കിയതിന്റെ ആഘോഷ പരിപാടിയിൽ ഇന്ത്യൻ സൈന്യത്തോടൊപ്പം പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഹിമാലയം പോലുള്ള വിദൂരവും തന്ത്രപ്രധാനവുമായ മേഖലകളിൽ രക്ഷാപ്രവർത്തനങ്ങളിൽ തിരംഗ റെസ്ക്യൂ സംഘം സായുധസേനയ്ക്ക് ശക്തമായ പിന്തുണയാണ് നൽകുന്നതെന്നും രാജ്യരക്ഷാമന്ത്രി ചൂണ്ടിക്കാട്ടി. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെയും ഉപതെരഞ്ഞെടുപ്പുകളുടെയും ഇൻഡെക്സ് കാർഡുകളും സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ടുകളും പുറത്തിറക്കി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇത് സംബന്ധിച്ച വിശദമായ ഉള്ളടക്കം ECI നെറ്റ് ആപ്പിൽ കമ്മീഷൻ പ്രസിദ്ധീകരിച്ചു. സ്ഥാനാർത്ഥികൾ, വോട്ടർമാർ, ആകെ വോട്ടുകൾ, എണ്ണിയ വോട്ടുകൾ, പാർട്ടികൾ, സ്ഥാനാർത്ഥികൾ എന്നിവ തരംതിരിച്ചുള്ള വോട്ടുകൾ തുടങ്ങി വിശദവിവരങ്ങളാണ് പുറത്തിറക്കിയത്. ഭീകരത, രാജ്യാന്തര കുറ്റകൃത്യങ്ങൾ എന്നിവയ്ക്കെതിരെ 5-ാമത് സംയുക്ത കർമ്മസമിതി യോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. ഭീകരതയെ നേരിടുന്നതിൽ തന്ത്രപരമായ ഉഭയകക്ഷി സഹകരണത്തിന്റെ പ്രാധാന്യം സംബന്ധിച്ച് ഇന്ത്യയും സിംഗപ്പൂരും യോഗത്തിൽ വ്യക്തമാക്കി. അതിർത്തി കടന്നുള്ള ഭീകരത ഉൾപ്പെടെ എല്ലാത്തരം ഭീകരതയെയും ശക്തമായി അപലപിക്കുന്നതായും ഭീകരതയോട് സഹിഷ്ണുതയില്ലാത്ത നയം ആവർത്തിക്കുന്നതായും യോഗം വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഏകഭാരത് ശ്രേഷ്ഠ ഭാരത് പദ്ധതിയുടെ ഭാഗമായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ യുവസംഘം 6-ാം ഘട്ടം സംഘടിപ്പിക്കും. പരിപാടിയുടെ ഭാഗമായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള യുവാക്കൾ അയൽ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും സന്ദർശിക്കും. യുവജനങ്ങൾക്കിടയിലെ ബന്ധം, സാംസ്കാരിക സംയോജനം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് പരിപാടി. ഹോർമൂസ് കടലിടുക്കിൽ US നാവിക കപ്പലുകൾക്ക് നേരെ ഇറാന്റെ ആക്രമണം. ആക്രമണത്തിനിടെ 3 കപ്പലുകൾ ഹോർമൂസ് കടലിടുക്ക് കടന്നു. ആക്രമണത്തെ ശക്തമായി പ്രതിരോധിച്ചതായും കപ്പലുകൾക്ക് യാതൊരു നാശനഷ്ടവും സംഭവിച്ചിട്ടില്ലെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്ഥിരീകരിച്ചു. അതേസമയം ഇറാനിയൻ എണ്ണ ടാങ്കറിനെയും ഫ്യുജൈറയിലെ കപ്പലുകളെയും ആക്രമിക്കാൻ അമേരിക്ക ലക്ഷ്യമിടുന്നതായി ഇറാൻ ആരോപിച്ചു. പശ്ചിമേഷ്യൻ സാഹചര്യത്തിൽ ഗാർഹിക ഉപഭോക്താക്കൾക്ക് LPG ക്ഷാമം ഉണ്ടാകാതിരിക്കാനും വിലവർദ്ധന ഒഴിവാക്കാനുമാണ് ശ്രമിക്കുന്നതെന്ന് കേന്ദ്ര സർക്കാർ. രാജ്യത്തുടനീളമുള്ള വാണിജ്യ LPG വിതരണം ഏകദേശം 70% പുനഃസ്ഥാപിച്ചുവെന്ന് ന്യൂഡൽഹിയിൽ നടന്ന അന്തർമന്ത്രാലയ വാർത്താ സമ്മേളനത്തിൽ പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ പറഞ്ഞു. കഴിഞ്ഞ 2 ദിവസത്തിനുള്ളിൽ 15,400 ടണ്ണിലധികം വാണിജ്യ LPG വിതരണം ചെയ്തതായും ശ്രീമതി സുജാത ശർമ്മ അറിയിച്ചു.
3: भारत सरकार ने ये कोशिश की अभी तक कि कोई प्राइस इंक्रीज ना हो और इसके लिए एक्साइज ड्यूटी भी कम की. इसके अलावा और भी बहुत सारे कदम लिए, जैसे कि रिफाइनरीज के अंदर LPG प्रोडक्शन को इंक्रीज करना, PNG कनेक्शंस को प्रमोट करना, हमारे फर्टिलाइजर प्लांट्स को भी धीरे धीरे बढ़ाया गया और अब लगभग 98% तक उनकी सप्लाई इंश्योर की गई है.
0: അമേരിക്കൻ ഭരണകൂടം ഏർപ്പെടുത്തിയ 10% ആഗോള ഇറക്കുമതി തീരുവ നിയമവിരുദ്ധമാണെന്ന് US ഫെഡറൽ കോടതി വിധിച്ചു. നിയമപ്രകാരം ഗുരുതരമായ വിദേശ നാണ്യ വിനിമയ പ്രതിസന്ധി നിലവിലുണ്ടെന്ന് തെളിയിക്കാൻ സർക്കാരിന് കഴിഞ്ഞില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. ഈ കേസുമായി ബന്ധപ്പെട്ട കമ്പനികളിൽ നിന്ന് നികുതി ഈടാക്കുന്നത് ഉടൻ നിർത്താനും ഇതിനകം അടച്ച തുക തിരികെ നൽകാനും കോടതി നിർദ്ദേശിച്ചു. ട്രംപ് ഭരണകൂടം നേരത്തെ കൊണ്ടുവന്ന വ്യാപക ഇറക്കുമതി തീരുവകൾ US സുപ്രീംകോടതി അസാധുവാക്കിയതിനെ തുടർന്നാണ് ഈ വർഷം ആദ്യം പുതിയ തീരുവകൾ ഏർപ്പെടുത്തിയത്.

0: ജെൻഡർ ടിക്കറ്റിംഗ് നടപ്പാക്കാൻ ഒരുങ്ങി കെഎസ്ആർടിസി. ഇലക്ട്രോണിക് ടിക്കറ്റ് മെഷീൻ വഴി ടിക്കറ്റ് വിതരണം ചെയ്യുമ്പോൾ പുരുഷൻ സ്ത്രീ എന്ന് രേഖപ്പെടുത്തുന്നതിനുള്ള സൌകര്യം നാളെ മുതലാണ് പ്രാബല്യത്തിൽ വരിക. കേരളത്തിൽ വേനൽ മഴ കനക്കുന്നു. ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. 9 ജില്ലകളിൽ നാളെയും 7 ജില്ലകളിൽ മറ്റന്നാളും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ഐഎസ്എൽ ഫുട്ബോളിൽ സ്പോർട്ടിംഗ് ഡൽഹിക്കെതിരെ ഒഡീഷയ്ക്ക് ജയം. 1-2 ഗോളുകൾക്കാണ് ഒഡീഷയുടെ ജയം. ഐപിഎൽ ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരെ ടോസ് നേടിയ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. ഡൽഹി അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് മത്സരം. എം വി ഹോണ്ടിയസ് ക്രൂയിസ് കപ്പലിലെ 3-ാമത്തെ ബ്രിട്ടീഷ് പൌരനും ഹാൻഡ വൈറസ് സംശയിക്കുന്നതായി യുകെ സർക്കാർ. രോഗിയെന്ന് സംശയിക്കുന്നയാൾ നിലവിൽ ട്രിസ്റ്റൻ ഡ കുൻഹ ദ്വീപിലാണ്. രോഗം സ്ഥിരീകരിച്ച രണ്ട് ബ്രിട്ടീഷ് പൌരന്മാരിൽ ഒരാൾ തീവ്രപരിചരണ വിഭാഗത്തിൽ തുടരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. പശ്ചിമബംഗാളിൽ സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിലുള്ള ബിജെപി മന്ത്രിസഭ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. അസമിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചൊവ്വാഴ്ച. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു. തമിഴ്നാട്ടിൽ പുതിയ സർക്കാർ രൂപീകരണത്തിന് ടിവികെയ്ക്ക് സിപിഐ, സിപിഐഎം, മുസ്ലിം ലീഗ് പാർട്ടികളുടെ പിന്തുണ. രാജ്യത്തിന്റെ ശാക്തീകരണം പരിസ്ഥിതി, പൌരന്മാർ, സമൂഹം എന്നിവയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. രാജ്യത്ത് ഉടനീളമുള്ള വാണിജ്യ എൽപിജി വിതരണം ഏകദേശം 70% പുനഃസ്ഥാപിച്ചുവെന്ന് കേന്ദ്ര സർക്കാർ. കേരളത്തിൽ കെഎസ്ആർടിസിയിലെ ജെൻഡർ ടിക്കറ്റിംഗ് സംവിധാനം നാളെ പ്രാബല്യത്തിൽ വരും. ഐഎസ്എല്ലിൽ സ്പോർട്ടിംഗ് ഡൽഹിക്കെതിരെ ഒഡീഷയ്ക്ക് ജയം. ഐപിഎല്ലിൽ ഡൽഹിക്കെതിരെ ടോസ് നേടിയ കൊൽക്കത്ത ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: ആകാശവാണി കണ്ണൂർ. ചലച്ചിത്ര ഗാനങ്ങൾ.

തേന്മാവിൻ കൊമ്പത്ത് എന്ന പടത്തിൽ ശുഭ പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഗിരീഷ് പുത്തഞ്ചിരിയുടെ വരികൾക്ക് ബെണി ഇഗ്നേഷ്യസിന്റെ സംഗീതം. അടുത്ത ഗാനം മലേഷ്യ വാസുദേവൻ പാടിയത്, ചിത്രം വിഷ്ണു ലോകം. കൈതപ്രത്തിന്റെ വരികൾ രവീന്ദ്രന്റെ സംഗീതം.

0: ചലച്ചിത്ര ഗാനങ്ങളിനെ 9:30 കേൾക്കാം.
1: ആകാശവാണി കണ്ണൂർ. സാഹിത്യരംഗം. ഇന്നത്തെ സാഹിത്യരംഗം പരിപാടിയിൽ
2: കുഞ്ഞു തെയ്യക്കോലത്തെ ജനലരികളിൽ പിടിച്ച് അതിശയത്തോടെ നോക്കുന്ന,
3: അത് കണ്ട് ഞങ്ങളുടെ അരികിലൂടെ കടന്നു പോവുകയായിരുന്ന ഒരു ചെറുപ്പക്കാരൻ,
4: പുകയും ചുമയും ദേഷ്യവാക്കുകളും നീർക്കയറിയ
5: കാടു കണ്ടു മടങ്ങുന്ന നമ്മളിൽ.
1: വി കെ റീന, ഇന്ദിരാ ചന്ദ്രൻ എന്നിവർ അവതരിപ്പിക്കുന്ന ചെറുകഥകളും ഹനീഫ ഇരിട്ടി, സീതാദേവി കരിയാട്ട് എന്നിവർ ചൊല്ലുന്ന കവിതകളും കേൾക്കാം. ചെറുകഥയോടെ തുടങ്ങാം.
2: പരിമിതപ്പെട്ടുപോയ കാഴ്ചകളാണിപ്പോൾ. അടഞ്ഞുകിടക്കുന്ന വഴികൾ, അകന്നുപോകുന്ന സൗഹൃദങ്ങൾ, മാഞ്ഞുപോകുന്ന പ്രിയപ്പെട്ടവർ, നേർത്തുവരുന്ന ആഹ്ലാദങ്ങൾ. പലരുടെയും ചിന്തകളിൽ നിന്ന് നമ്മളും നമ്മുടെ ചിന്തകളിൽ നിന്ന് ചിലരും എങ്ങനെയോ അപ്രത്യക്ഷമായി പോകുന്നു.
1: ജീവിതത്തിലെ ചെറുതും നിശബ്ദവുമായ നിമിഷങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന വലിയ സത്യങ്ങളുടെ കഥ. പറയാതെ പോയ വേദനകളും മനസ്സിലാക്കാതെ പോയ സ്നേഹവും ഓർമ്മകളായി മാത്രം ശേഷിക്കുന്ന ചില മനുഷ്യരും ചേർന്ന് ഒരു അനുഭൂതിയാത്ര. ജാലകക്കാഴ്ചകൾ, ചെറുകഥ അവതരിപ്പിക്കുന്നു വി കെ റീന.
2: ഇന്നലത്തെ സന്ധ്യയിൽ കടൽ തീരത്ത് പട്ടം പറത്തുന്ന കുട്ടികൾക്കൊപ്പമായിരുന്നു. കടൽ ചിലപ്പോൾ മനസ്സിന്റെ വേദനകൾക്ക് ശമനം തരുന്ന ഒരു മരുന്നാണ് എന്ന് തോന്നാറുണ്ട്. തിരയും തീരവും എത്ര കണ്ടാലും കൊതി തീരാത്ത അത്ഭുതമാണ് എനിക്ക്. ചില മനുഷ്യരുടെ മനസ്സുപോലെയാണ് കടലെന്ന് തോന്നാറുണ്ട്. പുറമേ ശാന്തമായി ഒഴുകുന്നുണ്ടാവും, ഉള്ളിൽ വൻചുഴികളും ഗർത്തങ്ങളും ഉണ്ടെങ്കിലും. എന്നാലും തീരത്തിരുന്ന് അപാരതയിലേക്ക് നോക്കാൻ സുഖമാണ്. ഉള്ളിൽ അഗ്നിജ്വാലകൾ എരിയുന്നുണ്ടെങ്കിൽ അവ താനേ അണഞ്ഞു പോകും. ചിന്തകൾ മുറിവേൽപ്പിക്കുന്നുവെന്ന് തോന്നലുണ്ടാകുമ്പോൾ കടൽ തീരത്ത് വന്ന് വെറുതെയിരിക്കണം. അപ്പോൾ തീരങ്ങളെ തഴുകി വരുന്ന കാറ്റിന്റെ കുളിർമയിൽ മനസ്സ് തണുക്കാൻ തുടങ്ങും. ചിന്തകളുടെ ചുഴിയിൽ നിന്ന് അവ നമ്മെ മോചിപ്പിക്കും. തീരത്ത് കളിക്കുന്ന കുഞ്ഞുങ്ങളുടെ ചൂണ്ടുവിരലിൻ്റെയും പെരുവിരലിൻ്റെയും ഇടയിൽ പിടിച്ച നേർത്ത നൂലിൻ്റെ അറ്റത്ത് ആകാശത്തെ ചുംബിക്കുന്ന വർണ്ണപ്പട്ടം ഞാൻ നോക്കിയിരുന്നു. പൊടുന്നിനെ നൂലുമായുള്ള ബന്ധം വിടർത്തിയ പട്ടങ്ങൾ കടൽക്കാക്കകൾക്കൊപ്പം അങ്ങ് അനന്തതയിലേക്ക് പറന്നു. അപ്പോഴേക്കും പട്ടത്തിനു പിന്നാലെ പായുന്ന കുട്ടികളുടെ മാനസിക നിലയിലേക്ക് ഞാനും ഊർന്നുപോയി. കടലിൽ നോക്കിയിരിക്കെ കടല് കടന്ന് മറുകരയിലേക്ക് ഈ അടുത്ത കാലത്ത് പോയ എൻ്റെ പ്രിയപ്പെട്ടവർ ഉയർത്തെഴുന്നേറ്റ് വരുന്നതായി എനിക്ക് തോന്നി.

0: നനഞ്ഞ ഉടയാടകൾ ഒതുക്കി അവരെന്നോട് ചോദിക്കുന്നു, എന്തോ പറയാൻ ബാക്കി വെച്ചിരുന്നല്ലോ. പറയി. വിതുമ്പലുകൾ വാക്കുകളെ വിഴുങ്ങാൻ ശ്രമിച്ചെങ്കിലും ഞാൻ മന്ത്രിച്ചു. സ്നേഹമായിരുന്നു ഒരു കടലോളം. ജീവിതം ഒരുപാട് വിസ്മയം നിറഞ്ഞതാണെന്ന് ഇന്നലെ കടൽ ഓർമ്മിപ്പിച്ചു. ഇന്ന് രാത്രി ഈ ജാലകക്കാഴ്ചകൾ മറ്റു പലതും ഓർമ്മിപ്പിക്കുന്നു. ജാലക പാളികൾക്കപ്പുറത്ത് പെയ്യുന്ന മഴ ഇപ്പോഴെനിക്ക് ഭൂതകാല യാത്രയിലേക്കുള്ള ഒരു മരപ്പാലമാണ്. ഇറച്ചാലിലൂടെ ഊർന്നു വീഴുന്ന കർക്കിടക മഴത്തുള്ളികളാണ് ഓർമ്മകൾ ഒഴുക്കിക്കൊണ്ടുവരുന്നത്. രാത്രി മഴയിപ്പോൾ ഒറ്റച്ചെണ്ടയുടെ താളം മുഴക്കിക്കൊണ്ട് ആടിവേടന്മാരുടെ തോറ്റം കേൾപ്പിക്കുന്നു. കുഞ്ഞു തെയ്യക്കോലത്തെ ജനലഴികളിൽ പിടിച്ച് അതിശയത്തോടെ നോക്കുന്ന ഒരു കൊച്ചു പെൺകുട്ടിയെ ഞാനപ്പോൾ കാണുന്നു. നിറഞ്ഞു കത്തുന്ന നിലവിളക്കിന്റെ സ്വർണപ്രഭ, കരിക്കട്ട കലക്കി കറുപ്പും മഞ്ഞളും നൂറും ചേർത്ത് ചെമ്മപ്പും നിറത്തിൽ രണ്ട് കിണ്ടികളിൽ ഒഴിച്ചുവെച്ച ഗുരുസിവെള്ളം. പഞ്ഞ കർക്കിടകമാസത്തിൽ ആദിയും വ്യാധിയും അകറ്റാൻ തോറ്റം പാടുന്ന കോലങ്ങൾ. ഒടുവിൽ ഗുരുസിവെള്ളം തെക്കോട്ടും വടക്കോട്ടും ഒഴിക്കുന്നതോടെ അവസാനിക്കുന്ന ഒറ്റച്ചെണ്ടയുടെ താളം. മുറത്തിൽ വെച്ച സാധനങ്ങൾ കഴുത്തിൽ തൂക്കിയിട്ട സഞ്ചിയിൽ ശേഖരിച്ച് അകമ്പടിക്കാരോടൊപ്പം പിൻവാങ്ങുന്ന കോലങ്ങൾ. അകന്നു പോകുന്ന കാലച്ചകൾ. കർക്കിടക മഴത്തുള്ളികൾ പിന്നെയും ഓരോരോ ഓർമ്മകൾ നനച്ചുകൊണ്ടുവരുന്നുണ്ട്. ഏറ്റവും പ്രിയപ്പെട്ടവരുടെ ഓർമ്മകൾ. അതിലിടയ്ക്ക് എനിക്ക് തികച്ചും അപരിചിതയായ ഒരമ്മയുടെ പീലികൾ നിറഞ്ഞ വിഷാദം തളംകെട്ടിയ രണ്ടു വലിയ കണ്ണുകളും. കോളേജ് വിട്ട് വീട്ടിലേക്ക് മടങ്ങുന്ന ഒരു മഴക്കാലം. നിവർത്തിപ്പിടിച്ച കുട ഇടയ്ക്കിടെ മാറ്റി മഴയുടെ കുളിരാസ്വദിച്ച് ഞങ്ങൾ നടന്നപ്പോൾ കൂടെയുണ്ടായിരുന്ന ജയ പറഞ്ഞു, ഞാനിന്ന് ടിഫിൻ എടുക്കാത്തതുകൊണ്ട് ഭയങ്കര വിശപ്പ്, ക്യാൻറ്റീനിൽ പോകാൻ പൈസയില്ല. ഞാൻ പേഴ്സ് തപ്പി നോക്കി. ബസ് ഫെയർ കഴിഞ്ഞ് രണ്ടുപേർക്ക് ചായയും ചെറിയ സ്നാക്കും വാങ്ങാനുള്ളതുണ്ട്. തലശ്ശേരിയിലെത്തിയപ്പോൾ വളവ് തിരിയുന്നിടത്തെ ദേവി വിലാസം ഹോട്ടലിൽ കയറി വടയും ചായയും കുടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഒരമ്മയും കൗമാരക്കാരിയായ ഒരു മകളും മടിച്ചുകൊണ്ട് അവിടെ കയറി വന്നത്. ചതുരാകൃതിയിലുള്ള പ്ലാസ്റ്റിക് കൂട്ടയിലെ മുഷിഞ്ഞ ഡ്രസ്സും ഫ്ലാസ്കും സ്റ്റീൽ ഗ്ലാസും ഒക്കെ കണ്ടപ്പോൾ മനസ്സിലായി ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജായി വരികയാണെന്ന്. അവർ നന്നേ തളർന്നതുപോലെ തോന്നി. മോൾക്ക് ചൂടുവെള്ളം പോരെ, അവർ പതുക്കെ ചോദിച്ചു. അവൾ വിലങ്ങനെ തലയാട്ടി. അടുത്ത ബെഞ്ചിൽ തളർച്ചയോടെ അവരിരുവരും ഇരുന്നു. രണ്ട് ചായ, ഒരേ അപരാധമെന്ന മട്ടിൽ അവർ പതുക്കെ പറഞ്ഞു. തിന്നാൻ എന്തു വേണം? വെയിറ്റർ മോളെ നോക്കി ചോദിച്ചു. ദോശയും ചമ്മന്തിയും, കുട്ടി ആർത്തിയോടെ പെട്ടെന്ന് പറഞ്ഞു. ആ സ്ത്രീ അന്നേരം നിറം മങ്ങിപ്പോയ തുകൽ പേഴ്സ് തുറന്ന് ചില്ലറ തുട്ടുകൾ എണ്ണി. അവരുടെ മുഖം മ്ലാനമായി. ഒരാൾക്ക് മതി, അവർ വിളിച്ചു പറഞ്ഞു. അവരുടെ തളർന്ന കണ്ണുകൾ ഹോട്ടലിലെ ചുമരിൽ തൂക്കിയിട്ട ആദിപരാശക്തിയുടെ ഉഗ്രരൂപമായ ഭദ്രകാളിയിൽ കൊളുത്തുനിന്നു. തകർന്നുപോയ തറവാട്ടിലെ ഒരമ്മയെ ഓർമ്മിപ്പിക്കുന്ന മുഖം. ഒരു യാചന പോലെ അവരെന്നെ നോക്കുന്നുണ്ടായിരുന്നു എന്നെനിക്ക് തോന്നി. ഞാൻ എൻ്റെ പേഴ്സ് വെറുതെ വീണ്ടും തുറന്നു നോക്കി. ഞങ്ങളുടെ ബില്ല് പേ ചെയ്താൽ വീടെത്തുന്നതുവരെയുള്ള ബസ് കാശ് മാത്രമേ ഉള്ളൂ. പെൺകുട്ടി ദോശ ചമ്മന്തിയിൽ മുക്കി അവരുടെ വായിൽ വെച്ചു കൊടുക്കാൻ ശ്രമിച്ചപ്പോൾ അവർ അരുതെന്ന് കണ്ണുകൊണ്ട് വിലക്കി. പെൺകുട്ടി വാഷ്ബേസിനടുത്തേക്ക് നീങ്ങിയപ്പോൾ ആ സ്ത്രീ കൗണ്ടറിനടുത്ത് പരുങ്ങി നിന്നു. പിന്നെ വളരെ പതുക്കെ മുതലാളിയോട് കടം പറഞ്ഞു. അപ്പോൾ അയാൾ അട്ടഹസിക്കുന്നത് കേട്ടു. ചുറ്റുമുള്ള പരിഹാസമുഖങ്ങൾ മുറിപ്പെടുത്തിയ വേദനയ്ക്കിടയിലും അവരെന്നെ ഒന്ന് നോക്കി. വിളറി വെളുത്തുപോയ ആ അമ്മയുടെ മുഖത്ത് നോക്കാൻ എനിക്ക് ശക്തിയില്ലായിരുന്നു. വല്ലാത്ത ആത്മനിന്ദ തോന്നിയ നിമിഷങ്ങൾ. പഠിക്കുന്ന കാലത്ത് ആവശ്യത്തിൽ കൂടുതൽ പൈസ ഒരിക്കലും കയ്യിലുണ്ടാകാറില്ല. കാലം എത്ര കഴിഞ്ഞു എന്നോ ഒരിക്കൽ ഓർമ്മയുടെ തുമ്പത്ത് പറ്റിപ്പിടിച്ച മുഖങ്ങൾ. ഈ ഈറൻ കാറ്റും രാത്രി മഴയും എന്തിനാണ് ഈ ജാലകക്കാഴ്ചയായി വീണ്ടും വീണ്ടും വെറും വെറുതെ ഒഴുക്കിക്കൊണ്ട് വരുന്നത് എന്ന് ഞാൻ അത്ഭുതപ്പെട്ടു. പുതിയ കാലം സൃഷ്ടിച്ചെടുത്ത വേവലാതികളാവാം. കാഴ്ചകൾ പരിമിതപ്പെട്ടുപോയതുകൊണ്ടാകാം, അല്ലെങ്കിൽ പ്രിയപ്പെട്ടവർ ഓരോന്നായി മാഞ്ഞു പോകുന്നതുകൊണ്ടാകാം. വർഷകാലത്തെ പെയ്ത്ത് അപ്പാടെ നിറച്ച അപമാനിക്കപ്പെട്ടുപോയ രണ്ടു കണ്ണുകളുടെ ദൈന്യത പെരുമഴയത്ത് കുടഞ്ഞിടാൻ ശ്രമിച്ചുകൊണ്ട് ഞാൻ ജനാലകളടച്ച് കൊളുത്തിട്ടു. എന്നിട്ടും പുറത്തെ തോരാമഴയിൽ പടിയിറങ്ങിപ്പോയ നനഞ്ഞ മണ്ണിൽ തണുത്തു വിറക്കുന്ന പ്രിയപ്പെട്ടവരുടെ ഓർമ്മയിൽ ഞാൻ വീണ്ടും ജനാല തുറന്നു. ദൂരെയെങ്ങാനും കുറെ നക്ഷത്രങ്ങൾ എനിക്കായി പ്രത്യക്ഷപ്പെടുമോ എന്ന ചിന്തയിൽ.
1: വി കെ റീന അവതരിപ്പിച്ച ജാലക കാഴ്ചകൾ എന്ന ചെറുകഥയാണ് നിങ്ങൾ കേട്ടത്. ഇനി ഹനീഫ ഇരിട്ടി കവിതകൾ ചൊല്ലുന്നു. അടുക്കള ജന്മം.
2: പുലർച്ച. സൂര്യൻ ഇനിയും പുറപ്പെട്ടിട്ടില്ല. ശ്വാസം മുട്ടിക്കുന്ന ദിനാരംഭം. പ്രഭാതകർമ്മങ്ങൾക്കു ശേഷം അടുക്കളയിലൂടെ തുടങ്ങുന്നു. വെള്ളം തിളക്കുമ്പോൾ പാചകശാല ഉണരുന്നു. സ്റ്റൗവിലെ ഒരു പാത്രത്തിൽ കാപ്പി, മറ്റേതിൽ ചായ. പഞ്ചസാരയും പാലും ചേർക്കുമ്പോൾ അവളുടെ പ്രാർത്ഥനയും അതിൽ ചേരുന്നു. പിന്നെ കാൽച്ചുവടുകൾ വേഗതയുള്ള നൃത്തമാകുന്നു. കല്ലടുപ്പിൻ്റെ തീ കണ്ണു തുറക്കുന്നു. തലേന്ന് ഒരുക്കിയ അരിമാവ് തുറക്കുമ്പോൾ പുളിച്ച പുഞ്ചിരിയിലും അവളുടെ കഷ്ടപ്പാട് മധുരമാകുന്നു. കൈകളുടെ ചൂട് ഓരോ ഇഡ്ലിയിലും നിറയുന്നു. പുതിന ചേർത്ത തേങ്ങാച്ചമ്മന്തി മിക്സിയിൽ ചുറ്റുന്നു. കുടുംബം ഉണരുന്നു. ഭർത്താവിന് കാപ്പി, മകനു ചായ, മകൾക്ക് ഹോർലിക്സ്. പക്ഷേ ആരും ചോദിക്കില്ല, നീ ചായ കുടിച്ചോ? ഇഡ്ലിത്തട്ട് എടുക്കുമ്പോൾ ജലബാഷ്പം കൈകളിൽ പൊള്ളിക്കുന്നു. മൂന്നു പേർക്കും പ്രാതൽ നൽകി ഓരോരുത്തരെയും അവൾ വിടുന്നു. അരി കഴുകിയ വെള്ളം പോലെ ഹൃദയമിരിക്കുന്നു. ചീനച്ചട്ടിയിൽ മീൻ പൊരിക്കുമ്പോൾ പുകയുന്ന എണ്ണ കണ്ണുകളിലെ ഉറക്കം ഓടിക്കുന്നു. സ്വപ്നങ്ങൾ പൊള്ളുന്നു. സാമ്പാറിലെ പച്ചക്കറി കഷ്ണങ്ങളിൽ അവളുടെ സ്വപ്നങ്ങൾ തിളക്കുന്നു. ബ്ലൗസിനടിയിലൂടെ ചോർന്ന വിയർപ്പ് സാരിയുടെ അടിയിലൂടെ അടിവയറ്റിലേക്ക് ഒഴുകുന്നു. ഭർത്താവിൻ്റെ വാക്കുകളിൽ നന്ദിയില്ലാതെ വേവുന്ന അരി പോലെ അവളുടെ ജീവിതം. മകളെങ്കിലും പാത്രം കഴുകി വയ്ക്കുമോ? അത്രയും ചെറിയ പ്രതീക്ഷയിലും അവൾ കാത്തിരിക്കുന്നു. അവളുടെ ആശകൾ പഴയ കല്ലടുപ്പ് പോലെ കറുത്തും പൊട്ടിയും കിടക്കുന്നു. നിലം തുടയ്ക്കുന്ന വിരലുകൾ തേങ്ങാപ്പീര പോലെ വിളർത്തിരിക്കുന്നു. അടുക്കള ചുമരുകളിൽ അവളുടെ നിഴൽ ഒട്ടിക്കിടക്കുന്നു. രാത്രിയിൽ ഗോതമ്പ് മാവ് കുഴക്കുമ്പോഴും അവളുടെ നോട്ടം അടുപ്പിലെ കറിയിലേക്കാണ്. തീൻമേശയുടെ വെളിച്ചത്തിൽ പാത്രങ്ങൾ തിളങ്ങും, പക്ഷേ അവളെ ആരും കാണില്ല. പാചകത്തിൻ്റെ ഗന്ധത്തിൽ മാത്രം അവളുടെ ആത്മാവ് തെളിഞ്ഞു നിൽക്കും. അത്താഴത്തിലും ആരും ചോദിക്കില്ല, ഇന്ന് നീ വിശ്രമമെടുത്തുവോ? ചൂടും പുകയും ചുമയും ദേഷ്യവാക്കുകളും നീർക്കയറിയ കാലുകളും ഒന്നും മാറ്റമില്ലാത്ത ദിവസങ്ങളുടെ ആവർത്തനം. മക്കളുടെ കണ്ണുകളിൽ ആവശ്യങ്ങൾ മാത്രം. ഭർത്താവിൻ്റെ വിളികളിൽ നനഞ്ഞ കടലാസ് പോലെ അവളുടെ വാക്കുകൾ മങ്ങിയിരിക്കുന്നു. അവൾ പരാതിപ്പെടുന്നില്ല, സമൂഹം ചോദിക്കുന്നില്ല, ഇത് നീതിയോ? പൊള്ളലേറ്റ മൂന്ന് പാടുകൾക്കരികിൽ നിശബ്ദതയുടെ ഒരു ചുമർ വളരുന്നു. ദൈവത്തെയും ദേശത്തെയും പാടിയ ശബ്ദം ഇപ്പോൾ കുളിമുറിയിലെ മുളലായി മാത്രം. പക്ഷേ അവളുടെ ചിന്തകൾ നാളത്തെ പുലർച്ചയിലേക്കാണ്. പാചകത്തിൻ്റെ ഒരുക്കങ്ങൾക്കിടയിൽ തളരുന്ന അവളെക്കുറിച്ച് ആരെങ്കിലും രണ്ട് സത്യവാക്കുകൾ എഴുതട്ടെ.
1: ഇപ്പോഴല്ലെങ്കിൽ.
2: ഇപ്പോഴല്ലെങ്കിൽ പിന്നെപ്പോഴാണ് നീ ഉണരുക. ലോകമഹായുദ്ധങ്ങളെ പുസ്തക പേജുകളിൽ അടച്ചുവെക്കുക. ഹിരോഷിമയുടെയും നാഗസാക്കിയുടെയും അമ്ലമേഘ കാഴ്ചകൾ ഓർക്കരുത്. കാരണം വർഷങ്ങൾ കഴിഞ്ഞിട്ടും യുദ്ധം തുടരുകയാണ്. ചിതറുന്ന ഉടൽ നിലവിളികൾ

0: നീ കേൾക്കുന്നുണ്ടോ? നീ എഴുത്തുകാരനാണെങ്കിൽ വേദനയെ കുറിക്കരുത്, നടനായാൽ ദുഃഖം നടിക്കരുത്, നർത്തകനായാൽ യാതനയുടെ ചുവടുകൾ വെക്കരുത്, ഗായകനായാൽ രക്തത്തിൻ്റെ രാഗം പാടരുത്, ചിത്രകാരനായാൽ കണ്ണീർ വരക്കരുത്, പ്രഭാഷകനായാൽ സത്യം മിണ്ടരുത്. കാരണം നീ യഥാർത്ഥ വേദനയെ കാണാൻ തയ്യാറല്ലെങ്കിൽ, നിന്റെ ഹൃദയം മിണ്ടുന്നില്ലെങ്കിൽ നിന്റെ കല കപടമാണ്. നാം ചുറ്റും കാണുന്നത് ഭക്ഷണത്തിൻ്റെ രുചിയെപ്പറ്റിയുള്ള ചർച്ചകൾ, പുതിയ ഫോണുകളുടെ ഫീച്ചറുകൾ, അടുത്ത സഞ്ചാരത്തിൻ്റെയും സിനിമയുടെയും ആവേശച്ചിരികൾ, മാനവികതയെക്കുറിച്ച് പ്രസംഗിച്ച് പൂമാലകൾ സ്വീകരിക്കുന്ന കാഴ്ചകൾ. പക്ഷേ അതിനു മുമ്പ് ഒരിക്കൽ നിശബ്ദത തകർക്കൂ, നിരാലംബരുടെ ശബ്ദങ്ങൾ കേൾക്കൂ. ഇപ്പോഴല്ലെങ്കിൽ പിന്നെപ്പോഴാണ്?
1: ഹനീഫ ഇരിട്ടി സ്വന്തം കവിതകൾ ചൊല്ലുകയായിരുന്നു ഇതുവരെ. സാഹിത്യരംഗം പരിപാടിയിൽ ഇനി ഒരു ചെറുകഥയാണ്. ജീവിത തിരക്കിൽ പ്രിയതമയുടെ മനസ്സ് കാണാനാവാത്ത അയാൾ ഒരു കടൽ തീരസന്ധ്യയിൽ ബന്ധങ്ങളുടെ യഥാർത്ഥ വില തിരിച്ചറിയുന്നു. കന്യാകുമാരിയിൽ ഒരു സന്ധ്യ. ഈ ചെറുകഥ ഇന്ദിരാചന്ദ്രൻ എഴുതിയതാണ്, കഥാകാരി തന്നെ അവതരിപ്പിക്കുന്നു.
2: സായാഹ്ന സൂര്യൻ പതുക്കെ കടലിൽ താഴാനുള്ള തയ്യാറെടുപ്പിലാണ്. സൂര്യന്റെ സാമീപ്യം കടലിന്റെ കവിളിൽ കുങ്കുമ ശോഭ പടർത്തി. പടിഞ്ഞാറൻ കടൽ ചുവന്നു തുടുത്ത് ഒരു നവോഢയെപ്പോലെ. അങ്ങകലെ കന്യാകുമാരി മണൽപ്പരപ്പിൽ കുഞ്ഞു പൊട്ടുകൾ പോലെ ധാരാളം ആളുകൾ. കാറ്റിന്റെ ശക്തി വർദ്ധിക്കുന്നുണ്ട്. വിവേകാനന്ദ പാറയിൽ നിന്നും കന്യാകുമാരിയിലേക്കുള്ള അവസാന ബോട്ട് 4:45 ഞങ്ങൾ വന്നിറങ്ങിയ സമയത്ത് തന്നെ പറയുന്നത് കേട്ടിരുന്നു. 2 ബോട്ടിൽ വന്നതാണ് ഞങ്ങൾ. അബി, നമുക്ക് മുന്നോട്ട് നടക്കാം. ബോട്ട് വരുമ്പോൾ വല്ലാത്ത തള്ളുണ്ടാവും. പലതവണ അവനോട് പറഞ്ഞു, ഒരനക്കവുമില്ല. ഞാൻ പതിയെ എഴുന്നേറ്റു. കാറ്റ് ശക്തിയായി വീശിത്തുടങ്ങി. ചെറിയ കുഞ്ഞുങ്ങളുള്ളവർ മുന്നോട്ട് നടക്കുന്നുണ്ടായിരുന്നു. എഴുന്നേറ്റ് മുന്നോട്ട് നീങ്ങിയ എന്റെ ഷോളിൽ പിടിച്ച് അബി എഴുന്നേറ്റു. അത് കണ്ട് ഞങ്ങളുടെ അരികിലൂടെ കടന്നുപോവുകയായിരുന്ന ഒരു ചെറുപ്പക്കാരൻ ചിരിച്ചുകൊണ്ട് മുന്നോട്ട് പോയി. അയാൾ ചിരിച്ചപ്പോൾ ഞാനും അയാളെ നോക്കി ചിരിച്ചിരുന്നു. അബിക്ക് അത് തീരെ ഇഷ്ടപ്പെട്ടില്ല എന്ന് മുഖഭാവത്തിൽ നിന്നും മനസ്സിലായി. എന്തിനാ ഈ കാണുന്നവരോടെല്ലാം ഇങ്ങനെ ഇളിക്കുന്നത്? അബി, അല്പം കൂടി മര്യാദയായി സംസാരിക്കൂ. ഞാനും നിന്നെപ്പോലെ ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആള് തന്നെയാണ്. ആളുകളോട് എങ്ങനെ ഇടപെടണം എന്നൊന്നും നീ പഠിപ്പിച്ചിട്ട് വേണ്ട എനിക്ക് മനസ്സിലാക്കാൻ. അവൻ വലത് കൈ ചുരുട്ടി ഇടത് കൈയിലിടിച്ച് ദേഷ്യം തീർക്കുന്നത് എനിക്ക് കാണാമായിരുന്നു. അപ്പോഴേക്കും ബോട്ട് പാറയിലേക്ക് അടുത്തു വന്നിരുന്നു. പരസ്പരം ഒന്നും സംസാരിക്കാതെ ഞങ്ങൾ ബോട്ടിനരികിലേക്ക് നീങ്ങി. എന്നെ അവൻ ശ്രദ്ധിച്ചതേയില്ല. ബോട്ടിലേക്ക് അഭിലാഷ് ആദ്യം കയറി. പിന്നാലെ ഞാനും കയറാൻ തുടങ്ങിയപ്പോൾ തിരമാലയിൽപ്പെട്ട് ബോട്ട് ഒന്നുലഞ്ഞു. ഒരു കാൽ ബോട്ടിൽ വെച്ച നിലയിൽ ഞാൻ താഴേക്ക് വീഴാൻ തുടങ്ങിയപ്പോൾ ബോട്ടിലുണ്ടായിരുന്ന ഒരാളും കയറുന്നവരെ കൈപിടിച്ച് ഉള്ളിലേക്കാക്കിക്കൊണ്ടിരുന്ന ആളും എന്നെ പിടിച്ചു. അബി തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് പാറയിൽ വെച്ച് എന്നോട് ചിരിച്ച ആൾ എന്നെ ബോട്ടിലേക്ക് വലിച്ചു കയറ്റുന്നതാണ്. വീഴാൻ പോയപ്പോഴുണ്ടായ പരിഭ്രാന്തിയിൽ ആരാണ് ബോട്ടിലേക്ക് കയറാൻ സഹായിച്ചത് എന്നൊന്നും ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല. അവന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. ഒന്നും മിണ്ടാതെ വെറുപ്പോടെ എന്നെ ഒന്ന് നോക്കി, പിന്നെ ദൂരേക്ക് നോക്കിയിരുന്നു. ബോട്ട് വല്ലാതെ ഉലയുന്നുണ്ടായിരുന്നു. അവന്റെ അടുത്ത് അല്പം സ്ഥലമുണ്ട് ഇരിക്കാൻ, പക്ഷേ പോയിരിക്കാനുള്ള ധൈര്യം ചോർന്നു പോയിരിക്കുന്നു. ബോട്ട് കന്യാകുമാരിയിലെത്തി. അസ്തമയം കാണാൻ ധാരാളം ആളുകൾ കടൽക്കരയിൽ നിൽക്കുന്നു. ഇടയിലൂടെ ചിപ്പികൊണ്ടുള്ള ആഭരണങ്ങൾ വിൽക്കുന്ന പെൺകുട്ടി എന്റെ

0: അരികിലെത്തി എന്തെങ്കിലും വാങ്ങാൻ നിർബന്ധിച്ചുകൊണ്ടിരുന്നു. ഞാൻ അഭിയുടെ മുഖത്തേക്ക് നോക്കി. അടുത്ത് ഇങ്ങനെ ഒരാൾ ഉണ്ടെന്ന ഭാവമേ ഇല്ല അവന്. പെട്ടെന്നാണ് ഞങ്ങൾ വിവേകാനന്ദപ്പാറയിൽ കണ്ട ആ മനുഷ്യൻ ഞങ്ങളെ കടന്നുപോയത്. അല്പം മുന്നോട്ട് നടന്ന് അയാൾ തിരിച്ച് ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. നമസ്തേ ജി, എന്നെ നോക്കി കൈകൂപ്പിയതിന് ശേഷം അയാൾ അഭിയുടെ നേരെ കൈനീട്ടി. അവൻ അയാളെ ശ്രദ്ധിച്ചതേയില്ല. നിങ്ങളുടെ ഭാര്യയല്ലേ? എന്റെ നേരെ വിരൽ ചൂണ്ടി അയാൾ ചോദിച്ചു. ക്യാ തുമ്മാരാ ലവർത്തായേ? എന്താ നിന്റെ പ്രണയിനിയായിരുന്നോ ഇവൾ? ഒരു മറുചോദ്യമായിരുന്നു അഭിയിൽ നിന്നും വന്നത്. എന്നാൽ അഭിയുടെ ചോദ്യം കേട്ട് ആ ചെറുപ്പക്കാരൻ നടന്നുപോയില്ല. അയാൾ അഭിയുടെ തോളിൽ കൈവച്ചു. അഭി അതെടുത്ത് മാറ്റി. എന്നിട്ടും പുഞ്ചിരിച്ചുകൊണ്ട് അയാൾ അഭിയോട് സംസാരിക്കാൻ തുടങ്ങി. ഞങ്ങളുടേത് ഒരു പ്രേമവിവാഹമല്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഞാൻ ബോട്ടിൽ നിന്നും വീഴാൻ പോയപ്പോൾ അഭി അത് ശ്രദ്ധിക്കാതിരുന്നത് മോശമായിപ്പോയി എന്ന് അയാൾ പറഞ്ഞു. പശ്ചിമബംഗാൾ സ്വദേശിയായ അർപ്പിതാണ് അദ്ദേഹം. കഴിഞ്ഞ 6 മാസമായി എല്ലാ 21-ാം തീയതികളിലും ഈ കന്യാകുമാരി തീരത്ത് അയാൾ എത്താറുണ്ടത്രേ. വിവാഹിതരാവാൻ തീരുമാനിച്ച ശേഷം കഴിഞ്ഞ 20-ാം തീയതി അയാളും പ്രതിശ്രുത വധുവായ ബിപാഷയും ഈ കടൽ തീരത്ത് ഉല്ലസിച്ച് നടന്നിരുന്നു. മണൽപ്പരപ്പിൽ പരസ്പരം ചേർന്നിരുന്ന് ചൂട് നിലക്കടല കുറിച്ചുകൊണ്ട് ഭാവി പരിപാടികൾ ആസൂത്രണം ചെയ്തു. വിൽക്കാൻ കൊണ്ടുവന്ന ശംഖുമാല വാങ്ങി അയാൾ അവളുടെ കഴുത്തിൽ അണിയിച്ചു. മുടിയിൽ നിറയെ മുല്ലപ്പൂമാല ചൂടി പരസ്പരം കൈകോർത്ത് പിടിച്ച് കുമാരീദേവിയെ തൊഴുതു. അസ്തമയം കണ്ടു. അല്പസമയം സംസാരം നിർത്തി അയാൾ എന്തോ ആലോചിച്ചു നിന്നു. വീണ്ടും അർപ്പിത്ത് തുടർന്നു. പിറ്റേന്ന് രാവിലെ 10 മണിക്ക് ഞങ്ങൾ തിരിച്ചു പോകാൻ തയ്യാറായി. പെട്ടെന്നാണ് അവൾക്ക് 3 സമുദ്രങ്ങളും സംഗമിക്കുന്നത് ഒന്നുകൂടി കാണണമെന്ന് ആഗ്രഹമുണ്ടായത്. ലഗേജുകളെല്ലാം എടുത്ത് ഞങ്ങൾ വന്ന ബസ്സിൽ കൊണ്ടുവച്ച് ഞങ്ങൾ ഇങ്ങോട്ട് ഓടി വന്നു. ഒരു തീര പിന്നിലുയർന്നു വരുമ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ അവളുടെ ഒരു ഫോട്ടോ എടുക്കാൻ അവൾ എന്നെ നിർബന്ധിച്ചു. മാറി മാറി പലതവണ ഫോട്ടോ എടുത്തു. എങ്കിലും ഒന്നും അവൾക്ക് തൃപ്തിയായില്ല. കുറച്ചുകൂടി കടലിലേക്കിറങ്ങി ഒരു പാറയുടെ മുകളിൽ കയറി നിന്നു അവൾ. മനോഹരമായ ഒരു തിര, മഹാവിഷ്ണുവിൻ്റെ തലക്ക് മുകളിൽ പത്തി വിരിച്ചു നിൽക്കുന്ന അനന്തൻ എന്ന പോലെ വന്നപ്പോൾ ഞാൻ ക്ലിക്ക് ചെയ്തു. വലിയ ഒരു തിരയുടെ പശ്ചാത്തലത്തിൽ മനോഹരമായി ചിരിച്ചു നിൽക്കുന്ന അവളുടെ ഫോട്ടോ ഒന്നുകൂടി നോക്കി തൃപ്തിയടയുമ്പോൾ ഞാൻ ഉറക്കെ അവളോട് വിളിച്ചു പറഞ്ഞു, സൂപ്പർ, വന്നു നോക്കൂ, മനോഹരമായിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ക്യാമറയിൽ നിന്നും മുഖമുയർത്തി നോക്കിയപ്പോൾ അവിടെ ആരുമില്ലായിരുന്നു. കിതച്ചുകൊണ്ട് അയാൾ മണലിലേക്ക് ഇരുന്നു. അത് 21-ാം തീയതിയായിരുന്നു. കോസ്റ്റ് ഗാർഡ് തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. നിങ്ങൾ ഇവരുടെ ഷാളിൽ പിടിച്ച് എണീറ്റ് നിൽക്കുന്നത് കണ്ടപ്പോൾ ഞാൻ മുമ്പ് ബിപാഷയുടെ ഷാളിൽ പിടിച്ച് എഴുന്നേൽക്കുന്നത് ഓർമ്മ വന്നു. എന്തോ ഒരിഷ്ടം തോന്നി നിങ്ങൾ രണ്ടുപേരോടും. നഷ്ടപ്പെടുമ്പോഴേ നമ്മൾ ഓരോന്നിൻ്റെയും വിലയേറിയൂ. അയാളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. പിന്നെ അഭിലാഷിൻ്റെ അടുത്ത് ചെന്ന് അവൻ്റെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങളുടെ കയ്യിലേക്ക് ഈ സഹോദരിയുടെ മാതാപിതാക്കൾ ഏൽപ്പിച്ച അമൂല്യമായ രത്നമാണ് ഇത്. സൂക്ഷിക്കുക, സ്നേഹിക്കുക, നല്ലത് മാത്രം വരട്ടെ. കൈകൾ കൂപ്പി അയാൾ തിരിഞ്ഞു നടന്നു. അഭിലാഷ് എൻ്റെ നേരെ നടന്നു വന്ന് 2 കൈകൾ കൊണ്ടും എന്നെ അവൻ്റെ നെഞ്ചോട് ചേർത്ത് ഇറുക്കി പുണർന്നു. നെറ്റിയിൽ കവിളിലൊക്കെ ഉമ്മ വെച്ചുകൊണ്ടിരുന്നു. ഓരോ തവണ ചുംബിക്കുമ്പോഴും അവൻ പറഞ്ഞുകൊണ്ടിരുന്നു, സോറി പൊന്നു, സോറി, സോറി, ഇനി ആവർത്തിക്കില്ല.
1: കന്യാകുമാരിയിൽ ഒരു സന്ധ്യ. ചെറുകഥ അവതരിപ്പിച്ചത് ഇന്ദിരാ ചന്ദ്രൻ. സാഹിത്യരംഗം പരിപാടിയിൽ അടുത്തതായി കവിതകളാണ്. സീതാദേവി കരിയാട്ട് ചൊല്ലുന്നു. ആദ്യം കാടറിവ് എന്ന കവിത.
2: കാട് കാണാനിറങ്ങിയോരിന്നു നാം കേട്ടറിഞ്ഞോരു കാടക കാഴ്ചകൾ. കാട്ടുവള്ളികൾ നീക്കി നീ മുന്നിലും കാലു തട്ടിയിടറി ഞാൻ പിന്നിലും കാട് നീക്കി നീ നോക്കുന്ന നേരത്ത് കാട്ടാളനെ കണ്ട് ചകിതയായി നിന്നു നീ മകുടിയൂതി വിളിക്കുന്നു പാമ്പിനെ

ഇടുന്നു. ചുറ്റിപ്പിടിച്ചവൻ നാഗത്തെ കൈകളിൽ ചെപ്പിലെ പൊത്തിലെ കാനയിക്കുന്നിതാ. കാടുകാണാനിറങ്ങിയ രണ്ടുപേർ തങ്ങളിൽ മറ്റൊരു കാട് തിരയുന്നു. വേട്ടയാടിപ്പിടിച്ച മൃഗത്തിനെ കണ്ടു കൗതുകം കൊണ്ടു നീ നിന്നുപോയി. കാടു കണ്ടു മടങ്ങുന്ന നമ്മളിൽ മറ്റൊരു കാട് പൂത്തു മലരുന്നു. വിസ്മയാനന്ദ നൃത്തം ചവിട്ടുന്നു ഉടൽ പൂത്ത ഗന്ധം വഴിയുന്നു കാനനം. കാട് കാൺകൈ

0: കടൽ വിശേഷം.
1: കടൽ അതിന്റെ ആഴങ്ങളെ സ്നേഹിക്കുന്നതുപോലെ ഞാൻ വാക്കിൽ അർത്ഥത്തെ പ്രണയിക്കുന്നു. ഓരോ ഇണചേരലും പുതിയ പിറവിക്ക് വേണ്ടിയാണ്. നാവ് രുചിയറിയുന്നതുപോലെ വാക്ക് നോവറിയുന്നുണ്ട്. ഒന്നാവുന്ന ഓരോ നിമിഷത്തിലും നക്ഷത്രങ്ങൾ ജനിക്കുന്നുണ്ട്. അതിരില്ലാത്ത എന്റെ വിസ്മയങ്ങളെ നിങ്ങൾ ഏത് കുറ്റിയിലാണ് തളച്ചത്? ഉറയൂരും മുമ്പേ മുള്ളിലൂടൊന്നിഴയണം. അകമുറിവുകളിൽ കടുത്ത വേദന ലഹരിയുടെ വേദാന്തമാകണം, കടകോലാവണം. അമൃത് നിന്നിലേക്കും വിഷം എന്നിലേക്കും വമിക്കണം. കൽപ്പാന്തത്തോളം നീളുന്ന കാലനടനങ്ങളിൽ ഞാൻ എന്നിലുറഞ്ഞ് ഒരു ഹിമശൈലമാകും. മരണമില്ലാത്ത മാന്ത്രികത, അർത്ഥപൂർണമായ നിറവ് അലിവായി വന്നു തൊടും.
0: കിണർ.
1: അകത്തേക്കൊരു കിണർ കുഴിക്കണം. ആദ്യം ഉറച്ച മണ്ണും പാറക്കഷണങ്ങളും വഴിമുടക്കി നിൽക്കും, കാര്യമാക്കരുത്. അകത്തേക്കിറങ്ങി നോക്കൂ, നിറം മാറിയ പശിമയാർന്ന മണ്ണ് കാണും, രക്തവർണത്തിൽ. പിന്നെയും ആഴത്തിലേക്ക് കുഴിച്ചു നോക്കൂ, ചോരയും ചലവും ഇടകലർന്ന കുഴഞ്ഞ മണ്ണ് കാണും, പച്ച ഇറച്ചിയിൽ തൊടുമ്പോലെ. പിന്നെയും ഒരുമ്പെട്ടിറങ്ങിയാൽ ആർദ്രമായ കിനിപ്പിന്റെ ഉറവ പൊട്ടും, ചെവിയോർത്താൽ കേൾക്കാം. പിന്നെ തുരങ്കഭിത്തിയിൽ പിടിച്ച് പതുക്കെ ഇറങ്ങണം. കൊട്ടിയടച്ച പ്രണയ കവാടങ്ങൾ, കൊന്നു കുഴിച്ചുമൂടിയ ആദ്യ പ്രണയത്തിന്റെ അസ്ഥിമാടങ്ങൾ, ആദ്യമായി വിഷക്കായ പൊട്ടിയതിന്റെ പകപ്പ്, ചൂരൽപ്പഴത്തിന്റെ തിണർപ്പ്. പിന്നെയും ഓർത്തോർത്ത് കുഴിക്കാം പ്രജ്ഞയുടെ നെല്ലിപ്പല കാണുവോളം. പിന്നെയും ഓർത്തോർത്ത് കുഴിക്കാം പ്രജ്ഞയുടെ നെല്ലിപ്പല കാണുവോളം.
0: പുഴയോര വീട്.
1: പുഴ മഴയിൽ കുളിക്കുകയാണിപ്പോൾ. കരയിൽ കുട്ടികൾ സായാഹ്ന ഇരിപ്പിടമാക്കിയ കൂടാരത്തിന്റെ പ്ലാസ്റ്റിക് ഷീറ്റുകൾ ഗർഭിണിയുടെ പള്ള പോലെ വീർക്കുന്നുണ്ട്. ഇപ്പോൾ മഴയും പുഴയും തിരിച്ചറിയാതായിട്ടുണ്ട്. ആലിംഗനബദ്ധരായവർ പ്രണയിച്ചുകൊണ്ടിരിക്കുന്നു. കാറ്റ് വില്ലനായി അവരുടെ സല്ലാപങ്ങളെ അലോസരപ്പെടുത്തുന്നുണ്ട്. ധ്യാനമായി തീർന്ന ഹനുമാൻ കിരീടക്കൂട്ടങ്ങൾ അമ്പരം നെത്തിനോക്കുന്നുണ്ട്. അവരോടൊപ്പമുണ്ടായിരുന്ന മഞ്ഞ ശലഭങ്ങൾ അപ്രത്യക്ഷമായിട്ടുണ്ട്. എപ്പോഴോ എന്തോ മറന്നുവെച്ച മാതിരി ഒരു പ്രണയം അവിടെ പതുങ്ങിയിരിക്കുന്നുണ്ട്. മത്സ്യബന്ധനത്തിനായി ധൃതിയിൽ തുഴഞ്ഞു വന്നൊരു ഫൈബർ ബോട്ട് പുഴയുടെ മാറിലൊരു ശസ്ത്രക്രിയ കൊരുമ്പിടുന്നുണ്ട്. മഴക്കാല സമൃദ്ധിയിൽ അവളൊരഹങ്കാരിയായിട്ടുണ്ട്. വേനലാവട്ടെ, കാട്ടിത്തരാമെന്ന് സൂര്യൻ മുഖം കറുപ്പിക്കുന്നുണ്ട്. എന്നാലും നീയിങ്ങനെ നിറഞ്ഞിരിക്കുമ്പോൾ എന്തൊരാദിയാണെന്നോ ഉള്ളിൽ. വിശപ്പും ഭയവും ഒരുപോലെ വളരുന്നുണ്ട്.
0: ഇതുവരെ കവിതകൾ ചൊല്ലിയത് സീതാദേവി കരിയാട്ട്.

ആകാശവാണി കണ്ണൂർ സേവന വാർത്തകൾ. കൊട്ടിയൂർ മഹാക്ഷേത്രത്തിൽ വൈശാഖ മഹോത്സവകാലത്ത് ഭക്തജനങ്ങൾക്ക് സുരക്ഷ ഒരുക്കുന്നതിനും തിരക്ക് നിയന്ത്രിക്കുന്നതിനുമായി വിമുക്ത ഭടന്മാരിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. ഹിന്ദുക്ഷേത്ര വിശ്വാസികളായ 55 വയസ്സിൽ താഴെ പ്രായമുള്ള താൽപര്യമുള്ള വിമുക്ത ഭടന്മാർക്ക് അപേക്ഷിക്കാം. ജില്ലാ സൈനികക്ഷേമ ഓഫീസിൽ രജിസ്റ്റർ ചെയ്ത എംപ്ലോയ്മെന്റ് കാർഡിന്റെ പകർപ്പും വിമുക്തഭട തിരിച്ചറിയൽ കാർഡിന്റെ പകർപ്പും സഹിതം അപേക്ഷ ഈ മാസം 15 വൈകിട്ട് 5 മണിക്ക് മുൻപ് കണ്ണൂർ ജില്ലാ സൈനിക ഓഫീസിൽ സമർപ്പിക്കണം. കണ്ണൂർ ജില്ലാ മൃഗസംരക്ഷണ വകുപ്പിന്റെ കീഴിൽ രാത്രികാല മൃഗചികിത്സാ സേവനത്തിനും ടെലി വെറ്റിനറി യൂണിറ്റിലേക്കും കരാറടിസ്ഥാനത്തിൽ 90 ദിവസത്തേക്ക് BVSC ആൻഡ് AH വെറ്റിനറി ബിരുദധാരികളെയും റേഡിയോഗ്രാഫറെയും ഡ്രൈവർ കം അറ്റൻഡറെയും നിയമിക്കുന്നു. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പും സഹിതം ഈ മാസം 11 യഥാക്രമം 11:30, 12:30, 2 മണി സമയങ്ങളിൽ കണ്ണൂർ ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിൽ അഭിമുഖത്തിനെത്തണം. കൂടുതൽ വിവരങ്ങൾക്ക് 0497-2700-267. ഇടനീർ GHSS ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കൊമേഴ്സ്, ഇംഗ്ലീഷ്, ജിയോളജി, സീനിയർ അറബിക്, സ്റ്റാറ്റിസ്റ്റിക്സ്, ഇക്കണോമിക്സ്, കൊമേഴ്സ് ജൂനിയർ വിഭാഗത്തിലേക്ക് അധ്യാപക നിയമനത്തിനുള്ള കൂടിക്കാഴ്ച ഈ മാസം 28 രാവിലെ 10 മണിക്ക് സ്കൂൾ ഓഫീസിൽ നടക്കും. ഫോൺ നമ്പർ 9446-36-9095. കണ്ണൂർ കൃഷ്ണമേനോൻ സ്മാരക ഗവൺമെന്റ് വനിതാ കോളേജിൽ ജേർണലിസം വിഷയത്തിൽ ഗസ്റ്റ് ലെക്ചറർ നിയമിക്കുന്നു. കോളേജ് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ കോഴിക്കോട് ഓഫീസിൽ രജിസ്റ്റർ ചെയ്ത ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഈ മാസം 29 രാവിലെ 10 മണിക്ക് പ്രിൻസിപ്പൽ മുൻപാകെ കൂടിക്കാഴ്ചക്കെത്തണം. ഫോൺ നമ്പർ 0497-2746-175. മാനവിക വിഷയങ്ങളിൽ UGC 2026 ജൂൺ മാസത്തിൽ നടത്താൻ നിശ്ചയിച്ചിരിക്കുന്ന നെറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കായി കണ്ണൂർ യൂണിവേഴ്സിറ്റി എംപ്ലോയ്മെന്റ് ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ബ്യൂറോയുടെ ആഭിമുഖ്യത്തിൽ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. താൽപര്യമുള്ളവർ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ താവക്കര ആസ്ഥാന മന്ദിരത്തിൽ പ്രവർത്തിക്കുന്ന എംപ്ലോയ്മെന്റ് ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ബ്യൂറോയിൽ നേരിട്ട് ഹാജരായി പേര് രജിസ്റ്റർ ചെയ്യണം. വിശദ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0497-2703-1330. കണ്ണൂർ ജില്ലാ വിദ്യാഭ്യാസ വകുപ്പിൽ ഹിന്ദി ഹൈസ്കൂൾ ടീച്ചർ തസ്തികയുടെ മാറ്റിവെച്ച അഭിമുഖ പരീക്ഷ ഈ മാസം 13-14 തീയതികളിൽ PSC കണ്ണൂർ ജില്ലാ ഓഫീസിൽ നടക്കും. ഉദ്യോഗാർത്ഥികൾ OTR പ്രൊഫൈലിൽ നിന്നും ഡൌൺലോഡ് ചെയ്ത അഡ്മിഷൻ ടിക്കറ്റ്, ബയോഡാറ്റ ഫോം, വൺ ടൈം വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്, മറ്റ് അസൽ പ്രമാണങ്ങൾ, കമ്മീഷൻ അംഗീകരിച്ച ഏതെങ്കിലും ഒരു തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം അഭിമുഖത്തിന് ഹാജരാകണം. സേവന വാർത്തകളാണ് ഇതുവരെ കേട്ടത്.

0: ആകാശവാണി കണ്ണൂർ. അല്പസമയത്തിനുള്ളിൽ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പശ്ചിമബംഗാളിൽ സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിലുള്ള ബിജെപി മന്ത്രിസഭ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. ബംഗാളിലെ ആദ്യത്തെ ബിജെപി മുഖ്യമന്ത്രിയാണ് സുവേന്ദു. ഇന്ന് നടന്ന ബിജെപി നിയമസഭാ കക്ഷി യോഗത്തിലാണ് സുവേന്ദു അധികാരിയുടെ പേര് നിർദ്ദേശിക്കപ്പെട്ടത്. തമിഴ്നാട്ടിൽ പുതിയ സർക്കാർ രൂപീകരിക്കുന്നതിന്റെ ഭാഗമായി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ തമിഴക വിട്രി കഴകത്തിന് സിപിഐ, സിപിഎം, മുസ്ലിം ലീഗ് പാർട്ടികൾ പിന്തുണ പ്രഖ്യാപിച്ചു. ഇതോടെ സർക്കാർ രൂപീകരിക്കുന്നതിനുള്ള 118 എന്ന സംഖ്യ ഉറപ്പിക്കാൻ ടി വി കെയ്ക്കായി. വി സി കെയും പിന്തുണ നൽകാൻ സാധ്യതയുണ്ട്. 5 എംഎൽഎമാരുള്ള കോൺഗ്രസ് നേരത്തെ തന്നെ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. ഈ പശ്ചാത്തലത്തിൽ ടി വി കെ സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ച് ലോക്ഭവനിൽ ഗവർണറെ കാണും. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനായുള്ള ചർച്ചകൾ തുടരുന്നു. കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗത്തിനുശേഷം അഖിലേന്ത്യാ നേതൃത്വത്തിന്റെ നിരീക്ഷകർ ഇന്നലെ ഡൽഹിക്ക് മടങ്ങി. ഇവർ കോൺഗ്രസ് ദേശീയ നേതൃത്വവുമായി നടത്തുന്ന ചർച്ചകൾക്ക് ശേഷമാകും പാർലമെന്ററി പാർട്ടി നേതാവിനെ സംബന്ധിച്ച തീരുമാനം പ്രഖ്യാപിക്കുക. ഞായറാഴ്ച പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷ. അസമിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചൊവ്വാഴ്ച നടക്കും. ബിജെപി നേതൃത്വം നൽകുന്ന എൻഡിഎ തുടർച്ചയായ മൂന്നാം തവണയാണ് സംസ്ഥാനത്ത് അധികാരത്തിലെത്തുന്നത്. ഡിആർഡിഒയും ഇന്ത്യൻ വ്യോമസേനയും സംയുക്തമായി വികസിപ്പിച്ച ടാക്ടിക്കൽ അഡ്വാൻസ്ഡ് റേഞ്ച് ഓഗ്മെന്റേഷൻ താരയുടെ ആദ്യ പറക്കൽ പരീക്ഷണം ഒഡീഷ തീരത്ത് വിജയകരമായി നടന്നു. താരയുടെ വിജയത്തിനായി പ്രവർത്തിച്ച ഡിആർഡിഒ, ഐഎഎഫ്, ഡിസിപിപി സംഘങ്ങളെ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അഭിനന്ദിച്ചു. ആയുധങ്ങളെ കൂടുതൽ ദൂരങ്ങളിൽ നിന്നുപോലും വളരെ കൃത്യമായി ലക്ഷ്യങ്ങളിൽ എത്തിക്കുകയാണ് താരയുടെ ലക്ഷ്യം. കേന്ദ്ര പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേത്ത് ഇന്ന് തിരുവനന്തപുരം പാങ്ങോട് സൈനിക കേന്ദ്രം സന്ദർശിച്ചു. പാങ്ങോട് സൈനിക കേന്ദ്രത്തിലെ ഉദ്യോഗസ്ഥരുമായും സൈനികരുമായും അദ്ദേഹം ആശയവിനിമയം നടത്തി. ബ്രിഗേഡിയർ അനുരാഗ് ഉപാധ്യായ, സ്റ്റേഷൻ കമാൻഡർ, കമാൻഡിംഗ് ഓഫീസർമാർ, മദ്രാസ് റെജിമെന്റിലെയും ഗർവാൾ റെജിമെന്റിലെയും സൈനികർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് പദ്ധതിയുടെ ഭാഗമായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ യുവസംഘം ആറാം ഘട്ടം സംഘടിപ്പിക്കും. പരിപാടിയുടെ ഭാഗമായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള യുവാക്കൾ അയൽ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും സന്ദർശിക്കും. യുവജനങ്ങൾക്കിടയിലെ ബന്ധം, സാംസ്കാരിക സംയോജനം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് പരിപാടി. കോൺഗ്രസ് എംപി ശശി തരൂരിന്റെ പേരിൽ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് നിർമ്മിച്ച വ്യാജ വീഡിയോകൾ നീക്കം ചെയ്യാൻ ഡൽഹി ഹൈക്കോടതി ഉത്തരവിട്ടു. തരൂർ പാകിസ്ഥാനെ പ്രകീർത്തിക്കുന്നതായി തെറ്റായി ചിത്രീകരിക്കുന്ന വീഡിയോകൾ നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജിയിലാണ് കോടതി നടപടി. തരൂരിന്റെ അവകാശങ്ങളും പ്രശസ്തിയും സംരക്ഷിക്കുന്നതിനായി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുമെന്ന് കോടതി വ്യക്തമാക്കി. ജെൻഡർ ടിക്കറ്റിംഗ് നടപ്പാക്കാൻ ഒരുങ്ങി കെഎസ്ആർടിസി. ഇലക്ട്രോണിക് ടിക്കറ്റ് മെഷീൻ വഴി ടിക്കറ്റ് വിതരണം ചെയ്യുമ്പോൾ പുരുഷൻ, സ്ത്രീ എന്ന് രേഖപ്പെടുത്തുന്നതിനുള്ള സൌകര്യം നാളെ മുതലാണ് പ്രാബല്യത്തിൽ വരിക. കുടിവെള്ളക്ഷാമം രൂക്ഷമായ കോട്ടയം ഐമനം പഞ്ചായത്തിലെ 20-ാം വാർഡിൽ സ്വകാര്യ വ്യക്തി ജലനിധി പൈപ്പിൽ നിന്ന് കണക്ഷനെടുത്ത് അനധികൃതമായി വെള്ളം സംഭരിക്കുന്നതായി കണ്ടെത്തി. ഇതേ തുടർന്ന് ഈ കണക്ഷൻ അധികൃതർ വിച്ഛേദിച്ചു. ഒരു മാസത്തോളമായി 20-ാം വാർഡിൽ ജലനിധിയിലൂടെ വിതരണം ചെയ്തുകൊണ്ടിരുന്ന വെള്ളം ലഭിക്കുന്നില്ലെന്ന പ്രദേശവാസികളുടെ പരാതിയെ തുടർന്ന് അധികൃതർ നടത്തിയ പരിശോധനയിലാണ് വിവരം പുറത്തുവന്നത്.

0: ആകാശവാണിയുടെ 90-ാം വാർഷികത്തോട് അനുബന്ധിച്ച് ഇന്ന് ന്യൂഡൽഹിയിൽ മാരത്തൺ സംഘടിപ്പിച്ചു. 3.5 കിലോമീറ്റർ ദൈർഘ്യമുള്ള മാരത്തൺ ആകാശവാണി ഭവനിൽ നിന്നാണ് ആരംഭിച്ചത്. പ്രസാർഭാരതി സിഇഒ ഗൌരവ് ദ്വിവേദിയും ആകാശവാണി ഡയറക്ടർ ജനറൽ രാജീവ് കുമാർ ജെയിനും ചേർന്ന് മാരത്തൺ ഫ്ളാഗ് ഓഫ് ചെയ്തു. കേരളത്തിൽ വേനൽ മഴ കണക്കുന്നു. ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. 9 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ISL ഫുട്ബോളിൽ സ്പോർട്ടിംഗ് ഡൽഹിക്കെതിരെ ഒഡീഷയ്ക്ക് ജയം. 1-2 ഗോളുകൾക്കാണ് ഒഡീഷയുടെ ജയം. ഐപിഎൽ ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരെ ടോസ് നേടിയ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഡൽഹി 14 ഓവറിൽ 5 വിക്കറ്റിന് 90 റൺസ് എന്ന നിലയിലാണ്. എരുമേലി ചരളയിൽ ബൈക്കും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചു, 2 പേർക്ക് പരിക്ക്. കൊരട്ടി ആലക്കാപ്പറമ്പിൽ AJ സുരേഷ്, എരുമേലി തെങ്ങുംതോട്ടത്തിൽ റഹ്മത്തുള്ള എന്നിവരാണ് മരിച്ചത്. ആകാശവാണി സംഘടിപ്പിക്കുന്ന അഖില കേരള റേഡിയോ നാടകോത്സവത്തിന് മറ്റന്നാൾ തുടക്കം. ഈ മാസം 18 വരെ നീളുന്ന 9 ദിവസത്തെ നാടകോത്സവത്തിൽ നടൻ മോഹൻലാലും ചലച്ചിത്ര നാടകരംഗത്തെ നിരവധി പ്രമുഖരും ഭാഗമാകുന്നുണ്ട്. ആകാശവാണിയുടെ കേരള നിലയങ്ങൾ രാത്രി 9:30 നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: സംഗീത സരണി. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് SR മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.
2: ഇനി ഗൗതം ദാസ് ഗുപ്ത ഗിറ്റാറിൽ വായിച്ച ഒരു ഗാനം കേൾക്കാം.

0: Vishwanath Arlekar and staked a claim to form the government for the third time since the results of the assembly elections were announced. After 2 days of hectic parleying, the TVK has received letters of support from the CPI, CPIM, VCK and IUML. With this, the alliance now commands the required number of support in the assembly, crossing the majority mark. TVK has 107 MLAs, the Congress has 5, while the VCK, CPI, CPIM, IUML have 2 MLAs each. Meanwhile, the National Democratic Alliance Chief Ministerial Candidate N. Rangasamy met Lieutenant Governor K. Kailashanathan and staked claim to form the next government in Puducherry. Mr. Rangasamy handed over the letters of support from the majority of MLAs to the Lieutenant Governor. NDA Alliance MLAs and Alliance leaders accompanied him. Earlier, a meeting of NDA Alliance parties elected MLAs elected Rangasamy as the Chief Ministerial Candidate. Somnath Amrit Parv will be celebrated to mark the 75th anniversary of the reconstruction of Somnath Temple. Prime Minister Narendra Modi will participate in the Somnath Amrit Parv on the 11th of this month at Prabhas Patan, Somnath. Speaking to the media, Gujarat State Cabinet Minister Jitubhai Vaghani said various events will be organized at Somnath as part of the Somnath Amrit Parv, showcasing India's rich cultural and heritage traditions. We have more from our correspondent.
1: During his visit, Mr. Modi will perform the Kumbhabhishek, Dhwaj Puja and Mahapuja at Somnath Temple. A spectacular air show by Surya Kiran team and a shower of flower petals by helicopters over the temple will be the major highlights of the event. Following this spiritual ceremony, the Prime Minister is scheduled to address a large public gathering at Sadbhavana Ground in Prabhaspatan. Despite repeated destructive attacks, the Somnath Temple continues to stand as a symbol of self-respect and courage. 75 years ago, on 11th May, the reconstructed temple was inaugurated by India's first president, Dr. Rajendra Prasad. Aparna Khunt, Akashwani News, Ahmedabad.
0: This is Akashwani giving you the news. For quick news updates around the clock, follow us on our X handle at AIR News Alerts. And for details of these stories and more, log on to our website newsonair.gov.in and download the News on AIR app. Welcome back to the News at 9. The Supreme Court today expressed concern over the rising drug menace situation in Punjab. The apex court called for a fundamental shift in how the state tackles narcotics, saying that human toll is alarming. A bench comprising Chief Justice Surya Kant and Justice Joymala Bagchi referred to a recent incident involving a mother who lost all her 5 sons to drug addiction. The bench also pulled up the state police for focusing on low-level offenders for publicity while allowing major traffickers to remain at large. The apex court also highlighted the huge pendency cases lodged under the Narcotics, Drugs and Psychotropic Substances NDPS Act. To address this, the bench pledged to facilitate the creation of a specialized NDPS courts across all states to expedite trials. The bench said the menace has reached a point where central government intervention may be necessary. India and Singapore have stressed the importance of bilateral cooperation in countering terrorism as strategic partners. The 5th meeting of the Joint Working Group on Combating Terrorism and Transnational Crime between India and Singapore was held in New Delhi yesterday. The Joint Working Group discussed cooperation in combating terrorists and terror groups listed by the UN Security Council 1267 Sanctions Committee. It also agreed on the need to further strengthen information sharing to enhance timeliness and effectiveness of responses to cross-border threats. The 10th edition of defense policy talks between India and Australia took place in New Delhi today, led by Defense Joint Secretary Amitabh Prasad and Australian First Assistant Secretary, International Policy Department of Defence, Bernard Phillip. Ministry of Defence said that the discussion reaffirmed the India-Australia Comprehensive Strategic Partnership. During the meeting, both sides welcomed the recent advancements in bilateral defence cooperation and acknowledged the recent finalisation of key implementing arrangements and continued high momentum of first-time milestones. India-Canada joint statement on the conclusion of the second round of Comprehensive Economic Partnership Agreement, CEPA, negotiations concluded in New Delhi today. The discussions were held in accordance with the terms of reference signed by the trade ministers of both countries on the 2nd of March this year. Ministry of Commerce and Industry said the negotiations witnessed constructive and productive engagement between the two sides. External Affairs Minister Dr. S. Jaishankar today stated that the India-Trinidad and Tobago relationship reflects a unique convergence of history, human connection and shared aspirations. He stressed that in this increasingly turbulent and unpredictable world, these ties must use their deep complementarities to evolve into a pillar of strength and stability for both countries. He said this in an op-ed in the Trinidad and Tobago Daily Express newspaper. Raksha Mantri Rajnath Singh has said the national security goes beyond border protection and includes the safety of society, environment and citizens. Addressing an event marking 10 years of Tiranga Mountain Rescue with the Indian Army in New Delhi, he said a strong India ensures secure borders, confident communities and protecting of lives during disasters. He added that Tiranga Mountain Rescue has become a key support system for the armed forces and local communities in the Himalayas. Health Ministry has activated precautionary surveillance measures amid low global risk assessment of the hantavirus cases. Sources said the Health Ministry is closely monitoring the evolving situation relating to reported cases of hantavirus infection on board the cruise ship MV Hondius. This is being done in coordination with the National Center for Disease Control, Integrated Disease Surveillance Program, World Health Organization and other international health authorities. Sources stated that as per preliminary information shared through the WHO under the International Health Regulation Framework, a total of 8 probable cases of hantavirus infection have been reported on board the vessel, of which 5 cases have been laboratory confirmed. 3 deaths have also been reported. WHO was notified of the incident in the first week of this month. In view of the evolving situation, the Public Health Emergency Operations Center under NCDC convened a high-level review meeting involving senior officials to assess the situation and review preparedness measures. Government has said domestic LPG supply across the country is smooth and no dry out have been reported at any distributorship. Addressing an interministerial briefing in New Delhi, Secretary in the Ministry of Petroleum and Natural Gas Sujata Sharma said that government's effort has been to ensure that domestic consumers do not face any shortage of gas and that prices remain stable amid the evolving situation in West Asia. Director of the Ministry of Port, Shipping and Waterways, Opesh Kumar Sharma, said that the government continues to engage with every stakeholder to ensure the welfare of all Indian seafarers and uninterrupted maritime operations.
2: All Indian seafarers in the region are safe and there is no incident involving Indian flag vessel reported in the past 48 hours. The ministry through the Directorate General of Shipping has facilitated the safe repatriation of more than 3,019 Indian seafarers so far, including 20 in the last 48 hours from various locations across the Gulf region. Port operations across India remain normal and no congestion has been reported.
0: Spokesperson of the Ministry of External Affairs, Randhir Jaiswal, said that the government continues its outreach to countries in the Gulf. He informed that as part of that, Foreign Secretary Vikram Misri paid an official visit to UAE yesterday. The Defence Research and Development Organisation DRDO and the Indian Air Force IAF have successfully conducted the maiden flight trial of the Tactical Advanced Range Augmentation Tara weapon off the coast of Odisha yesterday. Raksha Mantri Rajnath Singh has congratulated DRDO, IAF, DCPP and the industry for the maiden flight trial. He described it as a significant development in advancing India's indigenous defence capabilities. Tara is India's first indigenous glide weapon system that converts unguided warheads into precision-guided weapons. India's Simranjeet Kaur advanced to the semi-final of the women's recurve individual event at the Archery World Cup Stage 2 in Shanghai today. Simranjeet defeated her Chinese Taipei counterpart Fong Yu Zhu 6-0 in straight sets in the quarterfinal to move within one win of her maiden World Cup medal. Simranjeet will now face world number one Kang Shae-young of South Korea in the semi-finals. Indian women's recurve team has already assured the country's first medal in the tournament with a stunning win over record 10-time Olympic champion South Korea in the semi-final yesterday. In football, India scripted history by qualifying for the quarterfinals of the AFC Under-17 Women's Asia Cup for the first time with a commanding 4-0 victory against Lebanon in the final Group B fixture at Suzhou in China today. For India, Preetika Burman in the 7th and 85th, Alva Devi Senjam in 36th and Joya in 72nd minute scored goals. Reaching the semi-final of this tournament would guarantee India's spot in the 2026 FIFA Under-17 Women's World Cup. And in IPL cricket, Delhi Capitals have set a target of 143 runs for Kolkata Knight Riders at Arun Jaitley Stadium in Delhi. Put into bat, Delhi Capitals scored 142 runs, losing 8 wickets in the stipulated 20 overs. Earlier, Kolkata Knight Riders won the toss and opted to bowl. And now, before we end the bulletin, the headlines once again. Suvendu Adhikari to be the first BJP Chief Minister of West Bengal, swearing in tomorrow morning at Kolkata's Brigade Parade Ground. TVK Chief C. Joseph Vijay gets support from Congress, VCK, IUML and left parties to take oath as Tamil Nadu Chief Minister tomorrow. Supreme Court expresses concern over rising drug menace in Punjab, calls for fundamental shift in state's policy and nab major traffickers. India and Singapore agree to enhance information sharing in countering terrorism. And in archery, Simranjeet Kaur advances to semi-final of the women's recurve event at World Cup Stage 2 in Shanghai. For details of these stories and more, log on to our website, newsonair.gov.in and News on AIR app. And that's all in the News at 9. Good night.
3: Akashavani. വിദ്യാഭ്യാസ രംഗം നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് വിദ്യാഭ്യാസ രംഗത്തിൽ മാറുന്ന ലോകം, മാറുന്ന കാലാവസ്ഥ, ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് അധ്യാപകൻ എസ് ഷുജമോൻ.
4: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. നമ്മൾ ഓരോരുത്തരും ഇന്ന് വലിയൊരു മാറ്റത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നമ്മുടെ നാട്ടിൽ വേനൽക്കാലത്ത് കഠിനമായ ചൂടാണ് അനുഭവപ്പെടുന്നത്. മഴക്കാലമാകട്ടെ പ്രവചനാതീതവുമാണ്. എന്താണ് നമ്മുടെ പ്രകൃതിക്ക് സംഭവിച്ചത്? കാലാവസ്ഥാ വ്യതിയാനമെന്ന ഗൗരവകരമായ വിഷയത്തെക്കുറിച്ച് ഇന്ന് നമുക്ക് സംസാരിക്കാം. എന്താണ് കാലാവസ്ഥാ വ്യതിയാനം? ഭൂമിയുടെ അന്തരീക്ഷത്തിൽ സംഭവിക്കുന്ന ദീർഘകാലാടിസ്ഥാനത്തിലുള്ള മാറ്റങ്ങളെയാണ് കാലാവസ്ഥാ വ്യതിയാനമെന്ന് ലളിതമായി വിളിക്കുന്നത്. സൂര്യനിൽ നിന്നും ഭൂമിയിലേക്ക് പ്രസരിക്കുന്ന സൗരോർജം ഭൗമോപരിതലത്തെ ചൂടുപിടിപ്പിച്ചതിനു ശേഷം ദീർഘ തരംഗ രൂപത്തിൽ അന്തരീക്ഷത്തിലേക്ക് വ്യാപിക്കുന്നു. അന്തരീക്ഷത്തിലേക്ക് മടങ്ങിപ്പോകുന്ന ഈ ഭൗമ വികിരണത്തെ അന്തരീക്ഷത്തിലെ ഹരിതഗൃഹ വാതകങ്ങൾ തടഞ്ഞു നിർത്തുന്നു. ഇത് ഗ്രീൻഹൌസ് പ്രഭാവത്തിന് കാരണമാകുന്നു. ഗ്രീൻഹൌസ് പ്രഭാവത്തിനിടയാക്കുന്ന പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വാഹനങ്ങളിൽ നിന്നും പുറത്തുവരുന്ന പുകയിലടങ്ങിയിരിക്കുന്ന കാർബൺ ഡയോക്സൈഡ് അന്തരീക്ഷത്തിലെ ചൂട് വർദ്ധിപ്പിക്കുന്നതിന് ഇടയാക്കുന്നു. ഭൗമവികിരണത്തെ ഈ വാതകങ്ങൾ അന്തരീക്ഷത്തിൽ തന്നെ തടഞ്ഞു നിർത്തി അന്തരീക്ഷ താപനില ഉയരാൻ പ്രേരിപ്പിക്കുന്നു. ഓസോൺ പാളിയുടെ നാശം, ചില വ്യവസായശാലകളിൽ നിന്നും പുറത്തുവരുന്ന രാസവസ്തുക്കൾ അന്തരീക്ഷത്തിൻ്റെ മുകൾ തട്ടിലുള്ള ഓസോൺ പാളിയെ നശിപ്പിക്കുകയും അതുവഴി സൂര്യനിൽ നിന്നുള്ള ദോഷകരമായ അൾട്രാവയലറ്റ് കിരണങ്ങളെ നേരിട്ട് ഭൂമിയിൽ പതിക്കാൻ ഇടയാക്കുകയും ചെയ്യുന്നു. വനനശീകരണം ആഗോള താപനത്തിലേക്കും ഹരിതഗൃഹ പ്രഭാവത്തിലേക്കും നയിക്കുന്ന മറ്റൊരു കാരണമാണ്. മരങ്ങൾ അവയുടെ ആഹാരം നിർമ്മിക്കുന്നതിനായി, അതായത് പ്രകാശ സംശ്ലേഷണത്തിനായി, അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡിനെ വലിയ തോതിൽ വലിച്ചെടുക്കുന്നു. കാർബൺ ഡയോക്സൈഡ് ഒരു പ്രധാന ഹരിതഗൃഹ വാതകമാണ്. വനങ്ങൾ നശിപ്പിക്കപ്പെടുമ്പോൾ അന്തരീക്ഷത്തിലെ ഈ വാതകത്തെ ആഗിരണം ചെയ്യാനുള്ള സ്വാഭാവിക സംവിധാനം ഇല്ലാതാകുന്നു. ഇത് അന്തരീക്ഷത്തിൽ കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് വർദ്ധിക്കാൻ ഇടയാക്കുന്നു. മരങ്ങൾ അവയുടെ തടിയിലും വേരുകളിലും ഇലകളിലും വലിയ അളവിൽ കാർബൺ സംഭരിച്ചു വച്ചിട്ടുണ്ട്. വനങ്ങൾ വെട്ടി നശിപ്പിക്കുകയോ കത്തിക്കുകയോ ചെയ്യുമ്പോൾ ഈ സംഭരിക്കപ്പെട്ട കാർബൺ ഓക്സിജനുമായി ചേർന്ന് വീണ്ടും കാർബൺ ഡയോക്സൈഡായി അന്തരീക്ഷത്തിലേക്ക് എത്തുന്നു. ലോകമെമ്പാടുമുള്ള ഹരിതഗൃഹ വാതക പുറന്തള്ളലിൻ്റെ വലിയൊരു ശതമാനം വനനശീകരണം വഴിയാണ് സംഭവിക്കുന്നത്. അന്തരീക്ഷത്തിൽ കാർബൺ ഡയോക്സൈഡ് പോലുള്ള വാതകങ്ങൾ കൂടുമ്പോൾ അവ ഒരു പുതപ്പ് പോലെ പ്രവർത്തിക്കുന്നു. സൂര്യനിൽ നിന്നുള്ള രശ്മികൾ ഭൂമിയിൽ പതിച്ച ശേഷം തിരികെ പോകുമ്പോൾ അന്തരീക്ഷത്തിലെ ഈ വാതകങ്ങൾ ആ ചൂടിനെ പുറത്തേക്ക് വിടാതെ തടഞ്ഞു നിർത്തുന്നു. ഇങ്ങനെ തടഞ്ഞു നിർത്തപ്പെടുന്ന ചൂട് ഭൂമിയുടെ ഉപരിതലത്തിലെ താപനില വർദ്ധിപ്പിക്കുന്നു. ചുരുക്കത്തിൽ, മരങ്ങൾ അന്തരീക്ഷത്തിലെ അധികമായ കാർബൺ ഡൈ ഓക്സൈഡിനെ നീക്കം ചെയ്യുന്ന സിങ്കുകളായി പ്രവർത്തിക്കുന്നു. അവ ഇല്ലാതാകുന്നതോടെ അന്തരീക്ഷം കൂടുതൽ ചൂടാവുകയും കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമാവുകയും ചെയ്യുന്നു. പ്ലാസ്റ്റിക്കുകളുടെ അമിത ഉപയോഗം ഹരിതഗൃഹ പ്രഭാവത്തിനും ആഗോള

താപനത്തിനും വലിയൊരു കാരണമാകുന്നു. പ്ലാസ്റ്റിക് നേരിട്ട് അന്തരീക്ഷത്തിലേക്ക് വാതകങ്ങൾ പുറന്തള്ളുന്നില്ലെങ്കിലും അതിൻ്റെ ഉൽപ്പാദനം മുതൽ നശീകരണം വരെയുള്ള ഓരോ ഘട്ടത്തിലും ഹരിതഗൃഹ വാതകങ്ങൾ ഉണ്ടാകാറുണ്ട്. നിർമ്മാണവേളയിലെ മലിനീകരണം. പ്ലാസ്റ്റിക് നിർമ്മിക്കുന്നത് പെട്രോളിയം, പ്രകൃതിവാതകം തുടങ്ങിയ ഫോസിൽ ഇന്ധനങ്ങളിൽ നിന്നുമാണ്. ഇവ സംസ്കരിച്ച് പ്ലാസ്റ്റിക്കാക്കി മാറ്റുന്ന ഫാക്ടറികളിൽ വലിയ തോതിൽ ഊർജം ആവശ്യമാണ്. ഈ ഘട്ടത്തിൽ ടൺ കണക്കിന് കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയിൻ തുടങ്ങിയ വാതകങ്ങൾ അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളപ്പെടുന്നു. പുറന്തള്ളപ്പെട്ട പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, ഉദാഹരണത്തിന് പ്ലാസ്റ്റിക് ബാഗുകൾ, കുപ്പികൾ, സൂര്യപ്രകാശമേറ്റ് കിടക്കുമ്പോൾ അവ പതുക്കെ വിഘടിക്കാൻ തുടങ്ങുന്നു. ഈ പ്രക്രിയയിൽ മീഥെയിൻ, എഥിലിൻ എന്നീ ഹരിതഗൃഹ വാതകങ്ങൾ പുറത്തു വരുമെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. പ്ലാസ്റ്റിക് എത്രത്തോളം കൂടുന്നുവോ അത്രത്തോളം ഈ വാതകങ്ങളുടെ അളവും വർദ്ധിക്കുന്നു. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശാസ്ത്രീയമല്ലാത്ത രീതിയിൽ കത്തിക്കുന്നത് അതീവ അപകടകരമാണ്. ഇത് വായുവിൽ വലിയ അളവിൽ കാർബൺ ഡൈ ഓക്സൈഡും മറ്റ് വിഷവാതകങ്ങളും കലരാൻ ഇടയാക്കുന്നു. ഇത് അന്തരീക്ഷത്തിലെ ചൂട് വർദ്ധിക്കുന്നതിന് നേരിട്ട് പങ്കുവഹിക്കുന്നു. കടലിൽ അടിഞ്ഞുകൂടുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അവിടുത്തെ സൂക്ഷ്മ സസ്യങ്ങളുടെയും പ്ലാങ്ക്ടണുകളുടെയും പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്നു. സമുദ്രത്തിലെ ഈ സസ്യങ്ങളാണ് അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിനെ വലിയ തോതിൽ ആഗിരണം ചെയ്യുന്നത്. പ്ലാസ്റ്റിക് മലിനീകരണം കാരണം ഇവയുടെ എണ്ണം കുറയുന്നത് അന്തരീക്ഷത്തിൽ കാർബൺ വർദ്ധിക്കുന്നതിന് കാരണമാകുന്നു. ചുരുക്കത്തിൽ, പ്ലാസ്റ്റിക് ഒരു കാർബൺ തീവ്രമായ ഉൽപ്പന്നമാണ്. പ്ലാസ്റ്റിക്കിൻ്റെ അമിത ഉപയോഗം കുറയ്ക്കുന്നത് വഴി ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗം കുറയ്ക്കാനും അതുവഴി ഹരിതഗൃഹ വാതകങ്ങളുടെ അളവ് നിയന്ത്രിക്കാനും നമുക്ക് സാധിക്കും. ആഗോള താപനം ഭൂമിയുടെ സ്വാഭാവികമായ സന്തുലിതാവസ്ഥയെ തെറ്റിക്കുകയും ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഇതിൻ്റെ പ്രധാന ഫലങ്ങൾ നമുക്ക് പരിശോധിക്കാം. ഭൂമിയുടെ താപനില ഉയരുന്നതോടെ ഉത്തര ദക്ഷിണ ധ്രുവങ്ങളിലെ ഹിമപാളികളും ഹിമാലയം പോലുള്ള പർവ്വത നിരകളിലെ മഞ്ഞും അതിവേഗം ഉരുകുന്നു. ഇത് ശുദ്ധജല സ്രോതസ്സുകൾ ഇല്ലാതാകാൻ കാരണമാകുന്നു. മഞ്ഞുരുകി ഒഴുകിയെത്തുന്ന വെള്ളം സമുദ്രങ്ങളിലെ ജലനിരപ്പ് ഉയർത്തുന്നു. ഇത് തീരദേശ നഗരങ്ങൾ വെള്ളത്തിനടിയിലാകാനും കടലാക്രമണം വർദ്ധിക്കാനും ചെറിയ ദ്വീപുകൾ പൂർണ്ണമായി അപ്രത്യക്ഷമാകാനും കാരണമാകും. ആഗോള താപനം കാലാവസ്ഥയുടെ ക്രമം തെറ്റിക്കുന്നു. ഇതിൻ്റെ ഫലമായി കുറഞ്ഞ സമയത്തിനുള്ളിൽ പെയ്യുന്ന അതിശക്തമായ മഴ അഥവാ ക്ലൗഡ് ബേസ്റ്റ് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ചിലയിടങ്ങളിൽ മഴ തീരെ കുറയുകയും കുടിവെള്ളക്ഷാമവും കൃഷിനാശവും ഉണ്ടാകുകയും ചെയ്യുന്നു. സമുദ്ര താപനില ഉയരുന്നത് ചുഴലിക്കാറ്റുകളുടെ ശക്തിയും ആവൃത്തിയും വർദ്ധിപ്പിക്കുന്നു. താപനിലയിലുണ്ടാകുന്ന മാറ്റം താങ്ങാൻ കഴിയാതെ പല സസ്യങ്ങളും ജന്തുക്കളും വംശനാശ ഭീഷണി നേരിടുന്നു. ഉദാഹരണത്തിന് സമുദ്രത്തിലെ പവിഴപ്പുറ്റുകൾ നശിക്കുന്നത് കടൽ ജീവികളുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്നു. ചൂട് കൂടുന്നത് വഴി സൂര്യാഘാതം പോലുള്ള പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നു. കൂടാതെ കൊതുക് തുടങ്ങിയ പ്രാണികൾ വഴി പകരുന്ന ഡെങ്കിപ്പനി, മലേറിയ തുടങ്ങിയ രോഗങ്ങൾ പുതിയ മേഖലകളിലേക്ക് വ്യാപിക്കാനും ഇത് കാരണമാകാറുണ്ട്. അമിതമായ ചൂടും വരൾച്ചയും കാടുകളിൽ തീ പടരാനും സാധ്യത ഉണ്ടാകുന്നു. ഇത് വന്യജീവികളുടെ നാശത്തിനും അന്തരീക്ഷത്തിൽ കൂടുതൽ കാർബൺ പുറന്തള്ളാനും ഇടയാക്കുന്നു. ചുരുക്കത്തിൽ, ആഗോള താപനം കേവലം ചൂട് കൂടുന്ന ഒരു പ്രശ്നം മാത്രമല്ല, അത് ഭൂമിയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന സങ്കീർണമായ ഒരു പ്രതിഭാസമാണ്. ഹരിതഗൃഹ വാതകങ്ങളുടെ പുറന്തള്ളൽ കുറയ്ക്കുക എന്നത് മാത്രമാണ് ഇതിനുള്ള ഏക പരിഹാരം. ആഗോള താപനം കുറയ്ക്കാനും ഭൂമിയെ സംരക്ഷിക്കാനും വ്യക്തിഗതമായ തലത്തിലും ആഗോളതലത്തിലും നിരവധി മുൻകരുതലുകൾ എടുക്കേണ്ടതുണ്ട്. വരും തലമുറയ്ക്കായി ഭൂമിയെ കരുതി വയ്ക്കാൻ സ്വീകരിക്കാവുന്ന പ്രധാന മാർഗങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗം കുറയ്ക്കുക. കൽക്കരി, പെട്രോൾ, ഡീസൽ എന്നിവ കത്തുമ്പോഴാണ് ഏറ്റവും കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു വരുന്നത്. ഇതിനു പകരമായി പുനഃസ്ഥാപന ശേഷിയുള്ള ഊർജ സ്രോതസ്സുകളായ സൗരോർജം, കാറ്റിൽ നിന്നുള്ള ഊർജം എന്നിവയിലേക്ക് മാറുന്നത് അന്തരീക്ഷം മലിനീകരണത്തിൽ നിന്നും രക്ഷ നേടാനുള്ള മാർഗമാണ്. പെട്രോൾ ഡീസൽ വാഹനങ്ങൾക്ക് പകരം ഇലക്ട്രിക് വാഹനങ്ങൾ ഉപയോഗിക്കാൻ പ്രോത്സാഹിപ്പിക്കുക. മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്നത് വഴി അന്തരീക്ഷത്തിലെ അധികമായ കാർബൺ ഡൈ ഓക്സൈഡിനെ ആഗിരണം ചെയ്യാൻ സഹായിക്കും. നഗരങ്ങളിൽ മിയാവാക്കി മാതൃകയിലുള്ള ചെറു കാടുകൾ വച്ചുപിടിപ്പിക്കുന്നത് പ്രാദേശികമായി താപനില കുറയ്ക്കാൻ സഹായിക്കും.
വൈദ്യുതി ഉൽപ്പാദനത്തിനായി ഫോസ്

ഫോസിൽ ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്നത് കുറയ്ക്കുന്നതിനായി നാം വൈദ്യുതിയുടെ ഉപയോഗം കുറയ്ക്കാൻ ശ്രദ്ധിക്കണം. ഉപയോഗമില്ലാത്ത സമയങ്ങളിൽ ലൈറ്റുകളും ഫാനുകളും ഓഫ് ചെയ്യുക. 3R തത്വം പാലിക്കാൻ ശ്രമിക്കുക. എന്താണ് ഈ 3R തത്വം എന്ന് നോക്കാം. റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ എന്നിവയാണ് അവ. റെഡ്യൂസ്, പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള വസ്തുക്കളുടെ അമിത ഉപയോഗം കുറയ്ക്കുക. റീയൂസ്, വീണ്ടും ഉപയോഗിക്കുക. വലിച്ചെറിയുന്നതിന് മുൻപ് വസ്തുക്കൾ പുനരുപയോഗിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. റീസൈക്കിൾ, പുനഃചംക്രമണം, മാലിന്യങ്ങൾ ശാസ്ത്രീയമായി റീസൈക്കിൾ ചെയ്യുക എന്നുള്ളതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ആഗോള താപനത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പരിസ്ഥിതി സൗഹൃദമായ ജീവിതശൈലി അഥവാ ഗ്രീൻ ലൈഫ് സ്റ്റൈൽ ശീലിക്കാൻ എല്ലാവരും തയ്യാറാകേണ്ടതാണ്. ഭൂമിയിലെ കാലാവസ്ഥയെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്ന സങ്കീർണമായ ഒരു പ്രതിഭാസമാണ് എൽനിനോ. എന്താണ് എൽനിനോ? പസഫിക് സമുദ്രത്തിലെ മധ്യഭാഗത്തും കിഴക്ക് ഭാഗത്തുമുള്ള ഉപരിതല ജലം അസാധാരണമായ രീതിയിൽ ചൂടാകുന്ന പ്രതിഭാസമാണ് ഇത്. സ്പാനിഷ് ഭാഷയിൽ ഉണ്ണിയേശു എന്നാണ് ഈ വാക്കിനർത്ഥം. ഡിസംബർ മാസത്തോട് ഇത് പ്രത്യക്ഷപ്പെടുന്നതിനാലാണ് ഇതിന് ഈ പേര് ലഭിച്ചത്. സാധാരണഗതിയിൽ പസഫിക് സമുദ്രത്തിലെ കാറ്റ് പടിഞ്ഞാറ് ദിശയിലേക്കാണ് വീശാറുള്ളത്. എന്നാൽ എൽനിനോ സമയത്ത് ഈ കാറ്റിൻ്റെ വേഗത കുറയുകയോ ദിശ മാറുകയോ ചെയ്യുന്നതായി കാണാം. ഇതിൻ്റെ ഫലമായി സമുദ്രത്തിലെ ചൂടുവെള്ളം കിഴക്കോട്ട്, അതായത് അമേരിക്കൻ തീരങ്ങളിലേക്ക് നീങ്ങുന്നു. ഇത് ആഗോളതലത്തിൽ തന്നെ കാറ്റിൻ്റെ ഗതിയെയും മഴയുടെ ലഭ്യതയെയും മാറ്റിമറിക്കുന്നു. എൽനിനോ കേരളത്തിലെ കാലാവസ്ഥയെ എങ്ങനെ ബാധിക്കുന്നുവെന്ന് നോക്കാം. കേരളത്തിലെ കാലാവസ്ഥയിൽ പ്രത്യേകിച്ച് മഴയുടെ കാര്യത്തിൽ എൽനിനോ വലിയ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കാറുള്ളത്. കാലവർഷത്തിലെ കുറവ്. കേരളത്തിൽ ലഭിക്കേണ്ട ഇടവപ്പാതി അഥവാ തെക്ക് പടിഞ്ഞാറൻ കാലവർഷത്തെ എൽനിനോ പലപ്പോഴും ദുർബലപ്പെടുത്താറുണ്ട്. ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും മഴ കുറയാനും വരൾച്ചയ്ക്കും ഇത് കാരണമായി തീർന്നു. കഠിനമായ ചൂട്. എൽനിനോ വർഷങ്ങളിൽ കേരളത്തിൽ ചൂട് സാധാരണയേക്കാൾ വർദ്ധിക്കുന്നതായി കണ്ടുവരുന്നു. അന്തരീക്ഷത്തിലെ ഈർപ്പം കുറയുന്നതും മേഘങ്ങൾ കുറവാകുന്നതും സൂര്യപ്രകാശം നേരിട്ട് പതിക്കുന്നതിനും ഇത് കാരണമാകുന്നു. ഇത് ഉഷ്ണതരംഗങ്ങൾക്കും ഇടയാക്കുന്നു. തുലാവർഷത്തിലെ വ്യതിയാനങ്ങൾ. കാലവർഷം കുറയ്ക്കുന്ന എൽനിനോ ചില മാസങ്ങളിൽ തുലാവർഷത്തെ അമിതമായി വർദ്ധിപ്പിക്കാറുണ്ട്. ഇത് അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന അതിശക്തമായ മഴയ്ക്കും മിന്നൽ പ്രളയങ്ങൾക്കും കാരണമായി തീരുന്നു. മഴയുടെ ലഭ്യതയിലുണ്ടാകുന്ന കുറവും അമിതമായ ചൂടും കേരളത്തിലെ നെൽകൃഷിയെയും കുരുമുളക്, കാപ്പി തുടങ്ങിയ തോട്ടവിളകളെയും പ്രതികൂലമായി ബാധിക്കുന്നു. ജലസ്രോതസ്സുകൾ വറ്റുന്നതിനാൽ കുടിവെള്ളക്ഷാമത്തിന് ഇത് വഴിവെക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ എൽനിനോ കേരളത്തിന് ഒരു വരൾച്ചാ മുന്നറിയിപ്പ് പോലെയാണ്. കൃത്യമായ മഴ ലഭിക്കാതെ വരുന്നതും അന്തരീക്ഷ താപനില ഉയരുന്നതും നമ്മുടെ ജൈവ വൈവിധ്യത്തെയും ദൈനംദിന ജീവിതത്തെയും സാരമായി ബാധിക്കുന്നു. കേരളത്തിൻ്റെ സാമ്പത്തികവും സാമൂഹികവുമായ ജീവനാഡി നമ്മുടെ കാലവർഷമാണ്. പസഫിക് സമുദ്രം ചൂടാകുമ്പോൾ അത് ആഗോളതലത്തിലുള്ള വായു സഞ്ചാരത്തെ ബാധിക്കുകയും ഇതിൻ്റെ ഫലമായി ഇന്ത്യയിലേക്ക് വീശേണ്ട മഴമേഘങ്ങളെ വഹിച്ചുകൊണ്ടുവരുന്ന കാറ്റിൻ്റെ ശക്തി ദുർബലപ്പെടുത്തുകയും ചെയ്യുന്നു. എൽനിനോ കേരളത്തിൽ ധാരാളം ലഭിക്കേണ്ട മഴ 10% മുതൽ 20% വരെ കുറയുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഴ കുറയുന്നത് മാത്രമല്ല എൽനിനോ സൃഷ്ടിക്കുന്ന പ്രശ്നം. മേഘങ്ങൾ കുറയുന്നതോടെ സൂര്യപ്രകാശം നേരിട്ട് മണ്ണിലേക്ക് പതിക്കുകയും അന്തരീക്ഷം വല്ലാതെ ചൂടുപിടിക്കുകയും ചെയ്യുന്നു. സാധാരണ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ അനുഭവപ്പെടാറുള്ള ചൂട് ജനുവരിയിൽ തന്നെ തുടങ്ങാൻ ഇത് കാരണമാകുന്നു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സൂര്യാഘാതം പോലുള്ള പ്രശ്നങ്ങൾക്ക് പിന്നിൽ ഇത്തരം ആഗോള പ്രതിഭാസങ്ങൾക്ക് വലിയ പങ്കുണ്ട്. നാം ഇവിടെ ഓർക്കേണ്ട വസ്തുത, എൽനിനോ എന്നത് ഒരു പ്രകൃതി പ്രതിഭാസമാണ്. എന്നാൽ മനുഷ്യനിർമ്മിതമായ ആഗോള താപനം ഇതിൻ്റെ തീവ്രത വർദ്ധിപ്പിക്കുന്നു. ഇത്തരം സാഹചര്യങ്ങളിൽ നാം ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. മഴ ലഭിക്കുന്ന സമയത്ത് പരമാവധി ജലം മണ്ണിലേക്ക് ഇറക്കിവിടാനും മഴക്കുഴികൾ നിർമ്മിക്കാനും ശ്രദ്ധിക്കുക. കാലാവസ്ഥാ പ്രവചനത്തിനനുസരിച്ച് കൃഷിരീതികളിൽ മാറ്റം വരുത്തുക. പ്രാദേശികമായി ചൂട് കുറയ്ക്കാൻ മരങ്ങൾ വെച്ചുപിടിപ്പിക്കുക. പ്രകൃതിയുടെ ഈ മാറ്റങ്ങളെ മനസ്സിലാക്കി നമ്മൾ

0: മുന്നൊരുക്കങ്ങൾ നടത്തിയാൽ മാത്രമേ വരും തലമുറയ്ക്ക് സുരക്ഷിതമായ ഒരു ഭൂമി കൈമാറാൻ നമുക്ക് സാധിക്കൂ. അതിനായി നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.
1: മാറുന്ന ലോകം, മാറുന്ന കാലാവസ്ഥ, ഈ വിഷയത്തെക്കുറിച്ചുള്ള പ്രഭാഷണമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് അധ്യാപകൻ എസ് ഷുജമോൻ.
2: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.
3: ആകാശവാണി കണ്ണൂർ, ചലച്ചിത്ര ഗാനങ്ങൾ.

0: ஒண்ணுக்கு என்ன செய்ய முடியும்?
1: கேளுங்க,

യേശുദാസ്, എസ് ജാനകി, ജെ എം രാജു എന്നിവർ പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ചിത്രം ഈ നാട്. യൂസഫ് അലിയുടെ വരികൾക്ക് ശ്യാമന്റെ സംഗീതം. അടുത്ത ഗാനം യേശുദാസും വാണി ജയരാമും പാടിയത്. ചിത്രം നായാട്ട്. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ശ്യാം.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ.
1: മായ.

0: மேடக்கண்டத்தில்
1: എന്താടോ എന്നാണോ ചാത്തന്റെ പാട്ടിനൊരു തളർച്ച?
2: കിഴക്ക് വെള്ളയേറി തുടങ്ങിയില്ല. വെളുക്കുകയും വെയിലിന് ചൂട് കൂടുകയും ചെയ്യുമ്പോ പാട്ടിനും ചൂട് വരും.
1: തമ്പ്രാം വിളക്കും പിടിച്ച് താനിങ്ങനെ പിന്നോട്ട് നടന്നാലോ? മുന്നോട്ട് വരിക. പകലേ തെളിയാത്ത കണ്ണ.
2: മേടക്കാറ്റ് പേടിച്ചാ പിന്നെ കിടന്നത്. ഓ, അതും കുറ്റമായാവോ. ഞാൻ വന്നേക്കാം.
1: ആ വിളക്ക് കെടാതെ നോക്കുക.
2: അയ്യോ, കേട്ടു
1: കൊരങ്ങൻ, പോയി കത്തിച്ചിട്ട് വാടാ.
2: അത് തമ്പുരാൻ ഇവിടെ തന്നെ നിക്കണേ, പടവിന് വഴുക്കലുള്ളതാ. മാളൂമേ, മാളൂമേ.
1: ഓ, ഇവിടെ കിടന്നല്ലറാതെ പോയി കത്തിച്ചിട്ട് വരാൻ.
2: ദാ, ദേ വന്നു കഴിഞ്ഞു.

0: ഈ നേരത്തെ ഇവിടെ ആരാണെന്നാ ചോദിച്ചത്?
1: ഞാനാ.
0: ഓ, നീയോ? ആരുമില്ലാത്തപ്പോ അവസാനം നീയേ കാണൂ.
1: വരൂ.
0: പടവിനൊക്കെ നല്ല വഴുക്കല്.
1: ഞാനില്ലേ കൂടെ.
2: തമ്പുരാനേ, വല്യമ്പുരാനേ, അയ്യോ, ഇതെവിടെ പോയി? മാളോന്നേ ഒന്ന് നോക്കി.
3: ഇനി തനിച്ചിറങ്ങി അപകടം വല്ലതും. തമ്പുരാനേ, തമ്പുരാനേ,
0: കിടന്ന് പോയി വിളിക്കണ്ട, ഞാനിവിടെ ഉണ്ട്.
2: അല്ല, കുളിയും ജപവും ഒക്കെ കഴിഞ്ഞോ? ഇരുട്ടത്ത് ഈ പടമൊക്കെ തനിച്ചിറങ്ങി. എനിക്കങ്ങോട്ട് വിശ്വസിക്കാനേ ആകുന്നില്ല. നല്ല വെളിച്ചത്തിൽ നമ്മളിറങ്ങിയാലേ തെന്നി വീഴുന്ന പടവ്. അവിടെയാണ് കണ്ണുപാതി കാണാത്ത വല്യമ്പുരാൻ. അത് ഒറ്റയ്ക്ക് വിശ്വസിക്കാനേ ആകുന്നില്ല.
3: മനുഷ്യന്മാർക്ക് വിശ്വസിക്കാനാകാത്ത ഒരുപാട് ഇവിടെ ഉണ്ട് നാണുനായരെ. താൻ പുതിയതായതുകൊണ്ടാ ഈ വല്യമ്പുരാൻ തനിച്ചിരുന്ന് സംസാരിക്കുന്നത്. ആരോടാണെന്നാ?
2: ഓ, ആദ്യ വയസ്സായതുകൊണ്ട്.
3: അല്ല, ആത്മാക്കളോടാ.
2: ആത്മാക്കളോ?
3: ആ, മരിച്ചവരുടെ. ഇപ്പം മനസ്സിലായോ അരണ്ട വെളിച്ചത്തില് പുഴയിൽ കുളിച്ച് കയറിയത് എങ്ങനെയാണെന്ന്? അവള് കൂട്ടിനെ എന്ന് കാണും.
2: അവളോ?
3: ആ, ആ മായ.
2: മായ.
4: മായ.

നാടകരചന ഷിബു ചക്രവർത്തി. അഭിനേതാക്കൾ സർവശ്രീ എം കെ വാര്യർ, വി എസ് രവീന്ദ്രനാഥ്, കെ എൻ നാരായണൻകുട്ടി, പി വൈ ജോസ്, ടി കെ സി നെട്ടൂർ, ഉണ്ണി സത്താർ, ഡി പരമേശ്വരൻ പോറ്റി, ശ്രീമതി ബി പ്രഭാവതി, മിനി എം പി ബബിത. സംവിധാനം കെ വി ശരത്ചന്ദ്രൻ.

0: Maya.
1: ഇങ്ങനെയുണ്ടോ ഒരു മുറ്റം? അടിച്ചാലും അടിച്ചാലും തീരൂല. തെക്കുന്ന് അടിച്ചു കൂട്ടി വടക്ക് എത്തണ്ട. തെക്കേറ്റത്ത് വീണ്ടും വീണിട്ടുണ്ടാവും പഴുത്തല.
2: എന്താ മാളവുമ്മേ നേരം വിളിക്ക ചത്തലയോടൊരു കിന്നാരം പറിച്ചത്?
1: പിന്നെ കിന്നാരം പറയാൻ കെട്ടിയ നായരല്ലേ മുറ്റത്ത് കിടക്കണത്? എന്റെ നാണ് നായരെ, ഒന്ന് നോക്കിയേ. ഇന്നലെ അന്തിക്ക് തൂത്ത് തെളിച്ച മുറ്റമാണ് ഇതെന്ന് കണ്ടാൽ ആരെങ്കിലും പറയുവോ? ഇങ്ങനെയുണ്ടോ ഒരു ഇലവഴിച്ചില്?
2: മുറ്റം നിറയെ മാവും പ്ലാവും ഒക്കത്തിനും പ്രായം വല്യമ്പുരാനേക്കാൾ കൂടുതലും. കുഴിയാതിരിക്കുവോ പിന്നെ?
1: കുറെ എണ്ണങ്ങൾ അങ്ങോട്ട് വെട്ടി തെളിച്ചിരുന്നേല്. എന്റെ മടുവിനൊരാശ്വാസമായേനെ. മുറ്റത്തും മുറിക്കകത്തും കുറച്ച് വെളിച്ചോ നീനേനെ.
2: ആ അതും പറഞ്ഞുകൊണ്ട് വല്യമ്പുരാന്റെ അടുത്തേക്ക് ചെന്നേക്ക്. വെട്ടിയരിഞ്ഞിടുന്നതേ നിങ്ങളെയായിരിക്കും. നല്ല മൂപ്പുള്ള മരങ്ങള്. മാപ്പിളമാര് വന്ന് കാശത്ര പറഞ്ഞതാ.
1: ആ ഒക്കെ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കട്ടെ. എന്റെ കാലം കഴിയുന്നതോടെ തൂത്ത് തെളിക്കാൻ ആളില്ലാതെ ചപ്പില മൂടി ഇത് തീരും. പത്ത് പതിനഞ്ച് വാലിയക്കാരെ അന്തി നോക്കാതെ പണിതിരുന്നിടത്ത് ഇപ്പൊ ഞാൻ ഒരുത്തി കിടന്ന് ഉരുളണത്. വയ്യ എന്റെ ഭഗവതിയെ, വയ്യാണ്ടായി.
3: എന്നോട്ടെ,
1: അത് ഞാനിപ്പോ എന്താ പറഞ്ഞത്? അല്ല
4: നിത്യം ചിത്തസ്ഥിരമേ പവനപുരപതേ കൃഷ്ണ.
5: അല്ല, വെയിൽ ഉച്ചയിലെത്തിയാലും മുറ്റടിച്ചു കഴിയില്ല എന്നുണ്ടോ?
1: ഇപ്പൊ കഴിയും.
5: അടിച്ചടിച്ച് അന്തിയാക്കണ്ട. അകത്തിന്ന് പണി അധികണ്ട്. വടക്കിനിയും വലിയ മുറിയും ഇന്ന് തൂത്ത് വെടിപ്പാക്കിയിടണം. ആളുവിന് ഒരു കൈ സഹായത്തിന് നാണുവിനെയും കൂട്ടിക്കൊള്ളുക.
1: ഓ, ഇനി അതിന്റെ ഒരു കുറവ് കൂടിയേ ഉള്ളൂ.
5: മാളു വല്ലതും പറഞ്ഞോ?
1: ഞാൻ തനിച്ച് തന്നെ ചെയ്തോളാന്ന് പറയായിരുന്നേ.
5: എന്നാ വൈകിക്കണ്ട, അകത്തേക്ക് പോയിക്കൊള്ളുക.
2: ഈ വലിയ മുറി ഇന്നിപ്പം തുറക്കാൻ വിരുന്നുകാരെങ്കിലും വരണുണ്ടോ? ആരാ
5: അറിയില്ല.
2: പിന്നെ എങ്ങനെ അറിഞ്ഞു?
5: എല്ലാം അറിയണു. വന്നതും വരുന്നതും വരാനിരിക്കണതും എല്ലാം. അതുതന്നെയാണ് ഏറ്റവും വലിയ ദുഃഖവും.

0: ഇവരവിടെ എന്ത് ചെയ്യാന്നാണോ?
1: വാതില് ചവിട്ടി പൊളിക്കുന്ന പോലെ ഉണ്ട്.
2: ചവിട്ടി പൊളിക്കേണ്ടി വരുമെന്നാ തോന്നണത്. എന്റെ ഭഗവതിയെ, ഈ വാതില് പൂട്ടിയിട്ടില്ലല്ലോ. കണ്ടില്ലേ, തൂത്ത് തുടച്ച് കിടക്ക പോലും വിരിച്ചിട്ടിരിക്കുന്നത് കണ്ടില്ലേ?
0: മതി, കിടന്ന് കൂവി വിളിക്കണ്ട. അപ്പുറത്ത് പോയി പണി വല്ലതുണ്ടോ എന്ന് നോക്കുക. ആ തൊട്ടിയിലൊക്കെ വെള്ളം നിറച്ചിടുക. ചെല്ലുക, നാണവും കൂടെ ചെല്ലുക.
1: ഓ, എന്താ മാളൂമ്മ ഇതൊക്കെ? എനിക്കൊന്നും മനസ്സിലാവണില്ല.
2: തനിക്കൊന്നും മനസ്സിലാകില്ല. എടോ മണ്ടം നായരെ, ആ മുറി അടിച്ചിട്ടും തുടച്ചിട്ടും വർഷം എത്ര ആയിന്നാ തന്റെ വിചാരം? വല്യങ്ങത്തിനെ എടുത്ത് കിടത്തിയിട്ട് അന്ന് പൂട്ടിയ വാതില.
1: വല്യങ്ങുന്നോ?
2: ആ, വല്യമ്പ്രാന്റെ മകൻ. ഞങ്ങളൊക്കെ വല്യങ്ങത്തെന്നാ വിളിച്ചിരുന്നേ. ആരും വിളിച്ചു പോകും? ഓ, നിപ്പും നോട്ടും നടത്തും. ഓ, എന്തായിരുന്നു പ്രൗഢി! ഒറ്റ ദിവസം വെട്ടിയിട്ടതുപോലല്ലേ വീണത്. ഇളക്കി കിടത്തിയപ്പോഴും ജീവൻ ഉണ്ടെന്ന് തോന്നി. അന്ന് പൂട്ടിയ വാതല, അതിന്ന് ആര് തുറന്നു?
1: നമ്മളല്ലാതെ ഇവിടെ ആരുണ്ട് തുറക്കാൻ?
2: നമുക്ക് കാണാനും കേൾക്കാനും കഴിയാത്ത പലതും ഇവിടെ ഉണ്ട്. ഒറ്റയ്ക്കിരിക്കുന്ന ചില നേരത്ത് ആരോ തൊട്ടിലാട്ടുന്ന പോലെ സ്വരം. പിന്നെയും ശ്രദ്ധിച്ചാ കരഞ്ഞുകൊണ്ട് ആരോ കുഞ്ഞിനെ താരാട്ടു പാടുകയാണെന്ന് തോന്നും. മഴ നനഞ്ഞെത്തുന്ന കർക്കിടക കാറ്റില്ലേ, അതുപോലെയാ ആ പാട്ട്. നെഞ്ച് നനച്ചു
0: കളയും. വടക്കിനിയും വലിയ മുറിയും അടിച്ചു തുടച്ചിട്ടത് നീയാലേ? നന്നായി. വിരുന്നുകാരി വരണോന്ന് എന്നേക്കാൾ മുമ്പ് അറിഞ്ഞു.
3: വിരുന്നുകാരല്ല, വീട്ടുകാർ.
0: ഉപദ്രവിക്കരുത്.
3: ഞാനോ?
0: വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല. വർഷങ്ങൾ പലത് കഴിഞ്ഞു. കഴിഞ്ഞതൊന്നും ഇനി തിരിച്ചു വരാനും പോണില്ല. പിന്നെ പിന്നെ എന്തിനാ മോളെ ഈ കാത്തിരിപ്പ്?
3: കാണണം, പൂർത്തിയാകാതെ പോയതെല്ലാം പൂർണ്ണമാക്കണം.
0: പൂർത്തിയാകാത്തത് എന്താ മോളെ ഇവിടെ ഉള്ളത്?
3: പ്രസവിക്കാതെ ഞാൻ പേർന്ന ഈ മാതൃത്വം.
0: എനിക്കൊന്നും മനസ്സിലാവണില്ല.
3: മൂന്ന് കാലവും കാണുന്ന കണ്ണുകൾക്ക് ഇത് മാത്രം എന്തേ?
0: എല്ലാം അറിയാൻ ദൈവം അല്ലല്ലോ കുട്ടി ഞാൻ.

0: വല്യമ്പ്രാനെ, ദാ അവരെത്തി.
1: ഞങ്ങള് വരുന്ന കാര്യം മാളൂമ്മയുടെ ആര് പറഞ്ഞു?
0: വേറെ ആര്, വല്യമ്പ്രാൻ തന്നെ.
2: അതിന് ഞങ്ങൾ അറിയിച്ചിരുന്നില്ലല്ലോ.
0: അത് കൊള്ളാം. വല്യമ്പ്രാനെ, ഇതൊക്കെ ആരെങ്കിലും അറിയിച്ചിട്ട് വേണോ? ആ നിങ്ങൾ നടക്ക്, വല്യമ്പ്രാൻ രാവിലെ മുതൽ കാത്തിരിക്കുക. നാണുവായരെ, ആ പെട്ടിയൊക്കെ ഇങ്ങെടുത്തോ.
1: നാണുവായരോ? ഇതാരാ പുതിയൊരാള്?
3: കാര്യസ്ഥനാണേ.
0: വല്യമ്പ്രാൻ പറഞ്ഞു.
4: വല്യ വല്യ, വലത് കാല് വെച്ച് തന്നെ കയറിക്കൊള്ളും മോളെ.
1: ആരതി ഉടിഞ്ഞ് നിലവിളക്കോടെയാണ് കയറേണ്ടത്. അതാണ് ഇവിടുത്തെ പതിവ്. ആദ്യത്തെ വരവല്ലേ?
4: അവൻ അതൊക്കെ പറയും. മടിക്കണ്ട, മോള് കയറി വന്നോളൂ. വരിക, അടുത്തേക്ക് വരിക, മുത്തശ്ശനൊന്ന് കാണട്ടെ. കൊളുത്തി വെച്ച നിലവിളക്ക് തന്നെയല്ലേ ആള്, പിന്നെന്തിനാടോ കയ്യിലൊരു വിളക്ക്?
2: അനുഗ്രഹിക്കണം.
4: എഴുന്നേൽക്കൂ, അനുഗ്രഹം എന്നുണ്ട്.
2: പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. കഴിഞ്ഞ 5 വർഷവും മുത്തശ്ശനെ പറ്റി, ഈ കോവിലകത്തെ പറ്റി. ബട്ട് ഇറ്റ്സ് അമേസിംഗ്. എന്റെ ഇമാജിനേഷൻ എല്ലാം അപ്പുറത്താണിത്.
4: അതിന് കോവിലകത്തിന്റെ പുറം മാത്രല്ലേ കണ്ടുള്ളൂ. ആ മാളു,
0: എന്തോ
4: സുഭദ്രയാകെ എല്ലാം ഒന്ന് കൊണ്ടുപോയി കാണിക്കുക. പെട്ടിയെല്ലാം വലിയ മുറിയിലേക്ക് വെച്ചോളൂ.
0: വലിയ മുറിയിലോ? ശരി, വാ മോളെ. നാണോയരെ, ആ പെട്ടിയൊക്കെ അങ്ങ് എടുത്ത് വെച്ചോളൂ.
4: മാധവൻകുട്ടി ഇരിക്കുക. താൻ എന്നായാലും തിരിച്ചു വരുന്ന എനിക്കറിയായിരുന്നു. വരാതിരിക്കാൻ തനിക്കാവില്ല.
1: ആഗ്രഹിച്ചതല്ല. ദുരന്തങ്ങളുടെ ആ പഴയ ഓർമ്മകളിലേക്ക്, ശപിക്കപ്പെട്ട ഇന്ദ്രകളിലേക്ക് തിരിച്ചു പോകാൻ ആരാണ് ആഗ്രഹിക്കുക?
4: മാധവൻകുട്ടി, ശാപവും അനുഗ്രഹവും ഇല്ല. സംഭവിക്കുന്നത് സുഖകരമാണെങ്കിൽ നമ്മൾ അതിനെ അനുഗ്രഹം എന്ന് വിളിക്കണം, മറിച്ചായാൽ ശാപം എന്നും. അല്ലാതെ ലോകം ആരെയും അനുഗ്രഹിക്കണമില്ല, ശപിക്കണമില്ല. അതുപോട്ടെ, എന്നിട്ട് എന്തേ തിരിച്ചു പോകുന്നു?
1: സുഭദ്രയുടെ നിർബന്ധം. ഇവിടെ വന്നാൽ കുട്ടി ജനിക്കുന്ന നാഡീ ജ്യോത്സ്യന്റെ പ്രവചനം.
4: അത് വിശ്വസിക്കാൻ നാഡീ ജ്യോത്സ്യം വേണ്ടി വന്നോ? ഈ പഴം നാവ് എന്നേ പറഞ്ഞതാ.
1: ഇതിലൊന്നും വിശ്വാസം ഉണ്ടായിട്ടല്ല അവളുടെ ഒരാശ്വാസത്തിന്.
4: അത് മതി, അനുഭവങ്ങൾ വിശ്വാസം ഉണ്ടാക്കി തന്നോളും. 21 ദിവസം താഴേക്കാവിൽ നെയ്ത്തിരി വെച്ച് പ്രാർത്ഥിക്കുക. പ്രാർത്ഥന ശീലമാക്കുക, ശീലം വിശ്വാസം ഉണ്ടാക്കി തരും. യാത്ര ചെയ്ത് വന്നതല്ലേ, പോയി വിശ്രമിച്ചോളൂ. രാവിലെ കടത്തുകാരൻ കുമാരൻ വരും അക്കരെ താഴേക്കാവിലേക്ക് കൊണ്ടുപോകാൻ.

0: 8 o'clock അല്ലേ ആയുള്ളൂ, എല്ലാരും കിടന്നു കഴിഞ്ഞു. എന്തൊരു സൈലൻസ്!
1: ഇത് ഗ്രാമമാണ്, രാവും പകലും ഇല്ലാത്ത ബാംഗ്ലൂർ ടൗൺ അല്ല. കിടന്നു, രാവിലെ നേരത്തെ ഉണരേണ്ടി വരും. ഒരു താഴേക്കാവും നെയ്ത്തിരി.
0: മാധവൻകുട്ടി വേണ്ട, അതെല്ലാം ഞാൻ ചെയ്തോളാം. ഒന്ന് കൂടെ വന്ന് നിന്നാ മാത്രം മതി.
1: ശരി ശരി, ലൈറ്റ് ഓഫ് ചെയ്യ്.
0: അല്ല, ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ജനിച്ചു വളർന്നിട്ടും മാധവൻകുട്ടിക്ക് എന്താ ഇതിലൊന്നും വിശ്വാസം ഇല്ലാത്ത?
1: മോഡേൺ സയൻസിൽ വിശ്വസിക്കുന്നതുകൊണ്ട്.
0: സയൻസ് ഒക്കെ ഞാനും കുറെ പഠിച്ചതാ, MSc വരെ. ആരൊക്കെയോ കണ്ടെത്തിയത് അതല്ലേ നമുക്കറിയൂ, കണ്ടെത്താത്തത് ഇനിയും എത്രയോ ഉണ്ടാകും. കണ്ടെത്താത്തതുകൊണ്ട് മാത്രം അത് സത്യമില്ലാണ്ടാവില്ലല്ലോ.
1: സയൻസ് പൂർണ്ണമാണെന്നൊന്നും ഞാൻ അവകാശപ്പെട്ടില്ലല്ലോ.
0: പൂർണ്ണമല്ലാത്ത ഒന്നിനെ പരിപൂർണമായി വിശ്വസിക്കാൻ വയ്യെന്നേ ഞാനും പറഞ്ഞുള്ളൂ. മാധവൻകുട്ടി, അമ്മയാകാനുള്ള ഒരു സ്ത്രീയുടെ ആഗ്രഹത്തിന് പ്രത്യുൽപാദനത്തിന്റെ ജീവശാസ്ത്രത്തെക്കാൾ ഒരുപാട് അർത്ഥവും ആഴവുമുണ്ട്. അതൊന്നും പറഞ്ഞു മനസ്സിലാക്കാൻ എനിക്കറിയില്ല. ഇനി പറഞ്ഞാലും നിങ്ങൾക്കൊന്നും അത് മനസ്സിലാകാനും പോണില്ല. ഒരു പക്ഷേ മറ്റൊരു സ്ത്രീക്ക് മനസ്സിലായെന്ന് വരും.
1: ഇവിടെ മറ്റൊരു സ്ത്രീ എന്ന് പറഞ്ഞാൽ ശരിയാ, മാളുവമ്മയുണ്ട്. ശരിക്കും മനസ്സിലാകുകയും ചെയ്യും.
0: കളിയാക്ക.
1: അയ്യോ, അല്ലേ അല്ല, ലൈറ്റ് ഓഫ് ചെയ്ത് കിടക്കാൻ നോക്കടി. കഴുതെ
0: ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് തരാം, പക്ഷേ രാവിലെ എന്റെ ഒപ്പം കാവില് വന്നില്ലെങ്കിൽ അപ്പോഴറിയും ഈ സുഭദ്ര ആരാണെന്ന്. കേൾക്കുന്നുണ്ടോ?
1: ഇല്ല, ഞാൻ ഉറങ്ങിക്കഴിഞ്ഞു.
0: ഓക്കെ ദെൻ, ഗുഡ് നൈറ്റ്.

0: എന്താ ഇത്? ആരോ ആരോ പാടുന്ന പോലെ. മാധവൻകുട്ടി, മാധവൻകുട്ടി,
1: എന്താ?
0: ദേ ഒന്ന് ശ്രദ്ധിച്ചേ, ആരോ താരാട്ട് പാടുന്ന പോലെയല്ലേ. തൊട്ടിലാടുമ്പം ദാ കയറിന്റെ ശബ്ദം.
1: നിനക്കെന്താ ഭ്രാന്തുണ്ടോ? കാറ്റ് തല്ല ജനൽപ്പാളി വളകിയതായിരിക്കും, കിടന്നുറങ്ങാൻ നോക്ക്.
2: കടവത്ത് കുമാരൻ വഞ്ചിയായി വന്നിരിക്കണോ?
0: ഒന്ന് വരണുണ്ടോ?
1: ആ വന്നു. സൂക്ഷിച്ച്
3: തമ്പുരാട്ടിക്ക് പരിചയക്കുറവുണ്ടായി അല്ലേ? പേടിക്കണ്ട, ആഴമൊന്നുമില്ല. കിഴക്കൻ മലയിൽ ഡാം വന്നതോടെ മഴക്കാലത്തും പുഴയിൽ വെള്ളമില്ലാണ്ടായി. ഇനി ഏറിയ ഒരു മാസം കൂടി, ഇപ്പോഴേ അടി തട്ടി തുടങ്ങി.
0: ഈ പുഴ വറ്റുമോ?
1: പിന്നെ വേനൽ വരുന്നതോടെ അടിയിലെ പാറകൾ തെളിഞ്ഞു തുടങ്ങും.
3: പിന്നെ കുമാരനും വള്ളവും കരപ്പയില്ലേ, വറ്റി വറ്റി അവസാനം കണ്ണീരൊഴുകുന്നത് പോലെയാകും. പിന്നെ മേടച്ചൂടിനൊരുങ്ങി പാറകളുടെ ഒരു കിടപ്പുണ്ട്. കണ്ണീരും ഒലിപ്പിച്ച് മഴയും കാത്തു കിടക്കാണ് ഈ പുഴയെന്ന് തോന്നുന്നു.
0: മഴ കാത്തു കിടക്കുന്ന പുഴ, വാട്ട് എ പോയറ്റിക്കൽ ഇമേജറി അല്ലേ മാധവൻകുട്ടി?

0: ആ വരിക വരിക. ഇതാ വെല്യമ്പ്രാൻ പറഞ്ഞതനുസരിച്ച് എല്ലാം തയ്യാറാക്കി വെച്ചിരിക്കുക. ഉദ്ദിഷ്ട കാര്യം മനസ്സിൽ ധ്യാനിച്ച് ഏഴു തിരിയും കൊളുത്തി ആ വിളക്കെങ്ങോട്ട് തരിക.
1: മാധവൻകുട്ടി ആദ്യം കൊളുത്തു.
2: നീ കൊളുത്തിയാ മതി.
0: സന്താനലബ്ധിയല്ലേ, രണ്ടാളും ചേർന്ന് അങ്ങ് കൊളുത്തുക. എന്താ മാധവൻകുട്ടിക്ക് ഒരു വിശ്വാസക്കുറവ് പോലെ? മുടങ്ങാതെ പ്രാർത്ഥിച്ചാൽ ഫലസിദ്ധി ഉറപ്പാ. വല്യമ്പ്രാൻ പറഞ്ഞാൽ ആ പറഞ്ഞത് പിഴക്കില്ല.
1: അങ്ങനെ വിശ്വാസക്കുറവൊന്നുമില്ല.
0: നല്ലത്, കൊളുത്തി കഴിഞ്ഞെങ്കിൽ ഇങ്ങോട്ട് തന്നോളൂ. അമ്മേ മഹാമായേ, കണ്ണടച്ച് മനസ്സ് നീറി ചോദിച്ചാൽ ഈ അമ്മ എന്തും തരും. പ്രാർത്ഥിച്ചോളൂ.
1: നല്ല പിച്ചിപ്പൂവിന്റെ ഗന്ധം അല്ലേ മാധവൻകുട്ടി?
2: പിച്ചിപ്പൂവോ? ഇവിടെ എവിടുന്നാണ് ഈ പിച്ചിപ്പൂ? അത് ഇതുമൊക്കെ പറയാതെ പ്രാർത്ഥിക്കുന്നെങ്കിൽ പ്രാർത്ഥിക്കും.
1: പക്ഷേ പിച്ചിപ്പൂവിന്റെ ഗന്ധം ഉണ്ടെന്നുള്ളത് സത്യം.
2: ആയിക്കോട്ടെ, അതുകൊണ്ടെന്താ? പ്രാർത്ഥിച്ചു കഴിഞ്ഞെങ്കിൽ വാ, പോകാം.
1: ഇല്ല, കഴിഞ്ഞില്ല. അമ്മേ മഹാമായേ, സർവമംഗളം കല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേത്രം വകേ ഗൗരി നാരായണീ നമസ്തുതേ നാരായണീ നമസ്തുതേ.
3: ശരിയാണല്ലോ, വൃശ്ചികരാവുകളിൽ പൂത്തു നിൽക്കുന്ന പിച്ചക പൂക്കൾ, ഈ ഗന്ധം എനിക്കറിയാം. കൗമാരത്തിൻ്റെ കൽപ്പടവുകൾ എവിടെയോ വെച്ച് ഞാൻ ആദ്യമായി അറിഞ്ഞ ഗന്ധം.

0: ഓർഡർ ചെയ്ത് നിൽക്കാനല്ല പറഞ്ഞത്. മായേ പറയുന്നത് കേൾക്ക്.
1: ഇല്ല ഞാൻ നിൽക്കില്ല.
0: ഓഹോ അത്രയ്ക്കായി എന്നാ പിടിച്ചിട്ട് തന്നെ കാര്യം.
1: അയ്യോ മുടി മുടി നേട്.
0: ഇല്ല അതിനുമുമ്പ് സത്യം പറയ.
1: എന്തെന്ന്?
0: നിന്റെ മുടിക്കെങ്ങനെ ഈ പിച്ചിപ്പൂവിന്റെ മണം വന്നതെന്ന്?
1: ഓ അത് ഞാൻ ജനിച്ചപ്പം മുതലുള്ളതാ.
0: പിന്നെ ഇന്നലെ സ്വർഗത്തിൽ നിന്ന് പിച്ചിപ്പൂവിന്റെ മണവുമായി ഇങ്ങോട്ട് പൊട്ടി വീണതല്ലേ?
1: അങ്ങനെയാവാം.
0: അപ്പം നീ കാര്യത്തിന്റെ രാമനാരായണ മോളല്ല?
1: അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ.
0: രാമനായരുടെ മോളുടെ തലമുടിക്ക് ചാണകത്തിന്റെയും ഗോമൂത്രത്തിന്റെ ഒക്കെ മണവായിരുന്നു ഇന്നലെ വരെ.
1: എന്നിട്ട് ഇന്നെന്ത് പറ്റി?
0: അത് തന്നെയാ എനിക്കും അറിയേണ്ടത്.
1: അയ്യോ മുടിയിട്ട്
0: പറയ എവിടുന്ന് കിട്ടി മണം?
1: മുടിയിൽ വിട്ടാ പറയാം.
0: വിട്ടു.
1: അതെ ആരോടും പറയരുത്. പിച്ചിപ്പൂന്നുള്ളി പറിച്ചിട്ട് എണ്ണ തേച്ചിട്ടാ.
0: ഏ അതല്ല.
1: പിന്നെ താഴേക്കാവിന്റെ മുറ്റത്ത് പോയി ഈ ഞാൻ തന്നെ പറിച്ചുകൊണ്ടെന്ന് പിച്ചിപ്പൂവാ.
0: എവിടെ? ഞാനത് മണത്ത് നോക്കട്ടെ.
1: നോക്കിക്കോ പിച്ചിപ്പൂ തന്നെയല്ലേ.
0: അല്ല
1: പിന്നെ
0: ഇത് നിന്റെ ഗന്ധവാ.
1: ഏ എന്താത്? എന്താ മാധവേട്ടത്? വിട് ആരെങ്കിലും കാണും. ശോ വിടൂന്നേ.

0: ആ എന്തിനേറെ പറയുന്നുണ്ട് മോളെ. നമ്മുടെ ഈ കുളിപ്പടവിലും എടനാഴിയിലും മറ്റും പുറത്തുമൊക്കെ കളിചിരി തമാശകളൊക്കെ കേട്ടെങ്കിലും കണ്ണീ വന്ന് പെട്ടിട്ടും കണ്ടില്ലാന്ന് ഞങ്ങളങ്ങ് കൂട്ടി. ചെറുബാല്യക്കാരുടെ ഓരോ തമാശകളല്ലയോ ഇതൊക്കെ. അല്ല, ഞാനാ ഇതൊക്കെ പറഞ്ഞതെന്ന് ആരോടും പറഞ്ഞൊക്കല്ലേ.
1: എന്നിട്ട്
0: ചേലുള്ള ബാല്യക്കാരെ നോക്കി കൊച്ചമ്പ്രാക്കളൊന്ന് ചിരിച്ചെന്നൊക്കെ ഇരിക്കും. എന്നു വെച്ച് കാര്യസ്ഥന്റെ മോളെ കെട്ടുകമ്മയാക്കാൻ പറ്റുമോ? അവളൊരു പോഴത്തി അല്ലേ ഈ കടും കൈ ചെയ്യുവോ?
1: എന്ത് ചെയ്തു?
0: എന്ത് ചെയ്തെന്ന് ആർക്കറിയാം. തോരാതെ പെയ്തിട്ടും തീരാത്ത ഒരു കർക്കിടക രാത്രി. കര കവിഞ്ഞ് പുഴ വരുമെന്ന് പേടിച്ച് കോവിലകത്തന്ന് ആരും ഉറങ്ങിയിട്ടില്ല. വെല്ലിങ്ങുന്നുള്ള കാലമാ. നേരം വെളുത്തപ്പ കുമ്മറത്തിണ്ണവരുണ്ട് വെള്ളം. മലവെള്ളത്തിൽ കെട്ടുവിട്ടുപോയ കടത്തുവെള്ളം തിരക്കി ഇറങ്ങിയ കുമാരനാണ് ആദ്യം കണ്ടത്.
1: എന്ത് എന്ത് കണ്ടു?
0: ഇല്ലിക്കാട്ടിലെ മുള്ളിമേൽ ഉടക്കി കിടക്കണ അവളുടെ ശവം.
1: ആരുടെ? മായയുടെയോ?
0: പക്ഷേ കൊച്ചമ്പ്രാട്ടി അവളും മരിച്ചിട്ടില്ല. ഇവിടെ മുഴുവൻ അവളുണ്ട്. കുളിപ്പടവിലും വടക്കിനിയിലും ഇടനാഴിയിലും എല്ലായിടത്തും അവളുണ്ട്. ചിലപ്പോ പണ്ടത്തെ കളിചിരിയായി, ചിലപ്പോ പാദസരം കിലുങ്ങുന്നതായി, ചിലപ്പോഴൊരു താരാട്ടു പാട്ടിന്റെ മൂളലായി.
2: മാളു, എന്താ അടുക്കളയിലെ പണിയെല്ലാം നിർത്തി ഹരികഥാകാലക്ഷേപം തുടങ്ങിയോ?
0: അത്താഴം കഴിഞ്ഞു, പാത്രവും മൂരി വെച്ചു. ഇനി എന്താണാവോ ചെയ്യേണ്ടത്?
2: ചുരുണ്ട എവിടെയെങ്കിലും കിടന്നുറങ്ങ, അതും വയ്യെങ്കില് രാമനാമം ജപിച്ചോണ്ടിരിക്കുക. മോള് ഇവറ്റകൾക്കൊന്നും കാതുകൊടുക്കല്ലേ. കേൾക്കാൻ കാതുണ്ടെങ്കില് ഇല്ലാത്ത കഥകൾ കൊണ്ടൊരു മഹാഭാരതം തന്നെ ഇവരുണ്ടാക്കും. മാധവൻകുട്ടി ഉറങ്ങിയോ?
1: കിടന്നു.
2: മോള് കിടക്കണില്ലേ?
1: അല്ല മുത്തശ്ശ, ഈ പ്രേതങ്ങളുണ്ടെന്ന് പറയണത് നേരാണോ?
2: മോൾക്ക് എന്ത് തോന്നണു?
1: എനിക്കിതിലൊന്നും ഒരു വിശ്വാസവും ഇല്ല.
2: നല്ലത്, പാതിയും ആളുകൾ ഉണ്ടാക്കണ കെട്ടുകഥകളാ. രാവിലെ എഴുന്നേക്കാനുള്ളതല്ലേ, മോള് പോയി കിടന്നുറങ്ങൂ.
1: ശരി മുത്തശ്ശാ.

0: 得像。
1: മുത്തശ്ശ
2: വലിയ പ്രാണി ഓടി വരൂ, ദേ ഇവിടെ ഉണ്ട്.
0: എവിടെ എവിടെ? അയ്യോ, ബോധം ഇല്ലാലോ.
1: നാണു, കുന്തം വിഴുങ്ങിയ പോലെ നിൽക്കാതെ കുറച്ച് വെള്ളം എടുത്ത് തളിക്കാ മോത്ത്.
2: ഓ,
0: ആ ദേ കണ്ണു തുറന്നു.
3: എന്താ എന്താ ഇതെല്ലാവരും കൂടെ? ഞാനെന്താ ഇവിടെ? ഏ,
0: അതെന്നെ ഞങ്ങളും ചോദിക്കണത്.
1: ചോദ്യവും വിസ്താരവും ഒന്നും വേണ്ട, അകത്തേക്ക് കൊണ്ടുപോവുക.
0: വരൂ വരൂ മാധവൻകുട്ടി.

0: ഞാൻ പറഞ്ഞപ്പം ആർക്കും വിശ്വാസമായില്ല. ഇപ്പൊ എന്തായി? ഇത് അവള് തന്നെയാണോമേ?
1: വെറുതെ അതൊന്നും പറഞ്ഞു മനുഷ്യനെ പേടിപ്പിക്കാതെ.
0: ഇതുകൊണ്ടൊന്നും തീരില്ല നാണുമാരെ. ഇനി എന്തൊക്കെ കാണേണ്ടി വരും എന്റെ ഭഗവതിയെ. ചത്താലും കൊന്നാലും ഒന്നും അവള് വിട്ടിട്ട് പോവില്ല കൊച്ചമ്പ്രാനെ.
2: എനിക്കെന്താണ് സംഭവിച്ചത്? എങ്ങോട്ട് ഞാൻ നടന്നാലും അവസാനം എത്തുന്നത് പുഴയുടെ ഈ പടവുകളിൽ തന്നെയാണല്ലോ. ഉച്ചവെയിൽ ഉറങ്ങുമ്പോൾ പണ്ട് ഞാനിവിടെ ഓടി വന്നിരുന്നു എൻ്റെ മായയെ കാണാൻ. പാവം, പാവം എൻ്റെ മായ. എന്തിനാണ് നീ ഇത് ചെയ്തത്? എന്തിനാണ് എന്നെ വിട്ട് നീ പോയത്? എൻ്റെ മായയെ, നീ ഇന്ന് എവിടെയാണ്?
3: ഞാൻ ഇവിടെ തന്നെയുണ്ട്. മാധവേട്ടന്റെ മായ ഇവിടെ തന്നെയുണ്ട്.
2: എവിടെ? ഞാനൊന്നും കാണുന്നില്ലല്ലോ.
3: കാണുന്നില്ലെന്നോ? എന്നെ കാണുന്നില്ലെന്നോ? മനസ്സിന്റെ ഉള്ളില്, ഉള്ളിന്റെ ഉള്ളില് എന്നെ കാണുന്നില്ലേ?
2: കാണാം, എനിക്കിപ്പോ കാണാം.
3: ഇതാരാണെന്ന് നോക്ക്.
2: ഏതാണ് ഈ കുട്ടി?
3: ഏതാണെന്നോ അറിയില്ലേ.
2: മായേ,
1: കൊച്ചമ്പുരാനെ.
2: ആര്? നാണുവായിരോ?
1: എന്താ തമ്പ്ര ഇവിടെ ഈ നേരത്ത്?
2: വെറുതെ വെറുതെ വന്നിരുന്നതാ.
1: വേണ്ട തമ്പ്ര, ആശ്രമങ്ങളിൽ വെറുതെ വന്നിരിക്കാൻ കൊള്ളാവുന്ന സ്ഥലമൊന്നുമല്ലത്. വരൂ, നമുക്കകത്തേക്ക് പോവാം.
2: ആ,
1: വല്യമ്പ്രാനെ.
4: എന്താണോ?
1: ഞാനൊരു കാര്യം പറഞ്ഞാ അലോഹ്യം തോന്നുമോ?
4: താൻ പറയ
1: കൊച്ചമ്പ്രാനെ. ഇന്നും കുളിപ്പടവിൽ കണ്ടു.
4: ആരേ? മാധവൻകുട്ടിയെയോ?
1: അതെ, ഞാനാ വിളിച്ച് കോലകത്ത് ഉണ്ടാക്കിയത്. എനിക്കെന്തോ ആകെക്കൂടെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാ.
4: നാണു പോയി കിടന്നുള്ള.
1: ഓ,
4: ആ പോകുമ്പോ ആ വാതിൽ അങ്ങോട്ട് ചാരിയേക്ക്.
1: ഓ,
4: അമ്മേ മഹാമായേ, രക്ഷിക്കണേ.
5: മുത്തശ്ശ.
4: ഓ, സുഭദ്രമോളോ. എന്താ മോളെ, ഇതേവരെ ഉറങ്ങിയില്ലേ നീ?
5: എന്താ മുത്തശ്ശ ഇതൊക്കെ? എന്താ ഇതിന്റെയൊക്കെ അർത്ഥം?
4: മോൾ ഇതൊന്നും കേട്ട് പേടിക്കാൻ നിൽക്കണ്ട. പാതി ഇതുങ്ങളുടെ ഭാവനയാ.
5: എന്നാലും എനിക്ക് പേടിയാവുന്നു.
4: ഛേ, പോയി കിടക്കാൻ നോക്കൂ. രാവിലെ അമ്പലത്തിൽ പോകാനുള്ളതല്ലേ.

0: മളുമേ, ദേ പുതിയൊരു അവതാരം.
1: ഏയ് ഇവിടെ കറന്നോരെ, ഒന്നിങ്ങോട്ട് വന്നേ. എന്റെ ചേച്ചി ഇവിടെ വന്നിട്ടുണ്ടോ?
2: ചേച്ചിയോ?
1: ആ സുഭദ്രേച്ചി.
3: അയ്യോ തമ്പുരാട്ടിയുടെ അനിയനാ?
1: തമ്പുരാട്ടിയോ?
4: ഋഷി അവിടെ ഒന്ന് ഒച്ച ഒളി ഒന്നുകൂടാതെ കേറിവാ.
1: നീ എപ്പോഴാടി തമ്പുരാട്ടി ആയത്?
4: ദേ ഇവിടെ എടീപൊടിയും നീയൊന്നുമില്ല.
1: അതെന്താ?
4: ഇത് ബാംഗ്ലൂരും ഒന്നും അല്ല, അത് തന്നെ കണ്ടാൽ അറിഞ്ഞൂടെ. കംപ്ലീറ്റ് ഓർത്തഡോക്സ് ബാച്ചാ. എന്നാലും നീ ഇത്ര പെട്ടെന്ന് ഇങ്ങ് എത്തിയല്ലോ.
1: നിങ്ങൾ പോയ പിന്നെ രണ്ടു മൂന്ന് ദിവസം ഞാൻ ശരിക്കും അടിച്ചു പൊളിച്ചു. പിന്നെ ബോറ്. ഇന്നലെ രാത്രി രണ്ടെണ്ണം അടിച്ചപ്പോ പെട്ടെന്ന് തോന്നിയ ഐഡിയ, അപ്പൊ ഇങ്ങോട്ട് വിട്ടു. ആ അടക്ക പോടെ, വല്ലതും കിട്ടുമോ തിന്നാൻ? വിശന്നിട്ട് വയ്യ.
4: കിട്ടും. ഉച്ചക്ക് വെച്ച സാമ്പാറും രാത്രിയിലെ പാവയ്ക്കാൻ മെഴുകുരുട്ടിയും ഉണ്ടാവും.
1: അറ്റ്ലീസ്റ്റ് ഒരു ഫ്രൈഡ് എഗ്.
4: അതൊന്നും ഇവിടെ നടക്കൂല മോനെ.
1: ഒക്കെ നടത്തി തരാം മോളെ. അളിയനവിടെ?
4: അത് മാധവൻകുട്ടി.
1: എന്താ ചേച്ചി പറയ്, എന്ത് പറ്റി മാധവൻകുട്ടി ഏട്ടനെ?
4: ഏയ് അങ്ങനെയൊന്നുമില്ല.
1: പിന്നെ
5: ഞാനിവിടെ ഉണ്ട്.
6: കുഞ്ഞുറങ്ങിയോ?
5: ഇല്ല.
6: തൊട്ടില് ഞാൻ അട്ടിക്കോട്ടെ.

0: നീ എന്താ ഈ പറയുന്നത്? നീയും ഇതിലൊക്കെ വിശ്വസിക്കാൻ തുടങ്ങിയോ? ബാംഗ്ലൂരിൽ നിന്നും പോന്ന നീയല്ല ഇപ്പോൾ എന്നോട് സംസാരിക്കുന്നത്. നിനക്ക് എന്താടി പറ്റിയത്?
1: എനിക്കല്ല പറ്റിയത് മാധവൻ കുട്ടി. ഇവിടെ നടക്കുന്നത് എന്താന്ന് പറഞ്ഞ ഒരാളും വിശ്വസിക്കില്ല. പേടിയാവുന്നടാ. നീ ഒന്ന് വന്നിരുന്നെങ്കിൽ എന്ന് നിനക്കറിയോ? ഞാൻ ഇന്നൂടെ പ്രാർത്ഥിച്ചു.
0: ഇങ്ങനെ പേടിക്കാനായി? ഇതിലൊന്നുമില്ല. ഇറ്റ്സ് ആൾ വെരി മൈനർ സൈക്കിക് പ്രോബ്ലംസ്. ഈ മൈനർ അബ്നോർമാലിറ്റീസ് എല്ലാ മനുഷ്യരിലുമുണ്ട്, നിന്നിലും എന്നിലും ഒക്കെ. പിന്നെ ഇതുപോലൊരു ബാക്ക്ഗ്രൗണ്ടിൽ വന്നാൽ ആർക്കും വട്ടായി പോകുമോളെ.
1: നിനക്കെല്ലാം തമാശയാണ്.
0: നോ, ഇതിനൊറ്റ വേ ഔട്ടേ ഉള്ളൂ.
1: എന്ത്?
0: നിങ്ങൾ രണ്ടാളും നാളെ തന്നെ എന്റെ കൂടെ ബാംഗ്ലൂരിലേക്ക് പോരാ.
1: അത്
0: വാട്സ് എ പ്രോബ്ലം? വെളിച്ചമില്ലാത്ത ഈ കോറിഡോർസും ഡ്രാക്കുളയുടെ കോട്ട പോലത്തെ ഒരു കോവിലകോ?
1: ഇല്ല ഋഷി, ഇപ്പൊ എന്തായാലും വരാൻ സാധിക്കില്ല.
0: വൈ?
1: പൂജ മുടങ്ങും.
0: പൂജയോ? ഓ, കുട്ടികളുണ്ടാവാനായിരിക്കും. പൂജ നടത്തിയാൽ കുട്ടികളുണ്ടാവുമെങ്കിൽ ആള് മരിച്ച പ്രേതവും ഉണ്ടാവും.
1: നിന്നോട് തർക്കിക്കാൻ ഞാനില്ല. ഇത്ര ദിവസം ചെയ്തതല്ലേ, എനിക്കത് കംപ്ലീറ്റ് ചെയ്യണം.
0: നിന്റെ ഇഷ്ടം, പക്ഷേ രാവിലെ തന്നെ എനിക്ക് പോണം.

0: Mae. Mae.
1: ഞാനിവിടെയുണ്ട്.
0: ആരെയും ഉപദ്രവിക്കരുതെന്ന് ഞാൻ നിന്നോട് എത്ര പറഞ്ഞതാ.
1: ഞാനൊന്നും ചെയ്തിട്ടില്ല.
0: നീ ഒന്നും ചെയ്യാതെയാണോ മാധവൻ കുട്ടി ഭ്രാന്തനെ പോലെ നടക്കണത്? നീ കാരണല്ലേ ഈ കുടുംബത്തിന്റെ തന്നെ സമാധാനം തകർന്നത്? നിർത്തിക്കൂടെ നിന്റെ ഈ പക വീട്ടിലൊക്കെ.
1: ഇല്ല, ഞാനൊന്നും ചെയ്തിട്ടില്ല.
0: പിന്നെ എന്റെ മകൻ മരിച്ചത്, ഈ കുടുംബത്തിലൊരു കുഞ്ഞിക്കാലി പറക്കാത്തത്?
1: സ്വന്തം ദുഷ്കർമ്മങ്ങളുടെ ഫലത്തിൽ സ്വയം എരിഞ്ഞു തീർന്നതാണ് അങ്ങയുടെ മകൻ. ഈ മായ അതിനുത്തരവാദിയല്ല.
0: അടക്കാനും ഒതുക്കാനും ആവാഹിച്ചെറിയാനും അറിയാഞ്ഞിട്ടല്ല എന്തിനും തയ്യാറായി വന്ന കിഴക്കേടന്റെ ദുർമന്ത്രവാദം ഇവിടെ വേണ്ടെന്ന് പറഞ്ഞവനാ ഞാൻ. നിന്നെ ഓർത്തിട്ട് ഒരു വാക്ക് പറഞ്ഞാ മതി, നാളെ എത്തും അയാള്.
1: പറഞ്ഞയക്കാൻ കിഴക്കേട എന്തിന്? ഒരു വാക്ക് പറഞ്ഞാ മതി. അറിഞ്ഞുകൊണ്ട് ഒരു ദ്രോഹം ചെയ്തിട്ടില്ല, നല്ലതേ ആഗ്രഹിച്ചിട്ടുള്ളൂ.
0: നല്ലതാണോ ഈ കാണണമൊക്കെ?
1: നല്ലത് കാണും, നല്ലത് വരും, എന്നിട്ട് ഞാൻ പോകും.
0: മായേ, മായേ നിൽക്കാ. എങ്ങട്ടാ നീ പോണത്? നിൽക്കാൻ.

0: എന്താ എന്താ മാളു ഇവിടെ പതിവില്ലാത്ത ഒരു മേളം?
1: സോദരമോൾക്ക് വിശേഷമുണ്ട്.
0: ഏ
2: ആ നമ്മുടെ ഒക്കെ പ്രാർത്ഥന ഫലിച്ചു അഭിരാമി.
0: ആണോ ആണോ മോളെ, ചെല്ലിയ ചെന്ന ആദ്യം മാധവൻ കുട്ടിയോട് പറയ, അയാൾ ഈ നേരത്തെ എവിടെ പോയിരിക്കുക?
1: ആ കുളിപ്പടവിൽ എങ്ങാനും കാണും.
3: മായേ മായേ പറയേ, കുഞ്ഞെവിടെ? എന്താ മിണ്ടാത്തത്? പറയേ കുഞ്ഞെവിടെ?
4: നമ്മുടെ കുഞ്ഞിനെ
3: കുഞ്ഞിനെ
4: ഞാൻ സുഭദ്ര ഏൽപ്പിച്ചു.
3: സുഭദ്ര ഏൽപ്പിച്ചെന്നോ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? മായേ അവിടെ നിൽക്ക്, അവിടെ നിൽക്കാ പറഞ്ഞത്.
5: മാധവൻകുട്ടി മാധവൻകുട്ടി എന്തൊക്കെയായി കാണിക്കുന്നെ?
3: സുഭദ്ര നീ നീ ഗർഭിണിയാണോ?
5: അതെ.
3: ഇത് ഇത് നിന്റെ കുഞ്ഞല്ല, ഇത് ആ പാവം മായയുടെ അവളുടെ കുഞ്ഞാണ്.
5: എന്തൊക്കെ ഭ്രാന്തായി പറയുന്നേ! എന്റെ കാത്തിരിപ്പിനും പ്രാർത്ഥനയ്ക്കും ദൈവം തന്ന അനുഗ്രഹമാണ് ഇത്. അതൊന്ന് പറയാൻ ഓടി വന്നപ്പോ ഇത് എന്റെ കുഞ്ഞല്ലെന്നോ? മാധവൻകുട്ടി, വാട്ട് ഹാപ്പൻഡ് ടു യു? മുഴു ഭ്രാന്തായോ നിങ്ങൾക്ക്? പിഴച്ചു ചത്ത വാലിക്കാരി പെണ്ണുമായുള്ള ഈ പ്രണയ നാടകം നിർത്താറായില്ല ഇതുവരെ.
3: അവളെ പറ്റി ഇനി എന്തെങ്കിലും പറഞ്ഞോ, കൊല്ലും ഞാൻ.

0: പറഞ്ഞൂട്ടോ, സന്തോഷായി. താഴേക്കാവിലെ ദേവിക്ക് ഇപ്പോഴും പഴയ ശക്തിയുണ്ടെന്ന് തെളിഞ്ഞല്ലോ. ഓ, വില്യംബ്രാന്റെ ഒരു സന്തോഷം കാണണം. വയസ്സൊരു 10 കുറഞ്ഞതുപോലെ.
1: അല്ല, കൊച്ചിയമ്പ്രാൻ എവിടെ? കണ്ടിട്ട് ദിവസം കുറച്ചായല്ലോ.
2: കുമാരാ.
0: എന്താ ബ്രാട്ടി?
2: മായ എങ്ങനെയാ മരിച്ചത്?
0: മായയോ?
2: അതെ, അവളെങ്ങനെയാണ് മരിച്ചതെന്ന് എനിക്കറിയണം.
0: അതെനിക്കെങ്ങനെ അറിയാം?
2: നിനക്കറിയാം, ഇല്ലിക്കാട്ടിൽ മുള്ളിലുടക്കി കിടന്ന അവളുടെ ശവം ആദ്യം കണ്ടത് നീയാണ്.
0: ആത്മഹത്യയല്ലാന്ന് അന്നേ എനിക്ക് തോന്നിയതാ. കഴുത്തിലൊക്കെ എന്തോ ഇട്ട് വരിഞ്ഞു മുറുക്കിയതിൻ്റെ പാടുണ്ടായിരുന്നു. ചോര ചത്ത് നീലച്ച് കിടക്കുന്ന പാട്.
2: ആരായിരുന്നു അത് ചെയ്തത്?
0: അത് ഞാനായിട്ട് എങ്ങനെ പറയാ?
2: പറയേ.
0: ആളുകള് അതുമൊക്കെ പറഞ്ഞു, പക്ഷേ വർഷമൊന്നും തികച്ചില്ല വല്യങ്ങന്ന്. ആ, അതും ഞാൻ തന്നെ കണ്ടു. ഇതുപോലൊരു വേനൽക്കാലം, മുട്ടപ്പമില്ലാത്ത പുഴവെള്ളത്തില് അതേ ഇല്ലിച്ചോട്ടില് നീലച്ച് കിടന്നിരുന്നു കൊച്ചമ്പ്രാൻ്റെയൊക്കെ അച്ഛൻ്റെ ശരീരം. എന്താ ഇതിനർത്ഥം? അവളത് ചെയ്തില്ലെങ്കിലേ ഉള്ളൂ. ഗതി കിട്ടാതെ അലയുകയല്ലേ പാവം. മരിക്കുമ്പം ഗർഭിണിയായിരുന്നേ.

0: ആ എന്തൊക്കെയോ പറഞ്ഞ് ഞെത്തിയല്ലോ. എന്താ ഇറങ്ങല്ലേ?
1: ഇല്ല.
0: അപ്പോഴ് താഴേക്കാവിൽ
1: കിഴക്കേടത്ത് മന അറിയോ? തനിക്ക്
0: അറിയാം.
1: അങ്ങോട്ട് പോട്ടെ.
0: അത് അത് വേണോ?
1: വേണം.

0: വേണ്ടിയിരുന്നില്ല മോളെ.
1: എന്ത് വേണ്ടിയിരുന്നില്ലെന്ന്?
0: ദുർമന്ത്രവാദിയ, ഒഴിപ്പിക്കാൻ ഏത് നീചകർമ്മവും ചെയ്യും. ഇത്രയൊന്നും വേണ്ടായിരുന്നു.
1: ഞാൻ പിന്നെ എന്ത് വേണമെന്നാ? സ്വന്തം ഭർത്താവ് രാവും പകലും ഇല്ലാതെ ഭ്രാന്തനെ പോലെ ഇവിടെ കിടന്ന് അലയുമ്പോ ഞാൻ അവളെ സ്വർണത്തിൽ ആവാഹിച്ചെടുത്ത് പൂജാമുറിയിൽ വെച്ച് പൂജിക്കണോ?
0: മോള് വിചാരിക്കണത് പോലെ മായ ദുരാത്മാവൊന്നുമല്ല. പഞ്ചഭാവം
1: മതി. നിങ്ങളുടെ അല്ല ഈ സെന്റിമെന്റ്സാ ഇതെല്ലാം ഇത്ര വഷളാക്കിയത്. എല്ലാം ഇന്നത്തോടെ തീരണം. ഈ ഉമ്മർത്ത് കിഴക്കേടെ അവളെ വിളിച്ചു വരുത്തി ആവാഹിക്കും. എന്നേക്കുമായിട്ട് അവളെ ബന്ധിക്കും.
2: ഇല്ല ഇല്ല മാധവേട്ടാ, എന്നെ ബന്ധിക്കാൻ ഒരു കിഴക്കേടനുമാകില്ല.
3: അല്ല മായേ, നീ കരുതുന്ന പോലെ അല്ലിത്. ഭയങ്കര ദുർമന്ത്രവാദിയായ ആള്.
2: പക്ഷേ മരിക്കാത്ത മാതൃത്വമാണ് ഞാൻ. എന്റെ കുഞ്ഞ് ജനിക്കുന്നത് വരെ ഞാനിവിടെ വേണം. മാധവേട്ടന്റെ കയ്യിലിരുന്ന് അത് ചിരിക്കുന്നത് കണ്ടിട്ട് വേണം എനിക്ക് തിരിച്ചു പോകാൻ.

0: सहस्रपात् स भूमिं विश्वतो भृत्वा अत्यदुःखकशान्दुदं पुरुष एवेतदं सर्वम्।
1: ഇയാള് ഓം ഹ്രീം ക്രീം എന്നൊക്കെ കൂവി വിളിച്ച അവള് വരുവോ?
2: താൻ എന്തറിഞ്ഞിട്ടാ ആയിരിക്കണത് ആരാണെന്ന് അറിയോ? ചുട്ട കോഴിയെ പറപ്പിക്കും, ബാധകള് വിളിച്ചോടത്ത് വരും. ചാത്തനും മർദ്ദയും ഒക്കെ വെളിപ്പുറത്താ. കിഴക്കേടത്ത് മനയിലേ വാല്യക്കാരില്ല, അത് എനിക്കറിയോ?
1: അതെന്താ?
2: കിഴക്കേടത്ത് തിരുമേനിക്ക് വാല്യക്കാർ ഇവരൊക്കെ തന്നെയാ. പറമ്പിൽ നിന്നൊരു ഓലത്തുമ്പ് പോവില്ല.
1: മതി മതി, ഈ കേമത്രം കൊണ്ട് ഇവിടുത്തെ പ്രശ്നങ്ങൾ തീരുവോ? എനിക്ക് അതറിഞ്ഞാ മതി.
2: താൻ കണ്ടില്ലേ ആ പട്ടിലിരിക്കുന്ന സ്വർണം? അതിലേക്കാ അവളെ ആവാഹിക്കുന്നത്. മന്ത്രം കൊണ്ടുള്ള ഒരു ബന്ധിക്കല് തന്നെ. അതോടെ തീരും അവളുടെ പാട്ടും ചിരിയും ഈ തറവാടിന്റെ ശാപവും.
3: മാളോ, ഉച്ചാടനവും ബന്ധിക്കലും ഒക്കെ കിഴക്കേടം ചെയ്തോളും. ദൃക്സാക്ഷി വിവരണം വേണ്ട. മാധവും കുട്ടി എവിടെയെങ്കിലും കാണുന്നുണ്ടായോ?
4: കുളിപ്പടവിലുണ്ട്. പുഴയിലേക്ക് നോക്കി ഒരു ഇരിപ്പ. വിളിക്കണോ?
3: വേണ്ട.
2: എന്താ മോളെ ഇത്? എപ്പോ തുടങ്ങിയ പൂജയായത്? എന്തോ ഒരു പന്തികേട് പോലെ
5: തോന്നും. ഇതൊക്കെ പന്തികേടായിട്ട് ഇവിടെയുള്ള എല്ലാവർക്കും തോന്നും.
2: അയ്യോ, ഞാൻ അങ്ങനെയൊന്നും
5: ആരും ഒന്നും പറയണ്ട. അവളെ ഒഴിപ്പിക്കുന്നത് വരെ ഈ പൂജ ഇവിടെ നടക്കും.

0: എന്തുപറ്റി? എന്തുപറ്റി തിരുമേനി?
1: പരാജയപ്പെട്ടു.
0: എന്ത്?
2: എന്താടോ കിഴക്കിടന്ത നീ പറയണത്?
1: ജീവിതത്തിൽ ആദ്യമായിട്ട് ലോകം മഹാമാന്ത്രികൻ എന്ന് വിളിക്കുന്ന കിഴക്കേടത്ത് വാസുദേവൻ നമ്പൂതിരിപ്പാട് ഒരു കൊച്ചു പെണ്ണിന്റെ ആത്മാവിന് മുന്നിൽ പരാജയം സമ്മതിക്കണോ?
2: തനിക്ക് എന്താടോ പറ്റിയത്?
0: വെളിപ്പുറത്ത് നിൽക്കുന്ന ഉപാസനാമൂർത്തികൾ, കറ തീർന്ന മന്ത്രസിദ്ധി, എവിടെ പോയി അതൊക്കെ?
1: പരിഹാസം വേണ്ട. തമ്പുരാട്ടി കൊച്ചിനെ കിഴക്കേടത്ത് നമ്പുരാരെ ശരിക്കും അറിയില്ല എന്ന് തോന്നണോ? കർമ്മങ്ങൾക്ക് പ്രതിഫലം വാങ്ങാറില്ല. അത് പണമായാലും പരിഹാസമായാലും വേണ്ട.
2: കിഴക്കേടം കുട്ടി അറിവില്ലാണ്ട് എന്തോ പറഞ്ഞെന്ന് കൂട്ടിയാ മതി.
1: ആ അറിവില്ലാത്തതങ്ങ് പറഞ്ഞു കൊടുത്തു എന്ന് ഇതേപ്പറ്റി അങ്ങോട്ട് തിരിയിച്ചാ മതി. തനിക്കറിയാലോ നമ്മെ ഒരു ദുരാത്മാവായിരുന്നെങ്കിൽ രണ്ടു വട്ടം ആലോചിക്കില്ലായിരുന്നു. പക്ഷേ ഇതങ്ങനല്ല. അനുഗ്രഹം ചൊരിഞ്ഞങ്ങനെ നിൽക്കുക. ഐശ്വര്യമാണവൾ, അഷ്ടൈശ്വര്യങ്ങൾ. ആട്ടി ഓടിച്ച് കളയണോ അതിനെ? ദുഷ്ടതയെ നമുക്ക് ആവാഹിക്കാം, ബന്ധിക്കാം, ഉച്ചാടനവും ചെയ്യാം. പക്ഷേ സ്നേഹത്തെ, മാതൃഭാവം പൂണ്ടു നിൽക്കുന്ന സ്നേഹമാണവള്, ദേവിയാ. സങ്കല്പം ചെയ്ത് പൂജാമുറിയിൽ കുടിയിരുത്തി പൂജിക്കണം നിങ്ങളവളെ.
2: അറിയാം കിഴക്കടം, എല്ലാം അറിയാം. അറിഞ്ഞുകൊണ്ട് തന്നെയാ ഇത്രയും കാലം കൊണ്ടു കടന്നതും. പക്ഷേ ഇനി എത്ര നാള്?
1: ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും അവൾക്ക് തിരിച്ചു പോയല്ലേ പറ്റൂ. ഉദ്ദേശിച്ചതെന്തോ അതുവരെ അതുവരെ അവൾ ഇവിടെ ഉണ്ടാവും. തമ്പ്രാട്ടിക്കുട്ടി പേടിക്കണ്ട, ഉപദ്രവിക്കില്ല, അനുഗ്രഹിച്ചേ പോവൂ. പൂജാ സാമഗ്രികളെല്ലാം എടുത്തു വെച്ചോളൂ. അമ്മേ മഹാമായേ, അപരാധങ്ങൾക്കെല്ലാം മാപ്പ്. ഞാൻ ഇറങ്ങായി.

0: മാധവേട്ട,
1: എന്താ മായേ?
0: ഞാൻ ഈ മടിയിലൊന്ന് കിടന്നോട്ടെ.
1: കിടന്നോളൂ.
0: വിട പറയാൻ നേരമായി. പൂക്കളോട്, ഈ പുഴയോട്, പടവുകളോട് ദുഃഖങ്ങൾ മാത്രം തന്ന് ഈ ലോകത്തു നിന്ന് വിട്ടുപോകാനും എന്തൊരു വേദനയാണ്. ഈ കൽപ്പടവിൽ ഇനി എന്നെങ്കിലും വന്നിരിക്കാൻ എനിക്കാവോ? ഒരു ജന്മം കൂടെ എനിക്ക് വേണം. എൻ്റെ മാധവേട്ടൻ്റെ മടിയിൽ ഇവിടെ ഇതുപോലെ കിടക്കാൻ, എൻ്റെ കുഞ്ഞിനെ ലാളിച്ച് ലാളിച്ച് വളർത്താൻ.
1: മതിയായേ, മതി, കേട്ടിട്ട് താങ്ങാനാവുന്നില്ല. ഞാൻ കൂടെ വരട്ടെ നിന്റെ ഒപ്പം?
0: അരുത്, അങ്ങനെയൊന്നും ചിന്തിക്കുക പോലും ചെയ്യരുത്. നോക്ക്, വർഷ ഋതു പോലും പെയ്ത് വിട വാങ്ങി. കരഞ്ഞു തെളിഞ്ഞ് ഈ രാത്രി മാനത്ത് ഇന്ന് രാതിരാ നക്ഷത്രം ഉദിച്ചു വരും. ഉദയത്തിന് 11 നാഴിക ബാക്കിയുള്ളപ്പോൾ സുഭദ്ര എൻ്റെ കുഞ്ഞിനെ പ്രസവിക്കും. വരൂ, നമുക്ക് കോലത്തേക്ക് പോകാം.

0: മുത്തച്ഛ.
1: മയമോളെ,
0: യാത്ര പറയാൻ വന്നതാ, എന്നെ ശപിക്കരുത്.
1: എന്റെ മോളെ, നിന്നെ ഞാൻ ശപിക്കൂ? അനുഗ്രഹിക്കാൻ ഈ തമ്പുരാന്റെ കൈകൾക്ക് അർഹതയില്ലാതെയായിപ്പോയി. അരുതായ്മകളുടെ മുന്നിൽ അശക്തനായിപ്പോയി. പൊറുക്കണം ഈ വൃദ്ധനോട്.
0: അങ്ങനൊന്നും എന്നോട് പറയരുത്. അർഹതപ്പെട്ടതിലധികം അങ്ങെനിക്ക് തന്നു. എനിക്കെന്നും അങ്ങ് മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. കിഴക്ക് വെള്ള കീറി തുടങ്ങാൻ ഇനി നിമിഷങ്ങളേ ഉള്ളൂ. ഞാൻ പൊക്കോട്ടെ.
1: നീ പോയാൽ പിന്നെ എനിക്ക് ആരാ കുട്ടി? പോകാതിരുന്നൂടെ നിനക്ക്?
0: പോണം, പോയല്ലേ പറ്റൂ. ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ ഈ പുഴയുടെ പടവിൽ ഇതുപോലെ മുത്തശ്ശന്റെ കൈ പിടിച്ചു തരാൻ ഞാൻ വരും. സമയമായി. പുഴയിലെ ഓളങ്ങൾ എന്നെ വിളിക്കുന്നു.
1: മോളെ, മോളെ, മോളെ.

മായ നാടകം സമാപിക്കുന്നു. നാടകരചന ഷിബു ചക്രവർത്തി. കഥാപാത്രങ്ങളും ശബ്ദം പകർന്നവരും തമ്പുരാൻ എം കെ വാര്യർ, നാണു നായർ വി എസ് രവീന്ദ്രനാഥ്, മാധവൻകുട്ടി പി വൈ ജോസ്, കുമാരൻ കെ എൻ നാരായണൻകുട്ടി, കിഴക്കിടത്ത് തിരുമേനി ടി കെ സി നെട്ടൂർ, ഋഷി ഉണ്ണി സത്താർ, പൂജാരി ഡി പരമേശ്വരൻ പോറ്റി, മാളുവമ്മ ബി പ്രഭാവതി, മായ ബബിത, സുഭദ്ര മിനി എം പി. സംവിധാനം കെ വി ശരത്ചന്ദ്രൻ.

ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ, സമയം 11:15. ഇതോടെ ഈ നിലയത്തിലെ ഇന്നത്തെ പരിപാടികൾ സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:50 ആരംഭിക്കും. ജയ് ഹിന്ദ്.